ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 22, കൊല്ലവർഷം 1201, ഇടവം 29, 2026 ജൂൺ 12 വെള്ളിയാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 34 സെക്കൻഡും. മീഡിയം വേവിൽ 258.39, 520.83 മീറ്ററുകളിൽ 1161, 576 എന്നീ കിലോ ഹെഡ്സുകളിലും ആലപ്പുഴ എഫ് എം 103.5, പത്തനംതിട്ട എഫ് എം 101, കായംകുളം എഫ് എം 100.1 എന്നീ മെഗാഹെഡ്സിലും പ്രസാർഭാരതി DTH സർവീസിലും ആകാശവാണി ഇന്റർനെറ്റ് സർവീസിലും ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുകയാണ്.

0: ആകാശവാണി ഇപ്പോൾ സുഭാഷിതം ബോധിനി പ്രഭാകരൻ നായർ അവതരിപ്പിക്കുന്നു.
1: കേരള നവോത്ഥാനം. എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നു വന്ന അടിമ വ്യാപാരവും മേലാള കീഴാള വ്യത്യാസവും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അസമത്വവും അനീതിയും സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പല രാജ്യങ്ങളും ശ്രമിച്ചുവെങ്കിലും ക്രൂരമായ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണുണ്ടായത്. മനുഷ്യരെ മനുഷ്യരായി കാണാനും അസമത്വം ഇല്ലാതാക്കി എല്ലാ മനുഷ്യരും തുല്യരാണെന്നും മാനവികത എന്ന മഹാസന്ദേശം എല്ലാവരിലും അനുഭവേദ്യമാക്കി ഒന്നെന്ന യാഥാർത്ഥ്യം ജനകീയമാക്കി രാജ്യനന്മയും തുല്യനീതിയും ഉറപ്പാക്കുവാൻ യുഗപ്രഭാവരായ എത്രയോ പുണ്യജന്മങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി 1812 അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ട് മഹാറാണി ഗൗരി ലക്ഷ്മിഭായി ഉത്തരവിറക്കിയത് ഒരു തുടക്കമാണെങ്കിൽ 1853 തുടർന്ന് 1855 ഉത്തരവിറക്കി ഒപ്പം നിയമനിർമ്മാണം നടത്തിയും നിരോധനം നിർബന്ധിതമാക്കി. 1812 ഇറക്കിയ ഉത്തരവിന് ശേഷം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ ധീരനായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഊഴമായിരുന്നു. അസമത്വത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നേരനുഭവം നേർക്കാഴ്ചയുമായിരുന്ന വിവിധ സാമൂഹിക തിന്മകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിക്കൊണ്ടിരുന്ന ധർമ്മഭടൻ നടത്തിയ ഇടപെടലുകൾ കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചരിത്രമാണ്. മൂക്കുത്തി സമരവും ഏത്താപ്പ് സമരവും അച്ചിപ്പുടവ സമരവും

0: കർഷക തൊഴിലാളി സമരവും എല്ലാം കേരള നവോത്ഥാന ചരിത്രത്തിൽ ദീപ്തമായ ഓർമ്മകളായി നിലനിൽക്കുന്നു. തുടർന്ന് കൂടുതൽ കരുത്തും ആശയങ്ങളുമായി ശ്രീനാരായണ ഗുരുദേവനും മഹാനായ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പൊയ്കയിൽ കുമാരഗുരുദേവനും ശുഭാനന്ദസ്വാമിയും കുറുമ്പൻ ദൈവത്താനും കണ്ടൻകുമാരനവും വെള്ളിക്കര ചോദിയും കെ കേളപ്പനും മൂലൂർ പത്മനാഭ പണിക്കരയും ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും വെച്ചൂരത്ത് കൃഷ്ണപിള്ളയും തുടങ്ങി എത്രയോ ദേവാംശ പിറവികൾ ഇത്തരം ക്രൂരമായ അനീതിക്കെതിരെ പടനയിച്ചു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കായൽ സമരവും എല്ലാം കേരളത്തെ സമത്വപൂർണമായ വളർച്ചയിലേക്ക് നയിക്കുവാൻ കൂടുതൽ ശക്തി പകർന്നു നൽകി. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും കൊച്ചാപ്പിയും ബാഹുലേയനും വെന്നിയിൽ ഗോവിന്ദപ്പണിക്കരും ഡോക്ടർ പൽപ്പുവും ഡോക്ടർ വേലായുധ പണിക്കരും കിഴിയത്ത് ശങ്കരപ്പിള്ളയും പജയേ ഭാരതം മാത്തുണ്ണിയും ബാരിസ്റ്റർ ജോർജ് ജോസഫും എം ആർ മാധവ വാര്യരും കണ്ണാറ ഗോപാലപ്പണിക്കരും ചങ്ങരത്ത് ശങ്കരപ്പിള്ളയും എല്ലാം ചേർന്ന് ഉഴുതുമറിച്ചിട്ട നവോത്ഥാന മണ്ണിൽ പിന്നീട് വിത്തിറക്കി വിളവെടുക്കാൻ വന്നവർ എത്രത്തോളം നീതി പുലർത്തിയെന്നത് ചിന്തനീയമാണ്. മതവും ജാതിയും ഉപജാതിയവും എല്ലാം ചേർന്ന് വിഭജന സ്വരം മാത്രമാക്കി നല്ല ചിന്തകളെ വികലമാക്കിയപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഭാഷ്യത്തിലെ ഭ്രാന്താലയമായി മലയാള മണ്ണ് മാറുമോ എന്ന ആശങ്ക നമ്മെ പിന്തുടർന്നു. അതിന് അനുവദിച്ചുകൂടാ. സവർണ മേധാവിത്വം സർവ്വതും കൈയടക്കി അടിസ്ഥാനവർഗ ജനതയെ വഴി നടത്താൻ പോലും അനുവദിക്കാതെയും മാറുമറയ്ക്കാനും മുട്ടിനു താഴെ നീളമുള്ള വസ്ത്രം ധരിക്കാനും മേൽമുണ്ട് ധരിക്കാനും കഴിയാതിരുന്ന അസമത്വത്തിനും തേർവാഴ്ചയ്ക്കുമെതിരെ അവർണ സവർണ ഭേദമില്ലാതെ ചിലരെങ്കിലും തോളോട് തോള് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്നത്തെ കേരളം നാം കാണുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തരം അസമത്വത്തിനുമെതിരെയും നമുക്ക് ഒന്നിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
1: ഇന്നത്തെ സുഭാഷിതം അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ.

ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി. ഉഷമലരിയിൽ ഇന്ന് ഡോക്ടർ കെ അയ്യപ്പപ്പണിക്കരുടെ കവിത പ്രേമം എന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ പാരായണം ചെയ്യുന്നത് സൗമ്യ സനാതനൻ.

ഉഷമലരിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കവിത പ്രേമം എന്താണെന്നറിഞ്ഞിരുന്നില്ല ഞാൻ. പാരായണം ചെയ്തത് സൗമ്യ സനാതനൻ.

0: all Indian seafarers serving on board Indian and foreign flag vessels transiting through conflict-affected waters to exercise the highest degree of caution and vigilance. It has also advised vessel operators, ship managers and shipping companies to adhere strictly to prevailing maritime security protocols and competent international authorities. Port, Shipping and Waterways Minister Sarbanand Sonowal said that the government is closely monitoring the evolving situation in the Gulf region and remains fully committed to the safety, security and welfare of every Indian seafarer. Commerce and Industry Minister Piyush Goyal will be on a two-day visit to Switzerland starting today. During the visit, the minister will meet President of Switzerland Guy Parmelin and State Secretary for Economic Affairs of Switzerland Helene Budliger-Artheda. Mr. Goyal will also interact with leading representatives of the Swiss pharmaceutical industry. Ministry of Commerce and Industry said the visit will strengthen the India-Switzerland economic partnership and facilitate discussions on implementation of the India-European Free Trade Association EFTA Trade and Economic Partnership Agreement. President Draupadi Murmu will be on a two-day visit to Uttarakhand beginning today. During the visit, the president will review the passing out parade of 158th regular course and 141st technical graduate course at the Indian Military Academy, Dehradun. The Enforcement Directorate, ED, has arrested Naresh Kumar, the then superintendent in the Office of Director, Development and Panchayat, Haryana, in connection with an ongoing investigation in IDFC bank fraud case. He was arrested under the Provisions of Prevention of Money Laundering Act, PMLA 2002. Investigation in the case has revealed embezzlement of public funds amounting to 645 crore rupees from the bank accounts of Haryana government, Chandigarh administration and two private schools maintained with IDFC First Bank. The 10th edition of the ICC Women's T20 Cricket World Cup will begin today, with host England taking on Sri Lanka in the opening match of the tournament at Edgbaston in Birmingham. The month-long tournament will be hosted across England and Wales, with the finalists set to take place on 5th of July at the iconic Lord's Cricket Grounds. India will start their campaign against arch-rivals Pakistan on Sunday. Harmanpreet Kaur-led Indian side will be looking to create history as they aim for their first Women's T20 World Cup title. The FIFA World Cup 2026 kicked off in Mexico City after a grand opening ceremony last night. Co-host Mexico defeated South Africa by 2-0 in the inaugural match at the Azteca Stadium. Julian Quiñones scored Mexico's opening goal on the 9th minute to give the hosts a lead. Later, Raul Jimenez scored in the 67th minute, making it 2-0 for Mexico. And that is the end of this news bulletin.
1: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് ശ്രദ്ധിക്കാം. അറിയിപ്പിനെ തുടർന്ന് 6:15 ഉദയഗീതം, ടി ആർ രമ, ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്. 6:30 പ്രഭാതഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവെട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, നല്ല മലയാളം, കാലം സാക്ഷി, നഗരപുരാണം, ഗ്രാമകേരളം, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതി മധുരം. 8:45 യോഗസൗഖ്യം. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 ഗാന്ധിമാർഗം. 9:15 സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 രാഗാമൃതം, എച്ച് ഗീത അനിൽകുമാർ പാടുന്ന കൃതികൾ. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം ആർ എൻ ശ്രീധരൻ നമ്പൂതിരി. 11:00 റേഡിയോ ഗ്രാമരംഗം, ഗ്രാമപൂർണിമ, തിരുവല്ല രാജഗോപാൽ പങ്കെടുക്കുന്നു, തുടർന്ന് ചുമട് താങ്ങി. 11:30 കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. ഉച്ചയ്ക്ക് 12:05 മാപ്പിളപ്പാട്ടുകൾ, എസ് ഷംന അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങൾ, ഋഷികേശ് ദേവ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ.

12:40 പ്രകാശധാര. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം. ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് ഗാനസല്ലാപം. തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. 2:15 തുടർ നാടകം. ഡോസ്റ്റോവ്സ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം. കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ഉമാങ്ക് CIET സ്പോൺസർഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് ചർച്ച. ഏകീകൃത തൊഴിൽ കോഡുകൾ, തൊഴിലാളി സൌഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ. 4:30 മഴവില്ല്. അഞ്ചു മണിക്ക് ഹിന്ദി പാഠം. 5:15 ചങ്ങാതി സ്പോൺസർഡ് പരിപാടി. 5:30 സ്പൈസ് മറ്റൊരു സ്പോൺസർഡ് പരിപാടി. 5:45 ഖുറാൻ പാരായണം. TK മുഹമ്മദ് അലി മൌലവി പാരായണം ചെയ്തത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. PME വിദ്യാ പദ്ധതി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ. സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗകീട നിയന്ത്രണം. ഡോക്ടർ അഞ്ജു സി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8 മണിക്ക് സാഹിത്യവേദി. മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. വിശ്വമനോഹരി, എന്റെ യാത്ര. തുടർന്ന് അനിതാ ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. സന്ധ്യ, പുതുവർഷ പുലരി എന്നിവ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. ഈശോ സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. കോഴ്സുകൾ സാധ്യതകൾ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ. 9:30 ഇംഗ്ലീഷ് പരിപാടി. ഫ്രം ഡൊണേഷൻ ടു ഇന്നവേഷൻ, ദ ചേഞ്ചിംഗ് സെനേറിയോ ഇൻ ബ്ലഡ് ബാങ്കിംഗ്. ടോക്ക് ബൈ ഡോക്ടർ അമിത ആർ. 9:45 മൊഴിയാമൊരു കഥ. വി കെയിൻ എഴുതിയ കഥ മുക്തി. 10 മണിക്ക് സംഗീത സാധകം. പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ. പഠിക്കുന്നത് സംഗീത വർമ്മ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM ഗോൾഡ് ഡെലിയറിലെ. അറിയിപ്പിലിനി കാലാവസ്ഥ. ഇന്ന് തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഏതാനും തവണ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാനും സാധ്യതയുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 24.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 51.9 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.1 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. 49.5 മില്ലിമീറ്റർ മഴ പെയ്തു. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി ഇപ്പോൾ ഉദയഗീതം. ടി ആർ രമ, ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്. ആദ്യം ഉദയം വന്നു എന്ന് തുടങ്ങുന്ന ഗാനം.

0: ഇന്ന് ഉദയഗീതത്തിൽ നാം കേട്ടത് ടി ആർ രമ, ടി ആർ രാമകൃഷ്ണൻ എന്നിവർ പാടിയത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പതുപോലെ ആദ്യം പത്രവൃത്താന്തം. വാഹനാപകടത്തിൽ കുടുംബനാഥയുടെ ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നിർണയിക്കുമ്പോൾ കുടുംബത്തിന്റെ പരിപാലന നഷ്ടം എന്ന ഇനത്തിൽ പ്രതിമാസം ചുരുങ്ങിയത് 30,000 രൂപ കണക്കാക്കണമെന്ന് സുപ്രീംകോടതി വിധിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യയാത്ര മുഖ്യമന്ത്രി അടുത്ത തിങ്കളാഴ്ച ഉദ്ഘാടനം ചെയ്യും. തിങ്കളാഴ്ച മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർക്കും സൌജന്യയാത്ര അനുവദിച്ചുകൊണ്ട് സർക്കാർ ഇന്നലെ ഉത്തരവിറക്കി. പൂർണമായി ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ സൈനിക ചരക്ക് വിമാനമായ C-295 ആദ്യ പരീക്ഷണ പറക്കൽ ഇന്നലെ വിജയകരമായി പൂർത്തീകരിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇന്നലെയും ഇന്ത്യൻ നാവികരുള്ള കപ്പലിന് നേരെ US ആക്രമണം നടത്തി. ആഗോള ചരക്കുനീക്കത്തിലെ തന്ത്രപ്രധാന ഇടനാഴിയായ ഹോർമുസ് കടലിടുക്ക് ഇറാൻ പൂർണമായും അടച്ചു. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2 ഗോളുകൾക്ക് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വനിതാ 2020 ലോകകപ്പിന് ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കം. ആദ്യ മത്സരത്തിൽ ആതിഥേയർ ശ്രീലങ്കയെ നേരിടും. ഇനി ഇന്നത്തെ ആനുകാലിക വിഷയത്തിലേക്ക്.
1: കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെയും സംസ്കാരത്തിന്റെയും ജീവനാഡിയാണ് നമ്മുടെ തീരപ്രദേശം. തലമുറകളായി കടൽ തീരങ്ങളിൽ താമസിക്കുന്ന 10,000-ക്കണക്കിന് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് സ്വന്തം ഭൂമിക്ക് പട്ടയം ലഭിക്കാത്തതും ഭവന നിർമ്മാണത്തിനുള്ള അനുമതി നിഷേധിക്കപ്പെടുന്നതും.

0: തീരദേശ പരിപാലന നിയമങ്ങളും റവന്യൂ ചട്ടങ്ങളും കർശനമായതോടെ തങ്ങളുടെ കുടിലുകൾ ഒന്ന് പുതുക്കി പണിയാൻ പോലും സാധിക്കാതെ വരുന്നു എന്നാണ് തീരദേശവാസികൾ പറയുന്നത്. ഈ വിഷയമാണ് ഇന്ന് പ്രഭാതഭേരി പരിശോധിക്കുന്നത്.
1: 7 വർഷമായി ഞാൻ പട്ടയത്തിന് വേണ്ടി സർക്കാരിൽ അപേക്ഷിച്ചിട്ട്.
0: തിരുവനന്തപുരം കണ്ണാന്തുറയിലുള്ള മത്സ്യത്തൊഴിലാളിയാണ് റോബർട്ട്.
1: സർവേക്ക് ആൾ വന്നു, സ്കെച്ച് ഉണ്ടാക്കി, അവസാനം ഞങ്ങൾക്ക് പട്ടയം തരാം എന്നൊക്കെ വരെ എത്തി. ഈ നിമിഷം വരെ എനിക്ക് ആ പട്ടയം ലഭിച്ചിട്ടില്ല. സി ആർ എസ് ന്റെ പരിധിയിൽ വരുന്നതല്ലായിരുന്നിട്ട് പോലും പട്ടയം ലഭിക്കാനായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്.
2: വർഷങ്ങളോളം അമ്മയച്ഛനൊക്കെ പൂർവികർ താമസിച്ചു വരുന്ന സ്ഥലമാണ്.
0: വെട്ടുകാട് സ്വദേശിയായ ശുഭ ക്ലീറ്റസ്.
2: ഇപ്പൊ ഞാനും എന്റെ മക്കളും എന്റെ ഭർത്താവുമാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മൾ ഈ പട്ടയത്തിന് വേണ്ടി കുറെ സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി, പക്ഷെ നമുക്ക് അതൊന്നും ലഭിച്ചില്ല. മക്കളുടെ പഠിത്തത്തിനായാലും എന്തിനായാലും പ്രമാണമുണ്ടോ, ഇതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടി കടങ്ങളൊക്കെ എടുത്താണ് കൊച്ചിന്റെ നമ്മൾ പഠിപ്പിച്ചത്, ഈ രേഖയൊന്നും ഇല്ലാത്തതുകൊണ്ട്.
0: ശംഖുമുഖം മുൻ വാർഡ് മെമ്പർ സെറാഫിൻ ഫ്രെഡ്ഡി.
3: ഞാനൊരു മത്സ്യത്തൊഴിലാളി കുടുംബത്തിലുള്ള അംഗമാണ്. പട്ടയമില്ലാതെ ഒരുപാട് ആൾക്കാര് പ്രയാസപ്പെടുന്നുണ്ട്. നമ്മൾക്ക് ഓരോ ടിസികൾ ഉണ്ടെങ്കിലും ആ ടിസിയുമായി നമുക്ക് കരടയ്ക്കാൻ പോകാൻ സാധിക്കാത്ത അന്തരീക്ഷം. പട്ടയത്തിന് വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി വില്ലേജ് ഓഫീസുമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉടനെ ശരിയാകും എന്ന് പറയുന്നതല്ലാതെ ഈ 2 വർഷത്തിലധികമായിട്ടും ഒരുപടി മുന്നോട്ട് പോകാനുള്ള ആ അന്തരീക്ഷം കാണുന്നില്ല. ഒരു ലോൺ എടുക്കാനോ ഒരു വീട് നല്ല രീതിയിൽ വെക്കാനോ ഒന്നും പറ്റാത്ത അന്തരീക്ഷമാണ്.
4: പൂർവികര് താമസിക്കുന്ന
0: പൊതുപ്രവർത്തകനായ വെട്ടുകാട് ജോർജ്.
4: ഈ പണ്ടാരം ഭഗവസ്തു എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഈ ഏരിയയിൽ രാജാവ് പതിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്ത ഒരു വസ്തുക്കളുടെ കൂട്ടത്തിലുള്ളതാണ്. പണ്ട് ഓല വീട്ടിലാണ് താമസിച്ചിരുന്നത്. താമസിച്ച ആ പൂർവികര് ഈ പ്രമാണങ്ങൾ എവിടെയുണ്ടോ വെച്ച് അത് നശിച്ചുപോയി. അവരുടെ കൈവിട്ട് വേണ്ട 3 തലമുറകളായി താമസിച്ചു വരികയാണ്. പക്ഷെ അവർക്ക് വില്ലേജ് ഓഫീസിൽ പോകുമ്പോഴത്തേക്ക് ആരുടെ പേരിലോ വസ്തുക്കൾ കിടക്കുക, ഇവരുടെ പേരിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്കും അറിയാൻ പറ്റില്ല, ഇവർക്ക് ഏതൊരു രേഖയില്ല.
0: ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഡെപ്യൂട്ടി ഡയറക്ടറും പുനർഗേഹം പ്രോജക്ട് സ്റ്റേറ്റ് കോർഡിനേറ്ററുമായ അനിൽകുമാർ.
5: തീരപ്രദേശത്ത് ഈ കാലാവസ്ഥ വ്യതിയാനത്തിന്റെയും നിരന്തരമുള്ള കടൽക്ഷോഭത്തിന്റെയും ഭാഗമായിട്ട് മത്സ്യത്തൊഴിലാളികളെ പ്രോപ്പർട്ടിയും അവരുടെ ജീവനും ഒക്കെ എന്നും നഷ്ടം സംഭവിക്കുകയും അത് വരുന്ന സർക്കാരുകൾക്ക് തന്നെയും വലിയൊരു ലയബിലിറ്റി ആയി പുനരധിവസിപ്പിക്കുക, അവരെ താൽക്കാലികമായിട്ട് ഷെൽട്ടറുകളിൽ കൊണ്ടുപോവുക, അവരുടെ കടൽ ഭിത്തി നിർമ്മിക്കുക, ഇതെല്ലാം നിരന്തരം വലിയൊരു ലയബിലിറ്റി റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള നിലയ്ക്കാണ് 50 മീറ്റർ വേലിയേറ്റ പരിധിയിൽ താമസിക്കുന്ന മുഴുവൻ ജനങ്ങളെ 200 മീറ്ററിന് പുറത്ത് ഉള്ള സേഫർ ഏരിയയിലേക്ക് പുനരധിവസിപ്പിക്കുക എന്നുള്ളതാണ് പുനർഗേയം പദ്ധതിയിലൂടെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ പുനർഗേയം പദ്ധതിയിൽ 2018 നടത്തിയ ഒരു 50 മീറ്റർ വേലിയേറ്റ പരിധിയിലുള്ള താമസിക്കുന്ന കുടുംബങ്ങളുടെ ഒരു എണ്ണം നമ്മൾ ഒരു സർവേ നടത്തി കണക്കാക്കിയിരുന്നു. അത് 19,000 കുടുംബങ്ങളായിരുന്നു. 19,000 എന്നുള്ളത് പിന്നെ അതിന് സർവേക്ക് ശേഷം പിന്നെ അപ്പീൽ അപേക്ഷകൾ വന്നു. അത് നിലവിൽ 22,400 ആണ്. നമുക്ക് ഒരു 9,115 കുടുംബങ്ങളാണ്. ഇത് നമ്മൾ ഒരു നിർബന്ധമായിട്ട് നടത്തുന്ന ഒരു റീഹാബിലിറ്റേഷൻ അല്ല. 50 മീറ്റർ പരിധിയിലുള്ള വീടും സ്ഥലവും ഉപേക്ഷിച്ച് അവര് സേഫർ ഏരിയയിലോട്ട് വരാൻ സ്വമേധയാ വില്ലിംഗ് ആവുന്നവരെയാണ് നമ്മൾ പുനരധിവസിപ്പിച്ചത്. വീടും വസ്തുവും വാങ്ങുന്നതിനായിട്ട് 10 ലക്ഷം രൂപയാണ്. 6 ലക്ഷം രൂപ വരെ വസ്തുവിനും 4 ലക്ഷം രൂപ വീടിനും. ഈ 6 ലക്ഷം രൂപയിൽ കുറവാണ് വസ്തുവിനാവുന്നതെങ്കിൽ ആ എമൗണ്ടും കൂടി നമ്മൾ വീട് വെക്കുന്നതിന് നൽകുന്നതാണ്. അങ്ങനെ ഈ 10 ലക്ഷം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള വീടും ലാൻഡും നഷ്ടപ്പെടുത്തിയിട്ടാണ് അവർ വരുന്നത്. നഷ്ടപ്പെടുത്താൻ മീൻസ് ആദ്യം നമ്മൾ ലാൻഡ് റിലിങ്വിഷ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ റിലിങ്വിഷ് ചെയ്യുന്നില്ല. അവർക്ക് മറ്റ് കൃഷി പോലുള്ള പല ആവശ്യങ്ങൾക്കും അവരുടെ പഴയ ഭൂമി ഉപയോഗിക്കാം. എന്നാൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്ന് അനുവദിക്കുന്നതല്ല. ഇപ്പൊ തന്നെ 5,600 പേര് നമ്മൾ പുനരധിവാസം ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 3,760 പേര് ആൾറെഡി വീടും ഫ്ളാറ്റുമായിട്ട് പുനരധിവസിപ്പിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ളവര് നിർമ്മാണത്തിന്റെ വിവിധ ഘട്ടങ്ങളിലാണ്. ഭവന സമുച്ചയങ്ങളായിട്ട് നിർമ്മിച്ച് 140 കുടുംബങ്ങളെയാണ് പുനരധിവസിപ്പിച്ചിട്ടുള്ളത്. 3,000 ഇൻഡിവിജ്വൽ വ്യക്തിഗത ഭവനങ്ങളും നിർമ്മിച്ച് അതിൽ പുനരധിവാസം ഉറപ്പാക്കി കഴിഞ്ഞു. ശേഷിക്കുന്നവരെ തുടർന്നുള്ള വർഷങ്ങളിൽ അവർ വരുന്ന അനുസരിച്ചാണ് പുനരധിവാസം നടപ്പാക്കി വരുന്നത്. CMDRF പ്ലാൻ ഫണ്ടും ഒരുമിച്ച് ചേർത്താണ് ഈ പദ്ധതി നടപ്പിലാക്കി വരുന്നത്. 2,450 കോടിയുടെ പദ്ധതിയാണ്. ഇപ്പോൾ ഒരു 500 കോടിയോളം രൂപയുടെ പദ്ധതി പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു.
0: കേരള തീരദേശ പരിപാലന അതോറിറ്റി മുൻ അഡീഷണൽ സെക്രട്ടറി PC സാബു.
6: CRZ നിർമ്മാണ അനുമതി ലഭിക്കുന്ന കാറ്റഗറി എന്ന് പറയുന്നത് CRZ 2 CRZ 3 അതിൽ CRZ 2 എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ വരുന്ന പ്രദേശങ്ങളും CRZ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളുമാണ്. എന്നാൽ 2019 വന്ന പുതിയ തീരദേശ പരിപാലന നോട്ടിഫിക്കേഷൻ പ്രകാരം കേരളത്തിലെ 66 ഗ്രാമപഞ്ചായത്തുകൾ കൂടി CRZ 2 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ CRZ 2 വരുന്ന പ്രദേശങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ തീരദേശ പരിപാലന നിയമം ആപ്ലിക്കബിൾ ആകുന്നത് ഈ ഹൈടൈഡൽ ലൈനിൽ നിന്നും എവിടെയാണോ നിങ്ങൾ കൺസ്ട്രക്ഷൻ ഉദ്ദേശിക്കാൻ പോകുന്നത് ആ പ്രോപ്പർട്ടിക്ക് ഇടയിൽ ഒരു റോഡോ ഒരു ഓതറൈസ്ഡ് ബിൽഡിംഗോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ

0: ഗാർഡ്സ് ഡിയില് നോ ഡെവലപ്മെന്റ് സോൺ 200 മീറ്ററായും നിശ്ചയിച്ചിട്ടുണ്ട്. നോ ഡെവലപ്മെന്റ് സോൺ എന്ന് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദനീയമല്ല. എന്നാൽ 2019 നോട്ടിഫിക്കേഷൻ വന്ന ശേഷം നോ ഡെവലപ്മെന്റ് സോണിലാണെങ്കിൽ കൂടി മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ ഡ്വെല്ലിംഗ് യൂണിറ്റ് വരുന്നതിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റും സർക്കാരും ഇറക്കിയിട്ടുള്ള ഉത്തരവുകളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ അനുമതി ലഭിക്കുന്നതാണ്. അത് NDZ-ലാണെങ്കിൽ കൂടി അനുമതി ലഭിക്കും. അപ്പോ 3A പഞ്ചായത്ത് ആണെങ്കിൽ 50 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോണും 3B പഞ്ചായത്തുകളാണെങ്കിൽ 200 മീറ്റർ വരെ നോ ഡെവലപ്മെന്റ് സോൺ ആണ്. എന്നിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ ഡ്വെല്ലിംഗ് യൂണിറ്റുകൾക്ക് ഫിഷറീസ് വകുപ്പിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ പഞ്ചായത്തിന് ഉണ്ടായിരിക്കണം. ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിലുള്ള ഒരു ചില മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മാണ അനുമതി നോ ഡെവലപ്മെന്റ് സോണിൽ കൂടി അനുവദനീയമാണ്. അനുവദനീയമല്ലാത്ത മേഖലകൾ എന്ന് പറഞ്ഞാൽ 1A, 1B എന്ന് പഞ്ചായത്തിന് നൽകിയിട്ടുള്ള തീരദേശ പരിപാലന പ്ലാനിൽ മാർക്ക് ചെയ്തിട്ടുള്ള മേഖലകളിലാണ്. 1A എന്ന് പറഞ്ഞാൽ കണ്ടൽ കാടുകൾ വളർന്ന സ്ഥലങ്ങൾ, 1B എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്കോളജിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയകൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതല്ല. 3229 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വാസഗൃഹങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെ അനുമതി കൊടുക്കാവുന്നതാണ്. 300 മീറ്റർ സ്ക്വയറിന് മുകളിലുള്ള വാസഗൃഹങ്ങളുടെയും കൊമേഴ്സിലാവട്ടെ, റോഡാവട്ടെ, അംഗൻവാടി ആവട്ടെ, സ്കൂളാവട്ടെ, ഇതെല്ലാം തന്നെ തീരദേശ പരിപാലന അതോറിറ്റിയിൽ നിന്നുമാണ് അനുമതി നൽകുന്നത്.
1: തിരുവനന്തപുരം ഡെപ്യൂട്ടി കളക്ടർ ഭൂപരിഷ്കരണം അനി ബിപി.
2: കടൽ പുറമ്പോക്ക് എന്ന് പറയുമ്പോൾ റീസർവേ ചെയ്യാത്ത ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ പതിവ് ഭൂമിയിൽ പെടാത്ത ഭൂമിയാണ്. കടലിനോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് ഈ പട്ടയം കിട്ടാനായിട്ടുള്ള പ്രയാസം അനുഭവിക്കുന്നത്. സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ താമസിക്കുന്നവർക്ക് നിയമാനുസരണം പട്ടയം കിട്ടുന്നതിന് തടസ്സമില്ല. എന്നിരുന്നാലും ഇപ്പോൾ നമുക്ക് കടൽ പുറമ്പോക്കിനും സർക്കാർ ഉത്തരവിന് വിധേയമായി പട്ടയം അനുവദിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള കൈവശക്കാർക്ക്, കടൽ പുറമ്പോക്ക് താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കുന്നതിനായി ബന്ധപ്പെട്ട തഹസിൽദാർ മുഖാന്തരം നമുക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇപ്രകാരം ലഭിക്കുന്ന അപേക്ഷകളിൽ വേലിയേറ്റ തീരത്ത് നിന്നും 30.4 മീറ്റർ കഴിഞ്ഞു വരുന്ന ഭൂമി, അങ്ങനെ ഒരു ക്ലാസ് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷകന് മറ്റെങ്ങും ഭൂമിയില്ല. അദ്ദേഹത്തിന് കുടുംബത്തിന് ഭൂരഹിതനായിരിക്കണം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷത്തിന് താഴെയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് സർക്കാർ ഉത്തരവിന് വിധേയമായി ഭൂമി പതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കുന്ന നടപടികളാണ് നമ്മുടെ റവന്യൂ വകുപ്പ് വഴി സ്വീകരിച്ചു വരുന്നത്. കൂടാതെ CRZ മേഖലയിൽ ഉൾപ്പെട്ടു വരുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവരുടെ പരമ്പരാഗതമായിട്ടുള്ള തൊഴിലിൽ ഏർപ്പെടുന്നതിന് പ്രസ്തുത മേഖലയിൽ തന്നെ വീട് വെച്ച് താമസിക്കുന്നതിനുള്ള ഒരു അനുവാദം ലഭിക്കുന്നതിന് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഖാന്തരം അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കടൽ പുറമ്പോക്കാണെങ്കിലാണ് സർക്കാർ അനുവാദം വേണ്ടത്. സർക്കാരിന്റെ പുറമ്പോക്കാണെങ്കിൽ നമുക്കിവിടെ കളക്ടറോ അല്ലെങ്കിൽ തഹസിൽദാർക്കോ ഇത് കൊടുക്കാൻ പറ്റും. ഈ കടൽ പുറമ്പോക്കം എന്ന് പറയുമ്പോൾ കടലിന്റെ ഭാഗമായിട്ട് കിടക്കുന്ന പുറമ്പോക്കിന് സർവേ നമ്പർ കാണത്തില്ല. അങ്ങനെയുള്ള ഭൂമിക്കാണ് ഇവരുടെ കൈവശ ഭൂമി അളക്കണം, അതിന്റെ പ്ലാൻ തയ്യാറാക്കണം, ഇവർക്ക് മറ്റെവിടെയെങ്കിലും ഭൂമി ഉണ്ടോ എന്ന് അന്വേഷിക്കണം, അല്ലെങ്കിൽ അവരെ സത്യവാങ്മൂലം വാങ്ങിക്കണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൂടെ വെച്ച് ഇവരെ പരിശോധന നടത്തിയിട്ട് അർഹരാണെങ്കിൽ കൊടുക്കുന്നതിന് തടസ്സമില്ല.
1: സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ.
3: മത്സ്യത്തൊഴിലാളി മേഖല എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പ്രശ്നങ്ങളോട് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്കത് എങ്ങനെ അവർക്ക് അവരുടെ പട്ടയം കൊടുക്കാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കും. സമൂഹത്തിലെ ദുർബല ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ഗവൺമെന്റ് അത് പട്ടയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പ്രത്യേക പരിഗണന കൊടുക്കും. ഇക്കാര്യത്തിലും അത് പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നത്. പഴയകാല ജന്മം ആരുടെ പേരിലാണോ, അപ്പൊ അവരിൽ നിന്ന് കൈമാറ്റം ചെയ്തു വന്നിട്ടാണ് അവര് താമസിക്കുന്നത്, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഇന്ന് പട്ടയം നൽകുന്നതിൽ തടസ്സമായി നിൽക്കുന്നുണ്ട്. മാത്രമല്ല നിലവിലുള്ള ചില നിയമങ്ങളും അതിനനുസരിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ പട്ടയം നൽകാൻ കഴിയാത്ത സാഹചര്യം ഉളവാക്കുന്നുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാനുള്ള വളരെ പോസിറ്റീവായുള്ള ഒരു അപ്രോച്ച് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാവും. ജനങ്ങൾക്ക് അവരുടെ പട്ടയം ലഭിക്കുക എന്നുള്ളത് അവരുടെ അവകാശമാണ്.
1: പുതിയ തീരദേശ പരിപാലന പ്ലാൻ നിലവിൽ വരുന്നതോടെ ജനസാന്ദ്രതയേറിയ തീരപ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള നിയന്ത്രണങ്ങളിൽ ഇളവുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. തീരദേശം സംരക്ഷിക്കപ്പെടേണ്ടത് പരിസ്ഥിതിയുടെ മാത്രം ആവശ്യമല്ല, മറിച്ച് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ കൂടി ആവശ്യമാണ്. വികസനവും പ്രകൃതി സംരക്ഷണവും കൈകോർക്കുമ്പോൾ തീരത്തിന്റെ മക്കളെ കൂടി അതിൽ ഉൾപ്പെടുത്താൻ ഭരണ സംവിധാനങ്ങൾക്ക് സാധിക്കണം. ജനിച്ചു വളർന്ന മണ്ണ് സ്വന്തമാണെന്ന സ്വപ്നത്തിലേക്ക് ഇനിയും ഇവർ എത്ര കടൽ ദൂരം തുഴഞ്ഞെടുക്കണം.

0: തിങ്കൾ മുതൽ വെള്ളിവരെ ഉച്ചയ്ക്ക് 2:30.
1: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി നമ്മളിൽ ആരും ഉണ്ടാവില്ല. എങ്കിലിത് സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ aartvm@gmail.com.
2: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിലയം, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2-3-2-1-0-5 2-3-2-5-1-4-2.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി: പ്രതിരോധ നടപടികൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, ഫലപ്രദമായ ഭരണം എന്നിവയിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങി ഉയർന്നുവരുന്ന സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രപതി ഭവനിൽ നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വികസിത് ഭാരത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. വികസിത് ഭാരത് ദർശൻ ഓരോ സംസ്ഥാനത്തിന്റെയും ജില്ലയുടെയും ഗ്രാമത്തിന്റെയും കൂട്ടായ ദൃഢനിശ്ചയമായി മാറണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാശ്രയത്വത്തിനായുള്ള രാജ്യത്തിന്റെ ദൃഢനിശ്ചയം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത പ്രധാനമന്ത്രി യോഗത്തിൽ എടുത്തുപറഞ്ഞു. സംസ്ഥാന മുഖ്യമന്ത്രിമാർ, ലഫ്റ്റനന്റ് ഗവർണർമാർ, അഡ്മിനിസ്ട്രേറ്റർമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 2-ദിവസത്തെ സ്വിറ്റ്സർലാന്റ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലാന്റ് പ്രസിഡന്റ് ഗൈ പാർമെലിനുമായും സാമ്പത്തിക കാര്യങ്ങളുടെ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും സ്വിസ് ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തിലെ പ്രമുഖ പ്രതിനിധികളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിസ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ വ്യാപാര സാമ്പത്തിക പങ്കാളിത്ത കരാർ നടപ്പാക്കുന്നതിനെക്കുറിച്ചും ചർച്ചകൾക്ക് സന്ദർശനം സഹായമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ 6-ാം ഘട്ട യുവസംഗമത്തിൽ ഛത്തീസ്ഗഡിലെ വിദ്യാർത്ഥി പ്രതിനിധികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. യുവസംഗമം യുവാക്കൾക്ക് പാഠപുസ്തകങ്ങൾക്കും ക്ലാസ് മുറികൾക്കുമപ്പുറം ഇന്ത്യയെ അനുഭവിക്കാനും രാജ്യത്തിന്റെ സാംസ്കാരിക വൈവിധ്യം, വികസന സംരംഭങ്ങൾ, ദേശീയ മുൻഗണനകൾ എന്നിവയെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ സഹായിച്ചതായും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ് കാ സാത്ത്, സബ് കാ വികാസ്, സബ് കാ വിശ്വാസ്, സബ് കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷമായി പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് വിദേശ നയത്തിലൂടെ ഇന്ത്യയെ ആഗോള നേതാവായി അടയാളപ്പെടുത്തുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
3: കഴിഞ്ഞ 12 വർഷത്തിനിടെ ഇന്ത്യ ആദ്യം എന്ന തത്വം നിലനിർത്തി രാജ്യം വിദേശ നയത്തിൽ പുതിയ ഊർജ്ജം പകർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പുതിയ സൌഹൃദങ്ങൾ സൃഷ്ടിക്കുന്നതിനൊപ്പം പഴയ ബന്ധങ്ങളും ശക്തിപ്പെടുത്തി. കോവിഡ് 19 പ്രതിസന്ധിയുടെ സമയത്ത് വാക്സിൻ മൈത്രി സംരംഭം ആരംഭിച്ചതാണ് രാജ്യത്തിന്റെ വിദേശ നയത്തിന്റെ പ്രധാന ആകർഷണം. 2021 ജനുവരി മുതൽ 99 രാജ്യങ്ങൾക്കും 2 UN സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ 30,12,00,000 വാക്സിൻ ഡോസുകൾ വിതരണം ചെയ്തു. വാക്സിൻ മൈത്രി പ്രകാരം അയൽപക്കം ആദ്യമെന്ന നയത്തിന് കീഴിൽ ഇന്ത്യ അയൽപക്ക രാജ്യങ്ങൾക്കും മുൻഗണന നൽകി. 2025 നവംബറിൽ ചുഴലിക്കാറ്റ് നാശം വിതച്ചപ്പോൾ ശ്രീലങ്കയിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അടിയന്തര സഹായവും ദുരന്ത നിവാരണവും നൽകുന്നതിനായി ഇന്ത്യ ഓപ്പറേഷൻ സാഗർ ബന്ധു ആരംഭിച്ചു. ഈ ശ്രമത്തിൽ ഇന്ത്യൻ നാവികസേന, വ്യോമസേന, കരസേന, ദുരന്ത പ്രതികരണ സംഘങ്ങൾ എന്നിവ ഏകോപിത രക്ഷാപ്രവർത്തനത്തിൽ ഒന്നിച്ച് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് സമഗ്രമായ പിന്തുണ നൽകി.
2: രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് രാഷ്ട്രപതി അവലോകനം ചെയ്യും. ബയോ ഫാർമസ്യൂട്ടിക്കൽസ് മേഖലയിലെ മുന്നേറ്റം ആഗോളതലത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് കേന്ദ്രസഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. ന്യൂഡൽഹിയിൽ അസോചം സംഘടിപ്പിച്ച 2-ാമത് ഫാർമ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അവർ. വികസിത് ഭാരത്, സ്വസ്ഥ് ഭാരത് എന്നിവയ്ക്ക് ശക്തി പകർന്ന് 2047-ഓടെ 100 ബയോളജിക്കുകൾ സ്ഥാപിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നൂതന ബയോളജിസ്റ്റിന്റെ ആഗോള ഭൂപടത്തിൽ ഇന്ത്യയ്ക്ക് മികച്ച സ്ഥാനം ഉറപ്പുവരുത്തുന്നതിന് എല്ലാവരും പിന്തുണ നൽകണമെന്നും അനുപ്രിയ പട്ടേൽ പറഞ്ഞു. RSS ശതാബ്ദിയുടെ ഭാഗമായി നാളെ തിരുവനന്തപുരത്തും മറ്റന്നാൾ തൃശൂരും സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. അദ്ദേഹം ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തുടർന്ന് അമൃതപുരിയിലെത്തി മാതാ അമൃതാനന്ദമയിയെ സന്ദർശിക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ടാണ് പ്രഭാഷണ സഭ. തൃശൂരിൽ പുഴക്കൽ ഹയാത്ത് റെജൻസിയിലാണ് പരിപാടി. സംസ്ഥാനത്ത് നിപ ഷിഗെല്ലെ രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോഴിക്കോട് രാമനാട്ടുകര സ്വദേശിയായ 41-കാരനാണ് നിപ സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, വയനാട് ജില്ലകളിലായി 20 ഷിഗെല്ല പോസിറ്റീവ് കേസുകൾ സ്ഥിരീകരിച്ചതായി മന്ത്രി പറഞ്ഞു. ആകെ 514 പേരെ രോഗലക്ഷണങ്ങളെ തുടർന്ന് പരിശോധനയ്ക്ക് വിധേയരാക്കിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലായി രോഗബാധിതർ ചികിത്സയിൽ തുടരുകയാണ്. ഹോട്ടലുകളിലും തട്ടുകടകളിലും ഭക്ഷ്യസുരക്ഷാ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശം നൽകിയതായും തദ്ദേശ സ്ഥാപനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സഹകരണത്തോടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരുന്നതായും മന്ത്രി അറിയിച്ചു. നിപ ചികിത്സയ്ക്ക് ആവശ്യമായ മരുന്നുകൾക്ക് ക്ഷാമമില്ലെന്ന് മന്ത്രി പറഞ്ഞു. വിദേശത്ത് നിന്നും കൊണ്ടുവരുന്ന പ്രത്യേക മരുന്ന് നിലവിൽ ചെന്നൈയിൽ ലഭ്യമാണ്. അത് കേരളത്തിൽ എത്തിക്കാൻ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തെ ഔദ്യോഗികമായി വിവരങ്ങൾ അറിയിച്ചു. നിപ ഷിഗെല്ല രോഗബാധയുടെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. മെയ് മുതൽ സെപ്റ്റംബർ വരെ കാലയളവിൽ നിപ വ്യാപന സാധ്യത കൂടുതലായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കോഴിക്കോട് ജില്ലയിൽ നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയതായി ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി അറിയിച്ചു. നിപ സ്ഥിരീകരിച്ച വ്യക്തി ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU ചികിത്സയിലാണ്. ഇയാളുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 പേർ ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിൽ ആർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമ്പർക്ക പട്ടികയിലെ 2 പേർ ഹയസ്റ്റ് റിസ്ക് വിഭാഗത്തിലും 13 പേർ ഹൈറിസ്ക് വിഭാഗത്തിലും 62 പേർ ലോ റിസ്ക് വിഭാഗത്തിലുമാണുള്ളത്. ഇതിൽ ഹയസ്റ്റ് ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട എല്ലാവരും ക്വാറന്റൈനിലാണ്. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ടെന്നും കളക്ടർ അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോയുടെ ജയം. രാവിലെ 7:30 ദക്ഷിണകൊറിയ ചെക്ക് റിപ്പബ്ലിക്കുമായി ഏറ്റുമുട്ടും. മലപ്പുറം പ്രതിനിധി സുരേഷ് ബാബു.
4: മെക്സിക്കോ സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങിനിറഞ്ഞ 80,000-ത്തോളം ആരാധകരെ സാക്ഷിയാക്കി ആതിഥേയർക്ക് മിന്നും ജയം. കളിയിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ മെക്സിക്കോ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ തകർത്തത്. പക്ഷേ അതിരുവിട്ട ഫൗളുകളുടെ പേരിൽ ചുവപ്പ് കാർഡുകളുടെ അതിപ്രസരം ഫിഫ ലോകകപ്പിന്റെ ആദ്യ മത്സരത്തിന് ആകെ നാണക്കരായി. 3 റെഡ് കാർഡുകളാണ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ തന്നെ റഫറിക്ക് പുറത്തെടുക്കേണ്ടി വന്നത്. 2 ദക്ഷിണാഫ്രിക്കയ്ക്കും 1 മെക്സിക്കോക്കുമെതിരെ. ലോകകപ്പ് ചരിത്രത്തിൽ ആദ്യമായാണ് ഉദ്ഘാടന മത്സരത്തിൽ തന്നെ ചുവപ്പ് കാർഡുകൾ വിധിക്കേണ്ടി വരുന്നത്. ഖത്തറിൽ നടന്ന കഴിഞ്ഞ ലോകകപ്പിൽ റഫറിമാർക്ക് ഗോളുകൾക്ക് ആകെ 4 ചുവപ്പ് കാർഡ് മാത്രമാണ് ഉപയോഗിക്കേണ്ടി വന്നത്. കളിയുടെ 9-ാം മിനിറ്റിൽ മുന്നേറ്റ താരം ജൂലിയൻ ക്വിനോസ് ആണ് ദക്ഷിണാഫ്രിക്കയൻ വലയിൽ പന്തെത്തിച്ച് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇടം കുറിച്ചത്. 67-ാം മിനിറ്റിലായിരുന്നു മെക്സിക്കോയുടെ 2-ാം ഗോൾ.
2: 10-ാമത് ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് ബിർമിംഗ്ഹാമിൽ തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യ മറ്റന്നാൾ പാകിസ്ഥാനെ നേരിടും. ഹർമൻപ്രീത് കൌർ ഇന്ത്യൻ സംഘത്തെ നയിക്കും. അടുത്ത മാസം 5-ാണ് ഫൈനൽ. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് സമൂഹത്തിൽ അവബോധം വളർത്തുന്നതിനുമാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയ്ക്ക് ചുവപ്പുകാട്ട്, കുട്ടികൾക്ക് ന്യായമായ വിനോദം, മുതിർന്നവർക്ക് മാന്യമായ ജോലി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മയക്കുമരുന്ന് ദുരുപയോഗം, സൈബർ തട്ടിപ്പ് തുടങ്ങിയ സാമൂഹിക വെല്ലുവിളികളെ നേരിടുന്നതിന് ഏകോപിത ശ്രമങ്ങൾ ആവശ്യമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തിന്റെ വികസനത്തിൽ യുവാക്കളുടെ പങ്ക് പ്രാധാന്യമർഹിക്കുന്നതാണെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സംസ്ഥാനത്ത് നിപ ഷിഗല്ല രോഗബാധ സംബന്ധിച്ച സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
5: अथ वार्ताः. नवदेहल्यां नीति आयोगस्य शासी परिषद उपवेशनस्य अध्यक्षतां कुर्वन् प्रधानमंत्री नरेन्द्र मोदी अवोचत् यत् यदा विश्वस्य प्रमुखाः अर्थव्यवस्थाः आर्थिक समाह्वानानां सामुख्यं कुर्वन्तः सन्ति तस्मिन् काले अपि भारतस्य विकासयात्रा विश्वम् अविरतं प्रेरयति. तेन ऊर्जा क्षेत्रे वैश्विक उत्कृष्ट पद्धतीनां स्वीकरणाय आत्मनिर्भरतां प्रति देशस्य संकल्पं दृढयितुं बलं प्रदत्तम्. प्रधानमन्त्रिणा राज्यानि एकं मण्डलं एकः उत्पादः ODOP तथा रक्षा निर्माण क्षेत्रे निर्यातोन्मुख नीतीनां विकासाय प्रेरितानि. अस्य वर्षस्य मुख्य विषयो विकसित भारत @2047 कृते समावेशी मानव विकासः आसीत्. नीति आयोगस्य उपाध्यक्षेण अशोक लाहरी महोदयेन सबलं प्रोदीरितं यत् सुशिक्षिता कौशलयुक्ता च जनसंख्या एव देशस्य सफलतायाः मार्गो वर्तते. राष्ट्रपति पदासीना द्रौपदी मुर्मुः अद्यारभ्य उत्तराखण्डस्य द्विदिवसीय आधिकारिक प्रवासे भविष्यति. अस्मिन् प्रवासे राष्ट्रपतिः देहरादून स्थिते भारतीय सैन्य अकादमी इत्यस्य 85-उत्तरैकशततम नियमित पाठ्यक्रमस्य निरीक्षणं विधास्यति. भारतस्य खरीफ वपनर्तौ प्रविष्टे सति तैल बीज कृषेः अनुसंधान आधारित ज्ञानं कृषकाणां चलदूरभाषे प्रदातुं ऑयल सीड्स किसान मित्र नामनी व्हाट्सएप आधारित AI परामर्श सेवा प्रकटीभूता. अत्रावधेयं यत् कृषि कृषक कल्याण मंत्रालयेन प्रख्यापितं यत् अनया नूतन व्यवस्थया भारतस्य कोऽपि तैल बीज कृषकः केवलं व्हाट्सएप माध्यमेन निःशुल्कं विश्वसनीयं तत्क्षणं च सस्य संबद्धं परामर्शं स्वभाषया सारल्येन प्राप्तुं शक्नोति. फिनलैंड देशे आयोजितायां कुंतरांता वार्तायां भागं गृह्णन् विदेश मंत्री डॉ एस जयशंकरः चिंतां प्रकटयन् अब्रवीत् यत् प्रचल्यमानाः वैश्विकाः संघर्षाः स्वक्षेत्रात् बहिरपि विश्वस्य उपरि भारं वर्धयन्ति. तेन कूटनीतौ अनुकूल परिस्थितीनां निर्माणाय तथा आपूर्ति श्रृंखलायाः विश्चक निवारणाय विविधीकरणाय च बलं प्रदत्तम्. भारतस्य ऊर्जा नीतिं ब्रुवन् मन्त्रिणा प्रख्यापितं यत् भारतस्य ऊर्जा चयनं राष्ट्रहितेन प्रेरितमस्ति यत्र उपलब्धता मूल्य सुलभता च प्रमुखा वर्तते. वाणिज्योद्योग मंत्री पीयूष गोयलः अद्यारभ्य स्विट्जरलैंड देशस्य द्विदिवसीय आधिकारिक यात्रायां भविष्यति. യാത്രയാമസ്യാം മന്ത്രി സ്വിറ്റ്സർലാൻഡ് ദേശസ്യ രാഷ്ട്രപതിന ഗായ് പാൾമേലിൻ ഇത്യനേന സഹ മില്യാത്. ശ്രീ ഗോയലഹ തത്രത്യ ഭൈഷജോദ്യോഗസ്യ പ്രമുഖ പ്രതിനിധിഭിഹി സാകമപി വിചാര വിനിമയം കരിഷ്യതി. വാണിജ്യോദ്യോഗ മന്ത്രാലയേന ഉക്തം യത് ഏഷഃ പ്രവാസഃ ഭാരത് സ്വിറ്റ്സർലാൻഡ് ആർഥിക സഹയോഗം സുദൃഢം കരിഷ്യതി, സഹൈവ ഭാരത് EFTA വ്യാപാര ആർഥിക സന്ധേഹ കാര്യാന്വയനസ്യ ചർച്ചാം സുഗമാം കരിഷ്യതി. എതദതിരിച്യ മന്ത്രി സ്യൂറിക് നഗരെ സ്വിസ് വിപണിഭിഃ നിവേശകൈഃ ച സഹ മിലിത്വാ ദ്വിപക്ഷീയ വ്യാപാരസ്യ നിവേശസ്യ സംസ്ഥാഗത സഹയോഗസ്യ വിസ്താരായ അവസരാണാം ഗവേഷണം ച വിധാസ്യതി. സിഡ്നി നഗരെ പ്രചല്യമാനായാഹ ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ സ്പർധായാഹ മഹിളാ ഏകലവർഗെ PV സിന്ധു തൻവി ശർമ്മ ച സഫലതാം അവാപ്യ പ്രാഗുപാന്ത്യചക്രം പ്രവിഷ്ടവത്യൌ. ആഗാമി ക്രീഡായാം സിന്ധുഃ ചെൻ യുയു ഇത്യനയാ സഹ സ്പർധിഷിഷ്ട. എതപശ്ചാത് പുരുഷ ഏകലവർഗെ കിരൺ ജോർജ്, സനി ദയാനന്ദഃ, തരുണ് മെന്നിപ്പല്ലി ച സ്വസ്വ ക്രീഡാസു പരാഭൂതാഃ. ഇതി വാർത്താഃ.
0: ആകാശവാണി. ഇപ്പോൾ സമയം 7 മണി.

0: പുലർവെട്ടത്തിന്റെ പുതിയൊരു അധ്യായം ഇതായെത്തി. പ്രിയ ശ്രോതാക്കൾക്ക് പരിപാടിയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ആദ്യം കാർഷിക മേഖലാ വാർത്തകൾ.
1: കാർഷിക മേഖലാ വാർത്തകൾ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈ 1 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈ 1 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. വിശദവിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക. 9048178101 0487243857. പ്രകൃതിദത്തവും പോഷക സമൃദ്ധവുമായ നീര എന്ന ആഗോള പാനീയത്തെ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മലമ്പുഴയിലെ നാളികേര ഉൽപ്പാദക ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ നാളികേര വികസന ബോർഡിന്റെ സഹായത്തോടെ കേര നെക്ടർ നീര പാർലർ ആലുവ മെട്രോ സ്റ്റേഷനിൽ ആരംഭിച്ചു. ഫെഡറേഷൻ അംഗങ്ങളുടെ 300 തെങ്ങുകളിൽ നിന്നും ശേഖരിക്കുന്ന നീരയാണ് ഈ ഔട്ട്ലെറ്റിലൂടെ വിതരണം ചെയ്യുന്നത്. കർഷക ഉൽപ്പാദക സംഘങ്ങളിലൂടെ നാളികേര കർഷകരുടെ സംരംഭകത്വ വികസനം, മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണം, വിപണിയിൽ നേരിട്ടുള്ള ഇടപെടൽ പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നാളികേര വികസന ബോർഡിന്റെ ലക്ഷ്യം. ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന NADCP FMDCP 8-ഘട്ട കുളമ്പുരോഗ പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ഉദ്ഘാടനം മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഈ മാസം 17 രാവിലെ 8:30 കുടപ്പനക്കുന്ന് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ് ട്രെയിനിംഗ് സെന്ററിൽ വെച്ച് നിർവഹിക്കും. ഇതോടനുബന്ധിച്ച് കുളമ്പ് രോഗത്തെക്കുറിച്ച് കർഷകർക്കും ഭാരത് പശുധൻ പോർട്ടൽ എൻട്രിയെക്കുറിച്ച് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്കും വേണ്ടി പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നു. റബ്ബർ തോട്ടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന ഒട്ടുപാലിന് പരമാവധി വില ലഭിക്കാൻ അവ സംഭരിച്ച് സൂക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചറിയാൻ റബ്ബർ ബോർഡ് കോൾ സെന്ററിൽ വിളിക്കാം. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ഇന്ന് രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ റബ്ബർ ബോർഡ് കമ്പനിയായ കവണാർ ലാറ്റക്സ് ലിമിറ്റഡിന്റെ മാനേജിംഗ് ഡയറക്ടർ രഞ്ജിത്ത് ഡി ഫോണിലൂടെ മറുപടി നൽകുന്നു. കോൾ സെന്റർ നമ്പർ 0481257662. സബ്സിഡി വളം വിതരണ സംവിധാനം കൂടുതൽ ചിട്ടയോടുകൂടി കർഷക കേന്ദ്രീകൃതവും സുതാര്യവും ആവശ്യാനുസൃതമുള്ളതുമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫെർട്ടിലൈസേഴ്സും ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർസും സംയുക്തമായി ഫ്രെയിംവർക്ക് ഫോർ ഫെർട്ടിലൈസർ സെയിൽസ് അഥവാ FFS എന്ന പേരിൽ പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനം വികസിപ്പിച്ച് നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. പ്രത്യേക FFS ആപ്പിലൂടെ ലഭ്യമാകുന്ന QR കോഡ് അല്ലെങ്കിൽ ടോക്കൺ മുഖേന കർഷകർക്ക് വളം വാങ്ങാവുന്നതാണ്. പൈലറ്റ് പദ്ധതിയായി കേരളത്തിൽ ആലപ്പുഴ, പാലക്കാട് എന്നീ ജില്ലകളിൽ ഈ മാസം 15 മുതൽ നടപ്പിലാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ ഇ ലേണിംഗ് 2026 ജൂലൈ 13 മുതൽ 17 വരെ നടത്തുന്ന ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ 5 ദിവസത്തെ ഓൺലൈൻ ട്രെയിനിംഗ് പ്രോഗ്രാമിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. രജിസ്റ്റർ ചെയ്യേണ്ട അവസാന തീയതി ജൂലൈ 10. വിശദവിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9495943875. ഖേത്ത് ബച്ചാവോ അഭിയാന്റെ ഭാഗമായി വെള്ളനാട് മിത്ര നികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിൽ വെച്ച് 20 കർഷകർക്കു വേണ്ടി മഴമറ കൃഷി പരിശീലനവും പനവൂർ കൃഷിഭവനിൽ വെച്ച് കുറ്റിക്കുരുമുളക് കൃഷി പരിശീലനവും സംഘടിപ്പിക്കുന്നു. വിളയുടെ ആവശ്യകത, മണ്ണിന്റെ ഫലഭൂയിഷ്ഠത, കാലാവസ്ഥാ സാഹചര്യങ്ങൾ എന്നിവ പരിഗണിച്ച് ആവശ്യമായ എല്ലാ പോഷകങ്ങളും ശരിയായ അളവിലും സമയത്തും രീതിയിലും നൽകുന്ന സമീകൃത വളപ്രയോഗം മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നൽകുന്നതിന് പ്രാധാന്യം നൽകുക. നീം കോട്ടഡ് യൂറിയ, കസ്റ്റമൈസ്ഡ് വളങ്ങൾ, നാനോ വളങ്ങൾ എന്നിവ കൂടുതലായി ഉപയോഗിച്ച് മണ്ണിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തുക. പയറുവർഗ ചെടികൾ കൃഷിയിടങ്ങളിൽ നട്ടുവളർത്തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മണ്ണിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതാണ് ഖേത്ത് ബച്ചാവോ അഭിയാന്റെ ഉദ്ദേശങ്ങൾ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
2: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
3: പ്രായോജികർ
2: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
5: മലബാറിന്റെ വികസനത്തിൽ വലിയ പങ്കുവഹിച്ച പ്രശസ്തനായ ബ്രിട്ടീഷ് കളക്ടർ വില്യം ലോഗൻ ജനിച്ചത് 1841 June 12 സ്കോട്ട്ലൻഡിലാണ്. മലബാർ മാനുവൽ എന്ന ചരിത്രഗ്രന്ഥത്തിലൂടെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെ അടയാളപ്പെടുത്തിയ അദ്ദേഹം മലബാറിലെ കർഷകരുടെ അവകാശങ്ങൾക്കായി ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു. റോഡുകൾ, പാലങ്ങൾ, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ നിർമ്മിച്ച് മലബാറിനെ ആധുനികവൽക്കരിച്ചു. മലബാർ മാനുവൽ എന്ന ഗ്രന്ഥം ഇന്നും കേരള ചരിത്ര പഠനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും ആധികാരികവുമായ രേഖയായി കണക്കാക്കപ്പെടുന്നു. 1975 June 12 അലഹബാദ് ഹൈക്കോടതി ജസ്റ്റിസ് ജഗ്മോഹൻലാൽ സിൻഹ പുറപ്പെടുവിച്ച ചരിത്രവിധിയിൽ അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് അസാധുവാക്കി. 1971 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിലെ റായ്ബറേലി മണ്ഡലത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി വിജയിച്ചതിനെതിരെ എതിർസ്ഥാനാർത്ഥിയായിരുന്ന രാജ്നാരായൺ നൽകിയ ഹർജിയിലായിരുന്നു ഈ വിധി. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ഇന്ദിരാഗാന്ധി സർക്കാർ ഉദ്യോഗസ്ഥരെയും ഔദ്യോഗിക സംവിധാനങ്ങളെയും ദുരുപയോഗം ചെയ്തു എന്ന് കോടതി കണ്ടെത്തി. ഈ വിധി രാജ്യത്ത് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് കാരണമായി. തുടർന്ന് 1975 June 25 ഇന്ദിരാഗാന്ധി സർക്കാർ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകചരിത്രത്തെ നടുക്കിയ നാസി ക്രൂരതകളുടെ നേർക്കാഴ്ച സ്വന്തം ഡയറിയിലൂടെ ലോകത്തിന് മുന്നിലെത്തിച്ച ആൻ ഫ്രാങ്ക് ജനിച്ചത് 1929 June 12 ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിലായിരുന്നു ആൻ ജനിച്ചത്. ഹിറ്റ്ലറുടെ ജൂതവിരുദ്ധ നയങ്ങളെ തുടർന്ന് ആൻ ഫ്രാങ്കും കുടുംബവും നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാമിലേക്ക് മാറുകയും പിന്നീട് നാസികളിൽ നിന്ന് രക്ഷപ്പെടാൻ 2 വർഷത്തോളം ഒരു രഹസ്യ അറയിൽ ഒളിവിൽ കഴിയുകയും ചെയ്തു. ഈ കാലയളവിലാണ് അവർ തന്റെ വിഖ്യാതമായ ഡയറിക്കുറിപ്പുകൾ എഴുതിയത്. ഒളിവിൽ കഴിഞ്ഞിരുന്ന സ്ഥലം നാസികൾ കണ്ടെത്തുകയും ആൻ ഫ്രാങ്ക് കോൺസെൻട്രേഷൻ ക്യാമ്പിൽ വെച്ച്

0: മരണപ്പെടുകയും ചെയ്തു. പിന്നീട് അവളുടെ പിതാവായ ഓട്ടോ ഫ്രാങ്ക് ആണ് ഈ ഡയറി ദി ഡയറി ഓഫ് എ യങ് ഗേൾ എന്ന പേരിൽ പുസ്തകമായി പ്രസിദ്ധീകരിച്ചത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട പുസ്തകങ്ങളിൽ ഒന്നാണിത്. ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിവേചനത്തിനെതിരെയുള്ള പോരാട്ട ചരിത്രത്തിലെ ഏറ്റവും കറുത്തതും എന്നാൽ നിർണായകവുമായ ഒരു ദിവസമായിരുന്നു 1964 ജൂൺ 12. അന്ന് പ്രശസ്തമായ റിവോണിയ വിചാരണയ്ക്ക് ഒടുവിലാണ് നെൽസൺ മണ്ടേലയെയും മറ്റ് 7 നേതാക്കളെയും ദക്ഷിണാഫ്രിക്കൻ ഭരണകൂടം ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചത്. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ചു, അട്ടിമറി പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് മണ്ടേലയെ ശിക്ഷിച്ചത്. വിചാരണ വേളയിൽ മണ്ടേല നടത്തിയ "ഞാൻ മരിക്കാൻ പോലും തയ്യാറുള്ള ഒരു ആദർശം" എന്ന പ്രസംഗം ലോക ശ്രദ്ധ നേടി. ശിക്ഷിക്കപ്പെട്ടതിനു ശേഷം മണ്ടേലയെ ക്രൂരമായ പീഡനങ്ങൾക്ക് പേരുകേട്ട റോബൻ ഐലൻഡ് ജയിലിലേക്കാണ് മാറ്റിയത്. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം 27 വർഷങ്ങളാണ് വിവിധ ജയിലുകളിലായി കഴിച്ചുകൂട്ടിയത്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ബാലവേല പൂർണമായി നിർമാർജനം ചെയ്യുന്നതിനുമായി എല്ലാ വർഷവും ജൂൺ 12 അന്താരാഷ്ട്ര ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നു. അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയുടെ നേതൃത്വത്തിൽ 2002 മുതലാണ് ഈ ദിനാചരണം ഔദ്യോഗികമായി ആരംഭിച്ചത്. ദശലക്ഷക്കണക്കിന് കുട്ടികളുടെ ആരോഗ്യവും വിദ്യാഭ്യാസവും നഷ്ടപ്പെടുത്തുന്ന ആഗോള പ്രതിസന്ധിക്കെതിരെ ലോകമെമ്പാടും വലിയ ബോധവൽക്കരണമാണ് ഈ ദിവസം നടക്കുന്നത്. കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷവും സൗജന്യ വിദ്യാഭ്യാസവും ഉറപ്പാക്കാൻ സർക്കാരുകളെയും സമൂഹത്തെയും ഈ ദിനം ഓർമ്മിപ്പിക്കുന്നു. ആധുനിക റെഫ്രിജറേഷൻ സാങ്കേതിക വിദ്യയുടെയും വാതകങ്ങളെ ദ്രവീകരിക്കുന്ന പ്രക്രിയയുടെയും പയനീയറായ ജർമ്മൻ ശാസ്ത്രജ്ഞൻ കാൾ വോൺ ലിൻഡെ 1842 ജൂൺ 12 ജനിച്ചത്. വായുവിനെ തണുപ്പിച്ച് അതിൽ നിന്ന് ദ്രവരൂപത്തിൽ ഓക്സിജൻ, നൈട്രജൻ എന്നിവ വേർതിരിച്ചെടുക്കുന്ന ലിൻഡെ പ്രക്രിയ വികസിപ്പിച്ചത് ഇദ്ദേഹമാണ്. വ്യവസായ ആവശ്യങ്ങൾക്കും മെഡിക്കൽ മേഖലയ്ക്കും ആവശ്യമായ വാതകങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിക്കാൻ ഇദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം വലിയ സഹായമായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: പുലർവെട്ടത്തിൽ ഇനി ആയുരാരോഗ്യം.
4: ആയുരാരോഗ്യത്തിലെന്ന് സ്ത്രീകളിലെ വെള്ളപ്പോക്ക്, ഇതേക്കുറിച്ച് ഡോക്ടർ ശിൽപ കെ നാഥ് സംസാരിക്കുന്നു.
5: സാധാരണഗതിയിൽ സ്ത്രീകളുടെ യോനിയിലൂടെ ഉണ്ടാകുന്ന സ്രവങ്ങൾ അളവിൽ കൂടുന്ന അവസ്ഥയെയാണ് വെള്ളപ്പോക്ക് എന്ന് വിളിക്കുന്നത്. ഇത് എല്ലിന്റെ ശോഷണം അഥവാ അസ്ഥിയുരുക്കം കാരണം ഉണ്ടാകുന്നതാണ് എന്ന ഒരു തെറ്റായ ധാരണ ആളുകളുടെ ഇടയിൽ സജീവമാണ്. എന്നാൽ അസ്ഥിയുരുക്കവുമായി യാതൊരു ബന്ധവും വെള്ളപ്പോക്കിന് ഇല്ല എന്നതാണ് സത്യം. സ്ത്രീ ശരീരത്തിലെ സ്വാഭാവികമായ മാറ്റങ്ങൾ കാരണം ചില സമയങ്ങളിൽ വെള്ളപ്പോക്ക് വർദ്ധിക്കാം. ഇത് പേടിക്കേണ്ട ഒന്നല്ല. പ്രധാനമായും പെൺകുട്ടികൾ ഋതുമതിയാകുന്ന സമയത്ത്, ആർത്തവ ചക്രത്തിലെ അണ്ഡവിസർജന സമയത്ത്, ഗർഭകാലത്ത്, ആർത്തവത്തിന് 3-4 ദിവസം മുമ്പ് അല്ലെങ്കിൽ ശേഷമൊക്കെ വെള്ളപ്പോക്ക് കാണപ്പെടാം. ഇത് അണുബാധ മൂലമുണ്ടാകുന്ന ഒന്നല്ല. അതിനാൽ ഇതിൽ പഴുപ്പിന്റെ അംശമോ ദുർഗന്ധമോ ഉണ്ടാകില്ല. സാധാരണയായി വെളുത്ത നിറത്തിലോ അല്ലെങ്കിൽ നേരിയ മഞ്ഞ കലർന്ന വെളുപ്പ് നിറത്തിലോ ആയിരിക്കും കാണപ്പെടുക. ഒരു ആരോഗ്യകരമായ യോനി ഭിത്തിയിലെ കോശങ്ങളിൽ ഗ്ലൈക്കോജൻ അടങ്ങിയിരിക്കുന്നു. ഈ കോശങ്ങൾ സ്വാഭാവികമായി കൊഴിഞ്ഞു പോകുമ്പോൾ അതിലെ ഗ്ലൈക്കോജനെ അവിടെയുള്ള ഡോർഡർലൈൻ ബാസിലേ എന്നു പേരുള്ള ഗുണകരമായ ബാക്ടീരിയകൾ ഫെർമെന്റ് ചെയ്യുകയും തൽഫലമായി ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുന്നത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ആണ്. യോനിയിലെ pH നിലനിർത്തുന്നതും ഈ ഹോർമോണാണ്. അതായത് സാധാരണഗതിയിലുള്ള വെള്ളപ്പോക്ക് പ്രോട്ടീനുകളും എൻസൈമുകളും അടങ്ങിയ ഒരു സ്വാഭാവിക സ്രവമാണ്. എന്നാൽ ആർത്തവശേഷവും മിക്ക ദിവസവും തൈരിന് സമാനമായ കട്ടിയുള്ള സ്രവം വരിക, സ്രവത്തിന് ദുർഗന്ധം, ചൊറിച്ചിൽ, കഠിനമായ വയറുവേദന, മൂത്രമൊഴിക്കുമ്പോൾ ബുദ്ധിമുട്ട്, ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള നീറ്റലും ചൊറിച്ചിലും, യോനിഭാഗത്ത് നീര് മുതലായ ലക്ഷണങ്ങൾ കാണപ്പെട്ടാൽ ചികിത്സ ആവശ്യവുമാണ്. ഇങ്ങനെയുള്ള സ്രവങ്ങൾ പരിശോധനയ്ക്ക് വിട്ട് അണുബാധ, അലർജി പോലുള്ള കാരണങ്ങൾ തിരിച്ചറിഞ്ഞ് ചികിത്സ തേടേണ്ടതാണ്. ചൂട് കാലാവസ്ഥയിൽ ഇളം നിറത്തിലുള്ള കോട്ടൺ അടിവസ്ത്രങ്ങൾ ധരിക്കുന്നു.

0: അത് ആർത്തവ സമയത്ത് സാനിറ്ററി പാഡുകൾ 5 മുതൽ 6 മണിക്കൂറിലും മെൻസ്ട്രൽ കപ്പ് 8 മുതൽ 10 മണിക്കൂറിലും മാറ്റി ഉപയോഗിക്കുന്നതും മലമൂത്ര വിസർജനങ്ങൾക്ക് ശേഷം ഭാഗങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുന്നതും അണുബാധയെ തടയാൻ സഹായിക്കും. ചിലരിൽ സുഗന്ധമുള്ള പെർഫ്യൂംഡ് സാനിറ്ററി പാഡുകൾ അഥവാ പാൻറി ലൈനറുകൾ, യോനി ഭാഗത്ത് ഉപയോഗിക്കുന്ന ചില ക്രീം അഥവാ ലോഷനുകൾ മുതലായവ അലർജിക്ക് കാരണമായേക്കാം. അതിനാൽ ഇത്തരം വസ്തുക്കളുടെ ഉപയോഗം ശ്രദ്ധിച്ചു മാത്രം ചെയ്യുക. ചുരുക്കത്തിൽ, വെള്ളപ്പോക്ക് ഒരു സ്വാഭാവിക സ്രവമാണ്. എന്നാൽ സ്രവത്തിന് നിറവ്യത്യാസമോ ദുർഗന്ധമോ ചൊറിച്ചിലോ ഉണ്ടെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചികിത്സ തേടേണ്ടതാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് സ്ത്രീകളിലെ വെള്ളപ്പോക്ക്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശില്പ കെ നാഥ്.
2: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പർച്ചേസിനുമൊപ്പം 5 ഇയേഴ്സ് പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റിവെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
3: ഇനി തൊഴിൽ ദർശനം.
4: തൊഴിൽ ദർശനം.
5: നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ് അനധ്യാപക തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഗ്രൂപ്പ് എ തസ്തികകളിലായി 9 ഒഴിവുണ്ട്. ടെക്നിക്കൽ ഓഫീസർ 7. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ബിഇ, ബിടെക്, എംഎസ്സിയും പ്രവർത്തി പരിചയവും. പ്രായം 35 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. ഡെപ്യൂട്ടി രജിസ്ട്രാർ 2, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സിവിൽ 1, മെഡിക്കൽ ഓഫീസർ 1. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും 500 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ളവർക്ക് 1000 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദവിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nitc.ac.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://nitc.ac.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 16. കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ചിന് കീഴിൽ രാജസ്ഥാനിലെ പിലാനിയിലുള്ള സെൻട്രൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടെക്നിക്കൽ ഓഫീസർ ടെക്നീഷ്യൻ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 22 ഒഴിവുണ്ട്. ടെക്നിക്കൽ ഓഫീസർ 7, ഫിസിക്സ് ഇലക്ട്രോണിക്സ് 7, കമ്പ്യൂട്ടർ സയൻസ് 1. യോഗ്യത: ബിഇ, ബിടെക്, എംഎസ്സി, എംസിഎ. പ്രായം 30 വയസ്സ് കവിയരുത്. ടെക്നീഷ്യൻ 7, 14. ഇലക്ട്രോണിക് മെക്കാനിക് 6, ഇലക്ട്രീഷ്യൻ, വയർമാൻ, ഇലക്ട്രിക്കൽ ഫിറ്റർ 6, മേസൺ, ബിൽഡിംഗ് കൺസ്ട്രക്ടർ 1, ഡ്രോട്ട്സ്മാൻ, സിവിൽ 1. യോഗ്യത: സയൻസ് വിഷയങ്ങൾ ഉൾപ്പെട്ട 10ാം ക്ലാസ്സിൽ 55% മാർക്കോടെ വിജയം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ ITI സർട്ടിഫിക്കറ്റോ 3 വർഷത്തെ പ്രവൃത്തി പരിചയമോ അപ്രന്റീസ്ഷിപ്പിന് ട്രെയിനിയായി 2 വർഷത്തെ പരിചയമോ ഉണ്ടായിരിക്കണം. പ്രായം 28 വയസ്സ് കവിയരുത്. 2 തസ്തികകളിലും ഉയർന്ന പ്രായപരിധിയിൽ സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത വയസ്സിളവുണ്ട്. അപേക്ഷാ ഫീസ് 500 രൂപ SBI കളക്ട് മുഖേന അടയ്ക്കണം. വനിതകൾക്കും വിമുക്ത ഭടന്മാർക്കും ഭിന്നശേഷിക്കാർക്കും SC/ST വിഭാഗക്കാർക്കും ഫീസ് ബാധകമല്ല. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 20. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ceeri.res.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ceeri.res.in. ഡൽഹി ഗവൺമെന്റിന് കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആൻഡ് ബൈലിയറി സയൻസസ് വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 219 ഒഴിവുണ്ട്. എക്സിക്യൂട്ടീവ് നേഴ്സ് 7, 59. യോഗ്യത: BSc നേഴ്സിംഗും ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയവും. പ്രായം 30 വയസ്സ് കവിയരുത്. ജൂനിയർ എക്സിക്യൂട്ടീവ് നേഴ്സ് 7, 37. യോഗ്യത: BSc നേഴ്സിംഗ്. പ്രായം 30 വയസ്സ് കവിയരുത്. ജൂനിയർ നേഴ്സ് 7, 20. യോഗ്യത: BSc നേഴ്സിംഗും പ്രവൃത്തി പരിചയവും. പ്രായം 33 വയസ്സ് കവിയരുത്. മറ്റ് തസ്തികകളും ഒഴിവും. സീനിയർ റെസിഡന്റ് 24, ജൂനിയർ റെസിഡന്റ് 2, റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ 4, അസിസ്റ്റന്റ് മാനേജർ നേഴ്സ് 1, അഡീഷണൽ പ്രൊഫസർ 3, അസോസിയേറ്റ് പ്രൊഫസർ 10, അസിസ്റ്റന്റ് പ്രൊഫസർ 16, കൺസൾട്ടന്റ് ഗ്രേഡ് 19, ഡെപ്യൂട്ടി ഹെഡ് ഓപ്പറേഷൻസ് 1, അസിസ്റ്റന്റ് ഹെഡ് ഓപ്പറേഷൻസ് 2, സീനിയർ മാനേജർ 1, മാനേജർ 1.

0: അസിസ്റ്റന്റ് മാനേജർ ഹോസ്പിറ്റാലിറ്റി 1, ചീഫ് ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് 1, ചീഫ് ഫിസിയോതെറാപ്പിസ്റ്റ് 1, എക്സിക്യൂട്ടീവ് 6, ജൂനിയർ എക്സിക്യൂട്ടീവ് ജനറൽ 3, ജൂനിയർ എഞ്ചിനീയർ 3, ജൂനിയർ ടെക്നിക്കൽ എക്സിക്യൂട്ടീവ് 1, റെസിഡന്റ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ 7. ജനറൽ ഒബിസി വിഭാഗക്കാർക്ക് 590 രൂപയാണ് അപേക്ഷാ ഫീസ്. എസ്സി എസ്ടി ഭിന്നശേഷി വിഭാഗക്കാർക്ക് 118 രൂപ. ഓൺലൈനായി അപേക്ഷിക്കണം. ഓരോ തസ്തികയ്ക്കും പ്രത്യേകം അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ജൂൺ 30. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.ilbs.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.ilbs.in.
1: തൊഴിൽ ദർശനം.

0: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ ആർ ബി ശ്രീകല.
1: നിലവിലില്ലാത്ത വാക്കുകൾ സൃഷ്ടിക്കാൻ ഉത്സാഹം കാട്ടുന്നവരാണ് നമ്മൾ. അത് പലപ്പോഴും തെറ്റായ രൂപമായി പോകുന്നുവെന്ന് മാത്രം. സർവതോമുഖമായ വികാസം എന്നതിനു പകരം സർവതോന്മുഖമായ വികാസം എന്നാണ് പൊതുവെ പറഞ്ഞും എഴുതിയും കാണുന്നത്. സർവതോമുഖം എന്നാൽ എല്ലായിടത്തും നോക്കി നിൽക്കുന്ന, വ്യാപകമായ, പൂർണമായ എന്നാണ് അർത്ഥം. കടുകിടയ്ക്ക് പകരം അണുവിട, സ്വദേ എന്നതിനു പകരം സ്വതവേ എന്നീ രൂപങ്ങൾ ധാരാളമായി ഉപയോഗിച്ചു വരുന്നു. മറ്റൊരു പദദോഷമാണ് വിഷമം. സമമല്ലാത്ത അവസ്ഥയാണ് വിഷമം. വാക്യത്തിൽ പദങ്ങൾ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ മോരും മുതിരയും പോലെ കിടക്കും, നിരപ്പുകേടുണ്ടാകും. അടുക്കും ചിട്ടയോടും കൂടി എന്ന പ്രയോഗം വിഷമമാണ്. അടുക്കും ചിട്ടയുമുള്ള എന്നോ അടുക്കോടും ചിട്ടയോടും കൂടിയത് എന്നോ ആക്കിയാൽ വിഷമം മാറും. രവിയും ഗീതയുമാണ് ഉണ്ണിയുടെ മാതാപിതാക്കൾ എന്നതിൽ പൊരുത്തക്കേടുണ്ട്. ഗീതയും രവിയുമാണ് ഉണ്ണിയുടെ മാതാപിതാക്കൾ എന്നായാലേ വിഷമം മാറൂ. കാരണം മാതാവ് എന്ന പദമാണ് ആദ്യം കിടക്കുന്നത്. രവിയും ഗീതയുമായാൽ അച്ഛനമ്മമാർ എന്ന് പ്രയോഗിക്കണം. പിതാമാതാക്കന്മാർ എന്ന് പറയാറില്ലല്ലോ. പരത്തിപ്പറച്ചിൽ പലപ്പോഴും ഭാഷാപരമായ രോഗമായി ചിലരിൽ കടന്നുകൂടാറുണ്ട്. ഉചിത പദങ്ങൾ ഉപയോഗിച്ച് മിതമായി പറയുന്നതിന് പകരം വേണ്ടതിലേറെ പദങ്ങൾ പ്രയോഗിക്കുമ്പോൾ യഥാർത്ഥത്തിൽ വാക്യത്തിന്റെ ശക്തിയും സൗന്ദര്യവും നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. വൃഥാസ്ഥൂലതയാണ് പരത്തിപ്പറച്ചിൽ എന്ന ദോഷം വരുത്തുന്നത്. ചെയ്യേണ്ട കാര്യം എന്നതിനു പകരം ചെയ്യേണ്ടതായ കാര്യം, ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം, ചെയ്യേണ്ടതായിട്ടുള്ളതായ കാര്യം എന്നിങ്ങനെ നീട്ടി നീട്ടിപ്പോവാറുണ്ട്. പ്രഭാഷണങ്ങളിലാണ് വാക്യത്തെ വലിച്ചു നീട്ടൽ കൂടുന്നത്. അങ്ങനെ പറഞ്ഞാൽ എന്നിടത്ത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ അരോചകവും വ്യർത്ഥവുമാണ്. സംഭാഷണത്തിൽ ആലങ്കാരികതയും വളച്ചുകെട്ടും ഒഴിവാക്കി ഋജുവായ രീതി ഉപയോഗിക്കുന്നതാണ് അഭികാമ്യം. നിന്റെ ആ പ്രവൃത്തി തെറ്റാണ് എന്ന് ഋജുവായി പറയാവുന്ന കാര്യം നിന്റെ ആ പ്രവൃത്തി ശരിയായില്ല, നിന്റെ ആ പ്രവൃത്തി ശരിയായി എന്ന് പറയാൻ കഴിയില്ല എന്ന് പറയേണ്ട ആവശ്യമില്ല.
0: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ ആർ ബി ശ്രീകല.
2: യേശുദാസ് പാടിയ ഗാനം ചിത്രം പൊന്നി. ഈ ഗാനം എഴുതിയത് പി ഭാസ്കറിനാണ്. സംഗീതം നൽകിയത് ജി ദേവരാജനും.

0: പുലർവിട്ടവുമായി നമുക്ക് മടങ്ങിയെത്താം 7:35. ഇനി 7:25 വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റ് രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡ് നിരീക്ഷിക്കും. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിൽ ഇന്ത്യ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിതി ആയോഗിന്റെ 11-ാമത് ഭരണസമിതി യോഗത്തിന് ന്യൂഡൽഹിയിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതമെന്ന ലക്ഷ്യം കൈവരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ കൂട്ടായ ഉത്തരവാദിത്തം ആവശ്യമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സ്ത്രീകൾ നയിക്കുന്ന വികസനമാണ് വികസിത ഭാരതത്തിനായുള്ള യാത്രയിൽ സുപ്രധാനമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് ഈ മാസം 14-ന് തുടക്കമാകും. 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. അന്താരാഷ്ട്ര പങ്കാളിത്തങ്ങളുടെ നവീകരണം, വികസന ഐക്യദാർഢ്യം, നിർമ്മിത ബുദ്ധിയുടെ ഫലപ്രദമായ വ്യാപനം തുടങ്ങിയ വിഷയങ്ങളിൽ സമഗ്രമായ ചർച്ചകൾ നടക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു.
2: The visit will provide an opportunity for the Prime Minister to engage with world leaders present at the G7 on issues of importance to India as well as to the global south. This will be India's 13th participation at the G7 summit and Prime Minister Mr. Modi's 7th consecutive participation at the summit.
1: ഫ്രാൻസിലെ നിസ്, എവിയൻ, പാരീസ് എന്നീ നഗരങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. US നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തി സർക്കാർ പ്രതിഷേധം അറിയിച്ചതായി ന്യൂഡൽഹിയിൽ അന്തർമന്ത്രാലയ യോഗത്തിനുശേഷം വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. മേഖലയിലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഉടനടി അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര തലത്തിൽ തുടർച്ചയായി ഉണ്ടാകുന്ന സംഘർഷങ്ങൾ ചെലവുകൾ വർദ്ധിപ്പിക്കുകയും നിരവധി മാറ്റങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നതിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു. ഫിന്നിഷ് വിദേശകാര്യമന്ത്രി എലീന വാൾട്ടണനും UAE സഹവിദേശകാര്യമന്ത്രി ലാന നുസേബിയുമായും ഫിൻലൻഡിൽ കുൽത്താരാന്ത ചർച്ചകളിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ അന്താരാഷ്ട്ര സമൂഹം തുടരണമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. അസം നാഗാലാന്റ് അതിർത്തിയിലെ ക്രൂഡ് ഓയിൽ പ്രകൃതിവാതക ഉത്പാദന സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി ധാരണാപത്രം ഒപ്പുവച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, നാഗാലാന്റ് മുഖ്യമന്ത്രി നെഫ്യൂ റിയോ എന്നിവരുടെ സാന്നിധ്യത്തിൽ ന്യൂഡൽഹിയിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. എണ്ണ പ്രകൃതിവാതക പരിവേക്ഷണത്തിന്റെയും ധാതുഖനനത്തിന്റെയും പുതിയ സാധ്യതകൾ ഈ സംരംഭം തുറക്കുമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞു.
3: आज हम सब एक ऐतिहासिक क्षण के साक्षी हो रहे हैं. इससे ऑयल और नेचुरल गैस की एक्सप्लोरेशन की संभावनाएं बढ़ेगी, मिनरल की भी खनन की संभावना खड़ी होती है. दोनों राज्यों ने ये निर्णय किया 50-50% कर भारत के तेल के उत्खनन में बाधा न बने, क्योंकि ये राष्ट्रीय संपदा है और मुझे लगता है कि ये भाव बहुत महत्वपूर्ण है.
1: നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, ജോബ് പോർട്ടലുകൾ, ഡേറ്റിംഗ് പ്ലാറ്റ്ഫോമുകൾ, ഫോൺ കോളുകൾ എന്നിവയിലൂടെയാണ് തട്ടിപ്പ് പ്രധാനമായും നടത്തുന്നതെന്നും ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ അറിയിച്ചു. ഫിൻടെക് കമ്പനികൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങളോട് ഡീഫേക്ക് കണ്ടെത്തൽ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ഉപഭോക്തൃ ഓൺബോർഡിംഗ് സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താനും സർക്കാർ നിർദ്ദേശിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ രണ്ട് ദിവസത്തെ സ്വിറ്റ്സർലൻഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സ്വിറ്റ്സർലൻഡ് പ്രസിഡന്റ് ഗൈ പാർമലിനുമായും സാമ്പത്തികകാര്യ സ്റ്റേറ്റ് സെക്രട്ടറിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ സ്വിറ്റ്സർലൻഡ് സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനും ഉഭയകക്ഷി വ്യാപാരവും നിക്ഷേപവും വികസിപ്പിക്കുന്നതിനും സന്ദർശനം സഹായകമാകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റ് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രോഗിക്ക് നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതോടെ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. രാമനാട്ടുകര സ്വദേശിയായ 43-കാരനാണ് ഇന്നലെ രോഗബാധ സ്ഥിരീകരിച്ചത്. രോഗിയുടെ സമ്പർക്ക പട്ടികയിൽ 77 പേരാണുള്ളത്. പട്ടികയിലുള്ളവർക്ക് നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. രോഗിയുടെ റൂട്ട്മാപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 6. വയനാട്ടിൽ 9 കുട്ടികൾക്കും കൊല്ലത്ത് 2 പേർക്കും കോഴിക്കോട് 3 പേർക്കുമാണ് രോഗബാധ. ഷിഗല്ല വ്യാപനത്തെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട സാഹചര്യം സംസ്ഥാനത്തില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭാഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭാഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തും. കഴിഞ്ഞ 12 വർഷത്തിനിടെ NDA സർക്കാരിന്റെ ഭരണത്തിന് കീഴിൽ രാജ്യം കൈവരിച്ചത് സമാനതകളില്ലാത്ത പുരോഗതിയാണ്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്ന ആപ്തവാക്യത്തിലൂന്നി ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി നിരവധി പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കിയത്. ശക്തമായ വിദേശ നയങ്ങളിലൂടെ രാജ്യത്തെ ആഗോള ശക്തിയായി ഉയർത്താൻ സ്വീകരിച്ച നടപടികളെക്കുറിച്ചറിയാം ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
5: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ നേതൃത്വം ആഗോളവേദികളിൽ ഇന്ത്യയുടെ ശബ്ദത്തിന് വൻ സ്വീകാര്യതയാണ് നേടിക്കൊടുത്തത്. ഇന്ത്യ ഫസ്റ്റ് എന്ന നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൌഹൃദങ്ങൾ ശക്തമാക്കാനും പുതിയ തന്ത്രപ്രധാന പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കാനും രാജ്യത്തിന് സാധിച്ചു. കോവിഡ് മഹാമാരിയുടെ പ്രതിസന്ധി ഘട്ടത്തിൽ മനുഷ്യത്വപരമായ നയതന്ത്രത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്ത്യ ആരംഭിച്ച വാക്സിൻ മൈത്രി പദ്ധതി ഏറെ ശ്രദ്ധ നേടി. മാനുഷിക പരിഗണനകൾക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും ഇന്ത്യയുടെ വിദേശ നയത്തിൽ എക്കാലത്തും മുൻഗണന നൽകിയിട്ടുണ്ട്. മാനുഷിക സഹായത്തിന് രാജ്യം നൽകുന്ന മുൻഗണന വസുദൈവ കുടുംബകം എന്ന ഭാരതീയ ദർശനത്തിന്റെ നേർക്കാഴ്ചയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. ദക്ഷിണ കൊറിയയും ചെക്ക് റിപ്പബ്ലിക്കും തമ്മിലുള്ള മത്സരം പുരോഗമിക്കുകയാണ്. ഇന്ന് ലോക ബാലവേല വിരുദ്ധ ദിനം. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നതിനും ബാലവേലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമാണ് ദിനാചരണം. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിൽ തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമപ്രവർത്തകർക്കായി ഇന്ന് ശില്പശാല സംഘടിപ്പിക്കും. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ സ്ഥാപനത്തിൽ ഡയറക്ടർ ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്യും. PIB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ആഗോള അനിശ്ചിതത്വത്തിനും അസ്ഥിരതയ്ക്കുമിടയിലും ഇന്ത്യയുടെ വളർച്ച മറ്റു രാജ്യങ്ങൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സുരക്ഷാ സംവിധാനങ്ങൾക്ക് നേരെ സൈബർ കുറ്റവാളികൾ ഉയർത്തുന്ന ഭീഷണി സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. നിപ്പ ഷിഗല്ല രോഗങ്ങൾക്കെതിരെ സംസ്ഥാനത്ത് ജാഗ്രത ശക്തമാക്കി. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. കേരളത്തിൽ ശക്തമായ മഴ തുടരുന്നു. എറണാകുളം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ആദ്യ ജയം മെക്സിക്കോയ്ക്ക്. ദക്ഷിണാഫ്രിക്കയെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
0: പുലർവെട്ടം തുടരുകയാണ്. ഇനി കാലം സാക്ഷി.
6: പത്രപ്രവർത്തകൻ, കാർട്ടൂണിസ്റ്റ് എന്ന നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അബു എബ്രഹാം 1924 ജൂൺ 11 മാവേലിക്കര ചെറുകോലിൽ ജനിച്ചു. ചെറുപ്പത്തിലെ വരച്ചു തുടങ്ങിയ അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ബോംബെ ക്രോണിക്കിൾ പത്രത്തിൽ ചേർന്നു. 1951 ബ്രിട്ടനിലെത്തിയ അബു പഞ്ചുമാസികയിലും തുടർന്ന് ഒബ്സർവർ വാരികയിലും മാഞ്ചസ്റ്റർ ഗാർഡിയൻ ദിനപത്രത്തിലും കാർട്ടൂണിസ്റ്റായി. 1969 ഇന്ത്യയിൽ മടങ്ങിയെത്തിയ അദ്ദേഹം 1981 വരെ ഇന്ത്യൻ എക്സ്പ്രസിൽ കാർട്ടൂണിസ്റ്റായിരുന്നു. 1970 നോഹയുടെ പെട്ടകത്തെ അടിസ്ഥാനമാക്കി അദ്ദേഹം നിർമ്മിച്ച നോ ആർക്സ് എന്ന ഹ്രസ്വചിത്രത്തിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രത്യേക പുരസ്കാരം നൽകി ആദരിച്ചു. 1972 അദ്ദേഹം രാജ്യസഭയിൽ നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗമായി പ്രവർത്തിച്ചു. പിന്നീട് തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കിയ അബു ആനിയെയും കാക്കയെയും കഥാപാത്രങ്ങളായി മേമ്പൊടി എന്നൊരു കാർട്ടൂൺ പരമ്പര മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വരച്ചിരുന്നു. 2002 ഡിസംബർ 1 അബു എബ്രഹാം അന്തരിച്ചു.
7: So when I went to Bombay after graduating, I took mathematics and French and English. When I went to Bombay looking for a job, and I went to see the editor of the Bombay Chronicle, Said Abdulabrelvi, he asked me if I have written anything. But so I said, you know, so the reason I could have written, but firstly I have nothing to show because there was no magazine. Anyway, he just liked my face and gave me a job as a reporter, because I had shown him some of my caricatures which I did in Bombay itself, you know, at Chapati meetings or other places. So I used to go to all these things wherever I could. Then so I had some drawings of J.B. Kripalani and Maulana Azad and so on, so which impressed him, I think, and so he understood my taste. Then I moved to a paper called Bharat, which was a new paper.

0: to Gandhiji, because Gandhi lost that famous watch which used to hang by his side, and they replaced it as a gesture.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് അബു എബ്രഹാമിന്റെ ശബ്ദം.
2: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ. അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ. എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിൽ ഏജൻസീസിലേക്ക്.
1: നഗരപുരാണം. കോട്ടയത്തിന് തെക്കു പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന ചങ്ങനാശ്ശേരി മുൻപ് തെക്കുംകൂറിന്റെ ആസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു. വെന്നിമല തലസ്ഥാനമായി രൂപം കൊണ്ട വെമ്പുലിനാട് തെക്കുംകൂറും വടക്കുംകൂറുമായി പിരിഞ്ഞ നാളുകളിലാണ് വാഗത്താനത്തിനടുത്തുള്ള മണികണ്ഠപുരത്തിനും കുട്ടനാടൻ കായൽപ്പരപ്പിനോട് ചേർന്ന് കിടക്കുന്ന ചങ്ങനാശ്ശേരിക്കും പ്രാധാന്യം ലഭിക്കുന്നത്. പുഴവാതിലിലെ നീരാഴി കൊട്ടാരത്തിലായിരുന്നു അന്നെല്ലാം തെക്കുംകൂറു തമ്പുരാക്കന്മാർ താമസിച്ചിരുന്നത്. മുഞ്ഞനാട് തെക്കുംകൂറിന്റെ ഭാഗമായതോടെയാണ് കോട്ടയത്തിന് ചങ്ങനാശ്ശേരിയേക്കാൾ പ്രാധാന്യം ലഭിക്കുന്നത്. ചങ്കരനാട്ട് ചേരിയാണ് ചങ്ങനാശ്ശേരിയായതെന്ന് വാദിക്കുന്നവരാണ് സ്ഥലനാമ ഗവേഷകർ. വാഴപ്പള്ളിയിലെ മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് സ്ഥലനാമത്തിന്റെ ഉൽപ്പത്തിയെന്നും അവർ വിശദീകരിക്കും. ചങ്ങന്റെ, അതായത് ശിവന്റെ നാട്ടുചേരിയാണ് ചങ്ങനാശ്ശേരിയായത് എന്ന വാദവും ശക്തമാണ്. ചെങ്കൽ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ദേശമെന്നാണ് ചങ്ങനാശ്ശേരിയെ സ്ഥലനാമ ഗവേഷകനായ മഠം പരമേശ്വരൻ നമ്പൂതിരി വിശേഷിപ്പിക്കുന്നത്. മഹോദയപുരം ആസ്ഥാനമാക്കി ചേരന്മാർ കേരളം ഭരിച്ചിരുന്ന നാളുകളിലാണ് പെരുന്ന, തൃക്കൊടിത്താനം, വാഴപ്പള്ളി എന്നീ മഹാക്ഷേത്രങ്ങൾ ചങ്ങനാശ്ശേരിയിൽ പ്രശസ്തമാകുന്നത്. 3 ക്ഷേത്രങ്ങളിൽ വച്ച് പ്രാചീനം തൃക്കൊടിത്താനമാണ്. തൃക്കൊടിത്താനത്തെ നൻറുഴൈ നാടെന്ന പേരിൽ അറിഞ്ഞിരുന്ന ഒരു നാട്ടുരാജ്യത്തിന്റെ ആസ്ഥാനമായിരുന്നു അക്കാലത്ത് തൃക്കൊടിത്താനം. ഭാസ്കര രവിവർമ്മന്റെ 13, 14, 26, 38, 48 ഭരണവർഷങ്ങളിലെ ലിഖിതങ്ങൾ തൃക്കൊടിത്താനം ക്ഷേത്രത്തിൽ കൊത്തിവച്ചിട്ടുണ്ട്. രവിരാമൻ എന്ന മഹോദയപുരം രാജാവിന്റെ 2ാം ഭരണവർഷത്തിലെ ലിഖിതവും തൃക്കൊടിത്താനം ക്ഷേത്രത്തിൽ കാണാം. വേണാട്ടിലെ ഗോവർദ്ധൻ മാർത്താണ്ഡനെ നൻറഴൈ നാടിന്റെ നാടുവാഴിയായി ഭാസ്കര രവിവർമ്മൻ നിയമിക്കുന്നതാണ് 14ാം ഭരണവർഷത്തിലെ ലിഖിതത്തിന്റെ ഉള്ളടക്കം. പാട്ടം സ്വീകരിക്കുവാനും ശാന്തിക്കാരനെ നിയമിക്കാനും മഹാഭാരത വായനക്കാരനെ ചുമതലപ്പെടുത്തുന്നതിനും വേണ്ടിയുള്ളതാണ് ഭാസ്കര രവിയുടെ 13ാം ഭരണവർഷത്തിലെ

ഗോവർദ്ധന മാർത്താണ്ഡൻ നൻറുഴൽനാട് ഭരിക്കുന്ന കാലത്ത് ഗണത്താർ, പൊതുവാൾമാർ, നൻറുഴൽനാട്ട് മുന്നൂറ്റവർ അതായത് സൈന്യം, നെടുമ്പുറത്ത് കുൻട്രൻ ഗോവിന്ദൻ, ഊർമൻറത്ത് ഇരവി ഇരാമൻ എന്നിവർ യോഗം ചേർന്ന് സ്വീകരിക്കുന്ന തീരുമാനങ്ങളാണ് ഭാസ്കര രവിയുടെ 26-ാം ഭരണവർഷത്തിലെ ലിഖിതം. നാരായണമംഗലത്തുള്ള രണ്ട് വിഭാഗം ക്ഷേത്രവാദ്യക്കാർ തൃക്കൊടിത്താനത്ത് എത്തിക്കേണ്ട എണ്ണയുടെ അളവിനെപ്പറ്റി പരാമർശിക്കുന്നതാണ് ഭാസ്കര രവിയുടെ 26-ാം ഭരണവർഷത്തിലെ ലിഖിതം. തെക്കംകൂറിലെ മാടമ്പിമാരിൽ പ്രമുഖനായ വാഴപ്പാടത്ത് പണിക്കരുടെ ആസ്ഥാനമായിരുന്നു വാഴപ്പള്ളി. പണിക്കർ തെക്കുംകൂറിനെ ഉപേക്ഷിച്ച് മാർത്താണ്ഡവർമ്മയുടെ പക്ഷത്തേക്ക് കൂറുമാറി. താഴമന ഇല്ലത്ത് നിന്ന് ലഭിച്ച വാഴപ്പള്ളി ചെമ്പുവട്ടയം രാജശേഖര ചക്രവർത്തിയുടെ 12-ാം ഭരണവർഷത്തിലേതാണ്. വ്യവസ്ഥകൾ പാലിക്കാത്തവർ 100 ദിനാരം പിഴയൊടുക്കണമെന്നാണ് വാഴപ്പള്ളി പട്ടയം ആവശ്യപ്പെടുന്നത്. റോമൻ നാണയങ്ങളാണ് മുൻകാലങ്ങളിൽ ദിനാരം എന്ന പേരിൽ അറിഞ്ഞിരുന്നത്. നീരാഴിക്കൊട്ടാരത്തിന് സമീപമാണ് പരപ്പനാട്ട് നിന്നെത്തിയ ക്ഷത്രിയരെ പുനരധിവസിപ്പിച്ച ലക്ഷ്മിപുരം കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. ആദ്യത്തെ ക്രിസ്ത്യൻ പള്ളിയും ആദ്യത്തെ മുസ്ലിം പള്ളിയും നീരാഴിക്കൊട്ടാരത്തിന് സമീപമാണ്. രചന ഡോക്ടർ എം ജി ശശിഭൂഷൺ.

0: ഇനി ശ്രദ്ധിച്ചോളൂ നമുക്ക് ചുറ്റും. 2026 മാർച്ചിലെ SSLC, AHSSLC, THSSLC പരീക്ഷകളുടെ പുനർമൂല്യനിർണയത്തിന്റെയും സൂക്ഷ്മ പരിശോധനയുടെയും ഫലം പ്രഖ്യാപിച്ചു. പരീക്ഷാഭവനിലെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഫലം ലഭ്യമാണ്. സംസ്ഥാനത്ത് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടുമാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരളതീരത്ത് ഇന്ന് രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനം ഒഴിവാക്കണം. മൺസൂൺ ടൈം ടേബിൾ നിലവിൽ വന്നതിനാൽ കൊങ്കൺ പാത വഴിയുള്ള ട്രെയിനുകളുടെ സമയം തിങ്കളാഴ്ച മുതൽ മാറും. മണ്ണിടിച്ചിലടക്കമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകാനിടയുള്ളത് കണക്കിലെടുത്ത് 15-ാം തീയതി മുതൽ ഒക്ടോബർ 20 വരെയാണ് സമയമാറ്റം. സ്റ്റേഷനിൽ എത്തുന്നതിന് മുൻപ് യാത്രക്കാർ സമയമാറ്റം പരിശോധിച്ച് ഉറപ്പാക്കണമെന്ന് റെയിൽവേ അറിയിച്ചു. സാങ്കേതിക സർവകലാശാലയുടെ ബിടെക്, ബിആർക്ക്, ബിഡെസ്, BAH MCT എന്നീ ബിരുദ കോഴ്സുകളുടെ ഫലം ഇന്ന് രാവിലെ 10:30 മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിക്കും. സർക്കാർ മെഡിക്കൽ കോളേജുകളിലും സ്വാശ്രയ കോളേജുകളിലും നടത്തുന്ന MSc, MLT കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിന് ജൂൺ 30 വരെ അപേക്ഷിക്കാം. പ്രോസ്പെക്ടസ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നാം കേട്ടത് നമുക്ക് ചുറ്റും.
1: ഗ്രാമകേരളം.
2: കരിമ്പന എന്ന കൽപ്പവൃക്ഷം.
1: കേരളത്തിൽ കേരവൃക്ഷത്തെ പോലെ പ്രാധാന്യമുണ്ടായിരുന്ന ഒന്നായിരുന്നു കരിമ്പന. കേരളത്തിൽ പാലക്കാട് ജില്ലയിലാണ് കരിമ്പനകൾ കൂടുതലായി കണ്ടുവരുന്നത്. കൂടാതെ പണ്ടുകാലത്ത് തെക്കൻ തിരുവിതാംകൂറിലെ നെയ്യാറ്റിൻകര താലൂക്കിലും ധാരാളമായി ഇവ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇവിടെ പേരിനു പോലും കരിമ്പന കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. പനവർഗത്തിൽപ്പെടുന്ന ഈ വൃക്ഷത്തെ പല ആവശ്യങ്ങൾക്കുമായി മനുഷ്യൻ ആശ്രയിക്കുന്നുണ്ട്. അടിമുടി ഉപകാരിയായ വൃക്ഷമാണ് കരിമ്പന. കരിമ്പന ഓലകൾ ഒരു കാലത്തെ സന്ദേശവാഹകരും പുരാരേഖ സംരക്ഷകരുമാണ്. ചരിത്രത്തിൽ പനയോല അഥവാ താളിയോല എന്ന് പറയുന്ന ഈ താളിവൃക്ഷത്തിന്റെ ഓലയ്ക്ക് അത്രമാത്രം പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് ഇത് കാണാൻ സാധിക്കുന്നത് താളിയോല മ്യൂസിയങ്ങളിൽ മാത്രമാണ്. കൂടാതെ ഇവ കൊണ്ട് പണ്ടുള്ളവർ വിശറി ഉണ്ടാക്കി ഉപയോഗിക്കുമായിരുന്നു. ചില വീടുകളിൽ അല്പം അലങ്കാരപ്പണികളോടെ നിർമ്മിച്ച വിശറി കണ്ടാൽ ആരും ഒന്ന് നോക്കിപ്പോകും. പാലക്കാട് ജില്ലയിൽ പണ്ടുകാലത്ത് വീട് മേയാനായി കരിമ്പനയോലകൾ ഉപയോഗിച്ചിരുന്നു. കൂടാതെ കിടക്കാനുള്ള പായ നെയ്യാനും ഇരിക്കാനുള്ള തടുക്കുകൾ നിർമ്മിക്കാനുമൊക്കെ പനയോലകളെ നാം ആശ്രയിച്ചിരുന്നു. കരിമ്പനയോലകളിൽ നിർമ്മിച്ചെടുത്ത കുട്ടകളിലാണ് കരിപ്പെട്ടി, പനഞ്ചക്കര, ശർക്കര, പുളി എന്നിവയൊക്കെ സൂക്ഷിച്ചിരുന്നതും ചന്തകളിൽ വിൽപ്പനയ്ക്ക് വച്ചിരുന്നതും. ഇത്തരത്തിലുള്ള വിഭവങ്ങൾ കുട്ടകളിൽ തലയിലേറ്റി വീട് വീടാന്തരം കയറി വിൽപ്പന നടത്തി ജീവിച്ചിരുന്ന എത്രയോ പേർ. പനഞ്ചക്കരയ്ക്കായി ഇവരെ കൊതിയോടെ കാത്തിരുന്ന ബാല്യങ്ങൾ. പഞ്ചസാര ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിനേക്കാൾ എത്രയോ ആരോഗ്യപ്രദമാണ് ഇത്തരത്തിലുള്ള കരിപ്പട്ടിയും പനഞ്ചക്കരയുമൊക്കെ. പനിക്കാപ്പി ഉണ്ടാക്കാനും പ്രസവ ശുശ്രൂഷയ്ക്കുമൊക്കെ കരിപ്പട്ടി പ്രധാനി തന്നെ. കരിമ്പനകൾ നൽകുന്ന പനം നൊങ്കുകൾ കഴിക്കാൻ രുചിയുള്ളത് മാത്രമല്ല ശരീരത്തിന് തണുപ്പും ആരോഗ്യവും പ്രദാനം ചെയ്യുന്നു. പാകമായി സമയത്തിന് ഇവ കഴിക്കാൻ കിട്ടാതിരുന്നാലും ഇവയെക്കൊണ്ട് മറ്റൊരു വിധത്തിൽ പ്രയോജനമുണ്ട്. പഴുത്തുവീഴുന്ന പനങ്കായകൾ പിന്നീട് പനം കൂമ്പുകളാക്കി മാറ്റി ഉപയോഗിക്കാം. ഉപയോഗശൂന്യമായ പനയുടെ തടികളാവട്ടെ വീടിന് കഴുക്കോലായും തടി ഉപകരണങ്ങൾ നിർമ്മിക്കാനും കരകൗശല നിർമ്മാണത്തിനുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. കരിമ്പനയുടെ പട്ടയിൽ നിന്നും അടർത്തിയെടുക്കുന്ന നാരുകൾ നല്ല ബലമുള്ളവയായിരുന്നു. ഇവ പുരമേയാനും മറ്റും ഉപയോഗിച്ചിരുന്നു. കരിമ്പന ചെറുപക്ഷികളുടെ ആവാസകേന്ദ്രം കൂടിയായിരുന്നു. കരിമ്പന പട്ടകളിൽ തൂക്കണാങ്കുരുവികൾ കൂടുകൂട്ടാറുണ്ട്. ഇവ കാറ്റിലാടുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. കരിമ്പനയെക്കുറിച്ച് പണ്ടുള്ളവർ ചില പഴഞ്ചൊല്ലുകളും പറയാറുണ്ട്. കൂടാതെ സംസ്കൃതത്തിൽ പറയുന്ന കാകതാളീഫല ന്യായം ഇന്നുള്ളവർക്ക് കേട്ടുകേൾവി പോലും ഉണ്ടാകില്ല. പഴയ നാടൻപാട്ടുകളുടെ ശീലുകളിലും പുള്ളുവൻ പാട്ടിലുമൊക്കെ നിറഞ്ഞു നിന്നിരുന്ന കരിമ്പനകൾ ഇന്ന് കേരളത്തിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. വർദ്ധിച്ചു വന്ന ഇഷ്ടിക ചൂള നിർമ്മാണവും കരിമ്പനകളെ പരിപാലിക്കാൻ ആളെ കിട്ടാത്തതുമൊക്കെ ഈ വൃക്ഷത്തിൻ്റെ നാശത്തിലേക്കാണ് വഴിവെക്കുന്നത്.
2: കരിമ്പന എന്ന കൽപ്പവൃക്ഷം. രചന എം ആർ രഞ്ജിനി. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
0: മുത്തോട് മുത്ത്. ഈ ചിത്രത്തിനു വേണ്ടി ചുനക്കര രാമൻകുട്ടി എഴുതിയ ശ്യാം സംഗീതം നൽകി യേശുദാസ് എസ് ജാനകിയും പാടിയത്.

ഒരു ഗാനം കൂടി. കൂടും തേടി എന്ന ചിത്രത്തിനു വേണ്ടി എം ഡി രാജേന്ദ്രൻ എഴുതി, ജെറി അമൽദേവ് സംഗീതം നൽകി, കൃഷ്ണചന്ദ്രനും വാണിജ്യറാമും പാടിയത്.

പ്രിയ ശ്രോതാക്കളെ, പുലർവേട്ടത്തിന്റെ ഇന്നത്തെ അധ്യായം സമാപിക്കുകയാണ്. ശ്രോതാക്കൾ, ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാലവർഷം ശക്തമായതിനാൽ പ്രിയ ശ്രോതാക്കൾ, ഗവൺമെന്റ് നൽകുന്ന മഴ മുന്നറിയിപ്പുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഒരിക്കൽ കൂടി ശുഭദിനാശംസകൾ. സ്നേഹപൂർവ്വം, രേഖ അജിത്.

0: ഈർപ്പുമുട്ടൽ, തലചുറ്റൽ. അയാൾ ഇരിപ്പിൽ നിന്ന് മറിഞ്ഞു വീണു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സ്മൃതി മധുരമാണ്. പ്രണയത്തിന്റെ ഊർജപ്രവാഹത്താൽ മനോഹരമായ ഗാനങ്ങൾ നമുക്കിന്ന് സ്മൃതിമധുരത്തിൽ ആസ്വദിക്കാം. ആദ്യം കേൾക്കൂ യേശുദാസ് പാടിയ ഗാനം, കാണാമറയത്ത് എന്ന ചിത്രത്തിനുവേണ്ടി. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: പോലീസ്?
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: സ്മൃതി മധുരത്തിലെ അടുത്ത ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം. ചിത്രം തൃഷ്ണ.

0: പ്രിയ ശ്രോതാക്കളെ, സ്മൃതി മധുരമാണ് നാം കേട്ടത്. ആകാശവാണി, ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 45 മിനിറ്റ്. ഇന്നീ പരിപാടിയിൽ കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം, ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ വൃന്ദാജി നായർ.
1: വളരെ വേഗതയേറിയ സ്ക്രീൻ ടൈമും സോഷ്യൽ മീഡിയയുടെ അതിപ്രസരവുമുള്ള ഈ കാലഘട്ടത്തിൽ കുട്ടികൾ വളരെ ഉയർന്ന മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നുപോകുന്നു. വീടിന് വെളിയിലുള്ള കളികളോ മറ്റ് ശാരീരിക ആയാസമോ ഇല്ലാത്തതും വൈകാരികമായ അസന്തുലിതാവസ്ഥയും അഥവാ ഇൻസ്റ്റബിലിറ്റിയും കുട്ടികളെ ബാധിക്കുന്നുണ്ട്. യോഗ ഈ പ്രതിസന്ധികൾക്ക് ഉള്ള വളരെ നൈസർഗികമായ ഒരു പരിഹാരമാണ്. യോഗ സ്കൂൾ കരിക്കുലത്തിന്റെ ഭാഗമായോ വീട്ടിൽ രക്ഷിതാക്കൾക്കൊപ്പമോ ഗ്രൂപ്പ് ആക്ടിവിറ്റിയായി ഒരുമിച്ച് ചെയ്യുന്നത് അവരിൽ താൽപര്യവും ടീം സ്പിരിറ്റും വികസിപ്പിക്കാൻ സഹായകമാണ്. യോഗാഭ്യാസങ്ങളെ പതിവ് അഥവാ തനത് ശൈലിയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായി, എന്നാൽ മൂല്യങ്ങൾ അഥവാ അടിസ്ഥാന തത്വങ്ങൾ മാറ്റാതെ, താൽപര്യജനകമാകത്തക്ക വിധം കളികളും മറ്റു വ്യായാമങ്ങളും സംയോജിപ്പിച്ച് ചെയ്യുകയുമാകാം. യോഗാസനങ്ങൾ കുട്ടികളുടെ ശരീരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി അഥവാ വഴക്കം, പേശീബലം, പോസ്ചർ അഥവാ ശരീരസ്ഥിതി, ഇമ്മ്യൂണിറ്റി എന്നിവ വളരെയധികം മെച്ചപ്പെടുത്തുന്നു. അലസത മാറ്റി ഉന്മേഷവും ഊർജവും നൽകുന്നു. പ്രാണായാമം, യോഗനിദ്ര, ധ്യാനം മുതലായവ മനസ്സിന് വ്യക്തത, നല്ല ഏകാഗ്രത, ഓർമ്മ, സർഗാത്മകത എന്നിവ നൽകി വൈകാരികമായ നിയന്ത്രണത്തിനും ഉത്കണ്ഠ, ഭയം മുതലായവ ഒഴിവാക്കാനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. ചിട്ടയായ ജീവിതശൈലി സ്വീകരിക്കാൻ അവർക്ക് യോഗ പ്രചോദനമാകും. 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തന്നെ യോഗ പരിശീലനം ആരംഭിക്കാവുന്നതാണ്. പ്രാക്ടീസിന് ഏറ്റവും ഉചിതമായ സമയം രാവിലെ ആഹാരത്തിന് മുൻപാണ്. തുടക്കത്തിൽ സരളമായ ഡീപ് ബ്രീത്തിംഗ് എക്സസൈസ് പോലുള്ള ശ്വസനക്രിയകളും വാമപ്പ് എക്സസൈസുകളും ചെറിയ സ്ട്രെച്ചിംഗ് വ്യായാമങ്ങളും ആനിമൽ പോസ്ചേഴ്സും എല്ലാം കുട്ടികളിൽ ഉത്സാഹവും കൗതുകവും കൊണ്ടുവരാൻ സഹായകമാണ്. ബലൂൺ ബ്രീത്തിംഗ്, മൂളുന്ന രീതിയിലുള്ള ഭ്രാമരി പോലുള്ള ശ്വസനക്രിയകൾ മുതലായവയും ഉൾപ്പെടുത്താവുന്നതാണ്. കുട്ടികളിലെ ഇമ്മ്യൂണിറ്റി ശക്തി മെച്ചപ്പെടുത്തുന്നതിനും അലർജി പോലുള്ള ആവർത്തിച്ചു വരുന്ന പല ശ്വസന വ്യവസ്ഥയെ ബാധിക്കുന്ന രോഗാവസ്ഥകളെ തടയുന്നതിനും അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ പോലുള്ള അവസ്ഥകളിലും യോഗ വളരെ ഫലപ്രദമാണ്. യോഗാഭ്യാസങ്ങളോടൊപ്പം യോഗയിലെ ആഹാര രീതികളിൽ സരളമായത്, കുഞ്ഞുനാൾ മുതൽ ശീലിപ്പിക്കുന്നത്, വർണ്ണാഭമായ ഫാസ്റ്റ് ഫുഡ്, കൃത്രിമ ആഹാര പദാർത്ഥങ്ങളോടുള്ള അമിത ആസക്തി കുറയ്ക്കുവാനായും സഹായകമാണ്. ദിവസവും 15 മുതൽ 30 മിനിറ്റ് വരെയുള്ള യോഗ സെഷനുകൾ, വിശേഷിച്ച് ഗ്രൂപ്പ് ആക്ടിവിറ്റികളായി ചെയ്യുന്നത് അവരുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും ഭാവിയിലെ ആരോഗ്യത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രചോദനമായും അതിനുള്ള ഒരു അടിത്തറയായും കൂടി സഹായിക്കുന്നു.
0: കുട്ടികളിൽ യോഗയുടെ പ്രാധാന്യം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ വൃന്ദാജി നായർ. പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. സ്വന്തം രചനയിൽ അനിൽ പനച്ചൂരാൻ പാടിയൊരു ഗാനം, സംഗീതം നൽകിയത് ദീപാങ്കുരൻ, ചിത്രം തട്ടുംപുറത്ത് അച്യുതൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നാം കേട്ടത്. ആകാശവാണി, ഇപ്പോൾ സമയം 9 മണി.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് സ്വാഗതം. സത്യാഗ്രഹ ഇൻ സൗത്ത് ആഫ്രിക്ക എന്ന പുസ്തകത്തിൽ ഗാന്ധിജി തന്റെ ദക്ഷിണാഫ്രിക്കയിലെ ജീവിതം വിവരിക്കുന്നു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്ത് അനുമതി പത്രം വാങ്ങണം എന്നതുൾപ്പെടെ പല കരിനിയമങ്ങൾ സർക്കാർ ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സത്യാഗ്രഹം നടക്കുകയും ചെയ്തു. ഇന്ത്യക്കാർ രജിസ്റ്റർ ചെയ്താൽ മറ്റു നിയമങ്ങളിൽ ഇളവ് നൽകാം എന്ന ഉറപ്പിന്മേൽ ഗാന്ധിജി ഇന്ത്യക്കാരെ രജിസ്റ്റർ ചെയ്യിച്ചു. പിന്നീട് സർക്കാരിന്റെ വാക്ക് പാലിക്കേണ്ട ഊഴം. സർക്കാർ എന്തു ചെയ്തു? ഗാന്ധിജി ഇങ്ങനെ എഴുതുന്നു: 1908 തന്നെ ജനറൽ സ്മട്സ് ദക്ഷിണാഫ്രിക്കയിലെ ഏറ്റവും പ്രാപ്തനായ നേതാവായി തീർന്നിരുന്നു. ഇന്നദ്ദേഹം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ രാജ്യതന്ത്രജ്ഞന്മാരുടെ ഇടയിൽ തന്നെ ഒരു ഉയർന്ന സ്ഥാനം അലങ്കരിക്കുന്നു. അദ്ദേഹത്തിന്റെ കഴിവുകളെക്കുറിച്ച് എനിക്കൊരു സംശയവുമില്ല. ജനറൽ സ്മട്സ് പ്രാപ്തനായ ഒരു നിയമജ്ഞൻ എന്ന പോലെ തന്നെ പ്രാപ്തനായ ഒരു പടനായകനും ഭരണാധികാരിയുമായിരുന്നു. ദക്ഷിണാഫ്രിക്കയിൽ വളരെയേറെ രാജ്യതന്ത്രജ്ഞന്മാർ വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് എങ്കിലും 1907 മുതൽ ഇന്ന് വരെ എല്ലായ്പ്പോഴും ജനറൽ സ്മട്സാണ് ഗവൺമെന്റിന്റെ കടിഞ്ഞാൻ കൈവശം വെച്ച് പോന്നിട്ടുള്ളത്. ഇന്നും ആ രാജ്യത്ത് അദ്ദേഹത്തിന് നിസ്തുലമായ സ്ഥാനമാണുള്ളത്. ഞാൻ ദക്ഷിണാഫ്രിക്ക വിട്ടുപോന്നിട്ട് ഇപ്പോൾ 9 കൊല്ലമായി. ഇപ്പോൾ തെക്കേ ആഫ്രിക്കയിലെ ജനങ്ങൾ ജനറൽ സ്മട്സിന് എന്ത് പേരാണ് കൊടുത്തിട്ടുള്ളത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അദ്ദേഹത്തിന്റെ ക്രിസ്ത്യൻ പേര് ജാൻ എന്നാണ്. ദക്ഷിണാഫ്രിക്ക അദ്ദേഹത്തെ സ്ലിം ജാനി അഥവാ മെലിഞ്ഞ ജാനി എന്നാണ് വിളിച്ചിരുന്നത്. അദ്ദേഹം വളരെ സമർത്ഥനും പക്ഷേ സ്ഥിരതയില്ലാത്തവനുമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ അദ്ദേഹത്തിന് മാത്രം മനസ്സിലാകുന്നവയും പലപ്പോഴും ഇരു കക്ഷികൾക്കും തങ്ങൾക്കനുകൂലമായ അർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനാവുന്നവയും ആയതുകൊണ്ടും ജനറൽ സ്മട്സിനെ കരുതിയിരിക്കാൻ ധാരാളം ഇംഗ്ലീഷ് സുഹൃത്തുക്കൾ എന്നോട് ഉപദേശിച്ചിരുന്നു. മാത്രമല്ല, അദ്ദേഹം സന്ദർഭം വരുമ്പോൾ ഇരു കക്ഷികളുടെയും വ്യാഖ്യാനങ്ങളെ ഉപേക്ഷിച്ച് സ്വന്തമായൊരു വ്യാഖ്യാനം നൽകി ആ വാക്കുകളെ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് ശരിയെന്നും തെറ്റുപറ്റിയത് തങ്ങൾക്ക് തന്നെയാണെന്ന് കക്ഷികൾക്ക് തോന്നുമാറ് അത്ര സമർത്ഥങ്ങളായ വാദങ്ങൾ കൊണ്ട് അവയെ നീതീകരിക്കുകയും ആ വാക്കുകളനുസരിച്ച് ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു പോന്നു. ഞാനിനി പറയാൻ പോകുന്ന സംഭവങ്ങൾ സംബന്ധിച്ച് അവ നടന്ന കാലത്ത് ജനറൽ സ്മട്സ് ഞങ്ങളെ വഞ്ചിച്ചുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും പറയുകയും ചെയ്തിരുന്നു. ഇന്നും ഇന്ത്യക്കാർ ആ സംഭവത്തെ ഒരു വിശ്വാസ വഞ്ചന എന്ന നിലയ്ക്കാണ് വീക്ഷിക്കുന്നത്. ഒരുപക്ഷെ ആ ജനറലിന്റെ കൃത്യം മനഃപൂർവമായ ഒരു വിശ്വാസ വഞ്ചന അല്ലായിരിക്കും.

ഉപയോഗിക്കാം. മനഃപൂർവമല്ലെങ്കിൽ അതിനെ വിശ്വാസവഞ്ചന എന്ന് പറയാനും വയ്യ. 1913-14 കാലത്ത് ജനറൽ സ്മട്സുമായുള്ള എൻ്റെ പരിചയം വിദ്വേഷപൂർവമാണെന്ന് തോന്നിയിരുന്നില്ല. ട്രാൻസ്വാൾ ഗവൺമെൻറ്റിന് തൃപ്തിയാകുമാർ ഇന്ത്യക്കാരെങ്ങനെ ഏഷ്യാറ്റിക് ഡിപ്പാർട്ട്മെൻറ്റിൽ രജിസ്റ്റർ ചെയ്തുവെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു. ഇനി ഗവൺമെൻറ് ഈ കരിനിയമം പിൻവലിക്കണം. അവരങ്ങനെ ചെയ്താൽ സത്യാഗ്രഹ സമരം അവസാനിച്ചു. ഇതിന് ഇന്ത്യക്കാർക്കെതിരായുള്ള എല്ലാ നിയമങ്ങളുടെയും അവസാനമെന്നോ എല്ലാ സങ്കടങ്ങളുടെയും പരിഹാരമെന്നോ അർത്ഥമില്ല. അതിന് ഇന്ത്യക്കാർ തങ്ങളുടെ നിയമാനുസൃതമായ പ്രക്ഷോഭം തുടർന്നു പോകണം. ഇന്ത്യക്കാർ ഏറ്റുവാങ്ങിയെങ്കിൽ അവരെ അപമാനിക്കുന്നതും ആദ്യം ട്രാൻസ്വാളിലും പിന്നീട് ദക്ഷിണാഫ്രിക്കയിൽ മുഴുവനും അവരുടെ നാശത്തിന് കാരണമാകുമായിരുന്നതുമായ ആ കരിനിയമത്തിൻ്റെ ആകൃതിയിൽ വന്ന പുതിയതും അശുഭസൂചകവുമായ ഒരു മേഘത്തെ അകറ്റുവാൻ മാത്രമാണ് സത്യാഗ്രഹം പ്രയോഗിക്കപ്പെട്ടത്. ജനറൽ സ്മട്സാകട്ടെ കരിനിയമത്തെ പിൻവലിക്കുന്നതിന് പകരം പുതിയൊരു മാർഗം കൈക്കൊണ്ടു. അദ്ദേഹം നിയമത്തെ നിയമഗ്രന്ഥത്തിൽ തന്നെ നിലനിർത്തുകയും സ്വേച്ഛാകൃതങ്ങളായ രജിസ്ട്രാക്കളികളെയും കരിനിയമമനുസരിച്ച് ഗവൺമെൻറ് നിശ്ചയിച്ച തീയതിക്ക് ശേഷം നൽകിയ സർട്ടിഫിക്കറ്റുകളെയും സാധൂകരിക്കുന്നതിനും സ്വേച്ഛയായി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ സർട്ടിഫിക്കറ്റുകൾ കൈവശമുള്ളവരെ ആ നിയമത്തിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് ഒഴിവാക്കുന്നതും ഏഷ്യാറ്റിക് രജിസ്റ്റർ ചെയ്യാൻ വീണ്ടും വ്യവസ്ഥയുണ്ടാക്കുന്നതുമായ ഒരു പുതിയ ബിൽ നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരേ ഉദ്ദേശത്തോടുകൂടിയ രണ്ട് നിയമങ്ങൾ നടപ്പിൽ വന്നു. പുതുതായി വരുന്ന ഇന്ത്യക്കാരും രജിസ്റ്റർ ചെയ്യുവാൻ പിന്നീട് അപേക്ഷിക്കുന്നവരും ഈ കരിനിയമത്തിന് വിധേയരാവുകയും ചെയ്തു. ഈ ബിൽ വായിച്ചപ്പോൾ ഞാൻ അമ്പേ പകച്ചുപോയി. എങ്ങനെയാണ് ഇന്ത്യക്കാരുടെ മുഖത്തു നോക്കുക എന്നതോർത്ത് ഞാൻ വശംവദനായി. ആ അർദ്ധരാത്രിയിലെ സമ്മേളനത്തിൽ വെച്ച് എന്നെ കഠിനമായി ആക്ഷേപിച്ച പത്താന് ഇതാ ഒരസൽ സദ്യ. എന്നാൽ ഈ അടി സത്യാഗ്രഹത്തിലുള്ള എൻ്റെ വിശ്വാസത്തെ ഇളക്കുന്നതിന് പകരം അതിനെ കൂടുതൽ പ്രബലമാക്കി തീർക്കുന്നതേയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞേ തീരൂ. ഞാൻ ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. പുതിയ സ്ഥിതി ആ കമ്മിറ്റിക്ക് വ്യക്തമാക്കി. അംഗങ്ങളിൽ ചിലർ വല്ലാതെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അങ്ങനെ വരട്ടെ, ഞങ്ങൾ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞു നിങ്ങൾ വല്ലാത്ത ശുദ്ധനാണെന്നും ആര് പറയുന്നതും വിശ്വസിച്ചു പോകുന്നുവെന്നും. സ്വന്തം കാര്യങ്ങളിലാണ് നിങ്ങളിങ്ങനെ ശുദ്ധനാകുന്നതെങ്കിൽ സാരമില്ല, പക്ഷേ പൊതുകാര്യങ്ങളിലുള്ള ഈ ശുദ്ധത കാരണം ഇപ്പോൾ ഇന്ത്യക്കാർക്ക് മൊത്തം കഷ്ടപ്പെടേണ്ടി വരുന്നു. നമ്മുടെ ജനങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നത് പോലൊരു ഉണർവ് ഇനി ഉണ്ടാകുക വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യക്കാരായ നാം എന്ത് തരക്കാരാണെന്ന് നിങ്ങൾക്കറിയാം. അവരുടെ ക്ഷണികമായ ഉത്സാഹത്തെ അതാദ്യം പൊന്തി വരുമ്പോൾ തന്നെ ഉപയോഗപ്പെടുത്തണം. താൽക്കാലികമായ ആ വേലിയേറ്റത്തെ ഉപയോഗപ്പെടുത്താഞ്ഞാൽ നിങ്ങളുടെ കഥ കഴിഞ്ഞു. ഈ പരിഹാസവാക്കുകളിൽ വിദ്വേഷമില്ലായിരുന്നു. മറ്റു സന്ദർഭങ്ങളിലും എന്നോട് ഇത്തരം വാക്കുകൾ പലരും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു മന്ദഹാസത്തോടെ മറുപടി പറഞ്ഞു, ശരി, നിങ്ങൾ ശുദ്ധത എന്ന് പറയുന്നത് എൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഭാഗമാണ്. അത് ശുദ്ധതയല്ല, വിശ്വാസമാണ്. നമ്മുടെ സഹോദരന്മാരെ വിശ്വസിക്കേണ്ടത് നമ്മളിൽ ഓരോരുത്തൻ്റെയും നിങ്ങളുടെയും എൻ്റെയും കടമയാണ്. ഇനി വാസ്തവത്തിൽ അതിൻ്റെ ഒരു ദോഷമാണെന്ന് സമ്മതിക്കുകയാണെങ്കിൽ തന്നെ എന്നെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത് എൻ്റെ ഗുണങ്ങളോടും അതിലൊട്ടും കുറയാത്ത ദോഷങ്ങളോടും കൂടിയാവണം. എങ്കിലും ഇന്ത്യക്കാരുടെ ഉത്സാഹം താൽക്കാലികമായൊരു തിളപ്പ് മാത്രമാണെന്ന് എനിക്ക് സമ്മതിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളും ഞാനുമൊക്കെ ഇന്ത്യക്കാരാണെന്ന് ഓർക്കണം. എൻ്റെ ഉത്സാഹത്തെപ്പറ്റി നിങ്ങളിങ്ങനെ പറഞ്ഞാൽ ഞാനത് ഒരു അപമാനമായി കരുതും. നിങ്ങളും നിങ്ങളുണ്ടാക്കാൻ നോക്കുന്ന ഈ സാമാന്യ നിയമത്തിന് താന്താങ്ങളെ അപവാദങ്ങളായി കരുതേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അതില്ലെങ്കിലോ മറ്റുള്ളവരും നിങ്ങളെപ്പോലെ ദുർബലന്മാരാണെന്ന് കരുതുന്നു എന്ന അപരാധമാണ് നിങ്ങൾ ഇന്ത്യക്കാരോട് ചെയ്യുന്നത്. ഇതുപോലുള്ള മഹാസമരങ്ങളിൽ ഏത് കാലത്തുമുണ്ട് ഉയർച്ചയും താഴ്ചയും. എതിർകക്ഷിയുമായുള്ള നിങ്ങളുടെ സന്ധി എത്ര സ്പഷ്ടമായാലും അയാൾ വിശ്വാസവഞ്ചന ചെയ്യുന്നത് തടയാൻ എന്തുണ്ട്? നമ്മളിൽ പലരും പ്രോനോട്ടുകൾ എഴുതി കൊടുക്കാറുണ്ടല്ലോ. ഒരാൾ ഒരു രേഖയിൽ ഒപ്പുവയ്ക്കുന്നതിനേക്കാൾ സ്പഷ്ടമായും സംശയരഹിതമായും വേറെ എന്തുണ്ട്? എന്നിട്ടും അവർക്കെതിരായി അന്യായം കൊടുക്കണം. അവർ അന്യായത്തെ എതിർക്കും, എല്ലാത്തരം വാദങ്ങളും കൊണ്ടുവരും. അവസാനം വിധിയും ജപ്തി വാറണ്ടുമായി. ഇത് നടത്താൻ ധാരാളം സമയവും വേണം, ബുദ്ധിമുട്ടുകളും സഹിക്കണം. ഇത്തരം കുപ്രസിദ്ധമായ പെരുമാറ്റം ആവർത്തിക്കുകയില്ല എന്ന് ആർക്കാണ് ഉറപ്പ്?

0: നൽകാൻ കഴിയുക. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള കാര്യത്തെപ്പറ്റി ക്ഷമയോടെ ആലോചിക്കുവാൻ ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നു. സമരം വീണ്ടും ആരംഭിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക എന്ന്, അതായത് മറ്റുള്ളവരുടെ നടപടി എങ്ങനെയായാലും വേണ്ടില്ല, ഓരോ സത്യാഗ്രഹിക്കും സ്വന്തം നിലയ്ക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ആലോചിക്കണം. നാം നമ്മോട് തന്നെ സത്യസന്ധരാവുകയാണെങ്കിൽ മറ്റുള്ളവരെ കഴിവില്ലാത്തവരായി കാണപ്പെടുകയില്ലെന്നും അവർ ദുർബലരാണെങ്കിൽ തന്നെ നമ്മുടെ ഉദാഹരണം കണ്ട് അവർ പ്രബലരാക്കപ്പെടുമെന്നും വിചാരിക്കുകയാണ് വേണ്ടത്. സമരം തുടരുന്നതിനെപ്പറ്റി സദുദ്ദേശപൂർവം സംശയാലുക്കളായിരുന്നവരെ സമാശ്വസിപ്പിക്കാൻ ഇത് പര്യാപ്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏതാണ്ട് ഇക്കാലത്ത് മിസ്റ്റർ കെല്ലൻബാക്ക് തൻ്റെ സുനിശ്ചിത അഭിപ്രായത്തെ കഴിയുന്നതും കുറച്ചു വാക്കുകളിൽ പറഞ്ഞ് കഷ്ടപ്പാടിലും നമ്മളോട് ചേർന്നു നിന്നു. അദ്ദേഹം ഏതെങ്കിലും തരത്തിലുള്ള ദൗർബല്യമോ സമരത്തിൻ്റെ അവസാന ഫലത്തെപ്പറ്റി സംശയമോ പ്രകടിപ്പിച്ച ഒരൊറ്റ സന്ദർഭവും ഞാൻ ഓർക്കുന്നില്ല. കോളുള്ള വെള്ളത്തിൽ ചുക്കാൻ പിടിക്കുന്നത് തുടരുവാൻ യൂസഫ് മിയാൻ തയ്യാറാവാത്ത ഒരു കാലം വന്നു. ഞങ്ങളെല്ലാം ഏകകണ്ഠേന കച്ചാലിയയെ ഞങ്ങളുടെ നായകനായി സ്വീകരിച്ചു. അന്നു മുതൽ അവസാനം വരെ അദ്ദേഹം തെല്ലും പിന്തിരിയാതെ ആ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചു. തൻ്റെ സ്ഥാനത്ത് മറ്റാരെയും അധീരനാക്കുമായിരുന്ന കഷ്ടപ്പാടുകളെ അദ്ദേഹം നിർഭയം സഹിച്ചു. സമരം പുരോഗതി പ്രാപിച്ചപ്പോൾ ജയിലിൽ പോവുക എന്നത് ചിലർക്ക് തുലവും സുഖകരവും വേണ്ട പോലെ നേടിയ വിശ്രമ മാർഗവും, എന്നാൽ പുറത്തിരുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി നോക്കി പല ഏർപ്പാടുകൾ ചെയ്ത് എല്ലാ തരത്തിലുമുള്ള ആളുകളുമായി ഇടപെടുക എന്നത് അത്യന്തം ദുഷ്കരവുമായി തീർന്ന ഒരു ഘട്ടം വന്നു. കച്ചാലിയുടെ നേതൃത്വത്തിൽ നടന്ന ആ സമരത്തിന് എന്ത് സംഭവിച്ചുവെന്ന് നമുക്ക് അടുത്ത അധ്യായത്തിൽ കേൾക്കാം.
1: ഇനി ഒരു ഭജൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45. സംഗീത സരണി
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: ആകാശവാണി
5: സഞ്ചാരി.
6: സഞ്ചാരിയുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാണെന്ന് അറിയാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരിക്കും അല്ലേ എല്ലാരും? ഭാഷയെ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ തീർച്ചയായിട്ടും ഭാഷയുടെ വികാസ പരിണാമങ്ങളെ കുറിച്ച് അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടാവില്ലേ? അപ്പോ ഇപ്പൊ തന്നെ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് പോരാം, കോട്ടയം നാട്ടകത്തുള്ള അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയത്തിലേക്ക്.

0: ഈ മ്യൂസിയത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരാൻ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ മുൻ സെക്രട്ടറി അജിത് കെ ശ്രീധർ സാർ നമ്മളോടൊപ്പമുണ്ട്. നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. സാർ, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു?
1: സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ കേരള സർക്കാരിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി സർക്കാരിന്റെ തന്നെ പൂർണ്ണമായ നിയന്ത്രണത്തിൽ ഇങ്ങനൊരു അക്ഷരം ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയം നിർമ്മിക്കാൻ ആശയം ഉടലെടുത്തത് 2020 ഫെബ്രുവരി മാസത്തിലാണ്. അതിന് കാരണമായത് അക്ഷരം നഗരിയാണ് കോട്ടയം. ഭാഷയുടെയും സാഹിത്യത്തിന്റെയും എല്ലാം വളർച്ചയുടെ കാതലായ മലയാളം അച്ചടിയുടെ ആരംഭം കോട്ടയത്താണ്. മലയാള ലിപികൾ ഇപ്പം നമ്മൾക്ക് കാണുന്ന തരത്തിലുള്ള അച്ചടിയിലെ സാങ്കേതിക വിദ്യയിലേക്ക് കടന്നത് കോട്ടയത്താണ്. അക്ഷരനഗരി എന്ന പേര് കോട്ടയത്തിനുണ്ട്. അതുകൊണ്ട് കോട്ടയത്ത് ഭാഷയുമായി ബന്ധപ്പെട്ടും സാഹിത്യവുമായി ബന്ധപ്പെട്ട നിരവധി സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ ആദ്യത്തെ കോളേജ്, പ്രധാനപ്പെട്ട മലയാളത്തിലെ പഴയ രണ്ട് പത്രങ്ങള്, സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം, നിരവധി പബ്ലിഷിക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഭാഷയുമായി ബന്ധപ്പെട്ട് അപൂർവമായ ഒരു മ്യൂസിയം കോട്ടയത്ത് നിർമ്മിക്കണമെന്ന് സംസ്ഥാന സർക്കാരും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഏറ്റെടുക്കണമെന്ന് അന്നത്തെ ബഹുമാനപ്പെട്ട സഹകരണ മന്ത്രി അതുപോലെ മുഖ്യമന്ത്രി സംഘത്തോട് നിർദ്ദേശിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് സംഘം ചുമതല ഏറ്റെടുത്തത്. നമ്മുടെ ഭാഷയുടെ വളർച്ച, അതെങ്ങനെ നമ്മള് സംവേദനത്തിന് വേണ്ടി വാമൊഴിയായിരുന്ന എങ്ങനെ വരമൊഴിയിലേക്ക് കൊണ്ടുവന്നു, നമ്മളുടെ മലയാള ലിപി എങ്ങനെ വികസിച്ചു വന്നു എന്നതും, നമ്മുടെ ഭാഷ എങ്ങനെ വികസിച്ചു വന്നു എന്നതുമാണ്, അച്ചടിയിലേക്ക് എങ്ങനെ പരിവർത്തനപ്പെട്ടു എന്നും, അത് എങ്ങനെ ആധുനികമായ രീതിയിൽ ഇപ്പം യൂണിക്കോഡിലേക്ക് എങ്ങനെ നമ്മുടെ ഭാഷ ഉപയോഗിക്കുന്ന തരത്തിൽ ക്ഷമതയിലേക്ക് എങ്ങനെ വന്നു എന്നുള്ളതുമാണ് ഈ മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയായിരിക്കുന്നത്. അതോടൊപ്പം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം ഈ മ്യൂസിയം നിർമ്മാണം ഏറ്റെടുത്ത സംഘത്തിന്റെ ചരിത്രം ഇവിടെ ഒരു ഗ്യാലറിയിൽ വിവരിച്ചിട്ടുണ്ട്. ഇനി അടുത്ത 2, 3, 4 എന്ന് പറഞ്ഞാൽ 3 ഘട്ടങ്ങളിലൂടെ ശേഷിക്കുകയാണ്. അത് ഉടനെ തന്നെ പൂർത്തിയാക്കാൻ, 1 വർഷത്തിനകം പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ആ ഘട്ടം കൂടെ പൂർത്തിയാകുമ്പോൾ ലോകത്തെ ഭാഷകളിൽ 48 ഭാഷകൾ, പ്രാചീന ഭാഷകളുടെ ലിപികൾ എങ്ങനെ വളർന്നു വന്നുവെന്നും, മലയാളത്തിന്റെ സാഹിത്യം, കവിതാ സാഹിത്യം, ഗദ്യസാഹിത്യം, വൈജ്ഞാനിക സാഹിത്യം എന്നിവ എങ്ങനെയാണ് വളർന്നു വന്നതെന്നും ഒക്കെ രേഖപ്പെടുത്തുന്ന 8 ഗ്യാലറികൾ ഇനി വരാനുണ്ട്. അതോടൊപ്പം നമ്മുടെ ഗോത്രഭാഷകൾ, ഇപ്പം കേരളത്തിലെ 36 ഗോത്രഭാഷകൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിലെ ഗോത്രഭാഷകളെ കൂടെ അടയാളപ്പെടുത്തുക എന്നുള്ളതും കൂടെ ഒരു ലക്ഷ്യമുണ്ട്. അതുപോലെ 22 ദ്രാവിഡ ഭാഷകളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഇതെല്ലാം വരുംകാലത്ത് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഭാഷയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനൊരു ഗുണകരമാകുന്ന ഒരു ലൈബ്രറി, അതുപോലെ ഒരു റിസർച്ച് സെന്റർ, ഇതെല്ലാം ഈ പ്രോജക്ടിന്റെ ഭാഗമാണ്. ഇതെല്ലാം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ അപൂർവമാണ് ഭാഷയ്ക്ക് ഇങ്ങനൊരു മ്യൂസിയം.
0: ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത നമ്മൾ ശ്രദ്ധിച്ചത്, ഇവിടെ മറ്റ് മ്യൂസിയങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാഴ്ച പരിമിതിയുള്ളവർക്ക് ബ്രെയിലി ലിപിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതുപോലെ വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ട്, പിന്നെ

0: ഈ ലേറ്റസ്റ്റ് ടെക്നോളജി അനുസരിച്ചിട്ട് വീഡിയോ ഡ്യൂറേഷൻ ആണെങ്കിലും നോക്കിയാലോ, ഒരു 30 സെക്കൻഡ് അങ്ങനെ വളരെ ഷോർട്ട് ഡ്യൂറേഷനിലാണ്. അങ്ങനെയുള്ള ഒരു ആശയം അത് എവിടെ ഉണ്ടായത്? അങ്ങനെ ഒരു
1: ഭാഷ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമല്ല. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു വസ്തുവാണ് ഭാഷ. ഞങ്ങൾ നിരവധി മ്യൂസിയങ്ങളെ, അതുപോലെ തന്നെ ഇത് ഞങ്ങൾക്ക് മുൻഗാമികൾ നടത്തിയിരിക്കുന്ന പല പ്രവർത്തനങ്ങൾ കണ്ടെങ്കിലും എങ്ങനെയാണ് ഇത് മ്യൂസിയമൈസ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു വലിയ ചോദ്യം അല്ലെ, ഒരു പ്രഹേളിക ഉണ്ടായിരുന്നത്. ഞങ്ങൾ പരിഹരിച്ചത് ആധുനിക സാങ്കേതിക വിദ്യയിൽ കൂടി ഇത് പ്രദർശിപ്പിക്കാം എന്നുള്ള ഒരു കണ്ടെത്തലോടുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ ഡിജിറ്റൽ ബോർഡുകൾ, അതുപോലെ തന്നെ വീഡിയോസ്, അതുപോലെ തന്നെ 3D ആനിമേഷൻ പിക്ചറുകൾ, അതായത് നമ്മളെ സാധാരണ മ്യൂസിയങ്ങളിൽ ടാഞ്ചബിൾ ആയ മ്യൂസിയങ്ങളാണെങ്കിൽ ഇത് ഇൻടാഞ്ചിബിൾ വസ്തുക്കളെ മുമ്പോട്ട് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ മനുഷ്യൻ എങ്ങനെയാണ് ഭാഷ ഉണ്ടായതെന്നുള്ളതിന് ശാസ്ത്രം പറയുന്നത് FOXP2 ജീനിന്റെ ഒരു മ്യൂട്ടേഷൻ ആണ് പറയുന്നത്. അതുകൊണ്ട് 27 ലക്ഷം വർഷം മുമ്പ് തുടങ്ങുന്ന ആ ഒരു വലിയ പ്രവർത്തനമാണ് പറയുന്നത്. അത് നമ്മൾ ഒരു വീഡിയോ ആനിമേഷനിൽ കൂടിയാണ് പൂർത്തിയാക്കിയത്. അപ്പോൾ അത് ഭാഷ എങ്ങനെ മ്യൂസിയമൈസ് ചെയ്യുന്നുള്ള ചോദ്യത്തിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഇതിന്റെ ടെക്നോളജി, ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിക്കുക എന്നുള്ളത്. അത് കേരളത്തിലെ മ്യൂസിയങ്ങൾ, ഞങ്ങൾക്കിപ്പോൾ ഏറ്റവും വലിയ സന്തോഷം തോന്നുന്നത് ഈ കേരളത്തിലെ മ്യൂസിയങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡൈസേഷൻ ഈ മ്യൂസിയം നടത്തുന്നു എന്നുള്ളതാണ്. നമ്മുടെ മ്യൂസിയം നമ്മുടെ ഭാഷയും നമ്മുടെ സംസ്കാരത്തെയും, വരുന്ന ആളെ തന്നെ അയാളുടെ ഭാഷയും അയാളുടെ സംസ്കാരത്തെയും ഇവിടെ അയാൾ തന്നെ അനുഭവിച്ചറിയുന്നു എന്നുള്ളതാണ് ഈ മ്യൂസിയത്തിന്റെ ഏറ്റവും വലിയ

0: നമ്മളോടൊപ്പം ഈ മ്യൂസിയത്തിന്റെ വിശദമായ വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള രതീഷ് സി ഉണ്ട്. നമസ്കാരം.
1: നമസ്കാരം.
0: തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഈ അക്ഷരം മ്യൂസിയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത്?
1: കോട്ടയത്തേക്ക് എത്തുന്നതിന് 4.5 കിലോമീറ്റർ മുമ്പായിട്ടാണ് അക്ഷര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അതായത് കോട്ടയം KSRTC നിന്ന് നാട്ടകം അക്ഷര മ്യൂസിയത്തിലേക്ക് ഏകദേശം 4.5 കിലോമീറ്റർ ആണ് ദൂരം. ചങ്ങനാശ്ശേരി കോട്ടയം റോഡ് സൈഡ് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൽ നിന്ന് നോക്കി കാണാൻ പറ്റുന്ന രൂപത്തിലാണ് മ്യൂസിയം നിൽക്കുന്നത്.
0: നമ്മൾ ഈ മ്യൂസിയത്തിലെത്തി അത് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് എൻട്രൻസിന്റെ കൗണ്ടർ ഉണ്ട്. എത്ര ഫീ ആണ് നമുക്ക് ഇവിടെ ഇതില് അകത്തേക്ക് കയറാൻ വേണ്ടി ഈടാക്കുന്നതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം.
1: അക്ഷര മ്യൂസിയത്തിൽ പൊതുവെ ചെറിയ രീതിയിലുള്ള ഫീസാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്. അതിൽ മുതിർന്നവർക്ക് 60 രൂപയും കുട്ടികൾക്ക് 30 രൂപയും എന്നുള്ള രീതിയിലാണ്. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ നിന്ന് ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് കുട്ടികൾ വരുന്ന സമയത്ത് 20-ൽ കൂടുതൽ കുട്ടികൾ ഒരുമിച്ച് വരുമ്പോൾ അവർക്ക് ആ 30 രൂപയിൽ നിന്ന് 20% കൂടെ കിഴിവ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വിദേശികളായിട്ടുള്ള ആളുകൾക്ക് 200 രൂപയും അതുപോലെ വിദേശികളെ കുട്ടികൾക്ക് 100 രൂപയാണ് ഏർപ്പാടാക്കിയിട്ടുള്ളത്.
0: പോയാലോ,
1: ആദ്യം തന്നെ നമ്മളൊരു കഥ പറയുന്ന പോലെയാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. എങ്ങനെയാണ് മനുഷ്യ ഭാഷ എങ്ങനെയാണ് രൂപപ്പെടുന്നതെന്നും മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി ഏത് ഘട്ടത്തിലാണ് കൈവരുന്നത് എന്നുള്ള ഒരു തരത്തിലുള്ള പ്രധാനപ്പെട്ട ചില സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ടാണ് മ്യൂസിയത്തിലേക്ക് കയറുന്നത്. പൊതുവെ നമ്മൾ പാഠപുസ്തകങ്ങളിലൊക്കെ പഠിച്ചു വരുന്ന പോലെ മനുഷ്യപരിണാമത്തിന്റെ ഒരു ഘട്ടത്തില് ആസ്ട്രലോപിത്തേക്കസിൽ നിന്നും ഹോമോ സാപ്പിയൻസ് വരെയുള്ള ഒരു ഘട്ടമുണ്ട്. ഹാബിലീസ്, ഇറക്ടസ്, നിയാൻഡർതാൽസ് ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ടാണ് മനുഷ്യന് ഭാഷ സംസാരിക്കാനുള്ള ശേഷി കൈവരുന്നത്. മനുഷ്യന്റെ ബ്രെയിൻ ഡെവലപ്മെന്റും വോക്കൽ കോഡ് ഡെവലപ്മെന്റും ഒക്കെ സാധ്യമാകുന്നത് ഈ ഘട്ടത്തിലാണ്. അത് പ്രകൃതിയുമായിട്ടുള്ള മനുഷ്യന്റെ നിരന്തര ഇടപെടലിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അധ്വാനം എന്നുള്ളൊരു ഘടകത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവിടെ ഭാഷയുടെ രൂപീകരണത്തിൽ നമ്മൾ ഉള്ളടക്കം ചിത്രീകരിച്ചിട്ടുള്ളത്. അതിൽ തന്നെ FOXP2 ജീൻ എന്നുള്ള ഒരു ജീൻ മ്യൂട്ടേഷൻ സംഭവിക്കുകയും അത് ആ മ്യൂട്ടേഷൻ ഭാഷാ ജീനായിട്ടുള്ള FOXP2 മ്യൂട്ടേഷൻ പ്രധാനമായും സംസാരശേഷി മനുഷ്യരിൽ കൈവന്നു ചേരാൻ ഘടകമായി തീരുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ മനുഷ്യഭാഷയുടെ ഉൽപ്പത്തിയിൽ നിന്നാണ് നമ്മൾ തുടക്കം കയറി വരുന്നത്. അങ്ങനെ അതിന്റെ ഒരു 360 വീഡിയോ കണ്ടുകൊണ്ട് നമ്മൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിക്കുന്നു.

0: ഇനി അപ്പൊ നമുക്ക് ആദ്യത്തെ ഗാലറിയിലേക്ക് പോവാം അല്ലേ.
1: ആദ്യത്തെ ഗാലറി വരുന്നത് ഈ കണ്ടന്റിന്റെ തുടർച്ച എന്നുള്ള നിലയ്ക്ക് ഓറൽ ട്രഡീഷനിൽ നിന്ന് എങ്ങനെയാണ് റിട്ടൺ ട്രഡീഷൻ ആരംഭിക്കുന്നത് എന്നുള്ളത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉമ്മൊഴിയിൽ നിന്ന് വരയിലേക്ക് എന്നുള്ളതാണ് ആ ഗാലറിയുടെ പേര് കൊടുത്തിരിക്കുന്നത്. എഴുത്തിന്റെ ഒരു പ്രാരംഭഘട്ടം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പൊതുവെ പാഠപുസ്തകങ്ങളൊക്കെ പഠിച്ചു പോരുന്നത് ചിത്രലിപികളെ കുറിച്ചാണെങ്കിൽ ഈ മ്യൂസിയത്തിനകത്ത് ഒന്നും കൂടെ പിറകിലേക്ക് പോയിക്കൊണ്ട് റോക്കാട്ട് അല്ലെങ്കിൽ ചിത്രകല ഗുഹാചിത്രങ്ങൾ എന്ന രൂപത്തിൽ അവിടുന്ന് മുതൽ ഒരു ഏകദേശം 40,000 വർഷങ്ങൾ

വ്യത്യസ്തമായിക്കൊണ്ട് ഒരു കൂട്ടം ക്രൗഡ് ഹണ്ടിങ് നടത്തുന്ന രൂപത്തിലുള്ള ചിത്രങ്ങളൊക്കെ നമുക്ക് ബിംബേഡ്കറിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട്. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ പ്രധാനമായിട്ട് പിക്ചോഗ്രാഫ് ഉള്ളത് ഇടുക്കി ജില്ലയിലെ മറയൂരിലാണ്. മറയൂരിൽ തന്നെ 8-9 സൈറ്റുകൾ അതിനകത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൽ ആട്ടള, മാനള, എഴുത്തള തുടങ്ങി ഒരുപാട് സൈറ്റുകൾ നിലനിൽക്കുന്നുണ്ട്. ആ സൈറ്റുകളൊക്കെ മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ലോകത്തെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗുഹാചിത്രമാണ് കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന എടക്കൽ. എടക്കൽ ഗുഹാചിത്രം പിക്ചോഗ്രാഫിക് എൻഗ്രേവിങ്സ് അല്ല അതിനകത്ത്, അത് കൊത്തുവരകളാണ്. മറയൂരിലത് ചിത്രങ്ങളാണെങ്കിൽ എടക്കലത് കൊത്തു ചിത്രങ്ങളാണ്. ആ രൂപത്തിൽ അതിനൊരു വ്യത്യാസവും അതൊക്കെ നമ്മൾ ഒന്നാം ഗാലറിക്കകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലൊക്കെ സമയത്ത് അവിടെ ഏറ്റുകൊടുക്കാന്ന് പറഞ്ഞിട്ട് ഒരു ചിത്രമുണ്ട്. അത് ചെങ്കൽപ്പാറയില് കാളയുടെ രൂപത്തിലുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അതെല്ലാം അതിനകത്ത് ഒന്നാം ഗാലറിക്കകത്ത് നമ്മൾ ഗുഹാചിത്രം എന്ന രൂപത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ അടയാളപ്പെടുത്തലിന്റെ അടുത്ത ഘട്ടം എന്നുള്ള നിലക്ക് വരുന്നത് ചിത്രലിപികളാണ്. ചിത്രലിപികൾ നമുക്കറിയാം, ലോകത്തെ പ്രധാനപ്പെട്ട കുനിഫോം, ഹീറോഗ്ലിഫിക്സ്, ഇൻഡസ്, ചൈനീസ്, ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ചിത്രലിപികളിൽ ഇപ്പൊ ക്യുനിഫോമിന്റെ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്ക് ലോകത്തെ പ്രസിദ്ധമായിട്ടുള്ള കാവ്യം എന്നറിയപ്പെടുന്ന ഗിൽഗമേഷിന്റെ ഇതിഹാസ കാവ്യത്തിന്റെ ഒരു റെപ്ലിക്ക മോഡൽ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഹീറോഗ്ലിഫിക്സിലേക്ക് വരുന്ന സമയത്ത് റോസറ്റ സ്റ്റോൺ, ഈജിപ്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടുള്ള റോസറ്റ സ്റ്റോൺ, റോസറ്റ സ്റ്റോൺ വായനയിലൂടെയാണ് ആദ്യമായി ഹീറോഗ്ലിഫിക്സ് ലോകത്തിന് മുമ്പിൽ തെളിവായി വരുന്നത്. പിന്നീട് ഇൻഡസിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ധോളവീര സൈൻ ബോർഡ് ഗാലറിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചൈനീസിന്റെ മോഡലുകൾ വരുന്നു. ഈ രൂപത്തിലാണ് ഒന്നാം ഗാലറി പൂർണ്ണമാകുന്നത്.

0: എഴുത്തിലേക്ക് എന്നുള്ളതാണ് രണ്ടാമത്തെ ഗാലറി. രണ്ടാമത്തെ ഗാലറി പൊതുവെ പറഞ്ഞു വെക്കുന്നത് നമ്മുടെ ലിപികളുടെ ഒരു ഡെവലപ്മെന്റ്സിനെ കുറിച്ചാണ്. നമ്മുടെ ഇന്ത്യൻ ലിപികളുടെയൊക്കെ ഒരു മാതാവ് അല്ലെങ്കിൽ സോഴ്സ് എന്ന് പറയുന്നത് ബ്രാഹ്മി ലിപിയാണ്. അത് 3rd BC നമ്മുടെ അശോക പീരിയഡിൽ രൂപപ്പെട്ടു വരുന്ന ബ്രാഹ്മി ലിപി. ആ ബ്രാഹ്മി ലിപിയിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മുടെ മലയാളം വരെയുള്ള ലിപികളുടെ ഒരു അടയാളപ്പെടുത്തലാണ് രണ്ടാം ഗാലറി ചെയ്യുന്നത്. അതിനകത്ത് തന്നെ ലിപി വായനയുടെ ചരിത്രം എന്നുള്ള രൂപത്തിൽ ഒരു ഡിജിറ്റൽ ബോർഡ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എങ്ങനെയാണ് ഓരോ ലിപികളും വായിച്ചെടുത്തത് എന്നുള്ളതിന്റെ ചരിത്രം കൂടെ ഉൾപ്പെടുത്തുന്ന രൂപത്തിലുള്ളതാണ്. ബ്രാഹ്മി ലിപിയോടൊപ്പം തന്നെ രൂപപ്പെടുന്ന ഒരു കണ്ടെടുക്കപ്പെട്ട ഒരു ലിപിയാണ് ഖരോഷ്ഠി ലിപി. ഖരോഷ്ഠി ലിപിയും ബ്രാഹ്മി ലിപിയും ഏകദേശം ഒരേ നൂറ്റാണ്ടിൽ വരുന്നതാണ്. പക്ഷെ ഖരോഷ്ഠി ലിപി പിന്നീട് ഉപയോഗിക്കാതാവുകയും ബ്രാഹ്മി ലിപി തുടരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബ്രാഹ്മി ലിപിക്ക് ഉദാഹരണമായിട്ട് ലുംബിനി സ്തംഭം ലിഖിതത്തിന്റെ ഒരു മോഡല് മ്യൂസിയത്തിനകത്ത് റെപ്ലിക്ക നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലേക്ക് വരുന്ന സമയത്ത് ബട്ടിപ്രോലു ലിഖിതം, അതുപോലെ നിലമ്പൂർ എഴുത്തുകല്ല് തുടങ്ങിയ ലിഖിതങ്ങളുടെയൊക്കെ മോഡൽ റെപ്ലിക്കകൾ ഗാലറിക്കകത്ത് നിർമ്മിച്ചിട്ടുണ്ട്. ഇന്നത്തെ പാകിസ്ഥാനിലാണ് ഷബാസ്ഗഡി ലിഖിതം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നീട് നമുക്ക് ഈ ബ്രാഹ്മി ലിപികളുടെ ഡെവലപ്മെന്റിനെ രണ്ടായി തിരിക്കാം. ഒന്ന് തെക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും വടക്കൻ ഭാഗത്ത് വികസിച്ചു വന്നതെന്നും നമുക്കറിയാം. നോർത്തേൺ ഇന്ത്യയിൽ പിന്നീട് ശാരദാ ലിപിയായും ലന്ത ലിപിയായും നക്രി ലിപിയായും ഒക്കെ ഡെവലപ്പ് ചെയ്ത് പോകുന്നൊരു കാറ്റഗറി വരുന്നു. നമ്മുടെ സതേൺ ഇന്ത്യയിൽ ഗ്രന്ഥ, അതുപോലെ തന്നെ വട്ടെഴുത്ത്, കോലെഴുത്ത്, മലയാൻമ ആര്യെഴുത്ത് തുടങ്ങി മറ്റൊരു ഡെവലപ്മെന്റ്സും കാണുന്നു. അങ്ങനെ ലിപി രണ്ടായി അടയാളപ്പെടുത്തപ്പെടുന്നു. അതുപോലെ തന്നെ വട്ടെഴുത്തിന്റെ മാതൃകകൾ എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ശിലാശാസനമായിട്ടുള്ള തരിസാപ്പള്ളി കോപ്പർ പ്ലേറ്റ് നമ്മൾ വെക്കുന്നുണ്ട്. വാഴപ്പള്ളി ശാസനം, അതുപോലെ ജൂതശാസനം എന്നിവ ഈ ഗാലറിക്കകത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് കോലെഴുത്താണ്. കോലെഴുത്തിന്റെ ആർത്താറ്റ് പടിയോല, കോലെഴുത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ചെമ്പ് ഫലകം, അത് ഗാലറിക്കകത്ത് റെപ്ലിക്ക രൂപത്തിൽ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ എഴുത്ത് പ്രതലങ്ങളും എഴുത്തു ഉപകരണങ്ങളും, അത് അതിന്റെ ഒറിജിനൽ സഹിതം പാപ്പിറസും ഭോജ്യപത്രയും നാരായവും താളിയോലയും എല്ലാം അതിന്റെ ഒറിജിനൽ സഹിതം ഗാലറിക്കകത്ത് സ്ഥാപിച്ചിട്ടുണ്ട്. അക്ഷര മ്യൂസിയത്തിന്റെ മൂന്നാമത്തെ ഗാലറി എഴുത്തിൽ നിന്ന് അച്ചടിയിലേക്ക് എന്നുള്ളതാണ് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആധുനികതയുടെ ഒരു കടന്നുവരവിന് ശേഷം അച്ചടി സാങ്കേതിക വിദ്യ എങ്ങനെയാണ് നമ്മുടെ എഴുത്തിലും ലിപികളിലൊക്കെ ഇടപെടുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കുന്നതാണ് ആ ഗാലറി. ലോകത്തുള്ള പ്രധാനപ്പെട്ട അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള യന്ത്രങ്ങളും അതുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് തുടങ്ങുന്ന ഗാലറി. അപ്പൊ അതൊക്കെ മലയാളം അച്ചടിയിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. മലയാളം അക്ഷരങ്ങൾ അച്ചടിക്കപ്പെട്ട കൃതി എന്നുള്ള നിലയ്ക്ക് ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഹോർത്തസ് മലബാർക്കാസിന്റെ ഒരു റെപ്ലിക്ക ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മലയാളം അക്ഷരം പൂർണ്ണമായി ഒരു ഗ്രന്ഥത്തിൽ ആദ്യമായി അടിച്ചു വരുന്നത് സംക്ഷേപ യഥാർത്ഥം എന്ന് പറയുന്ന പുസ്തകത്തിനകത്താണ്. ആ പുസ്തകത്തിന്റെ റെപ്ലിക്ക ഇവിടെ കാണാൻ കഴിയും. പിന്നീട് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് കേരളത്തിൽ 1824 ബെഞ്ചൻ ബേരിയുടെ നേതൃത്വത്തിൽ ആണ് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതിൽ ചെറുപൈതങ്ങൾക്ക് ഉപകാരാർത്ഥം എന്ന് പറയുന്ന പുസ്തകം ബെഞ്ചമിൻ ബെയ്ലി CMS പ്രസ്സിൽ വെച്ച് അച്ചടിക്കുന്നുണ്ട്. അതൊരു ചരിത്രമാണ്. അത് മലയാളം അച്ചടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രത്തെ സൂചിപ്പിക്കുന്നതാണ്. അതിന്റെ റെപ്ലിക്കയും നമുക്ക് ഈ ഗാലറിക്കകത്ത് കാണാൻ കഴിയും. പിന്നീട് വരുന്നത് കേരളത്തിലെ അച്ചടിശാലകളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചരിത്രമാണ്. കേരളത്തിൽ 1500 മുതൽ അച്ചടിശാലകൾ നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം ഡോക്ട്രിന ക്രിസ്റ്റം എന്ന് പറയുന്ന കേരളത്തിൽ ആദ്യമായി തമിഴ് ഭാഷയിൽ അച്ചടിക്കപ്പെട്ട പുസ്തകം, അത് 1500 അച്ചടിക്കപ്പെടുന്നത്. ആ പുസ്തകം കൊല്ലത്ത് ഒരു അച്ചടിശാലയിലാണ് അച്ചടിക്കുന്നത്. അങ്ങനെ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് നമുക്ക് 20-ാം നൂറ്റാണ്ട് 21-ാം നൂറ്റാണ്ട് വരെയുള്ള അച്ചടിശാലകളുടെ ഒരു ബൃഹത് ചരിത്രമാണ് അതിനകത്ത് പറയുന്നത്. പിന്നീട് പ്രസാധനം എന്നുള്ള ഒരു ടൈറ്റിലിനകത്ത് പുസ്തക പ്രസാധന ചരിത്രവും പാഠപുസ്തകങ്ങളുടെ ചരിത്രവും പത്രമാസികകളുടെ ചരിത്രവും നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. പിന്നീട് കാലിഗ്രഫിയുടെ ഒരു ഹിസ്റ്ററി പറയുന്നുണ്ട്. പിന്നെ കവർ ഡിസൈനിങ്ങിന്റെ ചരിത്രം, ലിപി പരിഷ്കരണത്തിന്റെ ചരിത്രം, അതോടൊപ്പം തന്നെ യുണീകോഡിന്റെ ചരിത്രം. ഇത്രയും ആണ് മൂന്നാം ഗാലറിയുടെ ഒന്നാം ഘട്ടത്തിൽ പൂർത്തിയാവുന്നത്. അതിന്റെ മറ്റൊരു ഭാഗത്തായിട്ട് കേരളത്തിലെ സാക്ഷരതാ പ്രവർത്തനങ്ങളുടെ ചരിത്രം, കേരളത്തിലെ സാക്ഷരതാ പുസ്തകങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പത്രവാർത്തകൾ, ഒഫീഷ്യൽ ഡോക്യുമെന്റ്സ് എല്ലാം സാക്ഷരതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോർണറിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ആനിമേഷൻ വീഡിയോയും ഇവിടെ നമുക്ക് കാണാനാവും. പിന്നീട് വരുന്ന സമയത്ത് നമ്മൾ മലയാളമല്ല മലയാളങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു കോർണറിലേക്കാണ് പോകുന്നത്. അവിടെ വ്യത്യസ്ത പരമ്പൊഴി മലയാളങ്ങൾ, ശാസന ഭാഷ, അതുപോലെ തന്നെ ദ്രാവിഡ ഭാഷകൾ, പിന്നീട് വരുമ്പോൾ ഗോത്രഭാഷകൾ, ഈ രൂപത്തിലാണ് അടയാളപ്പെടുത്തി പോകുന്നത്. കേരളത്തിലുള്ള 36 ഗോത്രഭാഷകളെയും വീഡിയോ ഓഡിയോ സഹിതം നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും.
1: ഈ നാലാമത്തെ ഗാലറിയുടെ പ്രത്യേകത എന്താണ്?
0: നാലാമത്തെ ഗാലറിയെ

0: സംബന്ധിച്ച് അത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഒരു ചരിത്രം എന്നുള്ളതിലേക്കാണ് അടയാളപ്പെടുത്തുന്നത്. അച്ചടിയുടെ ഒരു എക്സ്റ്റൻഷൻ എന്നുള്ള രീതിയിൽ ഏഷ്യയിൽ തന്നെ ആദ്യത്തെ എഴുത്തുകാരുടെ കൂട്ടായ്മയാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം. അത് സഹകരണ മേഖലയിൽ എഴുത്ത് കൂട്ടായ്മ എന്നുള്ള രൂപത്തിൽ ലോകത്തെവിടെയും കാണാത്ത രൂപത്തിലൊരു സംവിധാനം കേരളത്തിൽ രൂപപ്പെടുകയാണ് 1945. അതിൽ ഇപ്പൊ കേരളത്തിൽ നിന്നറിയപ്പെടുന്ന പഴയകാല സാഹിത്യകാരന്മാരൊക്കെ ഉൾപ്പെടുന്ന ഒരു സാഹിത്യശാഖയാണ്. അതിന്റെ ഒരു ചരിത്രം എന്നുള്ള രൂപത്തിൽ, അതായത് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലത്തെ മലയാള സാഹിത്യത്തിന്റെ ചരിത്രം കൂടിയാണ് എന്നുള്ള രൂപത്തിലാണ് നമ്മൾ ഇതിനെ കാണുന്നത്. അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരുടെ ശബ്ദ ശേഖരം, എഴുത്തുകള്, അതുപോലെ തന്നെ ഒപ്പ്, ആ രൂപത്തിൽ എല്ലാം ആ ഗാലറിക്കകത്ത് നമുക്ക് കാണാൻ പറ്റും.
1: ഇവിടെ എനിക്ക് തോന്നുന്നു നമുക്ക് സ്ക്രീനിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ വേൾഡ് മാപ്പാണ് ഉള്ളത്. ഇതിൽ ഇപ്പം നമ്മളൊരു രാജ്യം, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സുഡാൻ, അപ്പൊ നോക്കിയാൽ അവിടുത്തെ ഭാഷ അറിയാം. അല്ലെങ്കിൽ ഇപ്പോ ഇന്തോനേഷ്യ ആണ് സെലക്ട് ചെയ്യുന്നത്, അവിടുത്തെ ഭാഷ അറിയാം അല്ലെ. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഭാഷ പഠിക്കാൻ പറ്റും അല്ലെ.
0: അതെ അതെ, ഇപ്പൊ ഭാഷയൊക്കെ സംബന്ധിച്ച് പഠിക്കുന്ന ഗവേഷകർക്കൊക്കെ വലിയ രീതിയിൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഓരോ ഭാഷകളുടെയും വിവരങ്ങൾ മറ്റെവിടെയും ലഭിക്കാത്ത രൂപത്തിൽ ഇവിടെ ഉൾച്ചേർത്തിട്ടുണ്ട്. ലോകഭാഷ ഗാലറി എന്നുള്ള രൂപത്തിൽ വരുന്ന ഓരോരുത്തർക്കും കണ്ട് ടച്ച് ചെയ്ത് ഓരോ രാജ്യങ്ങളിലെ ഭാഷകളും അതിന്റെ വിവരങ്ങളും ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്.
2: ഈ മ്യൂസിയത്തിന് മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണുള്ളത്?
0: അക്ഷര മ്യൂസിയത്തിന്റെ മറ്റൊരു മേഖല എന്ന് പറയുന്നത് തിയേറ്റർ ഹോളോഗ്രാം സംവിധാനമാണ്. അതിനകത്ത് അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു 60 സീറ്റ് തിയേറ്റർ ഒരുക്കുകയും അതിനകത്ത് അക്ഷര മ്യൂസിയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കണ്ടന്റുകളുടെ ഡോക്യുമെന്ററി ശേഖരം തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റും. ഒപ്പം തന്നെ ഒരു ഹോളോഗ്രാം സംവിധാനമുണ്ട്. അതിനകത്ത് സാഹിത്യകാരന്മാര് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അവരവരുടെ കഥകൾ പറയുന്ന രൂപത്തിലുള്ള ഹോളോഗ്രാം സംവിധാനവും അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്.
1: എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും ഈ തിയേറ്ററിൽ?
0: തിയേറ്ററിൽ നിലവിൽ 60 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്. അതുപോലെ തന്നെ പുതിയ കാല മ്യൂസിയങ്ങളുടെ ഒരു സങ്കല്പം, മ്യൂസിയോളജി സങ്കല്പം എന്ന് പറയുന്നത് മ്യൂസിയം കെട്ടിടത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ കെട്ടിടത്തിന് പുറത്തേക്ക് കൂടി മ്യൂസിയത്തെ വിപുലീകരിക്കുക എന്ന് പറയുന്ന പുതിയൊരാശയം കൂടെ അക്ഷര മ്യൂസിയം സാധ്യമാക്കുന്നുണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാല് അക്ഷര മ്യൂസിയത്തിന്റെ മുറ്റത്ത് പ്രധാനമായിട്ടും ലോകത്തുള്ള പ്രധാന സ്ക്രൈബ്സ് എന്ന് പറയും എഴുത്തുകാര്, ഈജിപ്തിലെയും മെസപ്പൊട്ടോമിയയിലൊക്കെ എഴുത്തുകാരുടെ ശില്പങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത്, കർണാടക പോലുള്ള സ്ഥലങ്ങളിലെ ക്ഷേത്ര ചുവരുകളിലൊക്കെ ഇത്തരത്തിലുള്ള എഴുത്തുകാരെ നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യയിൽ കൂടുതലും സ്ത്രീകളാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടെ അതിനകത്തുണ്ട്. കേരളത്തിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത് വയനാട് വെച്ച് എഴുത്തുകാരൻ എന്ന് പറയുന്ന ഒരു ശില്പത്തെയാണ്. അതിന്റെ മാതൃക കൂടെ ഇവിടെ ഉണ്ട്.
1: പിന്നെ ഈ ഒരു മ്യൂസിയത്തിന്റെ പ്രത്യേകത എല്ലാ ഇടങ്ങളിലെ പോലെ കാഫറ്റേരിയ സൗകര്യമുണ്ട്. ഡിസേബിൾ ഫ്രണ്ട്ലി, അല്ലെങ്കിൽ എല്ലാവരെയും ഇൻക്ലൂസീവ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു മ്യൂസിയം കൂടിയാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും ഭാഷയെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഇവിടെ വരുന്നത് ഒരുപാട് ഉപകാരപ്രദമാണ്. മറ്റൊരു കാര്യം നമ്മുടെ ഈ സഞ്ചാരി ടീമിന് തോന്നിയത് ഇതിന്റെ പിന്നിലൊരു വളരെയധികം ഒരു കഠിനാധ്വാനമുണ്ട്. കാരണം ഇതിലെ ഈ ഡേറ്റ വെരിഫൈ ചെയ്യുന്നതിലും അല്ലെങ്കിൽ ആ അത്രത്തോളം സമയം എടുത്ത് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ടീം അംഗങ്ങൾ, അവരെ കുറിച്ചൊന്ന് പറയാം.
0: കേരളത്തിൽ തന്നെ പ്രധാനപ്പെട്ട ചരിത്ര മേഖലയിൽ ഇടപെടുന്ന ഡോക്ടർ എം ആർ രാഘവ വാര്യർ, ഡോക്ടർ കേശം വെളുത്താട്ട്, ഡോക്ടർ രാജൻ കുരിക്കൽ, അതുപോലെ തന്നെ ഡോക്ടർ രാജു കെ നാരായണൻ, ഡോക്ടർ പി ശിവദാസൻ, ഡോക്ടർ ബാബു ചെറിയാൻ, ഡോക്ടർ ശ്രീജിത്ത് തുടങ്ങിയ ഒട്ടനവധി ആളുകളെ നമ്മൾ സന്ദർശിക്കുകയും അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയും വെരിഫൈ ചെയ്യുകയും ചെയ്തിട്ടാണ് മ്യൂസിയം അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നത്.
1: പല ഗാലറി ഇനി പുതിയതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ള ഗാലറി തന്നെ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കുന്ന ഒരാൾക്കാണെങ്കിൽ കുറച്ചധികം സമയം എടുത്ത് മനസ്സിലാക്കാനുള്ളതുണ്ട്. എല്ലാവിധ ആശംസകളും.

0: ഇത്രയും കേട്ടപ്പോ നിങ്ങൾക്കും തോന്നിയില്ലേ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്? അപ്പൊ തീർച്ചയായിട്ടും അച്ഛനമ്മമാരെയും കൂട്ടി ഈ ഒരു മ്യൂസിയത്തിലേക്ക് ഒരു യാത്ര പോവാം അല്ലേ?
1: ടീം സഞ്ചാരി സെവിൽ ജിഹാൻ, റൂബി ബാബു, സന്ധ്യ വേറ്റിനാട്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉച്ചയ്ക്ക് 12:05 മാപ്പിളപ്പാട്ടുകൾ എസ് ഷംന അവതരിപ്പിച്ചത്. 12:20 ലളിതഗാനങ്ങളാണ് ഋഷികേശ് ദേവ് പാടിയത്. ഒരു മണിക്ക് ഗാനസല്ലാപമാണ് തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. പ്രിയ ശ്രോതാക്കൾക്ക് ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം, ഒപ്പം വിശേഷങ്ങളും പങ്കുവയ്ക്കാം. മറക്കാതെ വിളിക്കുക ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനസല്ലാപം.

0: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു ഇന്ന് ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത്

നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ കണ്ണുകളുടെ സംരക്ഷണത്തിനായി നാം എത്രത്തോളം പ്രാധാന്യം നമ്മുടെ നിത്യജീവിതത്തിൽ നൽകുന്നുണ്ട്, നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. നേത്ര സംരക്ഷണത്തിന്റെ ആവശ്യകതയെക്കുറിച്ചാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നേത്രരോഗ വിദഗ്ധനും റെറ്റിനൽ സർജനുമായ ഡോക്ടർ ആശാദ് ശിവരാമൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
1: കുട്ടികളുടെ നേത്ര പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാം.
2: കുട്ടികളുടെ നേത്ര പരിചരണം വളരെ പ്രധാനമാണ്. കാരണം കുട്ടികൾക്ക് അവർക്ക് കാഴ്ചക്കുറവ് യഥാർത്ഥത്തിൽ ഉണ്ടോ എന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അത് പലപ്പോഴും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ, വിശദമായി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പലപ്പോഴും തിരിച്ചറിയാൻ കഴിയുള്ളൂ. ഒരുപക്ഷെ ചിലപ്പോൾ ചെറിയ കോങ്കണ്ണ് പോലെയൊക്കെ തോന്നിയേക്കാമെങ്കിലും ചെറിയ കുട്ടികൾക്ക് അവർക്ക് അടുത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്നതിലോ തറയിൽ കിടക്കുന്ന ചെറിയ മുത്തുകൾ പറക്കിയെടുക്കുന്നതിലോ ഒക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അമ്മമാർക്ക് ആദ്യമേ തന്നെ അത് മനസ്സിലാക്കി അതൊരു കാഴ്ചക്കുറവിന്റെ കാരണമായിരിക്കാം എന്നുള്ളത് മനസ്സിൽ പോകേണ്ടതുണ്ട്. അങ്ങനെ നേത്ര പരിശോധന നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതാണ്. അപ്പം അത് തീരെ ചെറിയ കുട്ടികൾക്ക്. പിന്നെ ഒരു കാര്യം, പ്രായപൂർത്തിയാകാതെ ജനിക്കുന്ന കുട്ടികൾക്ക്, പ്രിമച്ചുറായിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് റെറ്റിനൽ ഡെവലപ്മെന്റിൽ വ്യത്യാസം വരാനും കാഴ്ചയെ പിന്നീട് ബാധിക്കുന്ന രീതിയിൽ അസുഖം വരാനും ഒക്കെ സാധ്യതയുണ്ട്. അതിനെ നമ്മൾ റെറ്റിനോപ്പതി ഓഫ് പ്രിമച്യൂരിറ്റി എന്ന് പറയും. പ്രായം തികയാതെ ജനിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് കൃത്യമായും ആ സമയത്ത് തന്നെ നേത്ര പരിശോധന, റെറ്റിന പരിശോധന നടത്തേണ്ടത് പ്രധാനമാണ്. മിക്കവാറും അത്തരം കുട്ടികളെ പീഡിയാട്രീഷ്യൻസ് NICU വെച്ച് തന്നെ അത്തരം ചികിത്സയ്ക്ക് റെറ്റിന സ്പെഷ്യലിസ്റ്റിനെ വിളിച്ച് കാണിക്കാറുണ്ട്. അതുമാത്രമല്ല, കുട്ടികളൊന്ന് പ്രായം ഒന്ന് വലുതായി വരുമ്പോൾ അവർക്ക് കാഴ്ച വ്യത്യാസമുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. കുട്ടികൾക്ക് വരാവുന്ന സാധാരണ പ്രശ്നങ്ങൾ മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ, അസ്റ്റിഗ്മാറ്റിസം തുടങ്ങിയ പ്രശ്നങ്ങളാണ്. ഇതിൽ മയോപ്പിയ നമ്മൾ നിയർ സൈറ്റഡ്നെസ് എന്ന് പറയും, ഷോർട്ട് സൈറ്റഡ്നെസ് എന്ന് പറയും, അല്ലെങ്കിൽ ലോങ് സൈറ്റഡ്നെസ് എന്ന് പറയുന്ന ദൂര കാഴ്ച ഉള്ള ഹൈപ്പർമെട്രോപ്പിയ എന്ന് പറയുന്ന പ്രോബ്ലം. ഇതൊക്കെ തന്നെയും കണ്ണട വെച്ച് ക്ലിയർ ആക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഒരു കുട്ടിയുടെ കാഴ്ചയ്ക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പവർ വ്യത്യാസം കൊണ്ട് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ മാതാപിതാക്കൾ ആലോചിക്കും, എൻ്റെ കുട്ടിക്ക് ഇപ്പോഴേ ഈ ചെറിയ പ്രായത്തിലെ കണ്ണട വെക്കേണ്ടതുണ്ടോ, ശരിയാണോ എന്നൊക്കെ ധരിക്കും. അപ്പം യഥാർത്ഥത്തിൽ ആ കുട്ടിക്ക് കാഴ്ചക്കുറവുണ്ടെങ്കിൽ ആ കാഴ്ച കംപ്ലീറ്റ് ആയിട്ട് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ കാഴ്ച ബെറ്റർ ആവുകയും അതോടൊപ്പം തന്നെ അയാളുടെ സമൂഹവുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ബെറ്റർ ആവുകയും അയാളുടെ പഠനം ബെറ്റർ ആവുകയും ചെയ്യും. ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, അടുത്ത കാഴ്ച മാത്രമുള്ള ആൾക്കാർക്ക് ദൂരെ നിന്ന് വരുന്ന വസ്തുവകകൾ കാണാൻ സാധ്യത കുറവായിരിക്കും, പ്രത്യേകിച്ച് ഈ കുട്ടികൾക്ക്. അപ്പോൾ അവർ ദൂരെ നിന്നുള്ള ആൾക്കാരെ കാണുന്നത് കുറവുന്നതോടൊപ്പം അവരോടടുത്തുള്ള ഇടപെടലുകളും കുറയും. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് അവരുടെ ഭാവി ജീവിതത്തിന് ആൾക്കാരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിനെയാണ് അത് ബാധിക്കുന്നത്. അതേസമയം ആ കുട്ടിക്ക് കൃത്യമായിട്ട് ആവശ്യമുള്ള കണ്ണട കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് അടുത്തും കാണാൻ കഴിയും, ദൂരെയും കാണാൻ കഴിയും. അങ്ങനെ അതിൻ്റെ ജീവിതത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ വ്യത്യാസങ്ങൾ വരുത്താൻ കണ്ണട കൃത്യമായി കൊടുക്കുന്നതിലൂടെ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കൃത്യമായ സമയത്തുള്ള നേത്ര പരിശോധനയും അതിനാവശ്യമായ കറക്ഷൻസ് കുട്ടികൾക്ക് നൽകുന്നതും അവരുടെ ഭാവിക്ക് വേണ്ടി തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്.
1: സാർ, അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികൾക്കും മാതാപിതാക്കൾക്കും കുട്ടികളുടെ നേത്ര പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് ഈ അവസരത്തിൽ നൽകാനുള്ളത്?
2: കണ്ണുകളെ സ്നേഹിക്കുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ പഠിക്കുമ്പോൾ അവർക്ക് അവരിയിരിക്കുന്ന റൂമിൽ കൃത്യമായിട്ടുള്ള ലൈറ്റ് ഉണ്ടാകണമെന്നുള്ളതും അതുപോലെ അവരിയിരിക്കുന്ന പൊസിഷൻ കറക്റ്റാണ് എന്നുള്ളതും അവര് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ കിടന്ന് വായിക്കുന്നത് കാഴ്ചയെ ബാധിക്കും, കണ്ണിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഇരുന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഇരുന്ന് വായിക്കുമ്പോൾ തന്നെ ആ റൂമിൽ കൃത്യമായിട്ടുള്ള വെളിച്ചമുണ്ടെങ്കിൽ നല്ലതാണ്. അത് പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിൽ നേരെ അടിക്കാത്ത രീതിയിൽ മുകളിൽ നിന്നുള്ള ലൈറ്റ് ആണ് കൂടുതൽ അഭികാമ്യമായിട്ടുള്ളത്. അതുപോലെ രാത്രി TV കാണുമ്പോൾ ചുറ്റിലും ലൈറ്റ് ഇല്ലാതെ ഓഫ് ചെയ്ത് വെച്ചിട്ട് TV കാണുന്നത് കണ്ണുകൾക്ക് അൺനെസസറി സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ ആ TV കാണുന്ന റൂമിൽ ലൈറ്റ് ഉണ്ടാകുന്നത് പ്രധാനമാണ്. അതുപോലെ ഡിജിറ്റൽ ഡിവൈസുകൾ, മൊബൈൽ ഫോണുകളോ ലാപ്ടോപ്പുകളോ ഉപയോഗിക്കുന്നത് അണ്നെസസറിയായിട്ട് ഉപയോഗിക്കുന്നത് കണ്ണുകൾക്ക് അണ്നെസസറി സ്ട്രെയിൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സമയം സ്ക്രീനിൽ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിന് നമ്മൾ അനാവശ്യ സ്ട്രെസ്സാണ് കൊടുക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമുക്ക് ഓടുന്നത് നമ്മൾ എത്ര മണിക്കൂർ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓടാൻ കഴിയും, പക്ഷേ അതേസമയം കണ്ണുകൾ വർക്ക് ചെയ്യുന്നത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ണിനെ വർക്ക് ചെയ്യാൻ നമ്മൾ വിടാറുണ്ട്. പകൽ മുഴുവൻ വർക്ക് ചെയ്തതിന് ശേഷം രാത്രി വീട്ടിലിരിക്കുന്ന ആൾ, വീട്ടിൽ പോയി കിടക്കാൻ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കുന്ന ആൾക്കാർ യഥാർത്ഥത്തിൽ അവർ ശരീരത്തിന് റെസ്റ്റ് കൊടുക്കും, പക്ഷേ കണ്ണിന് റെസ്റ്റ് കൊടുക്കുന്നില്ല. അപ്പോൾ കണ്ണിന് ആ സമയത്ത് റെസ്റ്റ് കൊടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. അതുമാത്രമല്ല ഉറക്കത്തിന് ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. രാത്രി ലൈറ്റ്, മൊബൈൽ സ്ക്രീനിലെ ലൈറ്റ് രാത്രി ഉപയോഗിക്കുമ്പോഴേ ഒരു ബ്ലൂ ലൈറ്റ് കുറയുന്ന രീതിയിലുള്ള സ്ക്രീൻ അഡാപ്റ്റേഷൻ, സ്ക്രീൻ ചേഞ്ചസ് വരുത്തിയിട്ട് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. കഴിയുമെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം മൊബൈൽ യൂട്ടിലൈസേഷൻ കുട്ടികൾ കുറയ്ക്കുക. അതുമാത്രമല്ല മാതാപിതാക്കൾ പലപ്പോഴും കുട്ടികൾക്ക് എന്തെങ്കിലും വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും കരയുകയോ ഒക്കെ ചെയ്യുമ്പോൾ മൊബൈൽ ഫോൺ എടുത്തു കൊടുത്ത് അതിൽ നിന്ന് അവരെ മാറ്റി നിർത്താൻ ശ്രമിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ അത് കുട്ടികളോട് ചെയ്യുന്ന ഒരു ദോഷകരമായിട്ടുള്ള കാര്യമാണ്. കാരണം ഈ കുട്ടികൾ, ഒന്ന്, കൊച്ചുകുട്ടികൾ മൊബൈൽ സ്ക്രീനിൽ മാറി മാറി വരുന്ന സീനുകൾ പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുന്ന അവരുടെ അറ്റൻഷൻ സ്പാൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്താനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ കൊടുത്ത് കുട്ടികളുടെ കരച്ചിൽ മാറ്റുക എന്നുള്ളതൊരു നല്ല കാര്യമല്ല. അവർ കരഞ്ഞോട്ടെ എന്ന് വിചാരിച്ച് അവരെ കരയാൻ വിടുന്നതാണ് കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: സർ, അതുപോലെ തന്നെ നമ്മുടെ ജീവിത ശൈലിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ളത്? ഒപ്പം തന്നെ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
2: ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കണ്ണിനുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടറിൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്നവർക്കുണ്ടാകുന്ന ഡിജിറ്റൽ ഐ സ്ട്രെയിൻ, ഫാക്ടറികളിലോ വർക്ക്ഷോപ്പുകളിലോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ ഉണ്ടാകുന്ന കണ്ണിനുണ്ടാകുന്ന ഇഞ്ചുറികളും സ്ട്രെയിനുകളും, സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഞ്ചുറീസ്, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ ഒഴിവാക്കാൻ, നമ്മളെ കണ്ണുകളെ സ്നേഹിക്കണം എന്ന് നമ്മൾ ഓർമ്മിക്കുന്നതിലൂടെ നമുക്ക് ശരിയാക്കാൻ കഴിയുന്നതാണ്. ഉദാഹരണത്തിന്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ സാധാരണ പറയുന്ന 20-20-20 റൂൾ, അതായത് നമ്മൾ 20 മിനിറ്റ് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 20 സെക്കൻഡ് നേരത്തേക്കെങ്കിലും 20 അടി ദൂരെയുള്ള വസ്തുവിലേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ജോലി തുടരുക. അപ്പോൾ കണ്ണിനിടയിൽ ഒരു റെസ്റ്റ് കിട്ടും. അതുപോലെ ഇരിക്കുന്ന പൊസിഷൻ, അവിടെ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള ലൈറ്റ് ഒക്കെ, എർഗണോമിക് ആയിട്ടുള്ള പൊസിഷനിങ് ഒക്കെ പ്രധാനമാണ്. ഇതുപോലെ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടെ വെൽഡിംഗ് ചെയ്യുന്ന ആൾ കൃത്യമായി അതിനൊരു പരിചരണം ഉണ്ടാകുന്ന രീതിയിലുള്ള കണ്ണടയോ അല്ലെങ്കിൽ മുഖാവരണമോ ധരിച്ചിരിക്കണം. വെൽഡിംഗ് ചെയ്യുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ കരുതിയിരിക്കണം. കാരണം തെറിച്ച് വരുന്ന പാർട്ടിക്കിൾസ് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ കണ്ണിലായിരിക്കും കൊള്ളാൻ സാധ്യതയുള്ളത്. അപ്പോൾ അവർ കൂടെ അത് ശ്രദ്ധിച്ച് നിൽക്കേണ്ടത് പ്രധാനമാണ്. അപ്പോൾ നമ്മളെ കണ്ണിനെ നമ്മൾ സ്നേഹിക്കുന്നതിലൂടെയാണ് കണ്ണിന് ദോഷം വരാൻ സാധ്യതയുണ്ട്, റിസ്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയൽ വർക്കുകൾ ചെയ്യുന്ന ഫാക്ടറീസിലോ മറ്റ് വർക്ക്ഷോപ്പുകളിലോ മറ്റ് സ്ഥലങ്ങളിലോ ആ കണ്ണ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വാളിറ്റിയുള്ള ഗൂഗിൾസ്, അതായത് കണ്ണടകൾ, നമ്മൾ സാധാരണ ധരിക്കുന്ന കണ്ണടകളല്ല, ഇത്തരത്തിൽ പ്രൊട്ടക്റ്റീവായിട്ട് കണ്ണിനോട് ചേർന്നിരിക്കുന്ന പ്ലാസ്റ്റിക് ടൈപ്പ്, പോളികാർബണേറ്റ് ടൈപ്പിലുള്ള പ്രൊട്ടക്റ്റീവ് ഗൂഗിൾസ് ഉപയോഗിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ സാധാരണ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമാണ് ഷട്ടിൽ കോക്ക് കളിക്കുന്ന ആൾക്കാർക്ക് വരുന്ന ഇഞ്ചുറി. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ കണ്ണുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഓർമ്മിക്കുകയാണ് ഒന്ന് പ്രധാനം. കാരണം ഷട്ടിലിൽ കളിക്കുമ്പോൾ ഒരുപക്ഷെ കോക്ക് കൊള്ളാം, അല്ലെങ്കിൽ ബാറ്റ് അടിക്കുമ്പോൾ കൊള്ളാം, ഇങ്ങനെയുള്ള റിസ്കുകളുണ്ട്. അപ്പോൾ അതിലൊന്ന് ഈ പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ്, അതായത് കണ്ണട പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാസ്റ്റിക് പോളികാർബണേറ്റ് ടൈപ്പിലുള്ള കണ്ണട ഉപയോഗിക്കുക. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന കണ്ണട, പവർ ഗ്ലാസ്, ഒരു ചില്ല് ഗ്ലാസുകൾ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകണമെന്നില്ല. കാരണം ഒരു ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പൊട്ടാത്ത തരത്തിലുള്ള പ്രൊട്ടക്റ്റീവ് ഗോഗിൾസ് യൂസ് ചെയ്യുന്നത് പ്രധാനമാണ്. അതുപോലെ കളിക്കുന്ന ആളിൻ്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഇത്തരം ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിച്ച് നമ്മൾ മാറി നിൽക്കുകയോ സുരക്ഷിത ബോധത്തോടുകൂടി നിൽക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യത കുറയും. അതുപോലെ മേസൺ വർക്ക് ചെയ്യുമ്പോൾ, കെട്ടിട പണി ചെയ്യുമ്പോൾ നമുക്ക് സിമെൻ്റ് പോലെയുള്ള പദാർത്ഥങ്ങൾ കണ്ണിൽ വീഴുന്നത് വലിയ രീതിയിൽ ഇഞ്ചുറി ഉണ്ടാക്കും. അതിനെ നമ്മൾ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ആസിഡിക് അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള പലതരത്തിലുള്ള ലിക്വിഡുകൾ, ക്ലീനിങ് സൊല്യൂഷൻസ് പോലെയുള്ള സാധനങ്ങൾ സാധാരണ കാണുന്ന, അതുപോലെ പല വസ്തുക്കളും കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതിനെ നേരത്തെ പറഞ്ഞതുപോലെ കെമിക്കൽ ഇഞ്ചുറീസ് എന്ന് പറയും. ഇത്തരം ഇഞ്ചുറീസ് വന്നു കഴിഞ്ഞാൽ, അതായത് എന്തെങ്കിലും കുമ്മായമോ സിമെൻറ്റോ പോലെയുള്ള വസ്തുക്കൾ കണ്ണിൽ വീഴുന്നു കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത് അത് നന്നായി കഴുകുക എന്നുള്ളതാണ്. അതിന് മുകളിൽ വേറൊരു ചികിത്സ ഇല്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നന്നായിട്ട് എത്ര പെട്ടെന്ന്, മാക്സിമം എത്ര കൂടുതൽ നേരം കഴുകാൻ കഴിയുന്നുവോ അത്രയും കൂടുതൽ അതിൻ്റെ ഡാമേജ് അളവ് കുറയ്ക്കാൻ കഴിയും. കാരണം സിമെൻറ്റ് പൊടിയെല്ലാം കണ്ണിനകത്ത് പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ആ രീതിയിലുള്ള പൊടികളെല്ലാം കണ്ണിനകത്ത് കോശങ്ങളോട് നന്നായി ചേർന്ന് പിടിച്ചിരിക്കും. പലതവണ കഴുകിക്കഴിഞ്ഞാൽ മാത്രമേ അത് ക്ലിയറായി ഒഴിവാക്കി കളയാൻ കഴിയുള്ളൂ. നേത്ര ചികിത്സ പരിശോധനയുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത് കഴുകിക്കളയുന്നതിലൂടെ വലിയൊരു ഡാമേജ് സാധ്യത നമുക്ക് ഒഴിവാക്കാൻ കഴിയും. പിന്നെ ഏറ്റവും പ്രധാനം, ഇത്തരത്തിലുള്ള ലിക്വിഡുകൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊടികൾ കണ്ണിൽ വീണു കഴിഞ്ഞാൽ, എന്തായാലും കഴുകിക്കഴിഞ്ഞതിന് ശേഷം നേത്രരോഗ വിദഗ്ധനെ കണ്ടിരിക്കേണ്ടത് പ്രധാനമാണ്.
1: സർ, അവസാനമായി എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത്?
2: സാധാരണ കണ്ണുകൾക്കുണ്ടാകുന്ന അസുഖങ്ങൾ കാട്രാക്റ്റ്, ഗ്ലോക്കോമ, ഡയബറ്റീസ് കൊണ്ടുവരുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി, ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ, സ്ക്വിൻഡ്, പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ പവർ ചേഞ്ച്, ഇത്രയൊക്കെയാണ് സാധാരണ വരുന്നത്. ഇത് പലതും നമ്മൾ കൃത്യസമയത്തുള്ള ചെക്കപ്പിലൂടെ കണ്ടെത്താനും ഒഴിവാക്കാനും കഴിയും. പ്രത്യേകിച്ച് ഗ്ലോക്കോമ എന്ന് പറയുന്ന അസുഖത്തിനെ നമ്മൾ കാഴ്ച നിശബ്ദമായി കവർന്ന് കളയുന്ന കള്ളൻ എന്നാണ് പറയുന്നത്. കാരണം ഗ്ലോക്കോമ നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ കഴിയില്ല. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം അത് കാഴ്ചയെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വ്യക്തിക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് 40 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ അവരുടെ കണ്ണിലെ പ്രഷർ ചെക്ക് ചെയ്യുകയും വർഷത്തിലൊരിക്കലെങ്കിലും ചെക്ക് ചെയ്തിരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ ഡയബറ്റീസ് ഉള്ള ആൾക്കാരും, അവർക്ക് ഡയബറ്റീസ് കാരണം കണ്ണിൻ്റെ റെറ്റിനയിൽ ഡാമേജ് വരാനും കാഴ്ച നഷ്ടം ഉണ്ടാകാനുമുള്ള റിസ്ക് ഉണ്ടെന്നുള്ളത് ഓർമ്മിച്ചിരിക്കണം. വർഷത്തിലൊരിക്കലെങ്കിലും അവർ കണ്ണ് ചെക്ക് ചെയ്തിരിക്കണം, റെറ്റിന നോക്കുകയും അതിലെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള അവസ്ഥയുണ്ടെങ്കിൽ അത് എടുക്കുകയും വേണം. പലപ്പോഴും പലരും ലേസർ പോലെയുള്ള ചികിത്സ വേണമെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ ഇതെന്തോ ദോഷകരമായിട്ടുള്ള ഭയപ്പെടുന്ന രീതിയിൽ അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. അത് യഥാർത്ഥത്തിൽ അങ്ങനെ പേടിക്കേണ്ട കാര്യമല്ല. ലേസർ എന്ന് പറയുന്നത് പ്രകാശരശ്മി പോലെ തന്നെയാണ്. അത് ഉപയോഗിച്ച് കാഴ്ച സംരക്ഷിക്കാനാണ് കഴിയുന്നത്. അപ്പം അതുകൊണ്ട് അതിനെ ഭയന്ന് പോകാതെ കൃത്യമായ ചികിത്സ ഡയബറ്റീസ് വന്ന് ഡയബറ്റിക് റെറ്റിനോപ്പതി ഉള്ള ആൾക്കാരെ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കാട്രാക്റ്റ് സർജറിയും പണ്ടത്തേനേക്കാളും സുരക്ഷിതമായി ഇപ്പോൾ ചെയ്യാൻ കഴിയുന്ന മെഡിക്കൽ ചേഞ്ചസ് ഉണ്ട്, അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഏജ് റിലേറ്റഡ് മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന കണ്ണിൻ്റെ റെറ്റിനെ ബാധിക്കുന്ന മാക്കുലർ ഡീജനറേഷൻ എന്ന് പറയുന്ന അസുഖം കാഴ്ചയുടെ സെൻട്രൽ ഏരിയയെ ബാധിക്കാറുണ്ട്.

0: അസുഖത്തിന് ഇഞ്ചക്ഷനുകൾ പലതവണ എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ എന്ന് ഭയന്ന് ആ ചികിത്സ ഒഴിവാക്കാതെ അത് വേണ്ടി വന്നാൽ ആ ചികിത്സ എടുക്കുന്നതാണ് കാഴ്ച കൂടുതൽ കാലം നിലനിർത്തിക്കാൻ പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: നാം കേട്ടത് സ്പോൺസർഡ് പരിപാടിയാണ് റേഡിയോ ഹെൽത്ത്. ആകാശവാണി

രാഗാമൃതത്തിൽ ഇന്ന് എച്ച് ഗീത അനിൽകുമാർ പാടുന്ന കൃതികൾ കേൾക്കാം. വയലിൻ എ എൽ മഞ്ജുള രാജേഷ്, മൃദംഗം പി എൻ ശ്രീധരൻ നമ്പൂതിരി. ആദ്യം ഗണനാഥനെ എന്നാരംഭിക്കുന്ന കൃതി, രാഗം സാരംഗ, ആദിതാളം, പെരിയസ്വാമി തൂരൻ രചിച്ചത്.

അടുത്തതായി നാഗഗാന്ധാരി രാഗത്തിൽ മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സരസിജനാഭ എന്നാരംഭിക്കുന്ന കൃതി, രൂപകതാളം.

എച്ച് ഗീത അനിൽകുമാർ പാടിയ കൃതികളാണ് ഇതുവരെ കേട്ടത്. എ എൽ മഞ്ജുള രാജേഷ് വയലിൻ, പി എൻ ശ്രീധരൻ നമ്പൂതിരി മൃദംഗം.

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പളിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനും ഒപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പളിൽ ഏജൻസീസിലേക്ക്.
1: പോലീസ്?
2: മിസ് സീമ?
1: അതെ.
2: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
2: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
2: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
2: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
2: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
3: ഹലോ മമ്മ.
1: ഹായ്.
4: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
5: ആകാശവാണി, ഇപ്പോൾ സമയം 11 മണി.

0: പ്രിയ ശ്രോതാക്കളെ, റേഡിയോ ഗ്രാമരംഗത്തിലേക്ക് സ്വാഗതം.
1: റേഡിയോ ഗ്രാമരംഗത്തിൽ ആദ്യം ഗ്രാമപൂർണിമ. കവിയും എഴുത്തുകാരനുമായ തിരുവല്ല രാജഗോപാലാണ് ഇന്നത്തെ നമ്മുടെ അതിഥി.
2: ഞാൻ ജനിച്ചു വളർന്നത് മധ്യ തിരുവിതാംകൂറിലെ തിരുവല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിനൊരു പ്രത്യേകതയുള്ളത്, കേരളത്തിൽ എവിടേക്കും യാത്ര ചെയ്യാൻ ഒരു സെൻറ്റർ, അതാണ് ഞങ്ങളുടെ നാടിൻ്റെ ഒരു സവിശേഷത. വേറെ എങ്ങും പോകേണ്ട കാര്യമില്ല, ട്രെയിൻ, ബസ്, അതുപോലെ തന്നെ വള്ളം വേണമെങ്കിൽ അതും. കാരണം പണ്ട് ഇവിടുന്ന് വള്ളത്തിലൊക്കെ ആലപ്പുഴയ്ക്കൊക്കെ പോകുമായിരുന്നു, അത് അന്നത്തെ കഥ. ഏതൊരു ദേശത്തിൻ്റെയും മുഖശ്രീ എന്ന് പറയുന്നത് ഒരു ഗ്രാമം തന്നെയാണ്. അതിൽ ജനിച്ചു വളർന്ന ഒരു ആൾക്കാർക്കും അവിടം വിട്ടുപോകാൻ മനസ്സ് തോന്നില്ല. പിന്നെ ജീവിതത്തിൻ്റെ പന്ഥാവ് പലയിടത്തോട്ട് വരികയല്ലേ, അതുകൊണ്ട് ഗ്രാമം വിട്ട് ജോലി തേടി കുടുംബങ്ങളെ പോറ്റാൻ വേണ്ടി മറ്റുള്ള ദിശയിലേക്ക് പോയി തുടങ്ങി. എന്നാലും ഓർമ്മകളിൽ പൂത്തു വിരിയുന്നത് നമ്മളുടെ ഗ്രാമം തന്നെയാണ്. ദേശത്തിൻ്റെ അഴകും ഗ്രാമമാണ്. വളഞ്ഞു വളഞ്ഞൊഴുകുന്ന നദികളും നീണ്ടുകിടക്കുന്ന നെൽപ്പാടങ്ങളും അതുപോലെ തന്നെ കർഷകൻ്റെ കൊയ്ത്തുപാട്ടും തേക്കുപാട്ടും ഇതൊക്കെ കൊണ്ട് മുഖരിതമാണ് ഗ്രാമപ്രദേശങ്ങൾ. ഇന്നും ആ പഴയ കാലങ്ങൾ ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട് മനസ്സിൽ. കാരണം ഇന്ന് ഗ്രാമത്തിൻ്റെ മുഖച്ഛായ മാറി, അത് നഗരത്തിലോട്ട് തന്നെ പോയി തുടങ്ങി. നഗരത്തിൻ്റെ തിരക്കും തിക്കും ആരവങ്ങളും ഒക്കെ ഒഴിഞ്ഞ് ശാന്തമായ മനസ്സിനെ ഒന്ന് വീണ്ടും കിട്ടണമെങ്കിൽ നമ്മളുടെ ഗ്രാമാന്തരീക്ഷം തന്നെ വേണം. ഒന്ന് ആലോചിച്ചാൽ നമുക്കറിയാം, അല്പം വിട്ടുമാറി നിൽക്കുന്നവളും ആ നെൽപ്പാടങ്ങളും ആ നദികളും തെങ്ങിൻ തോപ്പുകളും ഒരുപാട് നമ്മൾ ഒരു ഗൃഹാതരത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ്. ഞങ്ങളുടെ നാട്ടിൽ ഒരു വിശേഷത, അതായത് ചരിത്രപരമായിട്ടും പൗരാണികമായിട്ടും നമുക്ക് പറയാവുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്നാമത്, 2000 വർഷം പഴക്കമുള്ള തിരുവല്ലയിലെ ശ്രീവല്ലഭക്ഷേത്രം, ദുർവാസാവ് മഹർഷി ആണ് ഇവിടെ ഭഗവാനെ പ്രതിഷ്ഠിച്ചത് എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. ശരിയാണത്, പുരാണം വിശ്വസിക്കുന്നവർക്ക് അത് അറിവ് തന്നെയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ശ്രീവല്ലഭൻ, അതായത് നില, തിരുവനന്തപുരത്ത് അനന്തശയനമാണെങ്കിൽ തിരുവല്ലയിൽ നിലയാണ്, നിൽപ്പ്. അതാണ് അവിടുത്തെ വിഗ്രഹത്തിൻ്റെ സവിശേഷത. ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ രാവിലെ തൊഴാനും അതുപോലെ തന്നെ വൈകിട്ട് ദീപാരാധനകൾ തൊഴുതു മടങ്ങുവാനും ഒരുപാട് പേര് വരുന്നുണ്ട്. അത് അവിടെ നിൽക്കട്ടെ, നമുക്കൊന്നുകൂടി അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ആത്മീയമായിട്ട് പറയുകയാണെങ്കിൽ ഇവിടെയൊരു ശ്രീരാമകൃഷ്ണ ആശ്രമമുണ്ട്. അതായത് 1913 വിവേകാനന്ദ സ്വാമികളുടെ പ്രഥമ ശിഷ്യനായ നിർമ്മലാനന്ദ സ്വാമികൾ സ്ഥാപിച്ചതാണ് ആ ആശ്രമം. ഇന്നും തുടർന്ന് സന്യാസിമാരും മറ്റുള്ള പ്രഭാഷകന്മാരും അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ ശ്രീരാമകൃഷ്ണ ദേവനെ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിൽ ശാരദാദേവിയുണ്ട്, അവിടെ പൂജകളും നടക്കുന്നുണ്ട്. മിക്കവാറും ഒക്കെ ഉണ്ട് അവിടെ ദിവസവും, വളരെ പ്രസിദ്ധമാണ്. തൃശ്ശൂർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശ്രമം ഇത് തന്നെയാണ്. ആദ്യം ഉണ്ടായത് തൃശ്ശൂരാണ്, ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൽ. ഇത് സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലയിൽ തുകലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ശിവൻ്റെ ക്ഷേത്രമുണ്ട്, അതിൻ്റെ സമീപത്തായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ അരികിലൂടെ മണിവലയാറിൻ്റെ കൈവഴികളിങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. അടുത്ത് തന്നെ മറ്റൊരു ദേവീക്ഷേത്രമുണ്ട്, കദളിമംഗലം. അവിടെ എല്ലാ വർഷവും പടയണി ഉത്സവം വളരെയധികം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പ്രസിദ്ധപ്പെട്ടൊരു ക്ഷേത്രം തന്നെയാണ്. പറഞ്ഞു വരുന്നത് ക്ഷേത്രങ്ങളെക്കുറിച്ചാണ്. അതുപോലെ ഒരുപാട് സഭക്കാരുടെ പള്ളികളും അവിടെയുണ്ട്. പ്രാർത്ഥനകളും വിശേഷ ദിവസങ്ങളുള്ള പൂജകളും ഒക്കെ അവിടെയും നടക്കുന്നുണ്ട്, കുർബാനയും മറ്റുമൊക്കെ. ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ വില്ലുമംഗലം സ്വാമിയാർ വന്നിട്ട് പോയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഭഗവാനെ കാണാൻ ക്ഷേത്രനടയിൽ ചെല്ലുമ്പോൾ അവിടെ ഭഗവാനില്ല, ഇത് ഐതിഹ്യങ്ങൾ പറയുന്നതാണ്. ഒടുവിൽ അദ്ദേഹം ചെന്ന് നോക്കിയപ്പം ശ്രീവല്ലഭൻ കഥകളി കണ്ടുകൊണ്ട് കഥകളി മണ്ഡപത്തിലിരിപ്പുണ്ട്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വില്ലുമംഗലം, നിങ്ങൾ എന്നെ ഇവിടെ ഇരുത്താൻ സമ്മതിക്കത്തില്ലല്ലോ. ഇതാണ് ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ഇങ്ങനൊരു കഥയും ഉണ്ട്. എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഒരു ക്ഷേത്രമാണ് തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. കാലങ്ങളായി, എൻ്റെ ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടുവരുന്നതാണത്. ഒരു ദിവസവും പോലും കഥകളി മുടങ്ങാറില്ല. അവിടുത്തെ പ്രധാന വഴിപാട് കഥകളിയാണ്. കേരളത്തിലെ പ്രസിദ്ധമായ സകല കഥകളി നടന്മാരും കഥകളിയോടനുബന്ധിച്ച് നടക്കും വരുന്ന എല്ലാ കലാകാരന്മാരും അവിടെ വന്ന് അവരുടെ വിദ്യ പ്രകടിപ്പിച്ചു പോയിട്ടുണ്ട്. കാരണം ഇതിനൊക്കെ കാരണമായത് ഞാനും കൂടെ. കാരണം എന്ന് വെച്ചാൽ ഞാൻ അവിടെ ചെല്ലും വല്ലപ്പോഴും ഒക്കെ വൈകിട്ട് അവിടെ വീട്ടിൽ നിന്നും ആഹാരം കഴിച്ചിട്ട് കഥകളി കാണുമ്പോൾ കുറേ നേരം കൂട്ടുകാരോട് കൂടി കഥകളി കണ്ട് തിരിച്ചു വരാറുണ്ട്. പ്രഭാതം ഒരു പുലരി ഉദിക്കുന്നത് തന്നെ ഗ്രാമത്തിൻ്റെ ഉണർവാണ്. അവിടെ കർഷകൻ്റെ കൊയ്ത്തുപാട്ടും തേക്കുപാട്ടിൻ്റെ ഈണവും ഒക്കെ കൊണ്ടാണ് അത് പുലരി സജീവമാകുന്നത്. ഗ്രാമങ്ങൾ നമുക്ക് എന്നും ഒരു സമ്പത്ത് തന്നെയാണ്, കർഷകൻ്റെ നിത്യജീവിതത്തിൻ്റെ ആധാരം. ഇവിടെ ഒരു ഷുഗർ ഫാക്ടറിയുണ്ട്, വർഷങ്ങളായി ഏതാണ്ട് 100-150 വർഷത്തെ പഴക്കമുള്ള ഫാക്ടറി, ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായതാണ്. നാടിൻ്റെ ചുറ്റുപാടും കരിമ്പിൻ തോട്ടങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അന്ന് ആ കരിമ്പ് വെട്ടി കെട്ടുവള്ളത്തിൽ നിറച്ച് ഈ ഫാക്ടറിക്ക് താഴെയുള്ള തടാകത്തിൽ എത്തിച്ച് അത് ഫാക്ടറിയിലോട്ട് വെട്ടി ആ കരിമ്പ് പഞ്ചസാരയായിട്ടാണ് പ്രോസസ്സെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. ഇന്നതില്ല, കാരണം കരിമ്പ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ, കാർഷിക സർവകലാശാലയുടെ ഒരു ബ്രാഞ്ച് അവിടെ ഉണ്ട്. അവിടെ നെൽക്കറികൾ, നെല്ല്, പച്ചക്കറികൾ, ഈ കരിമ്പിൻ്റെ പല വിത്തുകൾ ഇതൊക്കെ ലഭിക്കുന്നതായിട്ട് ഇന്നും ഉണ്ട്. അത് ആക്റ്റീവാണ് അവിടെ ഇന്നും ഇപ്പോഴും. ആ സ്ഥലത്തിൻ്റെ പേര് ഇവിടുന്ന് 3 കിലോമീറ്ററേ ഉള്ളൂ, അതായത് കല്ലിങ്കൽ എന്ന സ്ഥലത്താണ്. ഇന്നും അത് ആക്റ്റീവായിട്ടുണ്ട്. അവിടെ കൃഷിക്കാരും മറ്റുള്ള ആൾക്കാരും പോയി വിത്തുകളും അതും ഇതുമൊക്കെ ശേഖരിച്ചു വന്ന് അവരുടെ വീട്ടിൽ പാകി മുളപ്പിക്കുന്നുണ്ട്. പിന്നെ മണിമലയാറും പമ്പയും അച്ചങ്കോവിലും എല്ലാം സംഗമിക്കുന്ന ഒരു സ്ഥലം ഇവിടെ അടുത്തുണ്ട്. അത് നീരേറ്റുപുറം എന്ന് പറയും. അവിടെയാണ് ചക്കുളത്തുകാവ്. ഒരു വലിയ അതിവിശിഷ്ടമായ ഒരു സങ്കേതമാണ്, മൂന്നാറുകൾ തമ്മിൽ ഒരുമിച്ച് സംഗമിക്കുന്ന സ്ഥലം. അതിൻ്റെ അടുത്താണ് ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നമ്മൾക്ക് വൈകുന്നേരം ഒന്ന് നടന്ന് കാണാൻ പറ്റിയ സ്ഥലങ്ങളാണ്, ഏറ്റവും നെൽപ്പാടങ്ങളാണ്. നെൽപ്പാടങ്ങൾ ഇന്ന് പണ്ടത്തെ പോലെ അവിടെ ഈ ചക്രം ചവിട്ടി വെള്ളം തിരിച്ചുവിടുന്ന ഒരു സമയമുണ്ടായിരുന്നു അന്നൊക്കെ. ഇന്ന് അവിടെ അതില്ല, കാരണം എല്ലാം പമ്പ് സെറ്റുകളാണ് പ്രവർത്തിക്കുന്നത്. അതായത് ഓരോ നവോത്ഥാനങ്ങൾ വരുമ്പം ഇതിങ്ങനെയായി തുടങ്ങി. നീണ്ട നെൽപ്പാടങ്ങൾ, നല്ല കുളിർക്കാറ്റ്, കാണാൻ നല്ല തെങ്ങിൻ കൂട്ടങ്ങൾ, പിന്നെ പടിഞ്ഞാറ് നിന്ന് ചേക്കേറുന്ന പക്ഷികൾ, ഇതൊക്കെ നമ്മുടെ കണ്ണിനൊരു ആനന്ദകരമായ കാഴ്ച തന്നെയാണ്. ഗ്രാമാന്തരീക്ഷങ്ങളിലേ അത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. നഗരത്തിൽ പോയാൽ തെക്കും തിരക്കും അവിടുത്തെ ആർഭാടങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വിചിത്രമായ കാഴ്ചയാണ് ഗ്രാമാന്തരീക്ഷത്തിലോട്ട് കടന്നു വരുമ്പോൾ. ഇതൊക്കെ കണ്ടുകൊണ്ടായിരിക്കണം ഞാൻ പണ്ട് ഒരു കവിത എഴുതിയത്. ഓഡിറ്റോറിയത്തിൽ വെച്ച് പി കുഞ്ഞിരാമൻ നായരുടെ താമരത്തോണി എന്ന കവിത ചൊല്ലിയപ്പോൾ അതിനെനിക്കൊരു ഫസ്റ്റ് പ്രൈസ് കിട്ടിയുണ്ട്. അതിൻ്റെ കവിതാ സമാഹാരത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ മനസ്സിൽ ഇതായിരുന്നു കാഴ്ചകൾ, ഇതല്ലാതെ മറ്റൊന്നുമില്ലായിരുന്നു. നമ്മുടെ ഗ്രാമം ഒന്ന് കാണട്ടെ, വായിക്കട്ടെ, അത് തന്നെ. അത് ഞാനിവിടെ ചൊല്ലുന്നു. അതിൻ്റെ പേര് ഗ്രാമസന്ധ്യകൾ എന്നാണ്. തേക്കുപാട്ടിന്നീണമൊഴുകും നാട്ടുപാടവരമ്പിലൂടെ, തേക്കുപാട്ടിന്നീണമൊഴുകും നാട്ടുപാടവരമ്പിലൂടെ, കാറ്റിലാടും കന്നിമണികളെ കിന്നരിച്ചും കൊണ്ടു നാം, കാറ്റിലാടും കന്നിമണികളെ കിന്നരിച്ചും കൊണ്ടു നാം, പാട്ടുമൂളി നടന്ന വേളയിൽ തളിർ ഞാറു തട്ടു തളർന്ന മെയ് തോളു തോളു.

0: പരന്ന തൊടികളിൽ ഞാറ്റുവേലയുടെ മേഘമാലകൾ പെയ്തിറങ്ങുമാ സന്ധ്യയിൽ, വയൽ പക്ഷികൾ ഘോഷയാത്ര പോകുന്ന പശ്ചിമാമ്പരമേടയിൽ, ചെറുകുടിലിനുള്ളിൽ ഉറക്കുപാട്ടിൻ ശ്രവണമധുരരാരീരവും, ചക്രവാളങ്ങളുമ്മ വെച്ചുകൊണ്ടുരുകി വീഴുന്ന സൂര്യനും, പിന്നെ മലമുകളിൽ നിന്നെത്തി നോക്കുന്ന മുഴുപൗർണമി തിങ്കളും, പള്ളി അമ്പലമണികളും വാങ്കുവിളികളും കൊണ്ടും മുഖരിതം ആ പരിസരം. ഇനി മിഴി തുറക്കുമോ വിരിയുമോ പഴയ പ്രണയമഴവില്ലഴകുപോൽ.
1: ഇനി ചുമട് താങ്ങി.
2: ചുമട് താങ്ങി ജീവിതത്തിന്റെ തെളിമ.

0: ഫാദർ, ഞാൻ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയുന്നതിനാണ് വിളിച്ചു വരുത്തിയത്. എടാ കുട്ടപ്പായി, അച്ഛനയച്ച കത്തങ്ങി എടുത്തേ.
1: ഓ, ഈ അനിച്ചേച്ചിയുടെ ഒരു കാര്യം. ചേച്ചിയുടെ മുമ്പിലിരിക്കുന്നു കത്ത്, ആ പുസ്തകത്തിന്റെ താഴെ.
2: ഭരണമാറ്റമാണോ വിഷയാനു? സാറിന്റെ തീരുമാനം വന്നോ?
0: അത് തന്നെ. പക്ഷേ എനിക്കതിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമുണ്ട്.
3: സത്യമാണ് ഫാദർ, അങ്ങനൊരു കാര്യമുണ്ട്.
2: അതെന്താ അനുവിനെ വേദനിപ്പിക്കുന്ന കാര്യം? കുടുംബ ട്രസ്റ്റിൽ അതിലുള്ളവരെയല്ലേ ചുമതലയേൽപ്പിക്കാൻ കഴിയൂ? ഇനിയിപ്പോ അനാമികയാണല്ലോ സ്വാഭാവികമായും സെക്രട്ടറി സ്ഥാനം ഏൽക്കേണ്ടത്.
0: ഫാദറിനറിയാലോ എനിക്ക് അധികാരവും പദവിയും ഒന്നും വേണ്ട. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറുമാണ്. എന്നിട്ടും
1: ഏതൊരാളും വേദനിക്കും ഫാദർ. നേരിട്ട് രണ്ട് വഴക്ക് പറഞ്ഞാൽ സാരമില്ല, ഇതിപ്പോ അതുപോലെയല്ലല്ലോ.
2: ഞാനിപ്പോഴും ഇരുട്ടിലാണ്, വേണ്ടത്ര പിടികിട്ടിയിട്ടില്ല. കാര്യങ്ങൾ തെളിച്ചു പറഞ്ഞാൽ നന്നായി.
0: കുട്ടപ്പായി, ദേ ഈ കത്തിലെ ആ ഭാഗം ഒന്ന് വായിച്ചു കേൾപ്പിക്ക്.
1: കത്തിങ്ങി തന്നെ ഫാദർ. ഇതിന്റെ തുടക്കത്തിൽ പ്രിയപ്പെട്ട അനുമോളെ എന്നൊക്കെയുണ്ട്. ഞാൻ അതങ്ങ് വിടുന്നു, പ്രസക്ത ഭാഗം വായിക്കാം. ട്രസ്റ്റിന്റെ പ്രവർത്തനം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണം. നിന്റെ കഴിവിൽ എനിക്കും അമ്മയ്ക്കും വിശ്വാസമുണ്ട്. പക്ഷേ കാര്യനടത്തിപ്പിന് നിന്റെ സമ്പ്രദായങ്ങൾ പോരാ എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മറ്റൊരു വഴി തേടുകയാണ് ഞങ്ങൾ. ഇതാണ് ആ ഭാഗം.
2: അനു നല്ല കഴിവുള്ളയാളാണ്. എന്താണ് ഉദ്ദേശിച്ചതെന്ന് പണിക്കര് സാറിനും അമ്മയ്ക്കുമേ അറിയൂ.
0: പക്ഷെ എനിക്കറിയാം, എന്റെ ജനകീയ സ്വഭാവം ജനാധിപത്യവാദികളായ ശ്രീ രാജീവ പണിക്കർക്കും ശ്രീമതി ഭാനുമതി അമ്മയ്ക്കും ബോധിക്കുന്നില്ല. പകരം മറ്റൊരാളെ ഇറക്കണം. എല്ലാരെയും സ്നേഹിക്കുക എന്നതാണല്ലോ എന്റെ സമ്പ്രദായം.
1: മറ്റൊരാളെ തേടുന്നു എന്ന വാചകം തീർത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇതുവരെ ഇല്ലാത്തൊരാൾ എന്നാണല്ലോ ധ്വനി. അതാരായിരിക്കും? ആരായാലും അനുച്ഛേച്ച് പ്രധാന പ്രതിപക്ഷമായി ഇവിടെ കാണും. അതാണൊരാശ്വാസം. എല്ലാം ദൈവത്തിന്റെ അല്ല, പണിക്കര് സാറിന്റെ കയ്യിലാണ്.
0: ബേബി ചേച്ചി ഇരിക്കെ. കത്രീനയുടെ ബേബി ചേച്ചി വന്നിട്ടുണ്ട്, രണ്ട് ചായ ഇട്ട് വെക്കണേ.
4: ആ ചായ ഇപ്പൊ വേണ്ടായിരുന്നു അനു. ആ പിന്നെ ഇടാൻ പറഞ്ഞതല്ലേ, കുടിച്ചേക്കാം.
0: ഗംഗാരേട്ടൻ വന്നില്ലേ?
4: ദേ കൂടെ ഉണ്ട്
0: ചേട്ടത്തി. ഗംഗാരേട്ടനുണ്ട്. ഗംഗാരേട്ട വന്നാട്ടെ. ആ കസേരയിലെ പേപ്പർ എടുത്ത് മാറ്റിട്ട് ഇരുന്നോളൂ.
4: ഇപ്പൊ കുട്ടപ്പായി ഇതൊന്നും വൃത്തിയാക്കിയിടത്തില്ലേ? പണിക്കര് സാർ ഇവിടെ ഉള്ളപ്പോ നല്ല നീറ്റായിടും. പ്രകാശിന്റെ കാര്യം പറയുകയും വേണ്ട, കുട്ടപ്പായിക്ക് നല്ല പേടിയായിരുന്നു.
0: ചേച്ചി, മനുഷ്യരെ പേടിപ്പിച്ച് എന്തെങ്കിലും ചെയ്യിക്കുന്നതിൽ എന്താ ഇത്ര മിടുക്ക്? അത് നല്ലതൊന്നുമല്ല.
5: കുഞ്ഞു പറഞ്ഞത് ശരിയാ. ലേശം പേടിയില്ലാതെ മനുഷ്യനൊന്നും ചെയ്യില്ല എന്നതും ശരിയാ.
4: എന്റെ ഗംഗാരേട്ടാ, നിങ്ങൾ ഏത് ഭാഗത്താ? അനു പറഞ്ഞതിന്റെ കൂടെയോ അതല്ല അതിനെതിരോ?
0: മനസ്സുകൊണ്ട് എല്ലാരും പേടിപ്പിക്കലിന്റെ കൂടെയാണ്. ആയിരക്കണക്കിന് വർഷങ്ങളായി പേടിയാണല്ലോ മനുഷ്യന്റെ ഏറ്റവും ശക്തമായ വികാരം. പേടിപ്പിക്കുന്നവൻ നേതാവ്.
4: അനു, എനിക്കിത്തരം വലിയ കാര്യങ്ങളൊന്നും

0: അറിയില്ല. എന്നാലും പൊതുവെ പേടിപ്പിക്കാതെ അനുസരിപ്പിക്കാൻ നല്ല പ്രയാസമാണെന്നാ തോന്നുന്നത്.
1: പേടിപ്പിച്ച് അനുസരിപ്പിക്കുന്നത് നല്ലതല്ലെന്നാ എൻ്റെ അഭിപ്രായം. പക്ഷെ കുഞ്ഞൊന്ന് ആലോചിച്ചു നോക്കിയേ, മുകളിലുള്ളവരെ പേടിച്ചല്ലേ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നത്. ദൈവത്തെ പോലും പേടിയാ നമുക്ക്.
2: നിങ്ങളൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ല. ഒട്ടും ശാസിക്കാതെയും ശകാരിക്കാതെയൊക്കെ കാര്യങ്ങൾ നടത്തി കാണിച്ചു തരാൻ ഞാൻ അവസരം ഉണ്ടായാൽ. ശാസിക്കാത്ത ദൈവത്തെയാ എനിക്കിഷ്ടം.
0: അവസരം വരികയല്ലേ. പ്രകാശ് ഡൽഹിയിലെത്തി. ഇനി ട്രസ്റ്റിന്റെ സെക്രട്ടറി അനുകുഞ്ഞല്ലേ. അന്നപൂർണ ചേച്ചിക്ക് മുഴുവൻ സമയവും വരാനാവില്ല എന്ന് മുമ്പേ പറഞ്ഞിരുന്നു.
1: അങ്ങനെ ഒരു ചാൻസ് അനുകുഞ്ഞിന് വന്നിരിക്കുന്നു. പറഞ്ഞത് പ്രവർത്തിക്കാനുള്ള അവസരം.
2: എന്റെ തിയറി എന്റെ മനസ്സിൽ തന്നെ ഇരുന്നോളും. എന്റെ സമ്പ്രദായം വെടിപ്പല്ല എന്നാണ് കണ്ടെത്തൽ. കണ്ടെത്താൻ പോകുന്നത് ആരെയാണെന്ന് എനിക്കറിയാം. വരട്ടെ, നോക്കാം.
3: ഫാദർ, കാര്യങ്ങളിൽ ഏകദേശം തീരുമാനമായി എന്നാണ് കേൾക്കുന്നത്. അനുചേച്ചി ഒരല്പം കടുപ്പത്തിലാണ്. ദേ ആള് വരുന്നുണ്ട്. ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ.
2: ഫാദർ നമസ്കാരം. ഈ ട്രസ്റ്റിന്റെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ യു എൻ സെക്രട്ടറി ജനറൽ ആണെന്നാണ് പലരുടെയും വിചാരം.
4: അനാമിക ദേശത്തിലാണല്ലോ ഏതു പദവിയും അതിന്റെ പരിചിത വൃത്തത്തിൽ പ്രാധാന്യമുള്ളതാണ്. ട്രസ്റ്റ് സെക്രട്ടറി തീരെ മോശമല്ല.
3: ആരെങ്കിലും വന്നോട്ടെ, ഞാനും അനുചേച്ചിയും ഞങ്ങളുടെ സ്വന്തം ലോകത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളുമായി പ്രവർത്തിക്കും.
2: കുട്ടപ്പായി, നീ പറയുന്നതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. നീ എത്രയും വേഗം മറുകണ്ടം ചാടും അതെനിക്കറിയാം. ഇവിടുത്തെ കോളേജിൽ ഞാൻ ചേർന്നത് ഈ നാട്ടിൽ കഴിയാനാ, കുറേ എഴുതാനാ. ഞാനത് ചെയ്തോളാം.
4: ഇത്രയും ആഗ്രഹിച്ചിരുന്നു ഈ സെക്രട്ടറി പദവി. വല്ലാതെ ക്ഷോഭിക്കുന്നുണ്ടല്ലോ. ആരാണ് സെക്രട്ടറിയായി വരുന്നത്?
3: അത് ചേച്ചി തന്നെ പറയും. എന്നെ ചേച്ചിക്ക് വിശ്വാസമില്ലല്ലോ. എന്നാലും നല്ല സങ്കടമുണ്ട് കേട്ടോ ചേച്ചി.
2: ഫാദർ, എന്റെ നേരെ മുകളിലുള്ള ചേച്ചി അഭിരാമി, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ റാങ്കോടെ പാസായ അഭിരാമി.
5: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
6: രചന ശ്രീകുമാർ മുഖത്തല. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, സെവിൽ ജിഹാൻ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.
7: അടുക്കളയിൽ നിന്ന്
6: ഇന്ന് പഴയകാല അടുക്കളയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് പെരുംകുളത്ത് നിന്നും ലതിക വിജയകുമാർ.
8: അടുക്കള ഒരു വീടിന്റെ ഹൃദയം. നമ്മുടെ ആരോഗ്യം അടുക്കളയിൽ നിന്നാണ് തുടങ്ങുന്നത്. ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാകൂ എന്ന തത്വം മനസ്സിലാക്കി പ്രവർത്തിച്ചിരുന്നവരാണ് നമ്മുടെ പഴയകാല അടുക്കളയിലെ അമ്മമാരും മുത്തശ്ശിമാരും. അത്ര വലിയ പഠിപ്പില്ലാതിരുന്ന ആ അമ്മമാർ പോലും അടുക്കളയെ അവരുടെ ആവാസ കേന്ദ്രമായി കണ്ടിരുന്നു. നാലുകെട്ട്, എട്ടുകെട്ട് ഇവ നിലനിന്നിരുന്ന കാലഘട്ടങ്ങളിൽ അടുക്കളയ്ക്കു മാത്രമായി ഒരു ഭാഗം തന്നെ ഉണ്ടായിരുന്നു. ഉമ്മറക്കോല അഥവാ പൂമുഖവുമായി യാതൊരു ബന്ധവുമില്ലാതെയാണ് മിക്കവാറും ഇരുണ്ടതും അടഞ്ഞതുമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിരുന്നത്. സ്ത്രീകളുടെ പെരുമാറ്റ ഇടമായിട്ടാണ് അടുക്കള അറിയപ്പെട്ടിരുന്നത്. പണ്ട് ഇരുന്നാണ് പാചകം ചെയ്തിരുന്നത്. കയ്യെത്തും ദൂരത്ത് തന്നെ പലവ്യഞ്ജനപ്പെട്ടിയും മറ്റു സാധന സാമഗ്രികളും തയ്യാറാക്കിയിരുന്നു. അന്നപൂർണാദേവിയുടെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന അടുക്കളയിൽ ശുചിത്വമുണ്ടെങ്കിൽ മാത്രമേ ദേവി അവിടെ നിലനിൽക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്നു. സ്ത്രീ സാന്നിധ്യങ്ങളുടെ കൂട്ടായ്മയായിരുന്ന അടുക്കള നെല്ലുപുഴുങ്ങുന്നതും കുത്തി അരിയാക്കുന്നതുമെല്ലാം അടുക്കളയോട് ചേർന്നായിരുന്നു. ഒരു പുര എന്നാണ് ഇതിനറിയപ്പെടുന്നത്. അതിനുള്ളിൽ അരകല്ല്, ആട്ടുകല്ല്, തിരികല്ല് എന്നിവ സജ്ജമാക്കിയിരുന്നു. പുരുഷ മേധാവിത്വം നിലനിന്നിരുന്ന ആ കാലത്തെ തീരുമാനങ്ങളെല്ലാം പുരുഷന്മാരും കഷ്ടപ്പാടുകളെല്ലാം സ്ത്രീകൾക്കുമായിരുന്നു. ഭക്ഷണങ്ങളെല്ലാം മൺകലങ്ങളിലായിരുന്നു പാചകം ചെയ്തിരുന്നത്. ആയതിനാൽ രണ്ട് ദിവസമായാലും ഭക്ഷണ സാധനങ്ങൾ കേടുകൂടാതെ ഇരിക്കുമായിരുന്നു. തലേ ദിവസത്തെ അധികം വന്ന ചോറിൽ ഉപ്പും ചുവന്നുള്ളിയുമിട്ട് വെള്ളമൊഴിച്ചു വച്ചിരുന്ന് പിറ്റേന്ന് പഴങ്കഞ്ഞിയായിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. അതായിരുന്നു അന്നത്തെ പ്രഭാത ഭക്ഷണം. അതുപോലെ തന്നെ ചിരട്ടക്കയ്യിൽ ചീനഭരണി, മുളനാഴി, തിരുക, കടകോൽ, ചെമ്പുകുടം, മൺകുടം, ഉപ്പുമരവി, കവടിപാത്രങ്ങൾ, ഊറി, മരക്കയിലുകൾ തൂക്കിയിടാനുള്ള കൈലാറ്റ തുടങ്ങിയവയൊക്കെ അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളായിരുന്നു. അടുക്കളയോട് ചേർന്നുള്ള മുറ്റത്ത് പച്ചക്കറിത്തോട്ടവും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങളായിരുന്നു പാചകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത്. അതിനാൽ ആരോഗ്യപരമായ ഒരു അന്തരീക്ഷം ആ വീട്ടിൽ താമസിക്കുന്നവർക്കും ഉണ്ടായിരുന്നു. ഇന്ന് മോഡുലാർ കിച്ചൺ സംവിധാനം വന്നതോടെ അടുക്കളയിൽ സ്ത്രീകളുടെ ജോലിഭാരം കുറയുകയും സന്തോഷത്തോടും ഇഷ്ടത്തോടും കൂടി ജോലി ചെയ്തു വന്നിരുന്നു. സ്ത്രീ പുരുഷ സൗഹൃദമാണ് അടുക്കള. ഇന്നത്തെ അടുക്കളയിലെ ഉപകരണങ്ങളെല്ലാം തന്നെ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക് ഉപകരണങ്ങളാണ്. റെഫ്രിജറേറ്റർ, മിക്സി, ഓവൻ, ഗ്യാസ് അടുപ്പുകൾ, ഫാൻ എന്നിവയിലേക്ക് നീളുന്നു ഇന്നത്തെ നമ്മുടെ അടുക്കള. ഇവയൊക്കെ പാചകം എളുപ്പമാക്കുക മാത്രമല്ല സമയലാഭവും ശാരീരിക അധ്വാനവും കുറയ്ക്കുന്നു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് അടുക്കളയിൽ കയറി ജോലി തീർത്തതിന് ശേഷം അവരവരുടെ ജോലിക്ക് പോകാനായി തയ്യാറെടുക്കുന്നു. ഗസ്റ്റ് ലിവിംഗ് എന്ന് വേണമെങ്കിലും അടുക്കളയെ പറയാം. കാരണം ഗസ്റ്റിന് വേണ്ടി ആഹാരം തയ്യാറാക്കുമ്പോൾ അവരുമായി സൗഹൃദ സംഭാഷണം ചെയ്തുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യുന്നതാണ് ഇന്ന് കണ്ടുവരുന്ന രീതി. ഇത്തരം സൗഹൃദങ്ങളോടെ പാചകം ചെയ്താൽ അതിന് രുചിയും സ്വാദും കൂടും എന്ന് ആണ് ആളുകൾ വിശ്വസിക്കുന്നത്. ഇന്നത്തെ അടുക്കളത്തോട്ടം സ്ഥലപരിമിതി മൂലം കൂടുതലും ടെറസിന് മുകളിലായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്. എങ്കിലും പഴയ കാലത്തേക്കാൾ കൂടുതൽ ഇന്ന് പച്ചക്കറികൾക്ക് വേണ്ടി കച്ചവട കേന്ദ്രങ്ങളെയാണ് ആളുകൾ ആശ്രയിക്കുന്നത്. അവയൊക്കെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവയും കീടനാശിനിയുടെ അമിതോപയോഗം മൂലം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. എത്ര ആധുനിക അടുക്കളയാണെങ്കിലും ആരോഗ്യപരമായ കാഴ്ചപ്പാടോടെ നാം അടുക്കള ഉപയോഗിക്കുക എന്നു മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്.

0: വായനശാലകളിലൂടെ
1: വട്ടപ്പാറ കണക്കോട് യുവജന സമാജം ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കണക്കോട് ഭുവനേന്ദ്രൻ നായർ സംസാരിക്കുന്നു.
2: ആയിരത്തി തൊള്ളായിരത്തി 1950 ആ പ്രദേശത്തെ അന്ന് ചെറുപ്പക്കാരായിരുന്ന ശ്രീ നാരായണൻ നായർ, അതുപോലെ തന്നെ കെ പി കേശവൻ നായരും കനവിളാനാഥ കൃഷ്ണപിള്ളയും ചേർന്ന് അന്ന് ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കുന്നത്. ആ ഗ്രന്ഥശാല രൂപം കൊടുക്കാനുള്ള കാരണം അവിടെ ഒരു കർഷക കൂട്ടായ്മ അന്നുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഗ്രന്ഥശാല വേണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു ഗ്രന്ഥശാലയ്ക്ക് രൂപം കൊടുക്കുകയും ആ ഗ്രന്ഥശാല യുവജന സമാജം ഗ്രന്ഥശാല എന്ന പേരിൽ കൊടുക്കുകയും ചെയ്തു. പക്ഷെ അതോടൊപ്പം തന്നെ ഈ കലാകായിക രംഗത്ത് കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ ഒരു കാളിദാസ കലാകേന്ദ്രം, അങ്ങനെ ഒരു കലാകേന്ദ്രം കൂടി രൂപീകരിച്ചു ഇതിൻ്റെ കൂടെ തന്നെ. ഇപ്പോൾ 1950 ഇത് രൂപീകരിച്ച് നമ്മുടെ ഗ്രന്ഥശാലയ്ക്ക് രജിസ്ട്രേഷൻ കിട്ടുന്നതും 1950. ആ ഒരു കടമുറിയിൽ ആണ് ഈ ഗ്രന്ഥശാല തുടങ്ങിയത്. ആ ഗ്രന്ഥശാല ക്രമേണ ഈ കടമുറിയിൽ നിന്നും ഞങ്ങളുടെ പ്രദേശത്തെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ശ്രീമതിരം കൃഷ്ണൻ നായർ. അദ്ദേഹം നമ്മൾ കടമുറിയിൽ പ്രവർത്തിക്കുന്ന ഗ്രന്ഥശാല അത് നമുക്ക് മാറി ഒരു കെട്ടിടത്തിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് സ്ഥലം തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം 2 സെന്റ് സ്ഥലം സൗജന്യമായി ഗ്രന്ഥശാലയ്ക്ക് തരികയുണ്ടായി. ആ സ്ഥലം കിട്ടിയ ഉടനെ അവിടുത്തെ നാട്ടുകാരായ നല്ലവരായ അന്നത്തെ ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു ബോർഡിട്ട കെട്ടിടം അത് നിർമ്മിക്കുകയുണ്ടായി. ആ കെട്ടിടത്തിലാണ് ഗ്രന്ഥശാല 2 പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങിയത്. അതിനുശേഷം നല്ല രീതിയിൽ ആ ഗ്രന്ഥശാലയ്ക്ക് പുസ്തകങ്ങളും എല്ലാം ശേഖരിച്ചു ഗ്രന്ഥശാല സംഘത്തിൽ രജിസ്റ്റർ ചെയ്താണ് മുന്നോട്ട് പോയത്. കഴിഞ്ഞ ശേഷമുള്ള പ്രവർത്തകർ, ഞങ്ങളെപ്പോലെയുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാർ അതിനെ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും 2007 പുതിയ കെട്ടിടം, അതായത് രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ്റെ സഹായത്തോടു കൂടി, അതിൽ അവരുടെ ധനസഹായത്തോടു കൂടി നമ്മൾ 2007 ഒരു നില കെട്ടിടം പണിതു. അന്ന് പാലോടിയാണ് രാജാറാം മോഹൻ റോയ് ഫൗണ്ടേഷൻ്റെ മെമ്പറായിരുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ സഹായത്താലാണ് നമ്മൾ ആ ബിൽഡിംഗ് പണി തുടങ്ങിയതും പൂർത്തീകരിച്ചതും. ഇപ്പോൾ നല്ല ഒരു കെട്ടിടത്തിലാണ് അതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. 12,247 പുസ്തകങ്ങളും അതുപോലെ തന്നെ ഏകദേശം 2,000 മെമ്പറും ഇപ്പം നിലവിൽ ഈ ഗ്രന്ഥശാലയിലുണ്ട്. നമ്മുടെ ഗ്രന്ഥശാലയുടെ സ്ഥാപക നേതാവ് തണ്ണിപ്പാറ നാരായണ നായരാണ്. അതുപോലെ തന്നെ ഈ ഗ്രന്ഥശാലയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന കാളിദാസ കലാകേന്ദ്രം, കാളിദാസ കലാകേന്ദ്രത്തിൽ ബാലവേദി, റേഡിയോ ക്ലബ്ബ്, വനിതാവേദി, കലാകേന്ദ്രം, വയോജന ക്ലബ്ബ്,

തയ്യൽ പരിശീലന ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ഈ കരാട്ടെ ക്ലാസ്, ഇപ്പം ട്യൂഷൻ ക്ലാസ് കൊടുക്കുന്നു, പി എസ് സി ക്ലാസ്, അവിടെ പി എസ് സി ക്ലാസ് സൗജന്യമായി, ഇങ്ങനെയുള്ള ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ ഈ കാളിദാസ കലാകേന്ദ്രത്തിൻ്റെയും ഗ്രന്ഥശാലയുടെയും പേരിൽ നമ്മളിവിടെ നടത്തി വരികയാണ്. ഇപ്പോൾ അത് 1950 രൂപീകരിച്ച ഗ്രന്ഥശാല പ്ലാറ്റിനം ജൂബിലിയിലെത്തി നിൽക്കുകയാണ്. അവിടെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ, ആവശ്യം പോലെ റെഫറൻസ് ഗ്രന്ഥങ്ങൾ, അതുപോലെ മെമ്പേഴ്സും, അവിടെ പുസ്തകം എടുത്ത ദിവസം ഏകദേശം 60-70 കുടുംബങ്ങൾ, അതുപോലെ വനിതാവേദികൾക്ക് പുസ്തകങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന പദ്ധതി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പരിപാടികൾ നമ്മുടെ ഗ്രന്ഥശാല സംഘവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 32 വർഷമായി അവിടെ കാളിദാസ കലാകേന്ദ്രം ബാലവേദി റേഡിയോ ക്ലബ്ബും ബാലയോഗവും പരിപാടിയും നടത്തി വരുന്നുണ്ട്.

0: റേഡിയോ ഗ്രാമരംഗം ഇന്നിവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം
1: സുരഭില ഗ്രാമരംഗം
2: റേഡിയോ ഗ്രാമരംഗം.
3: നിർവഹണം ജി സന്തോഷ് കുമാർ.
2: റേഡിയോ ഗ്രാമരംഗം.
3: നിർവഹണ സഹായം മിനി

0: മഴയും കണ്ട് ആസ്വദിച്ചിരിക്കുകയാണല്ലേ എങ്കിൽ കേട്ടോളൂ ചൂടോടെ ഒരു സൂപ്പർ ഓഫർ. പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ നടക്കുന്നുണ്ടല്ലോ, അവിടെ ഈ സാറ്റർഡേ വാട്ടർ ഹീറ്റർ ആണ് താരം. പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് വാട്ടർ ഹീറ്റർ സെയിൽ, എല്ലാ വാട്ടർ ഹീറ്റർ പെർച്ചേസിനുമൊപ്പം 5 years പീസ് ഓഫ് മൈൻഡ് വാറന്റി, അതായത് 5 വർഷത്തെ കോംപ്രഹെൻസീവ് വാറന്റി ഫ്രീ ആണെന്ന്. ലീഡിംഗ് ബ്രാൻഡുകൾ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോ തണുപ്പൊക്കെ മാറ്റി വെച്ച് നേരെ വിട്ടോ പിട്ടാപ്പള്ളിയിൽ ഏജൻസീസിലേക്ക്.
1: നാമൊക്കെ വീണ്ടും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒന്ന് മോളി നടക്കാൻ കൊതിക്കുന്ന നിരവധി മനോഹര ഗാനങ്ങൾ ഉണ്ടല്ലേ. അപ്പോൾ പ്രിയ ശ്രോതാക്കൾക്ക് അങ്ങനെയൊരു ഇഷ്ടം തോന്നുകയാണെങ്കിൽ 1 മണിക്കുള്ള ഗാനസല്ലാപത്തിലേക്ക് വിളിക്കാം, ഒപ്പം കുറച്ച് വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ ഇവയാണ്: 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. അപ്പോൾ എത്രയും വേഗം ഒരു ഗാനം ഓർത്തുവെച്ചോളൂ, മറക്കാതെ വിളിക്കുക. ഗാനസല്ലാപം ഉച്ചയ്ക്ക് 1 മണിക്ക്.
2: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30. സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
1: ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചർച്ച: ഏകീകൃത തൊഴിൽ കോഡുകൾ, തൊഴിലാളി സൌഹൃദ, തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ. രാത്രി 7:35 യുവവാണിയിൽ റേഡിയോ ഗൈഡ്.

യെസ് ഷംന അവതരിപ്പിച്ച മാപ്പിളപ്പാട്ടുകളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി. ഇപ്പോൾ ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. സംഗീതം നൽകിയത് നെച്ചൂർ ആർ രതീശൻ. ആദ്യം തൂശനിലത്തുമ്പിൽ കളഭവുമായന്റെ എന്ന് തുടങ്ങുന്നു. രചന ബാലു ആർ കൃഷ്ണ.

0: ഋഷികേശ് ദേവ് പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. സംഗീതം നെച്ചൂർ ആർ രതീശൻ. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിലെത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ രണ്ട് ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനവേളയിൽ രാഷ്ട്രപതി ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന 158-ാമത് റെഗുലർ കോഴ്സിന്റെയും 141-ാമത് ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിന്റെയും പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ലാതെ തുടരുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: നിപ രോഗബാധ സ്ഥിരീകരിച്ച ആളുടെ സമ്പർക്കപ്പട്ടികയിൽ നിലവിൽ 77 പേരാണുള്ളത്. ഇതിൽ 58 ആരോഗ്യ പ്രവർത്തകരും 14 പേർ കുടുംബാംഗങ്ങളും 5 പേർ സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ്. ഇവരിലാർക്കും നിലവിൽ രോഗലക്ഷണങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. രോഗബാധിതന്റെ റൂട്ട് മാപ്പ് തയ്യാറായിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിൽ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ RRT യോഗം ചേർന്നിരുന്നു. PPE കിറ്റ്, ഗ്ലൗസ്, മാസ്ക് തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങളും ലഭ്യമാക്കിയിട്ടുണ്ട്. മുൻകരുതലായി മരുന്നുകൾ ലഭ്യമാക്കാനുള്ള നടപടികളും സ്വീകരിച്ചു. സംശയ നിവാരണത്തിനായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂമും ആരംഭിച്ചിട്ടുണ്ട്.
1: വയനാട്ടിൽ ഏഴ് പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും രോഗബാധ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ശിവഗിരി മഠം സന്ദർശിച്ചു. കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ പരിവർത്തനം സൃഷ്ടിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആദർശങ്ങൾ എക്കാലവും പ്രചോദനം നൽകുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പദത്തിലെത്തിയ ശേഷം ഇതാദ്യമായാണ് ശ്രീ VD സതീശൻ ശിവഗിരിയിലെത്തുന്നത്. ശിവഗിരി മഠം ട്രസ്റ്റ് പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി, ശുഭങ്കരനന്ദ സ്വാമി തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. APJ അബ്ദുൽകലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech, BArch, BHMCT ബിരുദ പരീക്ഷകളുടെ ഫലം മന്ത്രി RoG M John പ്രഖ്യാപിച്ചു. സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിജയശതമാനമാണ് ഇത്തവണ നേടിയിരിക്കുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാനത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഏറ്റവും കൂടുതൽ പേർ ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയ വിദ്യാലയമായി ഇടുക്കി മറയൂർ ഗവൺമെന്റ് LP സ്കൂൾ മാറി. ഇത്തവണ ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ചേർന്ന പൊതുവിദ്യാലയമെന്ന ബഹുമതിയും ഈ സ്കൂളിനാണ്. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: മറയൂർ ഗ്രാമവാസികളുടെ അഭിമാനമായ ഈ സർക്കാർ വിദ്യാലയത്തിൽ ഇത്തവണ 97 കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിൽ പ്രവേശനം നേടിയത്. ഇതിൽ 56 പേർ പട്ടികവർഗ വിഭാഗത്തിൽ നിന്നും 23 പേർ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുമുള്ളവരാണ്. കൂടാതെ പ്രീ പ്രൈമറി വിഭാഗത്തിൽ 50 കുട്ടികളും ഈ അധ്യയന വർഷം ഇവിടെ പ്രവേശനം നേടിയിട്ടുണ്ട്. അവധി ദിനങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഊരുകളിൽ നേരിട്ടെത്തി കുട്ടികളെ വിദ്യാലയത്തിലേക്ക് ആകർഷിക്കാൻ നടത്തിയ ശ്രമങ്ങളാണ് വിജയം കണ്ടത്.
1: സ്ത്രീകൾക്ക് ഓർഡിനറി ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കുന്നത് KSRTC ഒരിക്കലും പ്രതിസന്ധിയിലാക്കില്ലെന്ന് ഗതാഗത മന്ത്രി CP John. പദ്ധതി നടപ്പാക്കുമ്പോൾ ട്രഷറിയിൽ കുറച്ച് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. മുൻ സർക്കാർ ആരംഭിച്ച ഗ്രാമവണ്ടി വിപുലീകരിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം സംബന്ധിച്ച് സമവായത്തിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മന്ത്രി RoG M John. ഭൂമിയിൽ താമസിക്കുന്നവരും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. ഇരു വിഭാഗങ്ങൾക്കും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ടെന്നും പ്രശ്നപരിഹാരത്തിനായി ഇന്ന് വൈകുന്നേരം വീണ്ടും യോഗം ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ മെമ്മറി കാർഡ് ചോർന്നതിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിച്ച് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ രണ്ട് തവണയായി ഈ കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജഡ്ജിമാർ പിന്മാറിയിരുന്നു. മെമ്മറി കാർഡ്, പെൻഡ്രൈവ് എന്നിവ വിചാരണ കോടതിയുടെ കസ്റ്റഡിയിൽ നിന്ന് ഹൈക്കോടതി രജിസ്ട്രാർക്ക് മുദ്രവച്ച കവറിൽ കൈമാറാൻ ഹൈക്കോടതി ഉത്തരവിട്ടു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്ക് വഹിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡ്രോൺ സാങ്കേതിക വിദ്യ പോലുള്ള മേഖലകളിൽ സ്ത്രീകളുടെ വർദ്ധിച്ചുവരുന്ന പങ്കാളിത്തം അവസരങ്ങളുടെ പുതിയ വഴികൾ തുറക്കുന്നതായി അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, തൃശൂർ, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കൊല്ലത്ത് റീൽസ് ചിത്രീകരണത്തിനിടെ ബൈക്കുകളുടെ ഹാൻഡിലുകൾ കുരുങ്ങി ബൈക്ക് മറിഞ്ഞ നഴ്സിംഗ് വിദ്യാർത്ഥി മരിച്ചു. 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര സ്വദേശി അരവിന്ദാണ് മരിച്ചത്. 400 കിലോയോളം പുകയില ഉൽപ്പന്നങ്ങളുമായി കാസർഗോഡ് സ്വദേശി അബ്ദുൽ സാഖീറിനെ കോഴിക്കോട് ഡാൻസ് ആപ്പ് സംഘം പിടികൂടി. ഏകദേശം 10 ലക്ഷം രൂപ വരുന്ന പുകയില ഉൽപ്പന്നങ്ങൾ 16 ചാക്കുകളിലായി കാറിൽ ഒളിപ്പിച്ച നിലയിലാണ് കണ്ടെത്തിയത്. കണ്ണൂർ ഇരിട്ടി ബാരാപ്പോൾ മിനി ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദനം പുനരാരംഭിക്കാൻ തീരുമാനം. മന്ത്രി സണ്ണി ജോസഫിന്റെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
5: ബാരാപ്പോൾ പദ്ധതിയുടെ കനാലിൽ രൂപം കൊണ്ട വലിയ ഗർത്തത്തെ തുടർന്ന് കഴിഞ്ഞ 1 വർഷമായി വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. പദ്ധതി പ്രദേശം സന്ദർശിച്ച മന്ത്രി അടിയന്തര അറ്റകുറ്റപ്പണികൾ നടത്തി നിർത്തിവച്ച ഉൽപ്പാദനം പുനരാരംഭിക്കുവാനുള്ള നിർദ്ദേശം നൽകി. പ്രദേശവാസികളിൽ നിന്ന് പരാതികൾ കേട്ട മന്ത്രി ജനങ്ങളുടെ സുരക്ഷയ്ക്കൊപ്പം ഉൽപ്പാദനം പുനരാരംഭിക്കേണ്ടതും ഒരേപോലെ പ്രാധാന്യമുള്ളതാണെന്ന് പറഞ്ഞു. കനാലിലെ ചോർച്ച കാരണം അപകട ഭീഷണിയിലായ 6 കുടുംബങ്ങളെ ആവശ്യമെങ്കിൽ മാറ്റിപ്പാർപ്പിക്കും. ഇവരുടെ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുവാനും മന്ത്രി നിർദ്ദേശം നൽകി.
1: ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിൽ പങ്കെടുത്ത ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയായിരുന്നു. ഷൂട്ടിംഗ് താരം മനു ഭാക്കറിന്റെ പരിശീലകനായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ദുഃഖം രേഖപ്പെടുത്തി. ICC വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 11 മണിക്കാണ് മത്സരം. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. അടുത്തമാസം 5-നാണ് ഫൈനൽ. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ഉദ്ഘാടന മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആതിഥേയരായ മെക്സിക്കോയ്ക്ക് ജയം. മത്സരത്തിലുടനീളം ആധിപത്യം പുലർത്തിയ മെക്സിക്കോ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയത്. 2-ാമത്തെ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ദക്ഷിണ കൊറിയയ്ക്ക് ജയം. 1-2 ഗോളുകൾക്കാണ് ദക്ഷിണ കൊറിയയുടെ ജയം. RSS ശതാബ്ദിയുടെ ഭാഗമായി തിരുവനന്തപുരത്തും തൃശൂരും സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ RSS അധ്യക്ഷൻ മോഹൻ ഭഗവത് പങ്കെടുക്കും. തിരുവനന്തപുരം ഉദയ പാലസ് കൺവെൻഷൻ സെന്ററിൽ നാളെ വൈകിട്ട് നടക്കുന്ന പ്രഭാഷണ സഭയിൽ അദ്ദേഹം സംസാരിക്കും. തൃശൂരിൽ മറ്റന്നാൾ വൈകിട്ടാണ് പരിപാടി. 3 ദിവസത്തെ സന്ദർശനത്തിനായി ശ്രീ മോഹൻ ഭഗവത് ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തെത്തും. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്കായി ശില്പശാല സംഘടിപ്പിച്ചു. ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങ് വർഗ വിള ഗവേഷണ സ്ഥാപനത്തിൽ നടക്കുന്ന പരിപാടി ഡോക്ടർ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. PAB തിരുവനന്തപുരം അഡീഷണൽ ഡയറക്ടർ ജനറൽ വി പളനിസ്വാമി അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് ഉത്തരാഖണ്ഡിൽ എത്തും. ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിലെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ ഏഴുപേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ. സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മത്സ്യബന്ധനത്തിന് വിലക്ക്. ഷൂട്ടിംഗ് പരിശീലകനും ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ ജേതാവുമായ ജസ്പാൽ റാണ ന്യൂഡൽഹിയിൽ അന്തരിച്ചു. വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: കിടപ്പുരോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ സംസാരിക്കുന്നു.
7: വയോജന

ഉമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, പ്രമേഹം, സന്ധിവാതം, ക്യാൻസർ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ തുടങ്ങിയ ദീർഘകാല രോഗങ്ങളാണ്. ഈ രോഗങ്ങൾ കാരണം അവർ കിടപ്പ് രോഗികളായി മാറുകയും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. ആരോഗ്യവുമായി ബന്ധപ്പെട്ട സങ്കീർണമായ പരസ്പര ബന്ധങ്ങൾ കണക്കിലെടുത്ത് പ്രായമായ ഒരു കിടപ്പ് രോഗിയെ പരിചരിക്കുന്നത് പലപ്പോഴും വെല്ലുവിളി നിറഞ്ഞതായിരിക്കും. എന്നാൽ അവർക്ക് കൃത്യമായ പരിചരണം നൽകുന്നതിലൂടെ നിലവിലുള്ള രോഗാവസ്ഥ വഷളാവുന്നത് തടയാനും ആരോഗ്യത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഏറ്റവും അനുയോജ്യമായ നിലവാരം നിലനിർത്തുവാനും സഹായിക്കുന്നു. ചലനശേഷി നഷ്ടപ്പെടുന്നതും മൂലം കിടപ്പിലാവുന്ന രോഗികൾക്ക് ശയ്യാവരണങ്ങൾ, വിഷാദരോഗങ്ങൾ, മൂത്രാശയാണുബാധ, ഉറക്കത്തിലെ അസ്വസ്ഥതകൾ, ക്ഷീണം, വിശപ്പ് കുറയുക തുടങ്ങിയ സങ്കീർണതകളോ ലക്ഷണങ്ങളോ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കിടപ്പിലായ രോഗികളുടെ പരിചരണം വളരെ ശ്രദ്ധയോടും ശാസ്ത്രീയമായും ചെയ്യേണ്ട ഒന്നാണ്. കിടപ്പ് രോഗികളുടെ വ്യക്തിശുചിത്വം പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എല്ലാ ദിവസവും ഇളം ചൂടുവെള്ളത്തിൽ നനച്ച ടവൽ ഉപയോഗിച്ച് ശരീരം തുടച്ച ശേഷം ഉണങ്ങിയ തുണി കൊണ്ട് നനവൊപ്പിയെടുക്കണം. ഈർപ്പം തങ്ങി നിൽക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളായ കക്ഷം, മാറിടങ്ങൾക്ക് താഴെ, സ്വകാര്യ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിച്ച് തുടയ്ക്കണം. ദിവസവും രോഗിയുടെ വസ്ത്രങ്ങൾ മാറ്റണം. അയഞ്ഞ കോട്ടൺ വസ്ത്രങ്ങൾ ധരിപ്പിക്കുക. എളുപ്പത്തിൽ ധരിപ്പിക്കാവുന്ന വസ്ത്രങ്ങൾ തെരഞ്ഞെടുക്കണം. കൈകളിലെയും കാൽവിരലുകളിലെയും നഖങ്ങൾ വെട്ടിമാറ്റുന്നതിലൂടെ അശ്രദ്ധമായ പോറലുകൾ മൂലമുള്ള അണുബാധ തടയുവാൻ സാധിക്കും. ആഴ്ചയിൽ ഒരിക്കൽ ഷാമ്പു ഉപയോഗിക്കുക. മുടി വൃത്തിയായി ചീകി ഒതുക്കി വയ്ക്കുക. പുരുഷന്മാർക്ക് താടി, മീശ എന്നിവ വെട്ടുന്നത് ചൊറിച്ചിൽ, ചർമ്മപ്രശ്നങ്ങൾ എന്നിവ ഒഴിവാക്കുന്നതിന് സഹായിക്കും. രോഗിയുടെ മുറി വായുസഞ്ചാരമുള്ളതും നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്നതുമായിരിക്കണം. കിടപ്പ് രോഗികൾ മുഴുവൻ സമയവും കിടക്കയിൽ ചെലവഴിക്കുന്നതിനാൽ ദിവസവും കിടപ്പ് വിരികളും പുതപ്പും മാറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. മൃദുവായ തുണികൊണ്ടുള്ള കിടക്ക വിരികൾ ഉപയോഗിക്കുക. രോഗി, രോഗിയെ പരിചരിക്കുന്ന വ്യക്തി, രോഗിയുടെ മുറി, പരിസരം എന്നിവ വൃത്തിയുള്ളതായിരിക്കണം. അധിക സമയം ഒരേ കിടപ്പ് കിടക്കുന്നത് മൂലം ശയ്യാവരണമുണ്ടാകുവാൻ കാരണമാകും. തലയുടെ പുറകുഭാഗം, തോള്, കൈമുട്ട്, കാൽമുട്ടുകൾ, ഇടുപ്പ്, കാലുള്ള ഉപ്പൂറ്റി എന്നിങ്ങനെ കിടക്കയുമായി ചേർന്നു വരുന്ന ഭാഗങ്ങളിലാണ് ശയ്യാവരണം ഉണ്ടാകുവാൻ സാധ്യതയുള്ളത്. രോഗിക്ക് തനിയെ തിരിയാൻ കഴിയുമെങ്കിൽ രോഗിയോട് പറഞ്ഞ് സ്വന്തമായി തിരിഞ്ഞുകിടക്കാൻ പ്രോത്സാഹിപ്പിക്കണം. സ്വയം തിരിഞ്ഞുകിടക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ ഓരോ രണ്ടു മണിക്കൂറിലും കിടക്കുന്ന വശം മാറ്റിക്കൊടുക്കണം. ഇതിനായി തലയിണ ഉപയോഗിച്ച് ശരീരത്തിന് താങ് നൽകാവുന്നതാണ്. ശരീരത്തിന്റെ ഒരേ ഭാഗത്ത് ദീർഘനേരം മർദ്ദമേൽക്കുന്നത് മൂലം രക്തയോട്ടം കുറയുകയും ശയ്യാവരണം ഉണ്ടാവുകയും ചെയ്യും. കിടക്കയിൽ ചുളിവുകളില്ലാത്ത വൃത്തിയുള്ള വിരിപ്പ് മാത്രം ഉപയോഗിക്കുക. വിരിപ്പിൽ നനവോ ഭക്ഷണ അവശിഷ്ടങ്ങളോ ഇല്ല എന്ന് ഉറപ്പാക്കുക. രോഗിയെ ചരിച്ചോ കമഴ്ത്തിയോ കിടത്തി പുറം മസാജ് ചെയ്യുന്നത് രക്തചംക്രമണം വർദ്ധിപ്പിക്കും. മസാജ് ചെയ്യുന്നതിനായി പൗഡർ, യുഡി കൊളോൺ ഇവയിലേതെങ്കിലും മസാജ് നൽകുന്ന വ്യക്തിയുടെ കയ്യിൽ തടവി വൃത്താകൃതിയിൽ ഇരു കൈപ്പത്തികളും ഉപയോഗിച്ച് താഴെ നിന്ന് നട്ടലിന്റെ വശത്തുകൂടി മുകളിലേക്ക് മസാജ് ചെയ്യുക. ശയ്യാവരണമുണ്ടായാൽ സലൈൻ ലായനി ഉപയോഗിച്ച് മുറിവ് വൃത്തിയാക്കി ഉചിതമായ ഡ്രസ്സിംഗ് ഉപയോഗിക്കുക. സമ്മർദ്ദം കുറയ്ക്കുവാൻ പ്രത്യേക തലയിണയും മെത്തകളും ഉപയോഗിക്കണം. വ്രണം ഉണങ്ങുവാൻ ശരിയായ പോഷകാഹാരം അടങ്ങിയ ആഹാരം കഴിക്കുക. അണുബാധയുടെ ലക്ഷണങ്ങൾ ഉണ്ടായാൽ വൈദ്യസഹായം തേടേണ്ടതാണ്. കിടപ്പ് രോഗികൾ കിടക്കയിൽ തന്നെ കഴിയുന്നത് മൂലം ചലന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാവാം. സജീവമായി ചുരുങ്ങാത്ത പേശികൾക്ക് ശക്തി നഷ്ടപ്പെടുന്നത് തടയുവാൻ പേശികളുടെ വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കൈകാലുകൾ അനക്കി ചെറിയ വ്യായാമങ്ങൾ ചെയ്യിക്കുക. വ്യക്തികൾ പ്രായമാകുമ്പോൾ ശാരീരിക പ്രവർത്തനങ്ങൾ നിലനിർത്തുന്നതിനും രോഗപ്രതിരോധത്തിനും ആവശ്യമായ പോഷകങ്ങളായ അന്നജം, മാംസ്യം, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയ ആഹാരം നൽകേണ്ടതാണ്. ദഹിക്കാൻ എളുപ്പമുള്ള ആഹാരങ്ങളായ കഞ്ഞി, സൂപ്പ്, പാൽ തുടങ്ങിയവ നൽകുന്നതാണ് ഉചിതം. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണക്രമം അസ്ഥികളുടെ ആരോഗ്യം ഉറപ്പാക്കുന്നു. പ്രമേഹം, ഹൃദ്രോഗം, രക്താതിസമ്മർദ്ദം പോലെയുള്ള രോഗാവസ്ഥകൾ കാരണം ഇവർക്ക് ഭക്ഷണക്രമത്തിൽ മാറ്റങ്ങൾ ആവശ്യമായി വന്നേക്കാം. ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ അളവ് കുറയ്ക്കുക. പ്രായമായവരിൽ ദാഹം കുറയുന്നത് മൂലം നിർജ്ജലീകരണത്തിലേക്ക് നയിച്ചേക്കാം. വെള്ളത്തിന്റെ ഉപയോഗത്തിന് നിയന്ത്രണമില്ല എങ്കിൽ പ്രായമായ വ്യക്തികൾ ദിവസവും കുറഞ്ഞത് 2 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കേണ്ടതാണ്. കിടപ്പ് രോഗികൾക്ക് ട്യൂബിലൂടെയാണ് ഭക്ഷണം നൽകുന്നതെങ്കിൽ ആസ്പിറേഷൻ ന്യൂമോണിയ തടയുന്നതിനായി ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കട്ടിലിന്റെ തലഭാഗം ഉയർത്തിയ ശേഷമാവണം ട്യൂബിലൂടെ ഭക്ഷണം നൽകേണ്ടത്. ഓരോ തവണ ആഹാരം കൊടുക്കുന്നതിന് മുമ്പും ട്യൂബ് ആമാശയത്തിനുള്ളിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ഇതിനായി ഒരു സിറിഞ്ച് ഉപയോഗിച്ച് വയറ്റിനുള്ളിലെ ദ്രാവകം പുറത്തേക്ക് അല്പം വലിച്ചു നോക്കാവുന്നതാണ്. ആമാശയത്തിലെ സ്രവങ്ങൾ തിരികെ വരുന്നുണ്ടെങ്കിൽ ട്യൂബ് ആമാശയത്തിലാണെന്ന് ഉറപ്പിക്കാം.
ട്യൂബിന്റെ അകവശം വൃത്തിയാക്കുന്നതിനായി ഭക്ഷണം നൽകുന്നതിന് മുമ്പ് ആദ്യം അല്പം വെള്ളം ട്യൂബിലൂടെ സിറിഞ്ച് വഴി

0: നൽകണം. പിന്നീട് ദ്രവരൂപത്തിലുള്ള ഭക്ഷണം കൊടുത്ത ശേഷം വീണ്ടും അല്പം വെള്ളം കൊടുക്കണം. അമിത അളവിൽ ആഹാരം കൊടുക്കരുത്. ആഹാരത്തിന്റെ അളവും ട്യൂബ് കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളവും കൂടി ഒരു തവണ 200 ml വരെ ആകാം. ഇളനീർ, പഴച്ചാറുകൾ, പ്രോട്ടീൻ പൗഡർ കലക്കിയ വെള്ളം, പാൽ, കഞ്ഞിവെള്ളം, ഓട്സ്, കഞ്ഞി എന്നിവ നേർപ്പിച്ചടിച്ചത്, സൂപ്പ് തുടങ്ങിയവ റയൽ സ്റ്റോബ് വഴി നൽകാവുന്നതാണ്. മൂക്കിലൂടെ വയറിനുള്ളിലേക്ക് എത്തുന്ന ഈ ട്യൂബുകൾ 3 മുതൽ 6 മാസം വരെ രോഗിയുടെ ശരീരത്തിൽ വയ്ക്കാം. ഓരോ തവണ ഭക്ഷണം കഴിച്ചതിനു ശേഷവും വായും പല്ലുകളും വൃത്തിയാക്കണം. മൂത്രസഞ്ചിയിൽ നിന്ന് മൂത്രം നീക്കം ചെയ്യുന്നതിന് യൂറിനറി കത്തീറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അണുബാധ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ 3 ആഴ്ച കൂടുമ്പോൾ ഈ ട്യൂബ് മാറ്റണം. ട്യൂബുകൾ ശരീരത്തിലേക്ക് കടത്തുന്ന ഭാഗം നോമൽ സെനലിൽ മുക്കിയ വൃത്തിയുള്ള പഞ്ഞി ഉപയോഗിച്ച് വൃത്തിയാക്കണം. ശാരീരിക ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് മാനസികാരോഗ്യവും. വിഷാദം, ഉത്കണ്ഠ, ഡിമൻഷ്യ തുടങ്ങിയ പ്രശ്നങ്ങളും അവരുടെ ജീവിത നിലവാരത്തെ ബാധിക്കുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, പ്രിയപ്പെട്ടവരുടെ വേർപാട്, വിട്ടുമാറാത്ത ആരോഗ്യാവസ്ഥകൾ തുടങ്ങിയവ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ വഷളാക്കാം. അതിനാൽ മുതിർന്നവരുടെ പ്രത്യേക ആവശ്യങ്ങൾക്കനുസൃതമായി മതിയായ മാനസികാരോഗ്യ സഹായം നൽകേണ്ടതിന്റെ പ്രാധാന്യം തിരിച്ചറിയേണ്ടത് അത്യാവശ്യമാണ്. ഇവരുടെ മാനസികാരോഗ്യം നിലനിർത്തുന്നതിനായി അവരോട് സംസാരിക്കുകയും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുക. അവർക്കിഷ്ടപ്പെട്ട പാട്ടുകൾ കേൾപ്പിക്കുകയും പഴയ കഥകൾ ചോദിച്ചറിയുകയും ചെയ്യുക. ഒറ്റപ്പെടൽ ഒഴിവാക്കാനായി കുടുംബാംഗങ്ങളുടെ ഒപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കുക. വായന, പെയിന്റിംഗ് തുടങ്ങിയ വിനോദങ്ങൾക്ക് വൈജ്ഞാനിക ഉത്തേജനം നൽകാനാവും. രോഗിയെ പരിചരിക്കുന്ന ആളും മതിയായ വിശ്രമം എടുക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ അവർക്ക് മികച്ച രീതിയിൽ പരിചരണം നൽകാൻ സാധിക്കുകയുള്ളൂ. വയോജന പരിചരണത്തിൽ സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തുന്നത് നിരീക്ഷണത്തിലും പരിചരണം നൽകുന്ന രീതിയിലും വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ചു. ടെലിഹെൽത്ത് സേവനങ്ങൾ പ്രായമായ വ്യക്തികൾക്ക് ആരോഗ്യ വിദഗ്ധരെ വിദൂരമായി സമീപിക്കുവാൻ അനുവദിക്കുന്നു. ഇത് സമയബന്ധിതമായ വൈദ്യോപദേശം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഹൃദയമിടിപ്പ്, ശാരീരിക പ്രവർത്തന നിലകൾ, ഉറക്ക രീതികൾ തുടങ്ങിയവ രേഖപ്പെടുത്തുന്നതിനും ശേഖരിച്ച വിവരങ്ങൾ തത്സമയം ആരോഗ്യ സംരക്ഷണ ദാതാക്കളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നു. വീഡിയോ കോളുകൾ, തത്സമയ സന്ദേശമയക്കൽ തുടങ്ങിയവ ആശയവിനിമയ മാർഗ്ഗങ്ങൾ കുടുംബാംഗങ്ങളുമായി ബന്ധം നിലനിർത്തുവാൻ അനുവദിക്കുന്നു. കേരള സർക്കാർ കിടപ്പിലായ വയോജനങ്ങൾക്കായ വയോസാന്ത്വനം പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. സാമൂഹിക നീതി വകുപ്പിന്റെ കീഴിൽ വീടുകളിൽ ചെന്നുള്ള പരിചരണവും ലഭ്യമാണ്. ഇതിനായി അടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിലോ പഞ്ചായത്ത് ഓഫീസിലോ അന്വേഷിക്കാവുന്നതാണ്. നഗരപ്രദേശങ്ങളിലെ വയോജനങ്ങൾക്ക് സൌജന്യ ആരോഗ്യ പരിശോധനയും മരുന്നുകളും മൊബൈൽ ക്ലിനിക്കുകൾ വഴി ലഭ്യമാക്കുന്ന വയോമിത്രം പദ്ധതി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ തുടങ്ങിയവയുടെ സേവനവും പ്രയോജനപ്പെടുത്താവുന്നതാണ്. കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ പരിപാലനം എന്നത് വളരെ കരുതലും ക്ഷമയും ആവശ്യമായ ഒന്നാണ്. രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്നതോടൊപ്പം ദൈനംദിന ജീവിതം കൂടി മെച്ചപ്പെടുത്തുക എന്നതാണ് വാർദ്ധക്യ പരിചരണത്തിന്റെ ലക്ഷ്യം. ആരോഗ്യകരമായ ഭക്ഷണക്രമം, ഏകാന്തത ഒഴിവാക്കൽ, സാമൂഹിക പിന്തുണ എന്നിവ മനസ്സിനെ സജീവമാക്കി നിലനിർത്തുവാൻ സഹായിക്കുന്നു.
1: കിടപ്പ് രോഗികളായ വയോജനങ്ങളുടെ സംരക്ഷണം, അറിയേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ഡോക്ടർ സിന്ധു എൽ

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 52 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ

0: T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവും മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങൾ എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ രാജ്യത്ത് നടപ്പിലാക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
1: ദേശീയ വളർച്ചയുടെ നിർണായക ഘടകമാക്കി സ്ത്രീകളെ കൈപിടിച്ചുയർത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷത്തെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. സാമ്പത്തിക ഉൾപ്പെടുത്തൽ, സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം തുടങ്ങിയ മേഖലകളിൽ വലിയ തോതിലുള്ള പങ്കാണ് സ്ത്രീകൾ വഹിക്കുന്നത്. ജൽജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഈ കാലയളവിൽ സാക്ഷ്യം വഹിച്ചത്. പ്രധാനമന്ത്രി ജൻധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് ആളുകളെ ബാങ്കിംഗ് സംവിധാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ ഒട്ടനേകം പേരുടെ വീടെന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി. ഗ്രാമതലത്തിലുള്ള സ്വയം സഹായ സംഘങ്ങളിലൂടെ വീട്ടമ്മമാരെ ഗ്രാമീണ സംരംഭകരാക്കി മാറ്റി. നാരീശക്തി സമസ്ത മേഖലകളിലും പ്രകടമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 2 ദിവസത്തെ ഉത്തരാഖണ്ഡ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഡെറാഡോണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി പങ്കെടുക്കും. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ജില്ലയിൽ നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. പ്രത്യേക കൺട്രോൾ റൂമും ജില്ലയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 ആയി. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട് ജില്ലകളിലും ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന് മറ്റന്നാൾ തുടക്കമാകും. ഫ്രാൻസിലെ എവിയനിൽ ഈ മാസം 15 മുതൽ 17 വരെ നടക്കുന്ന 52-ാമത് G7 ഉച്ചകോടിയിൽ അദ്ദേഹം പങ്കെടുക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി സംവദിക്കും. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. 14-ന് ഫ്രഞ്ച് നഗരമായ നിസിലെത്തുന്ന പ്രധാനമന്ത്രി ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. 14 മുതൽ 16 വരെ സ്ലോവാക്യ സന്ദർശിക്കുന്ന അദ്ദേഹം സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയുമായുള്ള പ്രതിനിധിതല ചർച്ചകളിൽ പങ്കെടുക്കും. സ്ലോവാക്യൻ പ്രസിഡന്റ് പീറ്റർ പെലഗ്രിനിയുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. 18-ന് ഫ്രാൻസ് തലസ്ഥാനമായ പാരീസിൽ നടക്കുന്ന വിവിടെക് ഉച്ചകോടിയെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. പശ്ചിമേഷ്യൻ പ്രതിസന്ധി മൂലമുള്ള ഇന്ധനക്ഷാമം ഒഴിവാക്കാനാണ് നടപടി. വൻകിട ഉപഭോക്താക്കൾ ഇനി മുതൽ സ്വന്തം കൺസ്യൂമർ പമ്പുകൾ വഴി ഇന്ധനം ശേഖരിക്കണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. 90 ദിവസത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരാൾക്ക് പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഡീസൽ മാത്രമേ നൽകാവൂ എന്നും നിർദ്ദേശമുണ്ട്. പൂഴ്ത്തിവയ്പ് തടഞ്ഞ് സുഗമമായ ഇന്ധന വിതരണം ഉറപ്പാക്കാനാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. 49 വയസ്സായിരുന്നു. ഡൽഹിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവായ അദ്ദേഹം ഷൂട്ടിംഗ് പരിശീലകനായി പ്രവർത്തിച്ചു വരികയായിരുന്നു. ജർമ്മനിയിൽ നടന്ന ISSF ലോകകപ്പിന് ശേഷം ഇന്ത്യയിലേക്ക് മടങ്ങുന്നതിനിടെ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ജസ്പാൽ റാണയുടെ നിര്യാണത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയ പ്രമുഖർ ദുഃഖം രേഖപ്പെടുത്തി. ആഗോള സംഘർഷങ്ങളുടെ ആഘാതം നേരിടാൻ സുസ്ഥിരമായ നയതന്ത്ര ശ്രമങ്ങളും വിവിധ രീതിയിലുള്ള വിതരണ ശൃംഖലകളും അനിവാര്യമാണെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഭൗമരാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് ഫിൻലൻഡിൽ നടന്ന ചർച്ചകളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.

0: Largest oil supplier, little less than 40%, is Russia. Our largest gas supplier is the United States. And that was not the case till the 28th of February of this year. The main supplier was Qatar. So what is happening is the world is also de-risking on the region. People are looking for alternative energy sources and saying, okay, I'm prepared to buy at longer distance, maybe at a higher cost, but there is a greater security about it, predictability about it.
1: ഉള്ളിയുടെ കുറഞ്ഞ സംഭരണ വില ക്വിന്റലിന് 1,650 രൂപയായി പരിഷ്കരിച്ചതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. ഉള്ളി സംഭരണം ശക്തിപ്പെടുത്താനും കർഷകർക്ക് വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് നടപടിയെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ ഗ്രൂപ്പ് എ മത്സരത്തിൽ ദക്ഷിണ കൊറിയ 2-1 ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ മെക്സിക്കോ 2-0 ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തിയിരുന്നു. ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ബിയിൽ യുഎസ്എ പരാഗ്വേ മത്സരം നടക്കും. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10-ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11:00 ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൗർ നയിക്കും. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശക്തമായ ആക്രമണം ഇറാനെതിരെ നടത്തുമെന്ന് പ്രഖ്യാപിച്ച് മണിക്കൂറുകൾക്കകമാണ് ആക്രമണം നിർത്തിവയ്ക്കുന്നതായുള്ള പ്രഖ്യാപനം വന്നത്. ഇറാൻ ഉന്നത നേതൃത്വവുമായുള്ള ചർച്ചകളിൽ പുരോഗതിയുണ്ടെന്നും ട്രംപ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് പറഞ്ഞു. ഒമാൻ തീരത്ത് സെറ്റബെല്ലോ എന്ന വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാർ കൊല്ലപ്പെട്ട സംഭവത്തെ ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ സെക്രട്ടറി ജനറൽ ആസെനിയോ ഡൊമിംഗും അപലപിച്ചു. സംഭവത്തിൽ പൂർണ്ണവും സുതാര്യവുമായ അന്വേഷണം നടത്തണമെന്നും മാരിടൈം ഓർഗനൈസേഷൻ വ്യക്തമാക്കി. പാക് അധീന കശ്മീരിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിന് നേരെ പാക് സൈന്യം നടത്തിയ വെടിവയ്പിൽ 16 പേർ കൊല്ലപ്പെട്ടു. 37 പേർക്ക് പരിക്കേറ്റു. അടിസ്ഥാനാവകാശങ്ങൾ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് 70,000-ത്തോളം ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധങ്ങളിലും 30 പേർ കൊല്ലപ്പെട്ടിരുന്നു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമർനാഥ് യാത്രയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. ചികിത്സയിലുള്ള കോഴിക്കോട് സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങൾ റീറ്റെയിൽ പമ്പുകളിൽ നിന്ന് ഇന്ധനം വാങ്ങുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ. ഇന്ത്യൻ ഷൂട്ടിംഗ് ഇതിഹാസം ജസ്പാൽ റാണ അന്തരിച്ചു. ദുഃഖം രേഖപ്പെടുത്തി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇറാനെ നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി ദക്ഷിണ കൊറിയ. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
2: ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഇന്നത്തെ ഗാനസല്ലാപം അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക് ഹാർദമായ സ്വാഗതം. 2 മണിവരെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496556321, 9496596321. ഇന്നത്തെ ആദ്യത്തെ അതിഥി ആരാണെന്ന് നോക്കാം. ഹലോ ഗാന

0: ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ.
1: ഹലോ.
0: ആ ഹലോ, പേര് പറഞ്ഞോളൂ. എന്തൊക്കെയോ എന്തൊക്കെയോ മറ്റ് ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. റേഡിയോ റേഡിയോയുടെ അടുത്തുനിന്ന് മാറി റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിൽക്കണേ റേഡിയോയുടെ അടുത്ത്.
1: മാറി മാറി മാറി മാറി.
0: ആ ആ
1: എന്റെ പേര് ഓമല.
0: ആ എവിടുന്നാണ്?
1: സ്ഥലം ഇഞ്ചക്കാട്, കൊട്ടാരക്കരയ്ക്ക് അടുത്ത്.
0: കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള ഇഞ്ചക്കാട് അല്ലേ?
1: അതെ അതെ.
0: ഏത് പാട്ടാ വേണ്ടത്? ചിത്രത്തിന്റെ പേര് ഇപ്പൊ പറഞ്ഞു. ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. യുഗങ്ങൾ തോറും സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഇതിലെ പാട്ടുകളെല്ലാം ഇഷ്ടമാണ് അല്ലേ? ആ പഴയ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം എന്നാണ് പറഞ്ഞത് അല്ലേ? 1971 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ഈ പാട്ട് എഴുതിയത് ശ്രീകുമാരൻ തമ്പി, MS ബാബുരാജാണ് ഈണം പകർന്നത്. ആ കാക്കയുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്, പക്ഷികളുടെയൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. പാട്ട് പാടുന്നോ? പാട്ട് പാടാനൊന്നും താല്പര്യമില്ല, പാട്ട് കേൾക്കാനാണ് താല്പര്യം. ഇതിനു മുമ്പ് വിളിച്ചിട്ടുണ്ടല്ലോ, അതോ
1: ആദ്യമായിട്ടാണോ?
0: ഓ, നല്ല ഇടവേള ഇട്ടിട്ടാണ് വിളിക്കുന്നത്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
1: കേട്ടോണ്ടിരിക്കുന്നവർക്കല്ല.
0: എല്ലാവർക്കും പാട്ട് കേട്ടാലോ?
1: കേട്ടോ,
0: പാട്ട് കേട്ടോളൂ.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം സാറേ.
0: നമസ്കാരം, പേര് പറഞ്ഞോളൂ.
1: മലപ്പുറം
0: പേര് പറയും.
1: മലപ്പുറത്തല്ലേ?
0: ഒന്നുകൂടെ ഒന്ന് പേര് പറയൂ.
1: പടപ്പറമ്പിൽ നിന്നും കെ രാമചന്ദ്രൻ പിള്ള.
0: പടപ്പറമ്പിൽ നിന്ന് കെ രാമചന്ദ്രൻ പിള്ള. ആ, ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
1: ഗുരുവാകേശവൻ ചിത്രത്തില് പി വി യേശുദാസും ഭാരതീയ സുന്ദര
0: ഫോൺ ഇങ്ങനെ സംഭാഷണം സംഭാഷണം ഇടയ്ക്കിടയ്ക്ക് മുറിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. ആ,
1: മുറിഞ്ഞു.
0: ആ, പി ഭാസ്കൻ ആണ്, സംഗീതം ദേവരാജ്. അതെ,
1: പക്ഷെ അത് പലപ്പോഴും
0: അതെ അതെ ആ സുന്ദര സ്വപ്നമേ നീ എനിക്ക് ഏകിയ വർണ്ണ ചെറുകൾ വീശി. ആ, പാട്ട് പാടുവോ അങ്ങ്? ആസ്വദിക്കും. ആ, 1977 പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഈ സുന്ദരമായ ഗാനം. ഏ, സുന്ദര സ്വപ്നം പോലെ സുന്ദരമായ ഒരു ഗാനം നമുക്ക് കേട്ടാലോ? കേൾക്കാം.

0: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം.
1: രഘുനാഥ്,
0: രഘുനാഥ് എവിടുന്നാണ്?
1: പാലക്കാട് ജില്ലയില്,
0: ആ
1: കുമ്പടിന്ന്.
0: പാലക്കാട് ജില്ലയിൽ
1: കുമ്പടി, കുമ്പടി എന്ന് പറഞ്ഞ സ്ഥലം
0: കുമ്മടി.
1: കേട്ടിട്ടുണ്ടല്ല?
0: ഏത് പാട്ട്? ഏത് പാട്ടാണ് വേണ്ടത് രഘുനാഥിന്?
1: എനിക്ക് പാമ്പലാണിയിലെ മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന പറഞ്ഞ പാട്ട്,
0: മധുര സ്വപ്നങ്ങൾ ഉയലാടുന്ന ആ
1: ആ പാട്ടാണ്
0: യേശുദാസും സുജാതയും പാടിയ പാട്ടല്ലേ?
1: അതെ.
0: ഈ ചിത്രം കണ്ടിരുന്നോ?
1: ആ ചിത്രം കണ്ടിട്ടുണ്ട്.
0: രാജസേനൻ സംവിധാനം ചെയ്ത ചിത്രമാണ്.
1: നല്ല പാട്ടാണ്.
0: 1993 ഈ ചിത്രം റിലീസ് ചെയ്യുന്നത്. ജയറാം, നരേന്ദ്ര പ്രസാദ്, മീന, ജഗതി, ശ്രീകുമാർ, ഇങ്ങനെ ഒരു വൻ താരനിരയുണ്ടായിരുന്ന ഒരു പാഠമാണ്. ആ പറഞ്ഞോളൂ.
1: പിന്നെ പരിപാടിയൊക്കെ ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാം നല്ല പരിപാടികളാണ്.
0: ആ സന്തോഷം. ഏത് ഏത് പരിപാടിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
1: എനിക്ക് എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. എഞ്ചിനീയറിംഗ് ആ പരിപാടി ഇഷ്ടമാണ്.
0: ശരിക്കും പാട്ടുകളോടാണ് ഇഷ്ടം അല്ലെ? സംഗീത പരിപാടികളോടാണ് ഇഷ്ടം അല്ലെ?
1: സംഗീത പരിപാടി ഇഷ്ടമാണ്, അതുപോലെ തന്നെ വിജ്ഞാനം വിനോദമൊക്കെ ഉള്ള പരിപാടിയാണ് കൂടുതലും താല്പര്യം. അങ്ങനത്തെ പരിപാടികളൊക്കെ കൂടുതലും ഇഷ്ടമാണ്. പിന്നെ എല്ലാ അവതരണം നല്ല അവതരണമാണ്. പരിപാടികളൊക്കെ
0: അവതരണമൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ.
1: പിന്നെ പറഞ്ഞ യാത്രകളൊക്കെ കൂടുതൽ ഇഷ്ടമാണ്.
0: അപ്പൊ സഞ്ചാരി എന്ന് പറഞ്ഞ പരിപാടി ഉണ്ട് നമ്മളുടെ ആകാശവാണിയുടെ സഞ്ചാരി ആ പരിപാടി. അപ്പൊ ഈ ഈ ഈ പരിപാടിയിലൂടെ നിങ്ങളുടെ യാത്രാനുഭവങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും സഞ്ചാരി എന്ന് പറഞ്ഞ. ഇതിപ്പോ ഈ ഗാനം ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? ഈ ഗാനം ആർക്കെങ്കിലും
1: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട്.
0: ആ IS കുണ്ടൂരാണ് ഈ പാട്ട് എഴുതിയത്. സംഗീതം ജോൺസൺ. പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: ഹലോ, ഗാന സല്ലാപത്തിലേക്ക് സ്വാഗതം. പ്രിയ ശ്രോതാവിന്റെ പേര് പറയൂ.
1: താങ്ക് യു. ഇത്
0: വെൽക്കം.
1: 60 വർഷത്തിൽ പരമായ റേഡിയോ സ്ഥിരമായി കേൾക്കുന്ന ഓച്ചിറ പ്രയാറിൽ നിന്നും പ്രയാർ രാമേന്ദ്രൻ നായരാണ്.
0: സ്വാഗതം.
1: താങ്ക് യു, താങ്ക് യു.
0: ഇന്ന് ഏത് പാട്ടാണ്? പഴയ പാട്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല.
1: അതെ അതെ അതെ, പഴയ പാട്ടാണ്. പിന്നെ നമ്മുടെ ത്രിമൂർത്തികളുണ്ടല്ലോ, വയലാർ, ദേവരാജൻ, ദാസ്,
0: മലയാള സംഗീത, മലയാള ചലച്ചിത്ര സംഗീതത്തിലെ,
1: അതെ, മലയാള സിനിമാ ലോകത്തെ ത്രിമൂർത്തികളാണത്. അവരുടെ ഒരു പഴയ ഗാനം വിഭാഷിത എന്ന സിനിമയ്ക്ക് വേണ്ടി, മായാജാലക വാതിൽ തുറക്കും മധുര സ്മരണകളെ എന്നുള്ള പാട്ട്, ആ പാട്ടാണ് വേണ്ടത്. അപ്പോ എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുള്ളത്, ഞാന് ഓർമ്മച്ചപ്പിലേക്ക് പിന്നെ 3 കത്തയച്ചു. 3 കത്തയച്ചിട്ട് ഇതുവരെ പിന്നെ അതൊന്നും കേൾപ്പിച്ചില്ല. അയച്ചത് പിന്നെ 16 ആം തീയതിയാ, പിന്നെ 13 ഏപ്രിൽ, പിന്നെ കഴിഞ്ഞ പിന്നെ 25 ആം തീയതി. ഇങ്ങനെ 3 ഡേറ്റില് കത്ത് എഴുതി, ഒന്നും കേൾപ്പിച്ചില്ല. ഹലോ.
0: ആ, ഓർമ്മച്ചിപ്പ് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിൽ ഈ വിവരം അറിയിക്കാം. പക്ഷേ രഞ്ജിനിയിൽ സ്ഥിരമായി അങ്ങയുടെ കത്ത് നമ്മൾ കൊടുക്കാറുണ്ട്, അതെനിക്ക് കൊടുക്കാറുണ്ട്. ഇത് ഇത് ഇത് ശ്രദ്ധയിൽപ്പെടുത്താം, കുഴപ്പമില്ല.
1: ഞാനേ ഒരു 2.5 വർഷമായിട്ട് ഞാനൊരു പിന്നെ 3 മുതൽ 5 കത്ത് വരെ ഓർമ്മച്ചിപ്പിന് അയച്ചാലേ ഒരെണ്ണം കേൾപ്പിക്കത്തുള്ളൂ, അങ്ങനെ ഒരെണ്ണം വായിക്കത്തുള്ളൂ. അതെനിക്കൊരു വലിയ
0: വിഷമമാണ്.
1: സാറ് എന്നാലും സാറിനോടൊന്ന് പറഞ്ഞല്ലോ.
0: അതെ അതെ.
1: അപ്പോഴാ അതിനടുത്ത ഞായറാഴ്ച അത് കേൾപ്പിച്ചാലും അതിൽ വലിയ സന്തോഷമുണ്ട് ആ രാജ്യത്തില്. അപ്പൊ ഇത് ഞാൻ 3 പ്രാവശ്യം കൊണ്ട് എഴുതുന്ന ഈ ഒരു

0: പിന്നെ കത്ത് ഇവിടെ മൂന്നാമതയച്ച് ഒരാഴ്ച കാത്തിരുന്ന് രണ്ടാഴ്ച കാത്തിരുന്ന് ഇതുവരെ വന്നില്ല. ഈ ആഴ്ചയിലെങ്കിലും ഒന്ന് അതൊന്ന് പിന്നെ വായിച്ചിരുന്നെങ്കില്
1: ആ വിഭാഗത്തെ അറിയിക്കാം.
0: സന്തോഷമായിരുന്നു.
1: ഇന്നത്തെ പാട്ട്
0: വളരെ കേൾക്കാം. എനിക്ക് കണ്ണിന് ചെറിയ പ്രശ്നമുണ്ട്, ചികിത്സയില്ല. അതിനെ കവച്ച് വെച്ചുകൊണ്ടാണ് ഞാൻ ഈ കത്തല്ല എല്ലാ കത്തും ഒരു പിന്നെ 8 വർഷം കൊണ്ട് 8 വർഷം കൊണ്ട് കണ്ണിന്റെ ചികിത്സയാ. ഇപ്പോഴും ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക. 4 ദിവസമേ ആയുള്ളു ഇഞ്ചക്ഷൻ കഴിഞ്ഞിട്ട്.
1: ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ, വിവാഹിത ചിത്രത്തിലെ മായാജാലക. പറയും.
0: ഓ, ഞാൻ വേറെ ഒരു പാട്ട് രണ്ടുപേരി ഒന്ന് പാടിക്കും.
1: ഓ, പാടിക്കൊള്ളു.
0: ആ, പിന്നെ അതും പിന്നെ പഴയ പാട്ടാണ്.
1: പന്തലിലിരുത്തിയാൽക്ക്
0: മുമ്പിതച്ച നിറ പറയും കണക്ക്, പന്തലിലിരുത്തിയാൽ വിളക്ക് മുമ്പിൽ വച്ച നിറ പറയും കണക്ക്, മഞ്ജുതളിർ വെയിലെയും താലപ്പണവും കല്യാണമുറപ്പിക്കാൻ കൊണ്ടുവന്ന് അതലത്തേനുണ്ണാൻ പാരിപ്പറന്നു വന്ന മാണിക്ക കുലീലാളേ നിന്റെ കൂടെ നീ പാടും പൂമരമേ വീടേ.
1: മാതളത്തേനുണ്ണൻ എന്നുള്ള പാട്ടല്ലേ പാടി അല്ലേ? വി ടി മുരളി. ഇന്ന് ആവശ്യപ്പെട്ട പാട്ട് കേട്ടോളൂ. വയലാർ ദേവരാജൻ ടീമിന്റെ യേശുദാസ് പാടിയ വിവാഹിത എന്ന
0: ചിത്രം.
1: ഓർമ്മിക്കാം. ഓ, ശരി.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ TVയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ഹലോ, ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. പേര് പറഞ്ഞോളൂ. ഗാനസല്ലാപത്തിലേക്ക് സ്വാഗതം. ഹലോ.
3: ഹലോ സാർ.
2: പേര് പറഞ്ഞോളൂ.
3: പ്രിയ സുരേഷ്.
2: എവിടുന്നാണ്?
3: പുന്നപ്ര, പറവൂരിൽ.
2: ഇന്ന് ഏത് പാട്ട് ആവശ്യപ്പെടുന്നേ?
3: പിന്നെ മരികേട്ട എന്ന സിനിമയിലെ കണ്ണോട് കണ്ടപ്പം തുടങ്ങി.
2: മിന്നൽ വിള കയ്യിലിട്ട.
3: ഇപ്പോ
2: ഇന്നത്തെ പരിപാടിയിൽ ആദ്യമായിട്ടാണ് ഇത്രയും പുതിയൊരു പാട്ട്, 2025 ഇറങ്ങിയ ഒരു ചിത്രത്തിലെ പാട്ട്. ബാക്കി എല്ലാം പഴയ പാട്ടുകളായിരുന്നു ദേവർ ആവശ്യപ്പെട്ടത്. ഈ പാട്ട് സംഗീതം നൽകിയിരിക്കുന്നത് ജേക്സ് ബിജോയിയാണ്. ഈ പാട്ട് എഴുതിയത് കൈതപ്പുറം, പാടിയത് സിദ് ശ്രീറാം, സിതാര കൃഷ്ണകുമാർ. ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? മറ്റുള്ളവർക്ക് അവസരം കിട്ടട്ടെ എന്ന് വെച്ചിട്ടാണോ അതോ കിട്ടാഞ്ഞിട്ടാണോ? മനഃപൂർവ്വം തന്നെ വിചാരിച്ചാണ് അല്ലേ? അത് മറ്റുള്ളവർക്ക് അവസരം കിട്ടുന്നുണ്ട്. അതുകൊണ്ട്
3: എല്ലാ പരിപാടികളും കേൾക്കുന്നു.
2: ഓ, ഈ പാട്ട് പാടുന്നുണ്ടോ? ഈ പാട്ടോ വേറെ ഏതെങ്കിലും പാട്ട് പാടാൻ താല്പര്യമുണ്ടോ? ഒരു നല്ല അവസരമാണ്. ഇത് പാട്ടൊന്നും ഓർമ്മ വരുന്നില്ലേ, അതോ പിന്നെ ആക്കാമെന്നാണോ? ആ, അപ്പൊ ഇനി വിളിക്കുമ്പോ പാടാം. സ്ഥിരം വിളിക്കുന്ന ആളാണല്ലോ, ഇനി വിളിക്കുമ്പോ പാടാം. നരിവേട്ടല്ലേ പാട്ട് കേട്ടല്ലേ ഇന്ന് ആവശ്യപ്പെട്ട പാട്ട്? ഈ പാട്ട് സമർപ്പിക്കുകയാണ്. പാട്ട്
3: കേട്ടോളൂ.
2: അപ്പോ ജയിച്ചതിന് ആശംസകൾ. പാട്ട് കേട്ടോളൂ.
3: താങ്ക് യു സാർ.

0: ഗാനശലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ,
0: ആ പേര് പറഞ്ഞോളൂ. പേര് പറഞ്ഞോളൂ.
1: ദേവി ദേവി
0: രവി, എവിടുന്നാ?
1: പയ്യപ്പാടി, കോട്ടയം ജില്ല പയ്യപ്പാടി.
0: കോട്ടയത്തെ പയ്യപ്പാടിയിൽ നിന്നാണ്. ഏതുപാട്ടാ വേണ്ടത്?
1: ഞാൻ ആ പണിയില്ലാത്ത എം എസ് വഴിയാ കണ്ണീർത്തുള്ളിയ സ്ത്രീയോടൊപ്പം വെച്ച് പാട്ടം.
0: ആ ആ കണ്ണുനീർത്തുള്ളിയ സ്ത്രീയോടൊപ്പം വെച്ച കാവ്യഭാവനി. ഈണം നൽകി പാടിയിരിക്കുന്നത് എം എസ് വിശ്വനാഥനാണ്. വയലാറാണ് ഈ പാട്ട് എഴുതിയത്. 73-ൽ പുറത്തിറങ്ങിയൊരു ചിത്രമാണ്. ഈ പാട്ട് പ്രത്യേകിച്ച് ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ? എല്ലാവർക്കും വേണ്ടി അങ്ങ് സമർപ്പിക്കുകയാണ് അല്ലേ? പാട്ട് എൻ്റെ സജീവ്. ആ പാട്ട് കേട്ടാലോ. ബാർബർ ഷോപ്പാണ് അവിടെ. ഇങ്ങനെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു, ഈ പാട്ട് കേൾക്കുന്നു അല്ലേ? അപ്പോൾ ജോലിയിലൊരു വിരസത ഉണ്ടാവില്ല. അപ്പോൾ അതിനിടയ്ക്ക് പാട്ട് ആവശ്യപ്പെട്ട് ലൈവിൽ പാട്ട് കേൾപ്പിക്കുന്നവർ കണ്ടോണ്ടിരിക്കുകയായിരിക്കും ഒരുപക്ഷെ അല്ലേ?
1: റേഡിയോ
0: പാട്ട് കേൾക്കാം.

0: ഏത് പാട്ടാ വേണ്ടത്?
1: ഇന്ന് എനിക്ക് വേണ്ടത് ചക്കൻകാറ്റ് എന്ന സിനിമയിൽ ബ്രഹ്മാനന്ദൻ പാടിയ പ്രിയമുള്ളവളെ എന്ന ഗാനമാണ്. ഏറ്റവും സാറാന്ന് തോന്നുന്നു,
0: ഏറ്റവും സംഗീതമാണ്.
1: പിന്നെ സാറെ ഒരു സംശയം എനിക്ക് തോന്നിയത്, ഈ നമ്മളിപ്പോ വാർത്ത വായിക്കുമല്ലോ, ഈ പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് ഈ എല്ലാ ഇന്ത്യയിലെ എല്ലാ കാര്യങ്ങളും പറയുന്നു, ഈ പ്രാദേശിക വാർത്തകളാണോ അങ്ങനെ പറയുന്നത്? എനിക്ക് സംശയമാണ്.
0: പ്രാദേശിക വാർത്തകൾ എന്ന് പറഞ്ഞാൽ പ്രാദേശികമായ വാർത്തകളാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. എന്താണ് ഇപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നുന്നത്?
1: അല്ല, കുറച്ച് നാൾ കൊണ്ട് തോന്നിയത്, വിളിക്കുമ്പോ എല്ലാം പറയാനൊക്കെ തോന്നും. പിന്നെ ഒരു കാര്യം കൂടെ, സാറിന്റെ സൗണ്ടും നമ്മുടെ ജി വേണുഗോപാലിന്റെ സൗണ്ട് ഏതാണ്ട് ഈക്വലായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നു.
0: അങ്ങനെ തോന്നുന്നു, അങ്ങനെ തോന്നുന്നു,
1: അങ്ങനെ തോന്നുന്നുണ്ട്.
0: സന്തോഷം. ആവശ്യപ്പെട്ട പാട്ട് കേട്ടാലോ. പി ഭാസ്കരനാണ് ഈ പാട്ട് എഴുതിയത്. പ്രിയമുള്ളവളെ നിനക്ക് വേണ്ടി എന്നുള്ള പാട്ട് എഴുതിയത് പി ഭാസ്കരനാണ്. സംഗീത ഏറ്റവും പാട്ട് കേൾക്കാം.
1: ഓക്കെ ഓക്കെ.

0: ഞാൻ അഭിലാഷ് പാറക്കാടി, കണ്ണൂർ.
1: അഭിലാഷ് പാറക്കാടി, രഞ്ജിനിലേക്ക് സ്ഥിരമായി കത്തുകൾ അയക്കുന്ന അഭിലാഷ് പാറക്കാടി.
0: അതെ അതെ അതെ അതെ.
1: ഏത് പാട്ടാ വേണ്ടത്?
0: ഇന്ന് മുദ്ര എന്ന ചിത്രത്തിലെ പുതുമഴയായി പൊഴിയാം.
1: ഗാനത്തിന്റെ
0: വരികൾ കൈതപ്പുറം ഈണം മോഹൻ സിത്താര.
1: അതെ, ഈ ചിത്രം റിലീസ് ചെയ്ത എന്നാണെന്ന് അറിയാമോ? 1989 ഇത് സംവിധാനം ചെയ്തത്. കാരണം വിശദ വിവരം എഴുതാറുണ്ട് രഞ്ജിനിലേക്ക്, അതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഒരു പാട്ടിന്റെ
0: എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. മമ്മൂട്ടിയാണ് നായകൻ.
1: മമ്മൂട്ടി നായകനാണ്. മധു, മുകേഷ് ഒക്കെ അഭിനയിച്ച ഒരു ചിത്രമായിരുന്നു.
0: നമ്മുടെ ബൈജു അതിൽ ചെറിയൊരു റോൾ
1: ഉണ്ട്. സിബിമലയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്.
0: സിബിമലയിൽ. എൻ ജി ശ്രീകുമാറിന്റെ ആദ്യത്തെ ഗാനങ്ങളിൽ ഈ ഗാനം വളരെ
1: വളരെ ശ്രദ്ധേയമായ പാട്ടാണ്.
0: അതെ അതെ, കാരണം അദ്ദേഹത്തിന്റെ തുടക്കകാലം, അദ്ദേഹം തുടക്കത്തില് അത് 85 മുതലാണല്ലോ പാടി തുടങ്ങുന്നത്. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിലെ പാട്ടുകളിൽ ഈ ഗാനം മുന്നിട്ട് നിൽക്കുന്നുണ്ട്.
1: നല്ലൊരു പാട്ടാണ്.
0: അതെ അതെ.
1: ഈ പാട്ട് കേട്ടാലോ, ആർക്കെങ്കിലും സമർപ്പിക്കുന്നുണ്ടോ?
0: കേൾക്കാം കേൾക്കാം, എല്ലാ ശ്രോതാക്കൾക്കും, ആകാശവാണിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും.
1: ഇഷ്ടഗാനം കേട്ടോളൂ.
0: ഓ ശരി. താങ്ക് യു.

0: ഹലോ, ഗാനസ് അല്ലാപത്തിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം, പേര്
1: ഞാൻ
0: പറഞ്ഞോളൂ.
1: മാരാരിക്കുളത്ത് നിന്നും ടി ആർ റോമനയാണ്.
0: ടി ആർ റോമന.
1: അതെ അതെ.
0: ഏത് പാട്ടാ വേണ്ടത്?
1: സാറിന്റെ നോവൽ നോവൽ സഞ്ചാരമൊക്കെ കേൾക്കാറുണ്ട്, ഒത്തിരി ഇഷ്ടമാണ്. അവതരണ ശൈലിയൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഞാനൊരു 56 വർഷം കഴിഞ്ഞു ആകാശവാണിയുടെ
0: റേഡിയോടൊപ്പം ചേർന്നിട്ട് അല്ലേ?
1: അതെ അതെ, എൻ്റെ ഒരു 10 വയസ്സ് മുതലേ ഞാൻ ആകാശവാണിയിലെ ഒരു കുടുംബം അംഗമാണ്.
0: സന്തോഷം. ആ,
1: സാറിന്റെ നോവലായന എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ.
0: ഏതുപാട്ടാ വേണ്ടത്?
1: അല്ലാതെ തന്നെ വേറെ ഇതുണ്ടല്ലോ, മുഴിയാമൊരു കഥ, അതുമൊക്കെ കേൾക്കാറുണ്ട്.
0: ഏതുപാട്ടാ ആവശ്യപ്പെടുന്നത്?
1: ഇനിയിപ്പോ ഇത് എന്റെ സഹോദരന്റെ മകൻ അനീഷിന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞാനൊരു രഞ്ജിനിയിലേക്ക് അയച്ചിരുന്നു, എടുത്തിട്ടില്ല. അപ്പോ ആ പാട്ട് ഇപ്പൊ ഇല്ലെന്നാണ് മാഡം പറഞ്ഞേ. അതുകൊണ്ട് മുത്തേ മുത്തേ കിങ്ങിന് മുത്തേ, കുഞ്ഞിന്റെ പേര് ഇഷാൻ എന്നാണ്. 1 വയസ്സേ ആയുള്ളൂ, 1 വയസ്സേ ആയുള്ളൂ. അതിന്റെ ബർത്ത്ഡേ ആശംസകൾ അറിയിക്കുക.
0: ജന്മദിന ആശംസകൾ അറിയിക്കുകയാണ്. പാട്ട് കേൾക്കാം. ഈ പാട്ട് ശ്യാംധർമ്മനാണ് ഈ പാട്ടിന്റെ സംഗീതവും ആലാപനവും. ഗാനരചന ശരത് വയലാർ. ശരത് വയലാറാണ്. ഈ പാട്ട് ഒരല്പം ദൈർഘ്യമുള്ളതാണ്. അല്പം ദൈർഘ്യമുള്ള പാട്ടാണ്. ഇപ്പൊ ഇപ്പോഴേ പ്ലേ ചെയ്തെങ്കിലേ പാട്ട് ഭൂരിപക്ഷം കേൾക്കാൻ പറ്റുള്ളതാ. പാട്ട് കേൾക്കാം. അപ്പൊ ജന്മദിനാശംസകൾ പാട്ട് കേട്ടോ.
1: താങ്ക് യു.

0: ഇന്നത്തെ ഗാനസല്ലാപം തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് സാങ്കേതിക സഹായം ഒരുക്കിയത് ബിജു കോലോത്ത്, വി സുരേഷ് കുമാർ. സ്റ്റുഡിയോയിൽ സൽമ സലീം, ഗീതു സിദ്ധൻ. ഇനി ഗാനസല്ലാപം ഈ വരുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക്.
1: ഇന്ന് ഗാനസലാപം അവതരിപ്പിച്ചത് കുരിപ്പുഴ സജീവ്.

0: ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 59 മിനിറ്റും 54 സെക്കൻഡും. അല്പസമയത്തിനകം മിഡ് ഡേ ന്യൂസ് ഡൽഹി റിലേ.
1: Good afternoon. This is Akashvani and I am Valsa Williams with the midday news. The headlines. Prime Minister Narendra Modi says government created conducive environment for women in the last 12 years to realize full potential in nation building. Home Minister Amit Shah chairs high-level meeting to review preparedness for Shri Amarnath Yatra in New Delhi. Centre restricts industries from buying petrol and diesel from retail pumps. United Nations condemns attacks on oil ships carrying Indian sailors off the coast of Oman. Indian shooting legend and coach Jaspal Rana dies at 49. And in FIFA World Cup 2026, Canada to take on Bosnia and Herzegovina in Group B clash in Toronto. Prime Minister Narendra Modi today highlighted that from financial inclusion and entrepreneurship to education, healthcare, sanitation, housing, sports, science and governance, women are playing a prominent role across diverse sectors. In a social media post, Mr. Modi said, the growing participation of women in emerging fields such as drone technology is opening new avenues of opportunity and transforming the development landscape across the nation. Earlier speaking in a program, the Prime Minister noted that over the last 12 years, the NDA government has worked to further women-led development and this is visible across sectors.
2: आज भारत विमेन लेड डेवलपमेंट की राह पर चल पड़ा है.
3: हमारी सरकार ने महिलाओं के लिए सारे रास्ते खोल दिए.
2: हमने करोड़ों महिलाओं के लिए शौचालय बनवाकर उनका सम्मान बढ़ाया. हमने उज्ज्वला सिलेंडर देकर उन्हें धुएं जैसी तकलीफों से भी बचाया.
3: दशकों से हमारी बहनों के पास हुनर भी था, मेहनत भी थी, लेकिन उन्हें पूंजी और अवसर नहीं मिलते. 3 करोड़ महिलाओं को लखपति दीदी बनाने का जो संकल्प किया था वो पूरा हो चुका है.
1: Prime Minister Narendra Modi added that the government is actively supporting self-help groups which are going a long way in making women financially independent. The Prime Minister further underlined that the efforts of the government are rooted in dignity, opportunity and empowerment, which helped in creating an environment where women can realize their full potential and contribute even more strongly to nation building. The government has restricted institutional, industrial and commercial customers from buying motor spirit and high-speed diesel from retail outlets and asked them to source their requirements from their own consumer pump. The decision has been taken to prevent local shortages amid disruptions in global supply chains caused by the ongoing crisis in West Asia. In a notification, the Petroleum and Natural Gas Ministry said the restrictions will be in place for up to 90 days. The retail outlets have been directed to sell up to 200 litres of high-speed diesel to a customer per day to prevent bulk purchase. Union Home Minister Amit Shah chaired a high-level meeting to review the preparedness for the Shri Amarnath Yatra in New Delhi. Army Chief General Upendra Dwivedi, National Security Advisor Ajit Doval, Lieutenant Governor of Jammu and Kashmir Manoj Sinha, Directors General of the CRPF, BSF, CISF, ITBP and the SSB were present in the meeting. The Amarnath Yatra will begin on the 3rd of July and conclude on the 28th of August. President Draupadi Murmu arrived in Dehradun today on a 2-day visit. She was welcomed by Uttarakhand Governor Lieutenant General Gurmeet Singh, retired, and Chief Minister Pushkar Singh Dhami upon her arrival. As per the scheduled program, the President will visit Rashtrapati Niketan in Dehradun today and inspect the ongoing construction and development works of the Rashtrapati Udyan being developed over an area of 132 acres. The National Testing Agency, NTA, has extended the examination window by 15 minutes from 180 minutes to 195 minutes for re-NEET UG 2026, scheduled to be held on the 21st of this month. The new timings will be 2 p.m. to 5:15 p.m. The agency said it is committed to ensuring that NEET UG 2026 examination is conducted in a manner that is fair, secure and responsive to the needs of candidates. More from our correspondent.
4: The revised examination window includes the time required for mandatory examination formalities such as signing of attendance sheets and other invigilation procedures. The agency said in a statement that these improvements are based on feedback received from candidates over the years. Apart from this, the agency said that the space for rough work in the question paper booklet has been increased from 2 pages to 4, giving candidates more room for calculations and diagrams. Based on the feedback that the old layout was inconvenient for some students, especially those who are left-handed, the booklet's design has also been updated. Two rough work pages are now placed at the beginning immediately after the instructions, while the other two remain at the end. This new layout applies to both English and regional language versions, so all candidates can work comfortably. NTA said that even small improvements in examination design can have a positive impact on the experience of candidates during a high-stake examination. These measures have therefore been introduced with the objective of making the examination process more comfortable and candidate-friendly while maintaining the highest standards of fairness and security. Candidates are advised to read the instructions given in the admit card and information bulletin carefully and cooperate with the examination staff for the smooth conduct of the examination. Aman Yadav, Akashvani News, Delhi.
1: The Information and Broadcasting Ministry has released the draft Telecommunication Rules 2026 pertaining to television, radio and related services for public consultation. The draft rules have been framed to consolidate the various guidelines issued for television and radio services under the previous Telegraph Act 1885 within the framework of the newly enacted Telecommunications Act 2023. The Supreme Court today dismissed the writ petition filed by Congress member Meenakshi Natarajan challenging the rejection of her Rajya Sabha candidature from Madhya Pradesh. The Supreme Court declined to interfere with the returning officer's decision rejecting her nomination for the Rajya Sabha elections over the alleged non-disclosure of a criminal case in Telangana. A bench comprising Justice Prashant Kumar Mishra and Justice A.S. Chandurkar observed that once a returning officer rejects a nomination paper, the statutory remedy available to an aggrieved candidate is to approach the Election Commission. This is Akashvani giving you the news. For quick news updates round the clock, follow us on our X handle at AIR News Alerts. And for details of stories and more, log on to our website www.newsonair.gov.in and download News on AIR app. Welcome back to the Midday News. Prime Minister Narendra Modi and French President Emmanuel Macron will jointly inaugurate the Bharat Innovates Summit in Nice, France on Sunday. Talking to Akashvani News, Ambassador of India to France Sanjeev Singla said, "The idea is to showcase some of India's best deep tech talent outside of India that has been curated by the Ministry of Education." He informed that there are over 120 deep tech startups covering 13 areas which have been selected from over 1,200 startups.
5: Prime Minister would be here on the 14th of June. Both President Macron and Prime Minister Modi would be inaugurating Bharat Innovate Summit in Nice, which is the largest ever deep tech event being held by India outside of India. The idea is to showcase some of India's best deep tech talent outside of India that has been curated by Ministry of Education. There are 120 deep tech startups covering, I think, 12 or 13 areas, which have been selected from over 1,200. And some of these startups cover critical areas when it comes to sustainable development, blue economy, or next-generation manufacturing, next-generation communication.
1: The Prime Minister is scheduled to visit Nice, France on the 14th of June as the first stop of his two-nation European tour covering France and Slovakia. The visit carries special significance as it will be his first bilateral summit with President Emmanuel Macron since the two nations elevated their ties to a special global strategic partnership in February this year. United Nations Secretary General Antonio Guterres and Secretary General of the International Maritime Organization IMO Arsenio Dominguez has condemned the attack on a Palau-flagged tanker off the coast of Oman in which three Indian seafarers have been killed. Spokesman for the UN chief, Stefan Dujarric, said Mr. Guterres is deeply concerned by the continuing escalation. Meanwhile, Secretary General of IMO has underscored the need to protect seafarers, civilian shipping and the freedom of navigation at all times.
6: We also know that there's been some ships that have been hit, notably the Citadel tanker that was hit, and a number of Indian seafarers were killed, and that is an attack that was clearly condemned by the Secretary General of the International Maritime Organization, and we fully support and second that language.
1: The two-day BRICS Agriculture Ministers Conference began today in Indore, Madhya Pradesh. Union Agriculture and Farmers Welfare Minister Shivraj Singh Chauhan welcomed all delegates and stressed on carrying forward the spirit of Vasudhaiva Kutumbakam, the idea that the whole world is one family. He said under Prime Minister Narendra Modi's leadership, India's approach is built on peace over war and cooperation over conflict. The minister said the country's total food production has risen to nearly 376 million tons. In Pakistan-occupied Kashmir POK, 16 people have been killed and 37 others wounded as the Pakistani army opened fire from AK-47 rifles on thousands of unarmed protesters in Eidgah ground. Although the demonstration started peacefully yesterday, demanding affordable flour, rice, electricity and basic rights, the scene soon turned violent with the Pakistani army unleashing gunfire on the crowd. Around 60 to 70,000 people had assembled in Rawalkot to raise slogans against Pakistan's continued occupation and policies in the region. The demonstrators were demanding justice for the 30 people who were killed and 200 injured in clashes between protesters and security forces in POK on Tuesday. Renowned Indian shooting coach and former Asian Games gold medalist Jaspal Rana has passed away. He was 49. According to National Rifle Association of India President Kalikesh Narayan Singh Deo, Rana breathed his last at a Delhi hospital last night. A report.
7: Born in Uttarkashi, Uttarakhand, Rana leaves behind a legacy that spans more than three decades as a shooting legend and national coach. He won multiple medals at the Asian Games and Commonwealth Games. Rana won a gold medal at the 1994 Milan World Championship in the junior category with a world record score, announcing his arrival on the global stage at the age of just 18. Jaspal has been widely credited as the man behind ace shooter Manu Bhakar's rise in the sport. Apart from Bhakar, Rana worked closely with several leading pistol shooters including Saurabh Chaudhary, Anish Bhanwala and Chinki Yadav. He was awarded the Arjuna Award in 1994, the Padma Shri in 1997 and the Dronacharya Award in 2020. Indian shooting has lost one of its finest ambassadors, athlete, mentor and sports journalism has lost a knowledgeable guide. Sayukta Yadav, Akashwani News, Delhi.
1: President Draupadi Murmu, Prime Minister Narendra Modi and other leaders have expressed grief at the passing away of Jaspal Rana. In FIFA World Cup 2026, South Korea defeated the Czech Republic 2-1 in a thrilling Group A clash today, earning valuable 3 points at Estadio Akron in Mexico's Zapopan. South Korea will next take on co-host Mexico, while the Czech Republic will look to bounce back against South Africa in a Group A clash. Today, co-hosts Canada will be up against Bosnia-Herzegovina in a Group B clash of Toronto Stadium. The match will start at 12:30 a.m. Indian Standard Time. In badminton, India's PV Sindhu stormed into the women's singles semi-finals of the Australian Open tournament in Sydney today. The third-seeded Indian outclassed Chinese Taipei's Chen Su Yu 21-6-21-9 in a one-sided quarter-final clash. The India Meteorological Department, IMD, has said a wet spell is likely to continue over northwest India till tomorrow, with the possibility of thunderstorms and gusty winds and hailstorms. According to IMD, conditions are favourable for further advance of southwest monsoon into Karnataka, Telangana, Andhra Pradesh, parts of West Bengal, Bihar, some parts of Chhattisgarh, Odisha, Jharkhand and Uttar Pradesh during the next 2 to 3 days. And now before we end the bulletin, the headlines once again. Prime Minister Narendra Modi says government created conducive environment for women in the last 12 years to realize full potential in nation building. Home Minister Amit Shah chairs high-level meeting to review preparedness for Sri Amarnath Yatra in New Delhi. Centre restricts industries from buying petrol and diesel from retail pumps. United Nations condemns attacks on oil ships carrying Indian sailors off the coast of Oman. Indian shooting legend and coach Jaswal Rana dies at 49. And in FIFA World Cup 2026, Canada to take on Bosnia-Herzegovina in Group B clash in Toronto. With that, we end the midday news.
8: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 44-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് സിന്ധു വിജയൻ, നിതുന നെവിൽ, ആശ റാഫി, കണ്ണൻ നായർ. സംവിധാനം പി എ ബിജു.
9: മർമലഡോവിന്റെ മരണ വീട്ടിൽ റഷ്യക്കാർക്ക് പതിവുള്ള വിരുന്നു നടക്കുകയാണ്. ജീവിത ദുരിതങ്ങൾ തരിപ്പണമാക്കിയ മർമലഡോവിന്റെ വിധവ കാതറീനയാണ് ആതിഥേയ. വീട്ടുടമസ്ഥ അമാലിയ, കഥാനായകൻ റസ്കോൾനിക്കോവ്, സോണിയ ഉൾപ്പെടെയുള്ള കാതറീനയുടെ മക്കൾ, ക്ഷണിക്കപ്പെട്ട വിരുന്നനായി വന്നു ചേർന്ന നാട്ടുകാർ എല്ലാവർക്കും ഇടയിലേക്ക് അയൽക്കാരനായ ആൻഡ്രിയും ചതിയനായ ലൂഷനും കടന്നുവരുന്നു. മനം തകർന്ന ആതിഥേയയുടെ ആത്മകഥങ്ങൾ അതിരുവിട്ടുച്ചത്തിലായാൽ വിവരം കെട്ടവർ നിറഞ്ഞൊരു വിരുന്നുശാലയിൽ എന്തും സംഭവിക്കാം.
10: നിങ്ങൾ ആ അപ്പം കഴിച്ചില്ലല്ലോ, കുറച്ചുകൂടി എടുക്കൂ, കുറച്ച് ബിയർ കുടിക്കാം. നിങ്ങൾക്ക് ഓർക്ക വേണ്ടേ? നോക്കൂ അമാലിയ, നിങ്ങളുടെ വെള്ളിസ്പൂൺ കളവ് പോയാ ഞങ്ങൾ ഉത്തരവാദിയല്ല. ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ഇവരിൽ ഒരുത്തനെ പോലും ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല. അവരെന്തിനാണ് ഇവിടെ വന്നത് ഞാൻ ചോദിക്കട്ടെ? എല്ലാവരും നിരന്നിരിക്കുന്നത് കണ്ടില്ലേ? നിങ്ങൾക്കറിയാവോ, ഞാൻ അവൾക്ക് വ്യക്തമായ നിർദ്ദേശം നൽകിയതാണ് ആ മകളെയും മോളെയും ക്ഷണിക്കാൻ. എന്നാ അവർ ആ ക്ഷണം നിരസിച്ചെന്ന് മാത്രമല്ല, വരാതിരുന്നതിന് ഒരു ക്ഷമാപണം പോലും പറഞ്ഞില്ല. ലേടാ കോലിയ, വെറുതെ കാലിട്ടടിക്കാതെ മാന്യരെ പോലെ ഡീസന്റ് ആയിട്ടിരിക്കെ. സോണിയ മോളെ, നീ എവിടെയാണ് പോയത്? നിന്റെ അച്ഛന്റെ ശവസംസ്കാര ചടങ്ങിന് നീയും ഇങ്ങനെ കൃത്യനിഷ്ഠ കാണിക്കാതിരുന്നാലോ? റസ്കോൾനിക്കോവ്, നിങ്ങളുടെ അടുത്ത് അവൾക്കിരിക്കാൻ ഇടം കൊടുക്കൂ, അതാണ് നിന്റെ ഇരിപ്പിടം. സോണിയ, നിനക്ക് ആവശ്യമുള്ളതെടുക്കൂ. ജെല്ലി ചേർത്തുള്ള ആ അച്ചാറ് നന്നായിട്ടുണ്ട്. അവർ ഇപ്പോ അപ്പം കൊണ്ടുവരും. അവർ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തോ ആവോ. പോലങ്ക, നിനക്കെല്ലാം കിട്ടിയോ? അയ്യോ, ശരി കുട്ടികളെ, നല്ലവരായിരിക്കൂ. സോണിയ മോളെ, നീ എന്താണ് പറയുന്നത്? എനിക്കറിയാം റിച്ചാർഡേ, എന്റെ പാപം ഭർത്താവിനോടുള്ള പ്രത്യേക സ്നേഹം മൂലമാണ് നിങ്ങൾ വാക്ക് പാലിച്ചതെന്ന് എനിക്കറിയാം. ആ അദ്ദേഹത്തിന് കുറച്ചുകൂടി പൊരിച്ച മാംസം കൊടുക്കൂ. നിങ്ങൾക്കിനിയും വീഞ്ഞു വേണം അല്ലേ? എന്തിനു മടിക്കുന്നു? അതെല്ലാം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതല്ലേ? എന്റെ ഭർത്താവിന് അങ്ങനെ ഒരു ദൗർബല്യമുണ്ടായിരുന്നു. കുടി എല്ലാവർക്കും അതറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാലും സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തിരുന്നു. ദയാലുവും മാന്യനുമായിരുന്നു അദ്ദേഹം. എല്ലാത്തരം മനുഷ്യരിലും വിശ്വാസം അർപ്പിച്ചതായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തെറ്റ്. അത്രയ്ക്ക് ശുദ്ധഹൃദയനായിരുന്നു. സ്വന്തം ഷൂസിന്റെ വില പോലും ഇല്ലാത്ത വൃത്തികെട്ടവന്മാരോടൊപ്പം അദ്ദേഹം മദ്യപിച്ച് കൂത്താടി. നിങ്ങൾ വിശ്വസിക്കുമോ, കുടിച്ച് ബോധമില്ലാതിരുന്ന അവസരത്തിലും അദ്ദേഹം കുട്ടികളെ മറന്നില്ല. എല്ലാവരെയും പോലെ നിങ്ങളും കരുതുന്നുണ്ടാവും ഞാൻ അദ്ദേഹത്തോട് നിർദാക്ഷിണ്യം പെരുമാറിയെന്ന്. എന്നാൽ അത് ശരിയല്ല. അദ്ദേഹം എന്നെ ബഹുമാനിച്ചിരുന്നു വളരെയധികം. മൃദുല ഹൃദയനായിരുന്നു. ചിലപ്പോ അദ്ദേഹത്തിന് വേണ്ടി ഞാൻ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടെന്നോ. അദ്ദേഹം ഒരു മൂലയിലിരുന്ന് എന്നെ നോക്കും. എനിക്കപ്പോ വല്ലാത്ത ദുഃഖം തോന്നാറുണ്ട്. അദ്ദേഹത്തോട് കരുണ കാണിച്ചാൽ അദ്ദേഹം വീണ്ടും മദ്യപിക്കും. കർശനമായി പെരുമാറിയാൽ മാത്രമേ അദ്ദേഹത്തെ നിയന്ത്രിച്ചു നിർത്താനാവൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ പീറ്റേഴ്സ്ബർഗിലെ വിദേശികളെ പ്രത്യേകിച്ച് നമ്മളെക്കാൾ വിഡ്ഢികളാണ്. സർക്കാരിൽ നിന്ന് ആനുകൂല്യം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങളൊരു ബോർഡിംഗ് സ്കൂൾ തുടങ്ങും.
11: സ്കൂൾ നടത്തും, കാണാം. വിഡ്ഢിത്തം പുലമ്പുന്നത് കണ്ടില്ലേ? ഉടുപ്പുകൾ കഴുകേണ്ട ചുമതല അലക്കുകാരിയുടേതാണ്, അല്ലാതെ ബോർഡിംഗ് സ്കൂളിലെ ഡയറക്ടറുടേതല്ല.
10: അമാലിയെ കള്ളമാണ് പറയുന്നത്. എന്റെ വീട്ടുടമസ്ഥ ഇങ്ങനെ ഒരു കഠിന ഹൃദയം ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെയാണ് എന്റെ ഭർത്താവ് മരിച്ചത്. ഈ സമയത്ത് വീട്ടുവാടക ചോദിച്ചാരെങ്കിലും എന്നെ വിഷമിപ്പിക്കാമോ?
11: മാന്യ വനിതകൾ ആരെങ്കിലും ഈ വിരുന്നിലുണ്ടോ നോക്ക്. ഇവരെ പോലെ കച്ചറ കൂട്ടങ്ങളാണല്ല.
10: കേവലം അടുക്കളക്കാരിയായി നിങ്ങൾക്ക് മാന്യ വനിതകളെ എങ്ങനെ തിരിച്ചറിയാനാകും?
11: എന്റെ അച്ഛൻ ബെർലിനിലെ വലിയൊരു പ്രമാണിയായിരുന്നു. സദാ സമയവും ഇരു കൈകളും പോക്കറ്റിൽ ഇട്ടുകൊണ്ട് ഹൂഫ് ഹൂഫ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നടക്കുക.
10: അമാലിയയ്ക്ക് ബെർലിൻകാരൻ അച്ഛനോ? ഒരു പാചകക്കാരി ആയിരുന്നവൾ അതുപോലും ആയിരുന്നില്ല, കുശിനിക്കാരി.
11: നിനക്കാണ് തന്തയില്ലാത്തത്. എന്റെ അച്ഛൻ ഒരു ബെർലിൻകാരനായിരുന്നു. കാതറീന, നീ ഞെളിയണ്ട.
10: ഞാൻ എങ്ങനെയാണ് ജനിച്ചു വളർന്നതെന്നും എന്റെ കുടുംബം എങ്ങനെയുള്ളതായിരുന്നുവെന്നും എല്ലാവർക്കും അറിയാം. എന്റെ അച്ഛനൊരു കേണലായിരുന്നു എന്ന കാര്യം ആ തൂക്കിയിട്ടിരിക്കുന്ന ബഹുമതി സർട്ടിഫിക്കറ്റിൽ അച്ചടിച്ചിട്ടുണ്ട്. എന്നാൽ അമാലിയയുടെ അച്ഛൻ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ വല്ല ഫിനീഷിക്കാരനായ പാൽക്കാരനുമായിരിക്കും. തന്തയില്ലാത്തവളായിരിക്കാനാണ് സാധ്യത. കാരണം അവളുടെ പേര് അമാലിയ ഇവനോവിന എന്നാണോ എന്ന് ഇപ്പോഴും തീർത്തു പറയാനാവില്ല. ആർക്കറിയാം.
11: ഞാൻ അമാലിയ ഇവനോവിനയാണ്. എന്റെ അച്ഛന്റെ പേര് ജോഹർ. അദ്ദേഹം ഒരു ജില്ലാ മേധാവിയായിരുന്നു. ഇവളുടെ തന്ത ഒരിക്കലെങ്കിലും പദവിയിലെത്തിയിട്ടില്ല.
10: എന്റെ മാന്യനായ അച്ഛനുമായി നിന്റെ വൃത്തികെട്ട തന്തയെ താരതമ്യം ചെയ്യാൻ ധൈര്യപ്പെട്ടാൽ നിന്റെ തലയിലെ തൊപ്പി തട്ടിത്തെറിപ്പിച്ച് ഞാൻ നിനത്ത് ചവിട്ടിയറിക്കും.
11: എടി കാതറീന, ഈ നിമിഷം ഈ വീട് വിട്ടിറങ്ങിക്കോണം. ഞാനാണ് പറയുന്നത്, ഈ വീടിന്റെ ഉടമസ്ഥ അമാലിയ.
12: ഇവിടെ എന്താണ് ഒരു ബഹളം? വിരുന്ന സൽക്കാരം അടികലശലിൽ തീരുകയാണോ?
10: ലൂഷിൻ, ലൂഷിൻ, എന്നെ രക്ഷിക്കൂ. നിർഭാഗ്യവതിയായ നിർഭാഗ്യവതിയായ ഈ കാതറിനെ.
12: മാഡം, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഒന്ന് പറയാൻ അനുവദിക്കൂ. എന്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ പുത്രി സോണിയയുമായി ഒരു വാക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതേ, എന്നെ ഉള്ളിലേക്ക് വരാൻ അനുവദിക്കൂ. സോണിയ വന്നല്ലോ.
13: എന്താണ് ലൂഷൻ, നിങ്ങള് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വന്നത്?
12: നിങ്ങളുടെ വിരുന്ന് സൽക്കാരം തടസ്സപ്പെടുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഞാൻ വന്നത് സുപ്രധാനമായ ഒരു കാര്യം പറയാനാണ്.
13: എന്താണ്, എന്താണ് അത്ര സുപ്രധാനമായ കാര്യം?
12: നിങ്ങൾ മുറിയിൽ വന്നു പോയ ഉടനെ എന്റെ മേശപ്പുറത്ത് നിന്ന് 100 രൂപൽ നോട്ട് കാണാതായിരിക്കുന്നു. അതെവിടെയാണെന്ന് പറയൂ.
13: നിങ്ങളുടെ നോട്ട് അതെവിടെയാണെന്ന് എനിക്കെങ്ങനെ അറിയാം?
12: ഇവിടെ കൂടി നിൽക്കുന്നവരെ സാക്ഷി നിർത്തി ഞാൻ അന്തസ്സോടെ വാക്ക് തരികയാണ്. സത്യം പറഞ്ഞാൽ ആ സംഭവം ഇവിടം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതല്ല, നിങ്ങൾക്ക് സത്യം തുറന്നു പറയാൻ മടിയാണെങ്കിൽ ദേ കർശന നടപടികൾ എടുക്കാൻ ഞാൻ നിർബന്ധിതനാകും.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 44-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും കാതറീന, സിന്ധു വിജയൻ, സോണിയ, നിതുന നെവിൽ, അമാലിയ, ആശ റാഫി, ലൂഷിൻ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496596321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496559321. ഓർക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്.

0: സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഗാനോപഹാരം. ഗാനോപഹാരത്തിൽ ഇന്നാദ്യം യേശുദാസും ശ്വേതയും പാടിയ ഗാനം. വരികൾ ജിസ് ജോയ്, സംഗീതം പ്രിൻസ് ജോർജ്, ചിത്രം വിജയ് സൂപ്പറും പൗർണമിയും.

അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി ഹരിഹരൻ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് രാജീവ് നായർ, സംഗീതം നൽകിയത് വിദ്യാസാഗർ.

ചതിക്കാത്ത ചന്തു എന്ന ചിത്രത്തിനു വേണ്ടി ജോത്സ്നയും ബാലുവും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ സന്തോഷ് വർമ്മ, സംഗീതം അലക്സ് പോൾ.

കൈതപ്രം വരികളെഴുതി ദീപക് ദേവ് ഈണം പകർന്ന് സുജാതയും ഫഹദും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ക്രോണിക് ബാച്ചിലർ.

ദ്രോണ എന്ന ചിത്രത്തിനു വേണ്ടി വിനിത, സംഗീത, നന്ദു, സ്റ്റീവ് വാട്സ് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. വരികൾ കൈതപ്രം, സംഗീതം ദീപക് ദേവ്.

കരയിലേക്കൊരു കടൽ ദൂരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ രചന ONV കുറുപ്പ്, സംഗീതം MJ ചന്ദ്രൻ.

വയലാർ ശരത്ചന്ദ്രവർമ്മ വരികളെഴുതി ഔസേപ്പച്ചൻ ഈണം പകർന്ന് നിഖിൽ മാത്യു പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയാളും ഞാനും തമ്മിൽ.

ബാബ കല്യാണി എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. വരികൾ വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം അലക്സ് പോൾ.

റഫീഖ് അഹമ്മദ് വരികളെഴുതി എ ആർ റഹ്മാൻ ഈണം പകർന്ന ഗാനം കേൾക്കാം. പ്രതിനായകൻ എന്ന ചിത്രത്തിനുവേണ്ടി പാർവതിയും ഹരിചരണും പാടിയത്.

പുനരധിവാസം എന്ന ചിത്രത്തിനു വേണ്ടി വേണുഗോപാൽ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനം രചിച്ചത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശിവമണി.

0: ഗാനോപഹാരം സമാപിച്ചു. സ്റ്റുഡിയോയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് സൽമ സലിം.
1: ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ആകാശവാണി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഒരു ചർച്ച കേൾക്കാം. ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൗഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ചയിൽ പങ്കെടുക്കുന്നവർ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ, സ്റ്റുഡിയോയിൽ ജി സന്തോഷ് കുമാർ.
2: രണ്ടായിരത്തി 2047 നമ്മുടെ രാജ്യത്തെ ഒരു വികസിത രാഷ്ട്രം ആക്കുക എന്നുള്ള ഒരു വലിയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് സമസ്ത മേഖലകളിലും വലിയ തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ നമ്മുടെ തൊഴിൽ മേഖലയിൽ വളരെ അടിസ്ഥാനപരമായ പല പരിഷ്കാരങ്ങൾക്കും നാന്ദി കുറിച്ചുകൊണ്ട് നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ ഏകീകരിച്ച് ഒരു 4 തൊഴിൽ കോഡുകളായി ഇപ്പോൾ നടപ്പാക്കി വരികയാണ്. അത് നമ്മുടെ തൊഴിൽ മേഖലയെ അങ്ങേയറ്റം പുരോഗതിയിലേക്ക് നയിക്കുന്നതും അതുപോലെ നമ്മുടെ വ്യാവസായിക വളർച്ചയ്ക്ക് ആക്കം കൂട്ടുന്നതുമായിട്ടുള്ള ഒരു വലിയ ചുവടുവയ്പ്പായിട്ടാണ് നാം ഇതിനെ കാണുന്നത്. ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഉള്ളത് അഭിഭാഷകനും സെൻട്രൽ ഗവൺമെന്റ് സ്റ്റാൻഡിംഗ് കൗൺസിലുമായ അഡ്വക്കേറ്റ് ജി എസ് പ്രകാശ്, അഭിഭാഷകനും നിയമ ഗവേഷകനുമായ അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ എന്നിവരാണ്. അപ്പോൾ നമ്മുടെ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു കോഡ് കൊണ്ടുവരേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്തായിരുന്നു?
3: നമ്മുടെ ഇന്ത്യയിൽ പല തൊഴിൽ നിയമങ്ങളും നേരത്തെ നിലനിന്നിരുന്നത് സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവുമായി കുറച്ച് നിയമങ്ങൾ വന്നിട്ടുണ്ടായി.
1: അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.
3: പക്ഷെ ഓരോ നിയമത്തിനും അതിൻ്റെതായ സങ്കീർണതകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന്, പല പല നിയമത്തിൻ്റെ കീഴിലുള്ള ലൈസൻസിങ്, രജിസ്ട്രേഷൻ, അങ്ങനെ സങ്കീർണകരമായിട്ടും തൊഴിലാളികൾക്കും തൊഴിൽദാതാക്കൾക്കുമൊക്കെ ആയിട്ട് പല പ്രയാസങ്ങൾ ഉണ്ടായിട്ട് വന്നു. അപ്പോൾ 2014-15 മുതൽ തന്നെ അന്നത്തെ കേന്ദ്ര സർക്കാർ തീരുമാനിച്ച് തൊഴിൽ നിയമങ്ങളിൽ എന്തുകൊണ്ടും ഒരു വലിയൊരു വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നുകൂടാം. അതിൻ്റെ ഭാഗമായിട്ടാണ് നിലനിന്നിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 കോഡുകളായി വിഭാഗം ചെയ്ത് ഒരു പുതിയ ലേബർ കോഡ് അല്ലെങ്കിൽ തൊഴിൽ കോഡ് എന്ന നിയമം വരുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 കോഡുകളാണ് ഉള്ളത്. കോഡ് ഓൺ വേജസ് 2019 ഒരു നിയമം, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഈ പ്രധാനപ്പെട്ട 4 കോഡുകളാണ് പുതിയ ഒരു വിപ്ലവകരമായിട്ടുള്ളൊരു മാറ്റം നമ്മുടെ തൊഴിൽ നിയമങ്ങളിൽ വന്നത്.
2: നമ്മുടെ ഈ തൊഴിൽ നിയമങ്ങൾ തൊഴിലാളികൾക്കും തൊഴിൽ ഉടമകൾക്കും ഏതൊക്കെ രീതിയിലാണ് പ്രയോജനപ്പെടുന്നത്? അഡ്വക്കേറ്റ് ജി എസ്

0: വികാസ് ഇതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പും സ്വാതന്ത്ര്യത്തിന് ശേഷവും ഏകദേശം ഒരു 1930-1950 കാലഘട്ടത്തിനിടയ്ക്കാണ് ഈ തൊഴിൽ നിയമങ്ങൾ, നേരത്തെ പറഞ്ഞ 29 തൊഴിൽ നിയമങ്ങൾ, അതിൽ ഭൂരിപക്ഷവും നിയമമാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള പല വൈകല്യങ്ങളും അതിനകത്തുണ്ടായിരുന്നു. നാച്ചുറലി 2014 നമ്മുടെ മോഡി ഗവൺമെൻറ് വന്നതിന് ശേഷം വിപ്ലവകരമായ പരിവർത്തനം തന്നെ നിയമവ്യവസ്ഥയിൽ ഉണ്ടാക്കി, യാതൊരു പ്രയോജനവുമില്ലാതെ. എന്നാൽ അതേസമയം സാധാരണ ജനങ്ങൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങൾ വളരെയധികം ഇവിടെ ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 100 നിയമങ്ങളെയാണ് പൂർണ്ണമായിട്ട് അത് റദ്ദ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് പുതിയ എഫക്റ്റീവായിട്ട് ഇന്നത്തെ സാഹചര്യം അത് പ്രാവർത്തികമാക്കാൻ പറ്റ പ്രായോഗികമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുത്തു. അത്തരത്തിലാണ് നമുക്ക് ഈ 4 കോഡുകളായിട്ട് ഇതിനെ തിരിച്ചതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരിക്കും ഈ ഒരു ഇത് വന്നത് വഴി നമുക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറയാം. അതായത് പ്രധാനമായിട്ട് ഒരു തൊഴിലിനെ ഒരു ഔദ്യോഗികമാക്കി, അത് ഏറ്റവും വലിയൊരു ഇതാണ്. ഇതിനു മുമ്പ് ഈ നിർബന്ധിത നിയമന കത്തുകൾ ഇല്ലായിരുന്നു,
0: അത് കൊടുക്കാതെ തന്നെ ആൾക്കാരെ
1: എംപ്ലോയ് ചെയ്യിക്കാമായിരുന്നു. നോക്കൂ, അതൊരു വലിയൊരു മാറ്റമാണ് ഇവിടെ സംഭവിച്ചത്. അതായത് എല്ലാ തൊഴിലാളികൾക്കും അത് പെർമനൻ്റോ അതോ ടെമ്പററിയോ കോൺട്രാക്ട് ബേസിലോ സ്വിഗ്ഗി പോലുള്ള പ്ലാറ്റ്ഫോം പ്രവർത്തനങ്ങളിലോ എംപ്ലോയീസിനോ സർവ കാര്യങ്ങളിലും ഒരു നിയമന ഉത്തരവ് നിർബന്ധമാണ്. അപ്പോൾ അത് അവർക്ക് വളരെയധികം ഗുണം ചെയ്യും, യാതൊരു സംശയവുമില്ല. 2, ഒരു സാമൂഹിക സുരക്ഷ ഉറപ്പാക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ തൊഴിലാളികൾക്കും പ്രൊവിഡൻറ്റ് ഫണ്ട് അതുപോലെ തന്നെ ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ അവർക്ക് ലഭിക്കുന്ന രീതിയിലേക്ക് സാമൂഹികമായ ഒരു സുരക്ഷ അവർക്ക് ഉറപ്പാക്കി. അതുപോലെ നേരത്തെ ഈ കുറഞ്ഞ വേതനം അതിന് ഒരു നിശ്ചിത ഇതില്ല, സൗകര്യം പോലെയാണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിലും മാറ്റങ്ങൾ. അതായത് പണ്ട് ചില തൊഴിലുകൾക്ക് മാത്രമേ കുറഞ്ഞ വേതനം നിർബന്ധിതമായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ ഈ കോഡ് വരുന്നത് വഴി എല്ലാ തൊഴിലാളികൾക്കും നിയമപരമായ കുറഞ്ഞ വേതനം, അതായത് ഒരു സ്റ്റാറ്റ്യൂട്ടറി മിനിമം വേജ് ലഭിക്കാൻ അവർക്ക് അവകാശമുണ്ട്. അതുപോലെ ആരോഗ്യ സംരക്ഷണം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. അതായത് തൊഴിലാളികൾക്ക് സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകാൻ തൊഴിലുടമകൾക്ക് നിയമപരമായ ബാധ്യതയില്ലായിരുന്നു മുൻപിനാലെ. എന്നാൽ ഇപ്പോൾ 40 മുകളിലുള്ള എല്ലാ തൊഴിലാളികൾക്കും തൊഴിലുടമകൾ സൗജന്യ വാർഷിക ആരോഗ്യ പരിശോധന നൽകിയിരിക്കണം.
0: അത് സ്ഥിരം തൊഴിലാളിയായാലും അല്ലാതെ
1: സ്ഥിരമായാലും അല്ലാതെ ഞാൻ അത് നേരത്തെ പറഞ്ഞതുപോലെയാണ്. അത് ടെമ്പററി ആണെങ്കിലും ഇടക്കാലമാണെങ്കിലും പെർമനൻ്റ് ആണെങ്കിലും എംപ്ലോയി ആണെങ്കിലും ഇത് ബാധകമാണ്. അതുപോലെ തന്നെ ഒരാളിന് ഒരു സാലറി ലഭിക്കേണ്ടത്, അത് കൃത്യസമയത്ത് സാലറി ലഭിക്കണമെന്നുള്ളത് നിർബന്ധമാക്കി. നോക്കൂ, അതൊരു വലിയൊരു കാഴ്ചപ്പാടാണത്. കാരണം മറ്റേതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മാസത്തിൽ 5-ാം തീയതി കൊടുക്കാം, 7-ാം തീയതി കൊടുക്കാം, 25-ാം തീയതിയും കൊടുക്കാം. ഇതിനെ മാത്രം നോക്കി നിൽക്കുന്ന ഒരു എംപ്ലോയിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ സംഭവിച്ചത് അത് നിർബന്ധിതമാക്കി. നേരത്തെ ഈ വേതനം നൽകുന്ന ഒരു നിർബന്ധവും പാലനവും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോഴതല്ല. ഈ വേതന കോഡ് വന്നതുവഴി കൃത്യസമയത്ത് വേതനം നൽകുന്നത് നിർബന്ധമാക്കി. നാച്ചുറലി അവരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കും. അത് എന്ത് നമുക്ക് വർദ്ധിപ്പിക്കുമെന്നറിയാലോ, ഉൽപ്പാദനക്ഷമത നാച്ചുറലി കൂട്ടുകയും ചെയ്യും, ഒരു സംശയവുമില്ല. കാര്യം അവരുടെ മനസ്സിൻ്റെ സന്തോഷം ഉൽപ്പാദിപ്പിക്കുന്ന സാധനത്തിൽ അത് പ്രതിഫലിക്കും. ഇത് ശരിക്കും ജനങ്ങളെ മനസ്സിലാക്കി, എംപ്ലോയീസിനെയും അതുപോലെ തന്നെ എംപ്ലോയറിനെയും രണ്ടുപേരെയും മനസ്സിലാക്കിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. വേറൊരു വിപ്ലവകരമായ കാര്യം വനിതാ തൊഴിലാളികളുടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് അതായത് ഒരു ജെൻഡർ പ്രശ്നം ഉണ്ടായിരുന്നു, ആൺ പെൺ അതുപോലെ തന്നെ
0: പല തൊഴിലിലും സ്ത്രീകളെ കയറ്റാത്ത ഒരു
1: അവസ്ഥയുണ്ടായിരുന്നു. ആ ജെൻഡർ ന്യൂട്രലാക്കി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വേർതിരിവേ എടുത്തു കളഞ്ഞു.
0: ട്രാൻസ്ജെൻഡറിനും
1: ഇത് ബാധകമാക്കി. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഓരോ കാര്യവും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വിപ്ലവകരമായ മാറ്റമാണ് സംഭവിക്കുന്നത്. എന്താണ് സ്ത്രീകളുടെ ഉദാഹരണം, നമുക്ക് ഈ രാത്രി ഷിഫ്റ്റുകളിലൊക്കെ പണ്ട് സ്ത്രീകളെ അവർക്ക് കൊടുക്കില്ല, അത് ആണുങ്ങൾക്ക് മാത്രമായിട്ട്. എന്നാൽ ഇന്ന് ഇപ്പോൾ ആ സ്ത്രീയുടെ ആകപ്പാടെ ചില കാര്യങ്ങൾ, അതിനൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ ഒരു സമ്മതപത്രം വേണം, അവർക്ക് രാത്രി ഷിഫ്റ്റിന് വർക്ക് ചെയ്യാൻ അവർ സമ്മതമാണ്, അവർ ഓക്കെയാണ് എന്നുള്ള ഒരു സമ്മതപത്രം അവർ ആവശ്യമായ, കൂടാതെ അവർക്ക് വേണ്ടുന്ന എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും അവിടെ പാലിച്ചിരിക്കണം.
0: പുതിയ നിയമപ്രകാരം ഈ തൊഴിൽ സമയം ക്രമീകരിച്ചിട്ടുണ്ടോ?
1: തീർച്ചയായിട്ടും തൊഴിൽ സമയം ക്രമീകരിച്ചു. അതായത് ഇപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അതിന് അങ്ങനെ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെയല്ല. ഒരാഴ്ചയിൽ 48 നിശ്ചയിച്ചു. ഇനി കൂടുതൽ വർക്ക് ചെയ്യണം എങ്കിൽ അവരുടെ സാലറിയുടെ ഇരട്ടി സാലറി കൊടുക്കണം. പ്രവൃത്തിയുടെ ആനുപാതികത വെച്ചിട്ട് അവരുടെ സാലറി എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത്. അതിൻ്റെ ഇരട്ടി, അതായത് ഒരു ദിവസം 8 മണിക്കൂറാണ് നിശ്ചയിച്ചിരിക്കുന്നത്, ഒരാഴ്ചയിൽ 48 മണിക്കൂർ. ഇനി 8 മുതൽ 12 മണിക്കൂർ വരെ ഇയാളെ വർക്ക് ചെയ്യിപ്പിക്കാം വേണമെങ്കിൽ. അത് ഓരോ ജോലിയുടെയും സ്വഭാവം അനുസരിച്ച് അത് ചെയ്യാം, വേണമെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാം. പക്ഷെ അതിന്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ 8 മണിക്കൂറിൽ കൂടുതലായി വർക്ക് ചെയ്യുന്ന ആനുപാതികമനുസരിച്ച് ഇരട്ടി സാലറിയാണ്. എത്രയാണോ അവർക്ക് അർഹതപ്പെട്ടത് അതിനിരട്ടി. അപ്പം അതാണ് അതിൻ്റെ ഒരു വലിയൊരു മാറ്റം അതിൽ സംഭവിച്ചിരിക്കുന്നത്.
0: അരവിന്ദ് ശിവനോടാണ് ചോദിക്കുന്നത്, ഈ പുതിയ നിയമങ്ങൾ, ഇപ്പം തൊഴിലാളികളുടെ കാര്യം ഇപ്പം പ്രകാശ് സാർ പറയുകയുണ്ടായി, അതുപോലെ തന്നെ ഈ ബിസിനസ് സംരംഭകർക്ക് ഇത് ഏത് തരത്തിലാണ് അവരെ ഇത് സഹായിക്കുന്നത്? പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് എത്രത്തോളം പ്രയോജനപ്രദമാകും?
2: തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ നിയമങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലാവരും പറഞ്ഞു വരുന്നത് ഈ തൊഴിലാളി സൗഹൃദ നിയമങ്ങളാണ്, അല്ലെ തൊഴിൽദാതാക്കൾക്ക് മാത്രമുള്ള നിയമങ്ങളാണ്. അപ്പം ഇത് നോക്കുമ്പോൾ രണ്ടുപേരെ, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന സമത്വം എന്ന് പറയുന്ന ഇക്വാളിറ്റി ആൻഡ് ഈക്വൽ ഡിഗ്നിറ്റി, അന്തസ്സോടുകൂടിയുള്ള തൊഴിലെടുക്കുവാനുള്ള ജീവിക്കുവാനുള്ള അവകാശത്തിൽ വരുന്ന ആ ഒരു അവകാശം ബേസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്കും തൊഴിലാളികൾക്കും വേണ്ടി പറയുന്നത്. അപ്പോൾ പുതിയ ബിസിനസ് സംരംഭം, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പുകളൊക്കെയാണ് പ്രത്യേകിച്ച് പറയുന്നത്, ഓൺടർപ്രണർസ്, ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം നേരത്തെ സാറ് സൂചിപ്പിച്ചതുപോലെ ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ് അതിൽ വരുന്നത്. അവർക്കൊരു രജിസ്ട്രേഷനുണ്ട്, അവർക്ക് ഈ സോഷ്യൽ വെൽഫെയർ സ്കീമിൽ അവരുടെ തൊഴിൽദാതാക്കൾ അവരെ ഉൾപ്പെടുത്തണമെന്ന കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന തൊഴിൽദാതാക്കൾക്ക് തന്നെ ഫ്ലെക്സിബിൾ വർക്കിംഗ് അവേഴ്സ് അവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഏറ്റവും പറഞ്ഞത്. ആഴ്ചയിൽ നേരത്തെ പറഞ്ഞ പോലെ ആകെ ജോലി ചെയ്യേണ്ട ഒരു 48 മണിക്കൂർ പരിധി നേരത്തെ പറഞ്ഞിരുന്നുല്ലോ, അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വ്യവസായത്തിൻ്റെ സ്വഭാവമനുസരിച്ച് ദിവസേനയുള്ള ഷിഫ്റ്റുകൾ, എന്നുവെച്ചാൽ 4 ദിവസത്തെ ജോലി അല്ലെങ്കിൽ 5 ദിവസത്തെ ജോലി എന്ന രീതിയിൽ ക്രമീകരിക്കാൻ തൊഴിലുടമകൾക്ക് അനുവാദം ലഭിക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമാണ് ഏകീകൃത ഡിജിറ്റൽ സംവിധാനം. നേരത്തെ പറഞ്ഞ തൊഴിൽ നിയമങ്ങളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓരോ നിയമത്തിന് കീഴിൽ തന്നെ ഓരോ രീതിയിൽ ലൈസൻസാണ്, ലൈസൻസ് രാജാണ്. പഴയ നിയമങ്ങൾ നോക്കുമ്പോൾ തന്നെ ഇൻസ്പെക്ടേഴ്സിനെയൊക്കെ അപ്പോയിൻ്റ് ചെയ്യും, ഇൻസ്പെക്ടർ രാജാണ്. ശരിക്കും നീ ഈ പേപ്പർ ഇവിടെ, ബാക്കി ഫോം ഫില്ല് ചെയ്യാത്ത എന്താ, ഈ രജിസ്ട്രേഷൻ നിങ്ങൾ ചെയ്തിട്ടില്ലോ, ഈ നിയമപ്രകാരം ചെയ്തിട്ടില്ലോ. ഒരു തൊഴിൽദാതാവ്, ഒരു തൊഴിലാളി എല്ലാം 29 നിയമങ്ങളും അറിയാൻ വ്യവസ്ഥയില്ല. നമുക്ക് നിയമം അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ക്യൂസ് അല്ല എന്നൊരു കാര്യമുണ്ടെങ്കിൽ കൂടിയും, പക്ഷെ ഈ സങ്കീർണത ഈ പറയുന്ന ഏകീകൃത ഡിജിറ്റൽ സംവിധാനത്തിൽ കൊണ്ടുവന്നു. എങ്ങനെയെന്ന് പറഞ്ഞാൽ 1 രജിസ്ട്രേഷൻ 1 ലൈസൻസ് 1 റിട്ടേൺ എന്ന രീതിയിലാണ്. മുൻപുണ്ടായിരുന്ന സങ്കീർണമായ നിരവധി രജിസ്ട്രേഷനുകൾക്കും ഫോമുകൾക്കും പകരം ഒരൊറ്റ ഓൺലൈൻ റിട്ടേൺ സമർപ്പണ സംവിധാനം, അത് നിലവിൽ വന്നു. പിന്നെ ഒരു യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, തൊഴിലാളികൾക്ക് വേണ്ടി യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ, ആ ഒരു രജിസ്ട്രേഷൻ കൊണ്ട് ഏത് തൊഴിൽ മേഖലയിൽ പോയാലും നമുക്ക് വരെ തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഇത് കമ്പനികളുടെ ഭരണപരമായ റെഡ് ടേപ്പിസം അല്ലെങ്കിൽ ചുമപ്പ് നാടകൾ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നതാണ്.
0: ശരിക്കും വലിയൊരു മാറ്റമാണ് ഈ ഒരു കോഡ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഭാഗമാണ് ഗിഗ് തൊഴിലാളികൾ. അപ്പോൾ അത് അവർക്ക് ഇത് ഏത് രീതിയിലാണ് ഇത് ഇതുകൊണ്ടുള്ള പ്രയോജനം ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു രജിസ്ട്രേഷനും അതിൻ്റെ പ്രോസസ്സൊക്കെ ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്?
2: ഇത് ഏറ്റവും പ്രധാന ഒരു നിയമസാധുത. നമ്മളൊരു നിയമത്തിൽ ഒരു വിഭാഗത്തിനൊരു നിലനിൽപ്പെന്ന് പറയുന്നത് ആ അവരുടെ പേരോ അല്ലെ അവരെ നിയമത്തിൽ റെക്കഗ്നൈസ് ചെയ്യാണ്, അല്ലെങ്കിൽ അവരുടെ ഡെഫിനിഷനിൽ കൊണ്ടുവരാന്നാണ്. ഈ നിയമത്തിനകത്ത് ഗിഗ് വർക്കർ എന്ന് ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്.
0: അത് ഏതൊക്കെ തൊഴിലാളികൾ വരും?
2: ഈ ഫ്രീലാൻസ് തൊഴിലാളികളുണ്ട്, അത് ഇപ്പം നമ്മൾ സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ റൈഡ് അതിലൊക്കെ ജോലി ചെയ്യുന്നവരെ ഉൾപ്പെടെ, അല്ലാതെ തന്നെ ഫ്രീലാൻസേഴ്സായിട്ട് ഇപ്പോൾ ക്ലാസ്സൊക്കെ എടുക്കുന്നവർ ഫ്രീലാൻസേഴ്സായിട്ട് അവർ ഇൻഡിപെൻഡൻ്റായിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ഉണ്ട്.
1: ഗാനമേള നടത്താനായിട്ട് ഒരു ഗ്രൂപ്പ്, അതിൽ അവർക്ക് പോലും ഒരു ഓർഗനൈസേഷൻ ഉണ്ടാവും. അവർ എവരുടെയും പരിരക്ഷ ആലോചിക്കേണ്ടി വരും ഇനി, കാരണം ഇത് മുൻപിനാലുള്ള 29 നിയമങ്ങളിലും ഇല്ല. ഇപ്പോഴാണ് ഈ ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യം കൊണ്ടുവന്നത്. അപ്പോൾ അതായത് ഒരു നമ്മൾ തീർത്തും ഒരു വീട്ടിലെ ഒരു പണിക്ക് ഒരാളിനെ ഒരു കോൺട്രാക്ട് വർക്കിൽ വരുന്നു, അതൊന്നൊരു നിശ്ചിതമായ ഒരു സമയപരിധി ഒന്നും ഇല്ലല്ലോ. അവർ കുറച്ച് സമയം വർക്ക് ചെയ്യുക, പക്ഷെ അവർക്കും പ്രൊട്ടക്ഷൻ കൊടുത്തു, അവരുടെ കാര്യവും പരിഗണിക്കുകയാണ്. അപ്പോൾ പക്ഷേ ഇതിന് 1 വർഷം മിനിമം അവർ ആ പണിയെടുത്തു എന്നുള്ളത് കാണിക്കുന്നതിന് കഴിയണം.
2: മാത്രമല്ല യുവാക്കൾക്ക് വലിയൊരു സപ്പോർട്ട് സിസ്റ്റമാണ്. ശരി, അവർക്ക് ഈ യുവ തൊഴിലാളികളെ നമ്മൾ പറയുമ്പോൾ നമുക്ക് തൊഴിലില്ലായ്മ എന്നൊക്കെ പറയുന്നത് ഇപ്പം നമ്മൾ ആത്മനിർഭർ ഭാരതമാണ്, എല്ലാം സ്വയം പര്യാപ്തമായി നമ്മൾ തന്നെ ഒരു സംരംഭകരാകുക എന്നാണ്. അവർക്കൊക്കെ ഏറ്റവും ഗുണകരമാകുന്ന രീതിയിൽ, പിന്നെ അല്ല എവിടെ തൊഴിലെടുത്താലും ഇപ്പം എല്ലാ തൊഴിലാളികൾക്കും കുറഞ്ഞ വേതനം മിനിമം വേജസ് ഉറപ്പാക്കുകയാണ്, ഗ്യാരണ്ടി ആയിട്ട് പറയുകയാണ്. പിന്നെ ഒരു രീതിയിലുള്ള ചൂഷണങ്ങളും, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നത് നിരോധിച്ച് മാത്രമല്ല അവധിക്കാലത്തെ ശമ്പളം കൂടി നിർബന്ധമാക്കി. ഇപ്പം ഗസ്റ്റ് ലെക്ചേഴ്സൊക്കെ ടീച്ചേഴ്സൊക്കെ ബെള്ളേറ്റ് അവർക്ക് ആ ദിവസം ജോലി ചെയ്താൽ അവർക്ക് ആ ശമ്പളം, അവിടെ എന്തെങ്കിലും കാരണങ്ങൾ, മഴ കാരണം അല്ല കളക്ഷൻ അവധി പ്രഖ്യാപിച്ചു. എത്രയോ അധ്യാപകരുണ്ട്, എത്രയോ തൊഴിലെടുക്കുന്നവർക്ക് അവർക്കന്ന് വേതനമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവധിക്കാലത്തെ ശമ്പളം കൂടി അത് നിർബന്ധമാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോർ വേജ് നിശ്ചയിച്ചിട്ടുണ്ട്,
0: അതനുസരിച്ച്
2: മിനിമം കൂലി, അത് അതനുസരിച്ച് തൊഴിലാളികൾക്ക് വേതനം ലഭിക്കുകയും ചെയ്യുന്നതാണ്. പിന്നെ ഉള്ളത് അഗ്രഗേറ്റേഴ്സ്, ഗിഗ് വർക്കേഴ്സിൻ്റെ കാര്യത്തിൽ കൂടെ തന്നെ അഗ്രഗേറ്റേഴ്സ് ഉണ്ട്. നമ്മൾ ഈ ഓൺലൈനായിട്ട് ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നൊക്കെ നമ്മൾ പറയുന്ന കുറേ കമ്പനികളുണ്ട്. ഇത് വഴി ഇപ്പം നമ്മൾ ഈ സർവീസ് ഡെലിവറി എന്ന് പറയുമ്പോൾ ഇവർ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ട് തരുമ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഈ അഗ്രഗേറ്റേഴ്സിൻ്റെ അവരുടെ വാർഷിക ടേൺ ഓവർ ഉണ്ട്. അതിൽ നിന്നും 1 മുതൽ 2% വരെയുള്ള അവരുടെ ടേൺ ഓവർ ഈ പറയുന്ന തൊഴിലാളികളുടെ സാമൂഹിക ക്ഷേമത്തിനായിട്ട് മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
0: മറ്റേതൊക്കെ മേഖലകളിലാണ് തൊഴിലാളികൾക്കാണ് ഇതിൻ്റെ ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ ബീഡി സിഗാർ തൊഴിലാളികൾ, അതുപോലെ തന്നെ തോട്ടം തൊഴിലാളികൾ, അതൊക്കെ വളരെ കൂടുതൽ എണ്ണത്തിൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു മേഖലയാണല്ലോ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ബീഡി സിഗാർ തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അവരുടെ പ്രവൃത്തി സമയം പ്രതിദിനം 8 മുതൽ 12 മണിക്കൂറായും, നേരത്തെ എല്ലാ കോഡുകളും പറഞ്ഞതുപോലെ തന്നെ ആഴ്ചയിൽ 48 മണിക്കൂറായിട്ടും നിജപ്പെടുത്തി. അവർക്കും അത് തന്നെയാണ്. ഓവർ ടൈം നേരത്തെ പറഞ്ഞ പോലെ സാധാരണ വേതനത്തിൻ്റെ ഇരട്ടിയെങ്കിലും അത് നൽകിയിരിക്കുകയും 1 വർഷത്തിൽ 30 ദിവസത്തെ ജോലി പൂർത്തിയാക്കിയാൽ ബോണസിന് അർഹതയുണ്ടാകും. ഈ നിയമപ്രകാരം അതൊരു വലിയൊരു മാറ്റം.
0: ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇത് ബാധകമാകുമോ?
1: തീർച്ചയായിട്ടും. അതായത് ഇപ്പൊ തോട്ടം തൊഴിലാളികൾ, അതില് 10-ൽ അധികം തൊഴിലാളികളുള്ള തോട്ടങ്ങള് സാമൂഹിക സുരക്ഷാ കോഡിന്, നേരത്തെ നമ്മൾ പറഞ്ഞ സാമൂഹിക സുരക്ഷ ESI അതുപോലുള്ള കാര്യങ്ങൾ സാമൂഹിക സുരക്ഷാ കോഡിന് കീഴിൽ കൊണ്ടുവന്നു. പിന്നെ കെമിക്കലുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് സുരക്ഷാ ഉപകരണങ്ങളും പരിശീലനവും മാൻഡേറ്ററി ആണ്, നിർബന്ധമാക്കി, അത് വേണം. പൂർണ്ണ ESI മെഡിക്കൽ സൗകര്യങ്ങൾ, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉറപ്പ് നൽകി. ഇത് തോട്ടം തൊഴിലാളികളിൽ വലിയൊരു മാറ്റമാണ് അവരിൽ വരുത്തുന്നത്. ഇതുവരെ അവർക്ക് ഈ തരത്തിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ല. ഇത് അവരുടെ കുട്ടികൾ ഉൾപ്പെടെ ESI മെഡിക്കൽ സൗകര്യം, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഉറപ്പ് നൽകി. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓഡിയോ വിഷ്വൽ, അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. ഡിജിറ്റൽ മീഡിയ അത് ഇപ്പോൾ ഏറ്റവും അധികം വരുന്നതാണ്, ഓഡിയോ വിഷ്വൽ ഡിജിറ്റൽ. അങ്ങനെയുള്ളതിൽ ഇലക്ട്രോണിക് മീഡിയയിൽ നിൽക്കുന്ന പത്രപ്രവർത്തകർ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ, അതുപോലെ തന്നെ സ്റ്റണ്ട് കലാകാരന്മാർ, ഇതൊക്കെ അവർക്കൊക്കെ അവരുടെ എല്ലാം തസ്തികയും വേതനവും വ്യക്തമാക്കുന്ന നിർബന്ധിത നിയമന കത്തുകൾ, പൂർണ്ണ ആനുകൂല്യം അവർക്ക് നൽകണം, പൂർണ്ണ ആനുകൂല്യവും നൽകണം. അതായത് അവരുടെ നിയമന കത്തുകൾ അവർക്ക് നൽകണം. അവർക്ക് പോയാൽ പോയി, അവർക്ക് എന്തെങ്കിലും ഒരു സ്റ്റണ്ട് ഒരു പെർഫോം ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പറ്റിപ്പോയാൽ ആ യൂണിറ്റ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്തു, ഇല്ലെങ്കിൽ അവരുടെ ജീവിതം പോയി. പക്ഷെ ഇതല്ല, ഇത് അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അപ്പോയിൻമെൻ്റ് ലെറ്റർ എല്ലാവർക്കും നൽകണം, അതിൽ മാൻഡേറ്ററി ആക്കി. ഒരാൾ അവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ ഒരു അപ്പോയിൻമെൻ്റ് ലെറ്റർ ഉണ്ടാവും, അയാളത് ചോദിച്ച് വാങ്ങണം, നിർബന്ധം, മാൻഡേറ്ററിയാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്.
0: ഈ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചും IT മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ ഉണ്ടല്ലോ,
1: തീർച്ചയായും
0: അവരുടെ ഒരു സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടും ഒക്കെ എന്തൊക്കെയാണ് ഈ നിയമത്തിൽ പറയുന്നത്?
1: ഈ IT മേഖലയിലും ഇതുപോലെ തന്നെ അവർക്കും ഈ നേരത്തെ പറഞ്ഞ വ്യവസ്ഥകളെല്ലാം അവരിലും കൊണ്ടുവന്നു.
0: അതായത് 48 മണിക്കൂർ
1: അത് വ്യക്തമായിട്ട്, അതുപോലെ അവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും, PF, ഗ്രാറ്റുവിറ്റി ഉൾപ്പെടെയുള്ള സർവ്വ ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ട് കൊണ്ടുവന്നു.
2: നേരത്തെ ഈ വേതനം നൽകുന്ന തീയതി ഉറപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അത് എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ തന്നെ വേതനം ഉറപ്പാക്കുവാനായിട്ട് പറയുകയുണ്ടായി. പിന്നെ ഈ IT മേഖലയിൽ പ്രധാനമായാണ് ലൈംഗിക അതിക്രമം എന്ന് പറയുന്ന ഒരു പോഷ് ആക്ട് എന്നൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഇംപ്ലിമെൻറ്റേഷൻ, ആ നിയമത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ, ഒരു രീതിയിലൊരു വിവേചനമോ ഒരു അതിക്രമമോ ഒന്നും ഉണ്ടാകാതിരിക്കാനായിട്ടുള്ള IC നിർബന്ധമായിട്ടും, ആ കമ്മിറ്റികളിൽ വനിതകൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കണമെന്ന്. അതെ, ആ കംപ്ലയിൻസ് കമ്മിറ്റികളുണ്ട്, അല്ലാതെയുള്ള കമ്മിറ്റികളുണ്ട്. വേതനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് കൃത്യസമയത്ത് തന്നെ അത് പരിഹരിക്കപ്പെടണം എന്ന രീതിയും അത് പറയുന്നുണ്ട്. ആ ഓഡിയോ വിഷ്വലിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ തന്നെ നേരത്തെ അതിൻ്റെ ഡെഫിനിഷൻ നോക്കുക, ഉപയോഗിച്ച വാക്കുകളുടെ ഒരു പ്രത്യേകതയാണ് എനിക്കത് സാറ് പറഞ്ഞ എനിക്ക് പറയാനുള്ളത്. ഓഡിയോ വിഷ്വൽ ആൻഡ് ഡിജിറ്റൽ മീഡിയ വർക്കേഴ്സാണ്. മുൻപ് സിനി വർക്കേഴ്സ് എന്നാണ് അവരെ വാക്ക് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്, സിനിമ മേഖലയിൽ. നോക്കൂ, അത്രയും വ്യാപ്തിയാണ് ഈ ഒരു ഡെഫിനിഷൻ കൊണ്ടുവന്നതോടുകൂടി. സിനി വർക്കർ അല്ലാതെ എത്രയോ പേരല്ലാതെ ഇൻഡിപെൻഡൻ്റായി ചെയ്യുന്ന ഈ ഒരു വിഭാഗത്തിൻ്റെ കീഴിൽ വരുമ്പോൾ എത്ര പേർക്കാണ് അതിൻ്റെ ഒരു ആശ്വാസം ലഭിക്കുന്നതെന്നാണ് അവരുടെ ഒരു ഇൻക്ലൂസിവിറ്റി നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്.
0: കേൾക്കുമ്പോൾ തന്നെ വളരെ ഒരു നല്ലൊരു നിയമം ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഈ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ സംരംഭകൻ ഇതൊക്കെ പാലിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇത് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ എന്തെല്ലാം വ്യവസ്ഥകളാണ്
1: അതിന് വ്യവസ്ഥയാണ്.

0: അതായത് പണ്ടൊരു ഒരു ഇൻസ്പെക്ടർ രാജ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മാറ്റിയിട്ട് ഇപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ വളരെ, അതായത് നേരത്തെ അരവിന്ദ് പറഞ്ഞതുപോലെ, അതായത് ഈ രണ്ടിനെയും കൂടെ, അതായത് എംപ്ലോയറിനെ എംപ്ലോയി, അതായത് ഒരു എംപ്ലോയർ ഇല്ലാതെ എംപ്ലോയി ഇല്ല, എംപ്ലോയി ഇല്ലാതെ എംപ്ലോയറും ഇല്ല, പരസ്പരം പൂരകങ്ങളാണ്. അല്ലാതെ ഇതൊരു എന്താ പറയുക, ശത്രുതാ മനോഭാവത്തോടുകൂടി കാണുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരുന്നത്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ഔട്ട്ലുക്കാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത്. കാരണം ഈ രണ്ടുപേരും വേണം, അതായത് ഈ എംപ്ലോയർ വേണം, എംപ്ലോയിയും വേണം. അപ്പോൾ ആ ഒരു സമന്വയം ഇതിനകത്ത് കൊണ്ടുവന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും ആദ്യം അവർക്ക് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ, ഇപ്പോൾ എന്തെങ്കിലും നിയമ ഈ പറഞ്ഞ മാൻഡേറ്ററി പ്രൊവിഷൻസ് ഉണ്ടല്ലോ, അത് പാലിക്കുന്നില്ല എന്ന് വെച്ചോളൂ. അപ്പോൾ ഒരു ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നൊരു പോസ്റ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ, ആ ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അതുപ്രകാരം ശിക്ഷിക്കുന്നതിനേക്കാൾ നിയമം പാലിക്കാൻ അവരെ സഹായിക്കുക എന്നതാണ് ഈ ഒരു വ്യവസ്ഥ വഴി കൊണ്ടുവന്നത്.
1: സഹായിക്കുക എന്ന് പറയുമ്പോൾ ഏത് രീതി?
0: അതായത് നമ്മളിപ്പോൾ നിയമം ഒരു ആദ്യമേ തന്നെ അവരോട് ഒരു നിയമം പാലിക്കുന്നില്ല. ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കണം, ഒരു ദിവസം 8 മണിക്കൂർ, ആഴ്ചയിൽ 48 മണിക്കൂർ, പിന്നെ അവരുടെ ബാക്കിയുള്ള ആരോഗ്യ പരിരക്ഷയെ സംബന്ധിച്ചുള്ള വളരെയധികം കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും ചുരുക്കിയാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതിലെങ്കിലുമൊക്കെ വീഴ്ചകൾ വരുന്നെന്ന് വെച്ചോളൂ. അപ്പോൾ ആദ്യമേ വന്ന് അവരെ അങ്ങ് ശിക്ഷിക്കുകയല്ല, നേരെ ശിക്ഷാ നടപടികളിലോട്ട് പോവുകയല്ല ചെയ്തത്. അതിന് പകരം ആ ഇൻസ്പെക്ടർ കം ഫെസിലിറ്റേറ്റർ എന്നുള്ള ഒരു സംവിധാനമാണ് കൊണ്ടുവന്നത്. അവർ ചെയ്യുന്നതാണ് അവരെ നിയമം പാലിക്കാൻ, അവരെ നിയമത്തിൻ്റെ വ്യവസ്ഥകൾ പാലിക്കാൻ ആദ്യം അവരെ സഹായിക്കുകയാണ്. രണ്ടുപേരോടും
1: കാര്യങ്ങൾ
0: ചർച്ച ചെയ്യും,
1: എന്താണ് ഇതിനകത്തുള്ള ശരിക്കുള്ള പ്രശ്നമെന്ന് മനസ്സിലാക്കി അതും മാറ്റി
0: അഡ്വൈസ്.
2: തീർച്ചയായിട്ടും
0: ഒരു കൊടുക്കുക. ഇതെല്ലാം കഴിഞ്ഞു, ബോധപൂർവം തൊഴിലാളികൾക്ക് കുറഞ്ഞ വേതനം നൽകുക, അതുപോലെ നിയമം വ്യക്തമായിട്ട് പരസ്യമായി ലംഘിക്കുക, അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് ശിക്ഷ എന്ന് പറയുന്നത് പരമാവധി 50,000 രൂപ വരെ പിഴ ഈടാക്കാം എംപ്ലോയറിന്. 50,000 വരെ മാക്സിമം. ഇനി ഇത് പിഴ കൊടുത്തിട്ടും 5 വർഷത്തിന്, അതായത് അന്ന് മുതൽ 5 വർഷത്തിനകത്ത് വീണ്ടും ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ശിക്ഷ കൊടുക്കും. പിന്നെയാണ് ശിക്ഷയുടെ കാര്യം വരുന്നത്. അതായത് 3 മാസം വരെ തടവോ 1,00,000 രൂപ വരെ പിഴയോ, രണ്ടും കൂടെ ഇൻക്ലൂസീവായിട്ട്, അതായത് 3 മാസം തടവും 1,00,000 പിഴയും. അങ്ങനെയും നമ്മൾ സാധാരണ എങ്ങനെയാണോ ഒരു ഒഫൻസിൽ നമ്മൾ എങ്ങനെയാണ് വ്യവസ്ഥ ചെയ്തത്, അതുപോലെ ആ ശിക്ഷാ നടപടി ഈ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇതിനകത്ത്. അതുപോലെ തന്നെ ഈ ഇതിനകത്തുണ്ടാകുന്ന തർക്കങ്ങൾ അത് പരിഹരിക്കാൻ 2 അംഗങ്ങളുള്ള വ്യാവസായിക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് വേണ്ടത് എന്നാണ്.
1: അപ്പോൾ നമ്മുടെ ഇപ്പം നാട്ടിൽ പ്രവർത്തിക്കുന്ന ഈ ലേബർ കോർട്ടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും?
0: അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് ലേബർ ലോസ് അത് കൺകറൻ്റ് ലിസ്റ്റിലാണ് വരുന്നത്. കൺകറൻ്റ് സബ്ജക്ട് മാറ്ററാണ് ലിസ്റ്റിൽ വരുന്നത്. സെൻട്രൽ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഭരണഘടനാപരമായിട്ടാണ് ഞാനീ പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ, അത് അതുപോലെ തന്നെ വരുന്നതാണ് കൺകറൻ്റ് ലിസ്റ്റ്. ഈ ലേബർ കോഡെന്ന് പറഞ്ഞ് കൺകറൻ്റ് ലിസ്റ്റാണ്. അതിൻ്റെ പ്രത്യേകത എന്താ? അതാത് സ്റ്റേറ്റുകൾ ഇതിന് അവർ റൂൾസ് ഉണ്ടാക്കണം. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഒരു നിയമം, അംബ്രല നിയമം കൊണ്ടുവന്നു, അതിനെ സ്വീകരിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം. അത് കൺകറൻറ്റ് ലിസ്റ്റിലായതുകൊണ്ടാണ്. ആ രീതിയിൽ അതാത് സ്റ്റേറ്റുകൾ അതിനെ സംബന്ധിച്ച് നിയമങ്ങൾ കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലേബർ കോടതികളും ബാക്കിയുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് വ്യവസ്ഥാപരമായി ഈ രീതിയിലാണ് അറേഞ്ച് ചെയ്യേണ്ടതെന്നാണ് നിയമം പറയുന്നത്. അറേഞ്ച് ചെയ്യേണ്ട രീതിയാണ് നമ്മൾ തൊട്ടു മുന്നിൽ ചർച്ച ചെയ്തത്. അതിൽ ഒരു 2 അംഗങ്ങളുള്ള വ്യവസായ ട്രൈബ്യൂണലുകൾ ജില്ലകൾ തോറുമാകാം, താലൂക്കിനാവാം. അപ്പോൾ അതൊക്കെ ഒരു റൂൾസിൽ വരുന്നതാണ്. എങ്ങനെയായിരിക്കണം അതിൻ്റെ നടപ്പിൽ വരുത്തേണ്ട രീതി എങ്ങനെയായിരിക്കണം, അത് അതാത് സ്റ്റേറ്റുകളാണ് നടപ്പിൽ വരുത്തേണ്ടത്.
1: നമ്മുടെ രാജ്യത്ത് ഇപ്പം ഈ നിയമം നിലവിൽ വന്നിട്ട് ഇപ്പോൾ എത്ര നാളായിട്ടുണ്ട്?
2: നവംബർ 21, 2025 സെൻട്രൽ ഗവൺമെൻറ് ഇത് നോട്ടിഫൈ ചെയ്തത്. ഈ നിയമം ആ തീയതി മുതൽ പ്രാവർത്തികമായിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത് മൊത്തത്തിൽ 7 സംസ്ഥാനങ്ങളാണ് പൂർണ്ണമായിട്ടും ഈ ലേബർ കോഡ് നടപ്പാക്കിയിട്ടുള്ളത്. അത് അരുണാചൽ പ്രദേശ്, ബീഹാർ, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളാണ് ഇത് പൂർണ്ണമായിട്ടും നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് സംസ്ഥാനങ്ങളുണ്ട്, അവർ ലേബർ കോഡിൻ്റെ ചില കോഡുകൾ മാത്രമാണ് അവർ ഈ നോട്ടിഫൈ ചെയ്തിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങൾ നോട്ടിഫൈ ചെയ്യാതെയും ഡ്രാഫ്റ്റ് മാത്രം പ്രിപ്പയർ ചെയ്ത് അത്

0: യൂണിയന് അതിൻ്റെ ബാക്കി കൺസെൻറ്റിനൊക്കെ ആയിട്ടൊക്കെ ആ ഒരു സ്റ്റേജിലിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ലേബർ കോഡിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇംപ്ലിമെൻറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടപ്പാക്കിയിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്.
1: ഈ ലേബർ കോഡിനെ സംബന്ധിച്ച് പൊതുവെ ഏറ്റവും കൂടുതലായിട്ട് ഇതിനെതിരെയുള്ള ഒരു ആക്ഷേപം എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതിനെ കൂടുതൽ സംസ്ഥാനങ്ങൾ നടപ്പാക്കാതെ ഇരിക്കുന്നത്?
2: ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് വ്യക്തമായ പൊളിറ്റിക്സ് ഉണ്ട്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പരമായിട്ട്, അതായത് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എടുക്കുന്ന ഏത് തീരുമാനത്തിനെയും അത് ചില സ്റ്റേറ്റുകൾ പൊളിറ്റിക്കലായിട്ടാണ് അത് ചിന്തിക്കുന്നത്, അല്ലാതെ അതിൻ്റെ നന്മ തിന്മകളെക്കുറിച്ചല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നൂറുകണക്കിന് നിയമങ്ങളെ അത് ഒരു തരത്തിലും നമ്മുടെ രാജ്യത്തിന് ഗുണകരമല്ലാത്ത നിയമങ്ങളെ മാറ്റി എഴുതി, ഇന്നത്തെ സാഹചര്യങ്ങൾക്കനുസരിച്ച്, മോഡേൺ വ്യവസ്ഥകൾക്കനുസരിച്ച്, ആളുകളിൽ വരുന്ന മാനസിക മാറ്റങ്ങളനുസരിച്ച് നിയമങ്ങൾ കൊണ്ടുവന്നാലല്ലേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റൂ. ആ തരത്തിലുള്ള മാറ്റങ്ങളെ മനസ്സിലാക്കിയാണ് മോഡി ഗവൺമെൻറ് ഒരു മുഴം മുന്നിൽ നീങ്ങുകയാണ്. അതിനോട് കൂടെ ചേർന്ന് മുന്നേറാൻ എല്ലാ സ്റ്റേറ്റുകളും തയ്യാറാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാല് കോഡുകൾ അത് ഒരു വിപ്ലവകരമായ മാറ്റം തന്നെയാണ് ഭാരതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്.
1: എന്താണ് ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റ് അരവിന്ദ് ശിവന് പറയാനുള്ളത്?
0: സുരക്ഷിതമായ തൊഴിൽ ഭരണഘടനാപരമായി പറയുമ്പോൾ ജീവിക്കുവാനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമായിട്ട് അവകാശമാണ്. നമ്മളെല്ലാവരും ജീവിക്കുന്നുണ്ടല്ലേ, നമ്മുടെ ഭരണഘടനയിൽ നമ്മൾ പറയുന്നത് റൈറ്റ് ടു ലൈഫ് ആൻഡ് ലിബർട്ടി. എന്താണ് ശരിക്കും ജീവിക്കുക എന്ന് പറയുന്നത്? മൃഗങ്ങളെയും പോലും ജീവിക്കാറുണ്ട്, മനുഷ്യരെയും ജീവിക്കാറുണ്ട്. നമ്മളെപ്പോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നു, അവർക്ക് പാർപ്പിട, അവരെ തന്നെത്താൻ കണ്ടെത്തുന്നു. പക്ഷെ എന്താണ് മൃഗങ്ങളിൽ നിന്നും മനുഷ്യരെ മാറ്റി നിർത്തുന്ന ഒരു കാര്യമെന്ന്? ഈ ഒരു ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയോട് ഫ്രാൻസിസ് കോരാളി എന്നൊരു കേസിൽ ചോദിച്ചിട്ടുണ്ട്. കോടതി നമ്മുടെ ഭരണഘടനയിൽ ജീവിക്കുക എന്ന് പറയുന്നു, എന്താണ് ജീവിക്കുക എന്ന് പറഞ്ഞാൽ? ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ വാക്കുകളാണ്, റൈറ്റ് ടു ലൈഫ് ഈസ് നോട്ട് മിയർ അനിമൽ എക്സിസ്റ്റൻസ്. മൃഗതുല്യമായ ജീവിതമല്ല ജീവിക്കുക എന്ന് പറഞ്ഞാൽ, ജീവിതക്കുക എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി. അന്തസ്സോടും ആത്മാഭിമാനത്തോടുകൂടിയും ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ പൗരൻ്റെയും ഓരോ വ്യക്തിയുടെ അവകാശമാണ്. അപ്പം ആ അന്തസ്സിനും ആത്മാഭിമാനത്തിനും ആക്കം കൂട്ടുന്നത് അവൻ തൊഴിലെടുക്കുന്നുണ്ട് എന്ന് അവൻ്റെ ഐഡൻറ്റിറ്റി കാണിക്കുന്ന അപ്പോയിൻമെൻറ്റ് ലെറ്റർ മുതൽ അവൻ്റെ സോഷ്യൽ വെൽഫെയർ ഉൾപ്പെടെ, സാമൂഹ്യക്ഷേമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ആരോഗ്യം എല്ലാം ആ കുടുംബത്തിനും കൂടിയാണ് അവർ തൊഴിലെടുക്കുമ്പോൾ ആ ഒരു ഗുണമുണ്ടാകുന്ന കാണുമ്പോൾ തന്നെ ആ ഒരു കോടതിയുടെ വിധിന്യായത്തിൻ്റെ, കോടതിയുടെ നിരീക്ഷണം, അത് ഭരണഘടനയിൽ എന്താണോ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൻ്റെ പൂർണ്ണമായ ഒരു മാനിഫെസ്റ്റേഷനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ അത് തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും കർശനമായി സംരക്ഷിക്കുന്നവരോടൊപ്പം തന്നെ വ്യവസായ മേഖലയ്ക്ക് അനാവശ്യമായ നിയന്ത്രണങ്ങളിൽ നിന്നും മോചനം നൽകിയും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച വേഗത്തിലാക്കുകയാണ് ഈ പുതിയ ലേബർ കോഡുകൾ. ബി ആർ അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നമ്മൾ നമ്മുടെ ഭരണഘടന രാഷ്ട്രപരമായിട്ടുള്ള ഭരണഘടനയാണ് നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത്. സാമൂഹികവും സാമ്പത്തികവുമായ അവകാശങ്ങളെല്ലാം പൂർത്തീകരിക്കുന്ന ഒരു ഭരണഘടന ഇനിയും അത് ഉണ്ടാവേണ്ടതുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു ചുവടുവെപ്പായിട്ടാണ് പുതിയ തൊഴിൽ നിയമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക എന്നാണ് പറയാനുള്ളത്.
1: താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആത്മാഭിമാനത്തോടെ തൊഴിലെടുക്കാനുള്ള ഒരു വ്യാവസായിക അന്തരീക്ഷം രാജ്യത്ത് വളരുവാൻ ഇത്തരത്തിലുള്ള പരിഷ്കാരങ്ങൾക്ക് കഴിയട്ടെ, അതിന് ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉതകും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. നമസ്കാരം.
0: നന്ദി. നമസ്കാരം.
2: നന്ദി. നമസ്കാരം.
3: ഏകീകൃത തൊഴിൽ കോഡുകൾ, വ്യവസായ സൗഹൃദ തൊഴിൽ സംസ്കാരത്തിലേക്കുള്ള ചുവടുവയ്പ്. ചർച്ച ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്തവർ അഡ്വക്കേറ്റ് GS പ്രകാശ്, അഡ്വക്കേറ്റ് അരവിന്ദ് ശിവൻ.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക.

0: എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
2: എന്നും രാവിലെ 7:13.
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ശ്രോതാക്കളെ, ഇന്ന് വൈകുന്നേരം 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും മുന്നേറാം കൃഷിയിലൂടെ. സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീട നിയന്ത്രണം ഡോക്ടർ അഞ്ജു സി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഇന്ന് വൈകുന്നേരം 6:50.
1: ഈ ആകാശവാണിക തിരുവനന്തപുരം.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ മഴവില്ല്, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴവില്ലിൽ ഇന്നാദ്യ ഗാനം ചെന്നൈ എക്സ്പ്രസ് എന്ന ഹിന്ദി ചിത്രത്തിൽ നിന്ന്. പാടിയത് അർജിത് സിംഗ്, നീതി മോഹൻ, സുനീതി എന്നിവർ.

0: ലത മങ്കേഷ്കറും ശൈലേന്ദ്ര സിംഗും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ബോബി.
1: മുഝേ കുച്ച് കഹനാ ഹേ
2: മുഝേ കുച്ച് കഹനാ ഹേ
1: മുഝേ ഭി കുച്ച് കഹനാ ഹേ
2: പഹലേ തും
1: പഹലേ തും
2: പഹലേ തും
1: പഹലേ തും
2: പഹലേ തും
1: തും
2: തും
1: തും
2: തും
1: തും
2: തും തും
1: ദേഖോ ജിസ് തരഹ ലഖ്നൌ കേ ദോ നവാബോ കി ഗാഡി പഹലേ ആപ് പഹലേ ആപ് പഹലേ ആപ് പഹലേ ആപ് കർതെ നിക്കൽ ഗയി തി ഉസ് തരഹ ഹമാരി പഹലേ തും പഹലേ തും പഹലേ തും പഹലേ തും മേ യേ മസ്തി ഭരി റുത് ന ചലി ജായേ.

0: ആകാശവാണി സമയം 5 മണി. ഹിന്ദി പാഠം പഠിപ്പിക്കുന്നത് ഭാസ്കരൻ. പഠിക്കുന്നവർ ശിവങ്കരി, പാർവതി എന്നിവർ.
1: ഈ ആകാശവാണി കാ തിരുവനന്തപുരം കേന്ദ്ര ഹെ ആയി ആപ് സുൻതേ ഹെ ഹിന്ദി പാഠ്. ശിക്ഷക് ഹെ ഭാസ്കരൻ കെ നീലേശ്വർ. ഛാത്രായേ ഹെ പാർവതി ഓർ ശിവങ്കരി.
2: നമസ്തേ ബച്ചോ.
3: നമസ്തേ അധ്യാപക ജി.
2: ഗലീലിയോ പാഠത്തിന്റെ കുറച്ച് ഭാഗം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ബാക്കി ഭാഗ് ഹം പട്ടേങ്കെ പാലേ മൈ പട്ടുങ്ക. ഗലീലിയോനെ ആകെ ചൽക്ക ഠേർ സാരി ദുസരി ഖോജെങ്കി ഇൻമേ പഹലി ദൂർബിൻ ഭി ഷാമിൽ ഹെ. ഗലീലിയോനെ വിജ്ഞാൻമേ പ്രയോ തഥ ഗണിതക്കോ സഹി ജഗ ദേക്കർ ഖുദ് ആധുനിക് യാ നയ വിജ്ഞാൻ കി ഖോജ് കി. ശിവങ്കരി പഠ്യേ.
4: ഗലീലിയോനെ ആകെ ചൽക്കർ ഡേർ സാരി ദൂസരി ഖോജെ കി ഇൻമേ പഹലി ദൂർബീൻ ബി ഷാമിൽ ഹെ. ഗലീലിയോനെ വിജ്ഞാൻ മേ പ്രയോഗ് തഥാ ഗണിത് കോ സഹി ജഗ ദേക്കർ ഖുദ് ആധുനിക് യാ നയേ വിജ്ഞാൻ കി ഖോജ് കി.
2: ഇസ് ഭാഗ കാ മലയാളം പരിഭാഷ ദേഖേംഗെ. ഗലീലിയോ പിന്നീട് മറ്റ് നിരവധി കണ്ടെത്തലുകൾ നടത്തി. ഇതിൽ ആദ്യത്തെ ദൂരദർശിനിയും ഉൾപ്പെടുന്നു. ഗലീലിയോ ശാസ്ത്രത്തിൽ പരീക്ഷണത്തിനും ഗണിതത്തിനും ശരിയായ സ്ഥാനം നൽകിക്കൊണ്ട് ആധുനിക ശാസ്ത്രം അഥവാ നവീന ശാസ്ത്രം തന്നെ കണ്ടെത്തി. കണ്ടെത്തലുകൾ, ഖോജിന കണ്ടെത്തുക, ഖോജേ കണ്ടെത്തലുകൾ, ദൂർബീൻ
4: ദൂരദർശിനി
2: ടെലിസ്കോപ്പ്, സഹിജഗ പർവതി സഹിജഗ കറക്റ്റ് പ്ലേസ് ശരിയായ സ്ഥാനം, ആധുനിക് ആധുനിക മോഡേൺ, നയേ മത്തലബ് നയേ
4: ന്യൂ
2: നയാക്ക വിലോം ശബ്ദ പർവതി നയാക്ക വിലോം ശബ്ദ
3: പുരാന
2: നയാ പുരാന നയാക്ക വിലോം ശബ്ദ പുരാന. ഗലീലിയോക്കോ ഗലീലിയെ ഇസാബി ക്യോം കഹാ ജാനേ ലഗ. ഗലീലിയോയെ ഗലീലിയോ ഗണിതജ്ഞൻ എന്ന് പറയപ്പെടാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ശിവങ്കരി ബതായിയേ.
4: ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് കാ പ്രയോഗ് പഹലി ബാർ ഇത്ന സ്യാദാ കിയാ കി ലോഗ് ഉനേ ഗലീലിയെ ഹിസാബി കഹ്നേ ലഗേ.
2: അതായത് പാർവതി സുനിയെ, ഗലീലിയോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഹിസാബ് കാ പ്രയോഗ് പഹലി ബാർ ഇത്ന സ്യാദാ കിയാ കി ലോഗ് ഉനേ ഗലീലിയോ ഹിസാബി കഹ്നേ ലഗേ. അഗലായക്ക് സവാൽ ദേക്കേംഗെ. പുരാനെ ജമാനെ മേ സമയ ജാനേ കെലിയെ ലോഗോനെ ക്യാ ക്യാ ഉപായ് അപ്നായേ ഹോഗേ. അതായത് പഴയ കാലത്ത് സമയമറിയാൻ ആളുകൾ എന്തെല്ലാം മാർഗങ്ങളാണ് സ്വീകരിച്ചിരുന്നത്? പുരാന ജമാനമേ ലോക് സമയ ജാനേ കെലിയെ കൈ തരീക്കെ അപ്നായത്തെ വേ ധൂപ് ഗഡിക്ക ഇസ്തേമാൽ കർത്തേത്തെ ജോ സൂരജ് കി പർച്ഛായി സേ സമയ ബദാത്തി കുച്ച് ലോക് പാനി ഘടിക്ക പ്രയോഗ കർത്തേത്തെ ജിസ്മേ പാനിക്കെ ബഹാവ് സേ സമയക്ക അനുമാൻ ലഗായ ജാത്താത്ത രാത്മേ പാരെ അവർ ചാന്ദ് കി സ്ഥിതി ദക്കർ ബി സമയക്ക അന്താസ ലഗായ ജാത്താത്ത. ഗലീലിയോനെ അപ്പിനി നബ്സ് കാ ഇസ്തേമാൽ കർക്കെ ഫാനൂസ് കെ ഝൂൽനേക്ക സമയ മാപ്പ ജിസ്സെ പെൻഡുലം

0: ഘടി കാ ആധാർ ബനാ ടീക്ക് ഔറ ഏക പ്രശ്ന ഗലീലിയോനേ ചാന്ദ് കെ സ്ഥിർ ഹോനേ കാ നതീജ കൈസേ നിക്കാലാം ഉസ്കാ ഉത്തർ ബതായിയേ
1: ഉസ്നേ അപ്നേ ദോസ്ത് കോ പഹാഡി പർ ചട്നേ കോ കഹാ ഓർ ഖുദ് ഉതർനേ ലഗാ ഓർ ദോനോ കെ അനുഭവ് കാ മിലാൻ കിയാ
0: ഔറ ഏക സവാൽ ഗലീലിയോ കെ പിതാ കിസ് ബാത് പർ നാരാസ് ഹോനേ കി ബജായ് ഖുശ് ഹുയേ
2: ജബ് ഗലീലിയോ നേ കഹാ കി വഹ് വൈജ്ഞാനിക് ബന്നാ ചാഹ്താ ഹൈ ഓർ സച്ച് വഹ് കഹനേ സേ ഭഗവാൻ സേ ബി നഹീം ടർനാ ചാഹിയേ
0: അബ് ബതായിയേ
1: ജബ് ഗലീലിയോ നേ കഹാ കി വോ വൈജ്ഞാനിക് ബന്നാ ചാഹ്താ ഹൈ ഓർ സച്ച് കഹനേ സേ ഭഗവാൻ സേ ബി നഹീം ഡർനാ ചാഹിയേ
0: ടീക് ഹൈ അച്ഛ അഗല സവാൽ ഗലീലിയോ നേ പെൻഡുലം കെ നിയമോ കി ഖോജ് കിസ് ചീസ് പർ നസർ പഡ്നേ കെ ബാത് കി ചാർ ഓപ്ഷൻ ദേംഗേ സഹി ഓപ്ഷൻ അബ് ബതാന പഹലാ ഓപ്ഷൻ ഹൈ അപ്നി നബ്സ് പർ നെക്സ്റ്റ് ഓപ്ഷൻ ഝൂൽത്തേ ഹുയേ ഫാനൂസ് പർ നെക്സ്റ്റ് വൺ ധാതുവോ കെ ഗോലോ പർ ഔർ ലാസ്റ്റ് ഘടി പർ സഹി ജവാബ് ക്യാ ഹൈ ഗലീലിയോ നേ പെൻഡുലം കെ നിയമോ കി ഖോജ് കിസ് ചീസ് പർ നസർ പഡ്നേ കെ ബാത് കി ബതായിയേ
2: ഝൂൽത്തേ ഹുയേ ഫാനൂസ് പർ
0: ഝൂൽത്തേ ഹുയേ ഫാനൂസ് പർ ജോർ സേ ബതായിയേ
2: ഝൂൽത്തേ ഹുയേ ഫാനൂസ് പർ
0: ഝൂൽത്തേ ഹുയേ ഫാനൂസ് പർ അഗലാ സവാൽ ഗലീലിയോ നേ വിജ്ഞാൻ മേ കിസ് കാ പ്രയോഗ് ഇത്തനാ സ്യാദാ കിയാ കി ലോഗ് ഉസേ ഗലീലിയോ ഹിസാബി കഹ്നേ ലഗേ
1: ഗണിത് ഓർ ഹിസാബ്
0: ടീക് ഹൈ അഗലാ സവാൽ പാർവതി ബതാന ഗലീലിയോ നേ പഹലി ദൂർബിൻ കെ അലാവ വിജ്ഞാൻ മേ ഔർ ക്യാ മഹത്വപൂർണ ഖോജ് കീ തീ
2: പെൻഡുലം കെ നിയം
0: പെൻഡുലം കെ നിയം ലേഖ് മേ ഗലീലിയോ കെ ചരിത്രക്ക് ഏക വിശേഷത ബതായി ഗീ ഹൈ കി വ ബിനാ സബൂത് കെ കുച്ച് നഹി സ്വീകാർത്താ ഥാ ആപ് അപ്നെ ദൈനിക ജീവൻ മേ ഇസ് വിശേഷത കാ ഉപയോഗ കൈസേ കർ സക്തേ ഹൈ ഏക ഉദാഹരൺ ദേക്കർ സംസാരിയേ അപ്നെ ദൈനിക ജീവൻ പർ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ ഗലീലിയോയുടെ ഈ സ്വഭാവം നിങ്ങൾ എങ്ങനെയാണ് അനുകരിക്കാൻ പോകുന്നത് ബൈ അപ്നെ ദൈനിക ജീവൻ മേ ബിനാ സബൂത് കെ കുച്ച് നഹി സ്വീകാരണയ്ക്ക് വിശേഷത കാ ഉപയോഗ വിഭിന്ന തരീക്കോ സേ കർ സക്താ ഹും ഉദാഹരൺ കെ ലിയ സോഷ്യൽ മീഡിയ പർ കിസി ഖബർ യാ ജാൻകാരിക്കോ തുരന്ത് സച്ച് മാനേക്ക് ബജായ് മൈ പഹലെ ഉസ്കി പുഷ്ടി വിഭിന്ന വിശ്വസനീയ സ്രോതോം സേ കരുങ്ക മൈ കിസി ദോസ്ത് യാ രിസ്തേദാർ ദ്വാര ബദായി ഗൈ അഫ്വാ പർ തുരന്ത് വിശ്വാസ് നഹി കരുങ്ക ബൽക്കി ഉസ്കെ പീച്ചേക്ക് സച്ചായി ജാനേക്ക് കോശിഷ് കരുങ്ക യേ വിശേഷത മുജേ ഗലത്ത് ധാരണാവോ സേ ബച്ചനെ ഔർ താർക്കിക് നിർണയ ലേനെ മേ മദത് കരേഗി അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചില ഫാൾസ് ഫേക്ക് ന്യൂസൊക്കെ കണ്ടാൽ അപ്പോൾ തന്നെ നിങ്ങളത് വിശ്വസിക്കാൻ പാടില്ല ഗലീലിയോക്ക് എന്താണ് ഏത് കാര്യത്തിനും അതിനൊരു ശരിയായ തെളിവ് വേണം അതുപോലെ ആയിരിക്കണം നിങ്ങളും ഓരോ കാര്യം കേട്ട ഉടനെ വിശ്വസിക്കരുത് ടീക്ക്
1: ഇനി
0: എത്ര മിനിറ്റായി മേഡം അകല സവാർദ്ദിക്കേ ഗലീലിയോക്കോ ആധുനിക വിജ്ഞാൻ കാ ജനകക്യോം കഹാ ജാത്താ ഹേ ലേഖ് മേ ദിയ ഗയെ തഥ്യോ കെ ആധാർ പർ സ്പഷ്ട കീജിയേ ഗലീലിയോക്കോ ആധുനിക വിജ്ഞാൻ കാ ജനകക്യോം കഹാ ജാത്താ ഹേ ലേഖ് മേ ദിയ ഉദാഹരണ കെ ആധാർ പർ സ്പഷ്ട കീജിയേ എന്തുകൊണ്ടാണ് ഗലീലിയോനെ ഫാദർ ഓഫ് മോഡേൺ സയൻസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഗലീലിയോക്കോ ആധുനിക വിജ്ഞാൻ കാ ജനക കഹാ ജാത്താ ഹേ ക്യോക്കി ഉൻഹോനെ വിജ്ഞാൻ മേ പ്രയോഗ് അവർ ഗണിത കെ വ്യവസ്ഥിത് ഉപയോഗക്കോ പഹലി ബാർ പ്രമുഖതാ ദി ഉൻഹോനെ കിസി ബി ചീസ് കോ ബിനാ സബൂത് കെ സ്വീകാർ നഹി കിയ ബൽക്കി പ്രായോഗിക് അവലോകൻ കോ മഹത്വ ദിയ ജയ്സേ ചാന്ദ് കെ സ്ഥിർ ഹോനേ കാ പതാ ലഗാന ഉൻഹോനെ കഹാ കി വിജ്ഞാൻ കാ മത്ലബ് പ്രയോഗ് ഹേ ഉൻഹോനെ യെ സ്പഷ്ട കിയാ കി ജോ ബി ചീസ് യാ ഘടന പ്രയോഗ് കെ ദൗരാൻ മാപ് തൗൽ നാപ് ജോക് യാ ഗിൻതി കെ ദായരെ സേ ബാഹർ ഹോ വ വിജ്ഞാൻ നഹി ഹേ ഉൻഹോനെ വിജ്ഞാൻ മേ ഗണിത് യാ ഇസാബ് കാ പ്രയോഗ് ഇത്തനാ സ്യാദ കിയാ കി ലോക് ഉൻഹേ ഗലീലിയോ ഇസാബി കൈനെ ലഗേ ഉൻകി പെൻഡുലം കി ഖോജ് ജോ പ്രയോഗോം ഔർ മാപ് പർ ആധാരിത തീ ഇസ് കാ ഏക് ഉത്കൃഷ്ട ഉദാഹരൺ ഹേ ഉൻഹോനെ പഹലി ദൂർബിൻ ജൈസി ഖോജെ കി ജോ അവലോകൻ ഔർ ഗണിതീയ സിദ്ധാന്തോം പർ ആധാരിത തീ ഇൻ സബ് ബാത്തോം സേ സ്പഷ്ട ഹോത്താ ഹെ കി ഗലീലിയോ നേ വിജ്ഞാൻ കോ കേവൽ ദാർശനിക ചിന്തൻ സേ നിക്കാൽകർ മാപനീയ പ്രായോഗിക് ഔർ താർക്കിക് ആധാർ പ്രദാൻ കിയ ജിസ്നെ ആധുനിക വൈജ്ഞാനിക പദ്ധതിക്ക് നീവ് രക്കി
1: ഗലീലിയോ കോ ആധുനിക വിജ്ഞാൻ കാ

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ചങ്ങാതി കേൾക്കാം. ചങ്ങാതി പരിപാടിയാണ് നിങ്ങൾ കേൾക്കുന്നത്. വീണ്ടും ഒരു മഴക്കാലം വന്നിരിക്കുന്നു. നമ്മുടെ നാട്ടിലെ പുഴകളും തോടുകളും കുളങ്ങളുമെല്ലാം നിറഞ്ഞു കവിയാൻ പോകുന്നു. മഴയിൽ നിന്ന് രക്ഷ നേടാൻ ഇന്ന് നമുക്ക് പല ഉപാധികളുണ്ട്. എന്നാൽ ഇതൊന്നുമില്ലാതെയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ചോരുന്ന വീടുകളും കുടയില്ലാത്ത സ്കൂളിൽ പോക്കും പിന്നെ വെള്ളം കയറുന്ന വീടുകളും വഴികളും ഇതൊക്കെ തരണം ചെയ്ത് ജീവിതത്തിൽ വിജയിച്ച ചിലരെക്കുറിച്ച് നമുക്ക് ഇന്ന് കേൾക്കാം. ഞങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ നമ്പർ ശ്രദ്ധിക്കുക: 9880221957. നമ്പർ വീണ്ടും 9880221957.

പാറക്കുഴിത്തോട് അധികം വെള്ളമൊന്നും ഒഴുകാത്ത ഒന്നാണ്. വലിയ മഴക്കാലത്ത് മാത്രം ആ തോട് നിറഞ്ഞൊഴുകും. ആ സമയത്ത് പോലും ആളുകൾ ആ തോട് മുറിച്ച് കടക്കാറുണ്ട്. തോടിന് സമീപത്തുള്ളവർക്ക് കുളിക്കാനും തുണി കഴുകാനും ഈ തോട് ഉപകാരപ്പെട്ടിരുന്നു. വേനൽക്കാലമായാൽ ഈ തോട്ടിലെ ചില സ്ഥലങ്ങളിൽ മാത്രമേ വെള്ളമുണ്ടാകൂ. ഈ തോടിന്റെ തീരത്ത് അനേകം ആളുകൾ വീട് വെച്ച് താമസിച്ചിരുന്നു. വീടുകളെന്ന് വെച്ചാൽ വലിയ കെട്ടിടങ്ങളൊന്നുമല്ല, ചെറിയ കുടിലുകളും വീടുകളും. ഈ പറയുന്ന സംഭവം നടന്ന കാലത്ത് പാറക്കുഴി തോടിന്റെ സമീപത്തുണ്ടായിരുന്ന വീടുകളെല്ലാം തന്നെ ഓലമേഞ്ഞവയായിരുന്നു. കാളപൂട്ടുകാരനായിരുന്നു പൊന്നപ്പൻ. പൊന്നപ്പന്റെ വീട് ഈ പാറക്കുഴി തോടിന് സമീപത്തായിരുന്നു. തന്റെ രണ്ട് കാളകളെ പാടത്തെ പണി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് ഈ തോട്ടിൽ നിർത്തി പൊന്നപ്പൻ കുളിപ്പിക്കുമായിരുന്നു. പൊന്നപ്പന്റെ രണ്ട് മക്കൾ ആ ഗ്രാമത്തിലെ സ്കൂളിലാണ്. മൂത്തവൻ ചന്ദ്രൻ, രണ്ടാമൻ ഗോപി. ചന്ദ്രൻ 6ാം ക്ലാസ്സിലും ഗോപി 4ാം ക്ലാസ്സിലും. കുറെ ദൂരം നടന്നാണ് അവർ സ്കൂളിൽ പോയിരുന്നത്.

0: നെൽപ്പാടങ്ങളിൽ പണിയുള്ളപ്പോൾ മാത്രമേ പൊന്നപ്പന് കാളകളിൽ നിന്നും വരുമാനമുണ്ടായിരുന്നുള്ളൂ. അല്ലാത്ത സമയത്തും തൻ്റെ രണ്ട് കാളകളെ പോറ്റേണ്ട ചുമതല പൊന്നപ്പനുണ്ടായിരുന്നു. പിന്നെ അയാൾ മറ്റ് കൃഷിപ്പണികൾക്കും പോകും. അതിന് കിട്ടുന്ന കൂലിയാണ് മറ്റൊരു വരുമാനം. ഈ ചുരുങ്ങിയ വരുമാനത്തിലാണ് ആ കുടുംബം ജീവിച്ചത്. മൂത്തമകൻ ചന്ദ്രൻ സ്കൂളിൽ പഠിച്ച പുസ്തകങ്ങൾ തന്നെയാണ് ഇളയവൻ ഗോപിയും ഉപയോഗിച്ചത്. പുതിയ പാഠപുസ്തകം വാങ്ങാൻ അവർക്ക് പണമില്ലായിരുന്നു. മഴക്കാലമായാൽ അവർ സ്കൂളിൽ പോകുന്നത് നനഞ്ഞാണ്. അവർക്ക് കുടകളില്ല. മഴയുള്ളപ്പോൾ വാഴയില തലയിൽ ചൂടി അവർ സ്കൂൾ വിട്ടു പോകാറുമുണ്ട്. രാവിലെ മഴയാണെങ്കിൽ അന്ന് അവർ സ്കൂളിൽ പോവുകയുമില്ല. പഠിച്ചു വലിയ ഉദ്യോഗം കിട്ടുമെന്നുള്ള ആഗ്രഹമൊന്നും പൊന്നപ്പനോ പൊന്നപ്പൻ്റെ മക്കൾക്കോ ഇല്ലായിരുന്നു. കുട്ടികളായതുകൊണ്ട് സ്കൂളിൽ പോകുന്നു. കുറേ കഴിയുമ്പോൾ അവരും തന്നെപ്പോലെ കാള പൂട്ടുകയോ മറ്റെന്തെങ്കിലും കൃഷിപ്പണികൾ ചെയ്തോ ജീവിക്കും എന്ന സ്വപ്നമേ പൊന്നപ്പനുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ആ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ എല്ലാ വിദ്യാർത്ഥികളും പഠിച്ച് നല്ല മാർക്ക് വാങ്ങണമെന്ന് ചില അധ്യാപകർക്കെങ്കിലും താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ കുട്ടികളും ഗ്രഹപാഠം ചെയ്യുന്നുണ്ടോ എന്ന് അവർ സ്ഥിരമായി പരിശോധിക്കുമായിരുന്നു. ചന്ദ്രനും ഗോപിക്കും അതിൻ്റെ പേരിൽ പലപ്പോഴും അടിയും കിട്ടിയിട്ടുണ്ട്. പിന്നെ സ്ഥിരമായി എല്ലാ ദിവസവും പകർത്തെഴുതണം. കുട്ടികളുടെ കയ്യക്ഷരം നന്നാകാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയാണ്. പകർത്തെഴുതിയില്ലെങ്കിലും അടി ഉറപ്പാണ്. അതുകൊണ്ട് ഒന്നും പഠിച്ചില്ലെങ്കിലും പകർത്തെഴുതി കൃത്യമായി ചന്ദ്രനും ഗോപിയും സ്കൂളിൽ കൊണ്ടുപോകുമായിരുന്നു. മഴക്കാലത്ത് സ്കൂളിൽ പോകുമ്പോൾ പുസ്തകങ്ങൾ നനയാനുള്ള സാധ്യതയുണ്ട്. പുസ്തകങ്ങളും ബുക്കുകളും കൊണ്ടുപോകാൻ ബാഗൊന്നും ചന്ദ്രനും ഗോപിക്കുമില്ല. രണ്ടുപേർക്കും ഓരോ വീതിയുള്ള റബ്ബർ ബാൻഡുണ്ട്. അതിനുള്ളിൽ പുസ്തകങ്ങളും ബുക്കുകളും എല്ലാം ഉണ്ടായിരിക്കും. മഴ പെയ്താൽ ഈ പുസ്തകങ്ങളെല്ലാം ഉടുപ്പിനകത്ത് കയറ്റുകയോ അല്ലെങ്കിൽ ഒരു വാഴയിലയുടെ കീഴിൽ പിടിക്കുകയോ ചെയ്യും. ഒരു മഴക്കാലം. തണുപ്പുള്ളതുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖം. പൊന്നപ്പനും ഭാര്യയും മക്കളും അന്ന് രാത്രി സുഖമായി കിടന്നുറങ്ങി. കാളകളുടെ ശബ്ദം കേട്ടിട്ടാണ് പൊന്നപ്പൻ ഉറക്കമുണർന്നത്. മഴ ഇപ്പോഴും തകർത്തു പെയ്യുന്നു. മഴയുടെ ശബ്ദത്തോടൊപ്പം വെള്ളം ഒഴുകുന്ന ശബ്ദം കൂടി ഇപ്പോൾ കേൾക്കാം. തോട്ടിലെ വെള്ളം ഒഴുകുന്ന ശബ്ദം എങ്ങനെയാണ് ഇത്ര കൂടിയത് എന്ന് പൊന്നപ്പൻ ചിന്തിച്ചു. വാതിലിലൂടെ പുറത്തേക്ക് വെളിച്ചം അടിച്ചു നോക്കിയപ്പോൾ തോട്ടിലെ വെള്ളം തൻ്റെ വീടിൻ്റെ മുറ്റത്തുകൂടിയാണ് ഇപ്പോൾ ഒഴുകുന്നത്. തൻ്റെ കാളകൾ കഴുത്തോളം വെള്ളത്തിൽ നിൽക്കുന്നു. അവ വളരെ പാടുപെടുന്നുണ്ട്. പൊന്നപ്പൻ ഉടനെ തന്നെ വെള്ളത്തിൽ ഇറങ്ങി കാളകളെ കെട്ടിയിരുന്ന കയറഴിച്ചു. അവയെ വീടിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വീട്ടിലേക്ക് വന്നപ്പോൾ വെള്ളം വീണ്ടും ഉയരുകയാണ്. തൻ്റെ വീടിൻ്റെ ഉമ്മറത്തുകൂടിയാണ് വെള്ളം ഇപ്പോൾ ഒഴുകുന്നത്. ഭാര്യയും മക്കളെയും ഉണർത്തിയാലോ എന്ന് പൊന്നപ്പൻ ചിന്തിച്ചു. അപ്പോഴേക്കും വെള്ളം വീടിനകത്തേക്ക് കയറിക്കഴിഞ്ഞു. വീടിനകത്തുണ്ടായിരുന്ന പാത്രങ്ങളും കുറേ മരസാധനങ്ങളും വെള്ളത്തിൽ ഒഴുകിപ്പോയി. ഇതൊരു സാധാരണ മഴയോ വെള്ളപ്പൊക്കമോ അല്ല എന്ന് പൊന്നപ്പന് മനസ്സിലായി. അയാൾ ഉടൻ തന്നെ ഭാര്യയെയും മക്കൾ ചന്ദ്രനെയും ഗോപിയെയും വിളിച്ചുണർത്തി. കുട്ടികൾ എഴുന്നേറ്റതും അവരുടെ പുസ്തകം എവിടെയാണ് എന്നാണ് അവർ ആദ്യം നോക്കിയത്. അവർ രാത്രി പുസ്തകം വെച്ചിരുന്ന സ്ഥലം വെള്ളത്തിൽ മൂടിയിരിക്കുന്നു. ഉടൻ തന്നെ കൈകൾ വെള്ളത്തിലിട്ട് അവരുടെ പുസ്തകം അവിടെ ഉണ്ടോ എന്ന് പരിശോധിച്ചു. അവ ഒഴുകിപ്പോയിരിക്കുന്നു. നീ കുട്ടികളെയും കൊണ്ട് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി വെള്ളം കയറാത്തിടത്ത് നിന്നോളൂ. ഒഴുകിപ്പോയ സാധനം വല്ലതും കിട്ടുമോ എന്ന് ഞാൻ നോക്കാം. പൊന്നപ്പൻ ഇത് പറഞ്ഞിട്ട് വെള്ളം ഒഴുകുന്ന ദിശയിലൂടെ വേഗം ഓടാൻ തുടങ്ങി. നിങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോകരുത്, ഭാര്യ പുറകിൽ നിന്ന് പറഞ്ഞു. അത് പൊന്നപ്പൻ കേട്ടോ എന്നറിയില്ല. അപ്പോഴേക്കും അയാൾ ഇരുട്ടിൽ മറഞ്ഞിരുന്നു. ചന്ദ്രനും ഗോപിയും അവരുടെ അമ്മയുടെ കൂടെ ഒരു വാഴയുടെ കീഴിലാണ് നിന്നത്. അവർ നനഞ്ഞു കുതിർന്നു. വെള്ളം കയറിയ വീട്ടിൽ കയറാൻ അവർക്ക് പേടിയായിരുന്നു. വീട് ഇടിഞ്ഞു വീണാലോ? പൊന്നപ്പൻ ഈ സമയത്ത് തോട്ടിലെ വെള്ളത്തിൻ്റെ കൂടെ പരമാവധി വേഗത്തിൽ നടക്കുകയായിരുന്നു. പൊന്നപ്പൻ്റെ വീടിൻ്റെ മുമ്പിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന പാറക്കുഴിത്തോട് അല്പം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തെക്കോട്ട് തിരിയും. വെള്ളപ്പൊക്കത്തിൽ തോട് കവിഞ്ഞൊഴുകുമ്പോൾ ആ വളവുള്ള ഭാഗത്തിന് എതിർവശത്തുള്ള പുരയിടത്തിലേക്ക് വെള്ളം കയറും. പൊന്നപ്പൻ്റെ വീട്ടിൽ നിന്നും ഒഴുകിപ്പോയ സാധനങ്ങൾ ആ പുരയിടത്തിൽ നിന്ന് കണ്ടെടുക്കാൻ സാധിക്കും എന്ന് അയാൾ കരുതി. പൊന്നപ്പൻ കരുതിയത് ശരിയായിരുന്നു. അവിടെ നിന്നും ആ വീട്ടിൽ നിന്നും ഒഴുകിപ്പോയ പാത്രങ്ങളും മറ്റും ഒട്ടനവധി സാധനങ്ങളും കിട്ടി. അവയെല്ലാം നനഞ്ഞിരുന്നു എങ്കിലും അതൊക്കെ എടുത്തുകൊണ്ട് മടങ്ങി വീട്ടിൽ വന്നപ്പോൾ നേരം വെളുത്തിരുന്നു. അപ്പോഴേക്കും മഴയുടെ ശക്തിയും കുറഞ്ഞിരുന്നു. പാറക്കുഴിത്തോട്ടിലെ വെള്ളം അല്പമൊന്ന് താന്നു. അപ്പോഴേക്കും പൊന്നപ്പൻ്റെ ഭാര്യയും മക്കളും അവരുടെ വീട്ടിനുള്ളിൽ തിരിച്ചു കയറി. വീട്ടിനുള്ളിൽ നിറയെ മണ്ണും ചെളിയുമായിരുന്നു. അത് വൃത്തിയാക്കുവാൻ ഒരുങ്ങുമ്പോഴാണ് പൊന്നപ്പൻ തനിക്ക് കിട്ടിയ കുറേ സാധനങ്ങളുമായി വീട്ടിൽ മടങ്ങി വന്നത്. എന്നിട്ട് അയാൾ മക്കളോട് പറഞ്ഞു, ഇനിയും കുറേ സാധനങ്ങൾ അവിടെ എടുത്തു വച്ചിട്ടുണ്ട്. നിങ്ങൾ കൂടി വന്നാൽ അത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ഞങ്ങളുടെ പുസ്തകം കിട്ടിയോ അച്ഛാ? ഇളയ മകൻ ഗോപിയാണ് ആ ചോദ്യം ചോദിച്ചത്. കഞ്ഞി വയ്ക്കുന്ന കലം കിട്ടിയത് തന്നെ വലിയ കാര്യം, അതിനിടയിലാണ് പുസ്തകം. പൊന്നപ്പൻ ആരോടെന്നില്ലാതെ പറഞ്ഞു. രാത്രി മുഴുവൻ ഉറങ്ങാതെ മഴയത്ത് നിന്ന ആ രണ്ടു കുട്ടികൾ പൊന്നപ്പൻ്റെ പിന്നാലെ പോയി. അവരുടെ വീട്ടിൽ നിന്നും ഒഴുകിപ്പോയ സാധനങ്ങൾ പെറുക്കിക്കൊണ്ടുവരാനാണ് അവർ പോയത്. അവരുടെ യാത്രയിൽ കുട്ടികൾക്ക് അവരുടെ ചില ബുക്കുകളും പുസ്തകങ്ങളും കൂടി കിട്ടി. അവ മുഴുവൻ നനഞ്ഞിരുന്നു. അതവർ എടുത്തുകൊണ്ട് വന്ന് വളരെ സൂക്ഷിച്ച് അവരുടെ വീട്ടിൽ നനയാത്ത ഒരു സ്ഥലത്ത് നിരത്തിവെച്ചു. മഴ മാറുമ്പോൾ ആ പുസ്തകങ്ങൾ ഉണങ്ങും, അപ്പോൾ ഉപയോഗിക്കാമെന്നാണ് അവർ കരുതിയത്. അവരുടെ ജീവിതം പതുക്കെ സാധാരണ നിലയിലേക്ക് മടങ്ങി. പക്ഷേ ചന്ദ്രനും ഗോപിക്കും സ്കൂളിൽ പോകാൻ ഒരു താല്പര്യവുമില്ല. അവരുടെ പുസ്തകങ്ങളിൽ പലതും നഷ്ടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല, കിട്ടിയവ തന്നെ നനഞ്ഞ് നശിച്ചുപോയി. തിരിച്ചു കിട്ടിയ രണ്ട് ബുക്കുകളിൽ അവർ എഴുതിയിരുന്നത് മുഴുവൻ മാഞ്ഞു പോയിരിക്കുന്നു. സ്കൂളിൽ പോയാൽ അടി കിട്ടുമെന്നുള്ള ഭയമായിരുന്നു ആ കുട്ടികൾക്ക്. ആ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം സ്കൂളിനവധിയായിരുന്നു. രണ്ട് ദിവസങ്ങൾക്ക് ശേഷം സ്കൂൾ തുറന്നു. പക്ഷേ ആ കുട്ടികൾക്ക് സ്കൂളിൽ പോകേണ്ടായിരുന്നു. മഴയൊക്കെ മാറിയിട്ടും അവർ സ്കൂളിൽ പോകാൻ തയ്യാറായില്ല. ഒരു ദിവസം പൊന്നപ്പൻ തന്നെ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾ സ്കൂളിൽ പോകുന്നില്ലേ? കുട്ടികളൊന്നും മിണ്ടിയില്ല. പിന്നെ അവരുടെ അമ്മ കാര്യമായി അവരോട് ചോദിച്ചപ്പോഴാണ് ആ കുട്ടികൾ സത്യം പറഞ്ഞത്. പുസ്തകമില്ലാതെ സ്കൂളിൽ പോയാൽ അടി കിട്ടും, അത് പേടിച്ചിട്ടാണ് അവർ പോകാത്തത്. അവസാനം അവരുടെ അമ്മ തന്നെ പറഞ്ഞു, ഞാൻ സ്കൂളിൽ വരാം. അങ്ങനെ പൊന്നപ്പൻ്റെ ഭാര്യ ആദ്യമായി അവരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളിലെത്തി. അധ്യാപകരെ കണ്ട് കാര്യമൊക്കെ പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയ അധ്യാപകർക്ക് ആ കുട്ടികളോട് സഹതാപമേ തോന്നിയുള്ളൂ. കാളപൂട്ടുകാരൻ്റെ മക്കളായ ചന്ദ്രനും ഗോപിയും അവരുടെ അച്ഛനെപ്പോലെ കാളപൂട്ടുകാരെ ആയിത്തീരൂ എന്നാണ് അവരുടെ അച്ഛൻ പൊന്നപ്പൻ പോലും കരുതിയത്. എന്നാൽ നനഞ്ഞ ആ പുസ്തകങ്ങൾ ചേർത്ത് വച്ച് ആ കുട്ടികൾ പഠിച്ചു. അവർ രണ്ടുപേരും കോളേജിൽ ഡിഗ്രി പാസ്സായി. സർക്കാർ കോളേജിൽ അഡ്മിഷൻ കിട്ടിയതുകൊണ്ടാണ് അവർക്ക് പഠിക്കാൻ സാധിച്ചത്. അവർക്ക് പഠിത്തം കഴിഞ്ഞ് കുറേ നാൾ വീട്ടിൽ കൃഷിപ്പണി തന്നെ ചെയ്യേണ്ടി വന്നു. അവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനോ പണം കൊടുക്കാനോ ആരും ഇല്ലായിരുന്നല്ലോ. അവസാനം രണ്ടുപേർക്കും സാമാന്യം തരക്കേടില്ലാത്ത ജോലികളും കിട്ടി. ഈ കഥയൊക്കെ ഞാൻ കേട്ടത് ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്താണ്. ഒരു ദുരിതാശ്വാസ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വെള്ളപ്പൊക്കം ബാധിച്ച ഒരു സ്ഥലത്തുള്ള ഒരു റവന്യൂ ഓഫീസിൽ വെച്ചാണ് ഞാൻ ഗോപിയെ പരിചയപ്പെട്ടത്. മറ്റ് ജീവനക്കാരെക്കാളെല്ലാം അധികം ഉത്സാഹത്തോടെ കൂടിയാണ് അദ്ദേഹം വെള്ളപ്പൊക്കം ബാധിച്ച ആളുകളെ സഹായിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇത്രയധികം ആത്മാർത്ഥത ഈ കാര്യത്തിൽ കാണിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞ കഥയാണ് നിങ്ങളിന്ന് കേട്ടത്. സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയത്ത് വെള്ളപ്പൊക്കം വന്ന് പാഠപുസ്തകങ്ങൾ ഒഴുകിപ്പോയി. ആ കുരുന്ന് മനസ്സിലുണ്ടായിരുന്ന ഭയം മൂലം ഇനി ഒരിക്കലും സ്കൂളിൽ പോകേണ്ട എന്ന് തീരുമാനിച്ചിരുന്ന ഗോപി. ചിലരുടെ സമയോചിതമായ ഇടപെടലും സഹായവും മൂലം പഠനം തുടർന്നു. ദൈവനിയോഗം പോലെ റവന്യൂ വകുപ്പിൽ തന്നെ ഗോപിക്ക് ജോലി കിട്ടി. എപ്പോൾ വെള്ളപ്പൊക്കമുണ്ടായാലും, ഗോപി പറഞ്ഞു, എൻ്റെ ചെറുപ്പകാലം ഞാൻ ഓർക്കും. ആ രാത്രി എൻ്റെ വീട്ടിൽ വെള്ളം കയറി സാധനങ്ങളും എൻ്റെ പുസ്തകങ്ങളും ഒഴുകിപ്പോയത് ഞാൻ ഒരിക്കലും മറക്കില്ല. അങ്ങനെ വെള്ളപ്പൊക്കം നേരിടുന്ന ആളുകളെ സഹായിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ്.
1: വിദ്യാഭ്യാസമുണ്ടായാൽ നമുക്ക് നല്ല

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അല്ലെങ്കിൽ 9496556321. ഒരു ഫോൺ നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

0: ആകാശവാണി
1: ഖുർആൻ പാരായണം ചെയ്യുന്നത് ടി കെ മുഹമ്മദ് അലി മൗലവി, വാഴൂർ.
2: അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ വളരെ വലുതാണ്. ഖുർആൻ പഠിക്കുകയും ഓതുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ അല്ലാഹു അർഹമായ കൂലി കൊടുക്കുകയും പൂർണമായ പ്രതിഫലം നൽകുകയും ചെയ്യും. പ്രതിഫലം കിട്ടുമെന്നുള്ള സന്തോഷവാർത്ത മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വല്ലവനും ഖുർആൻ ഓതിക്കൊണ്ട് രാപകൽ നമസ്കരിച്ചാൽ ഖുർആൻ അനുവദിച്ചത് പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ഖുർആൻ വിരോധിച്ചത് പാടെ ഉപേക്ഷിച്ചുകൊണ്ടും അമൽ ചെയ്താൽ അല്ലാഹു അവന്റെ മാംസവും രക്തവും കഠിനകഠോരമായ നരകത്തിന്റെ തീയിൽ നിന്നും വിലക്കപ്പെട്ടതാക്കുന്നതാണ്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും എഴുതുകയും റെക്കോർഡാക്കുകയും ചെയ്യുന്ന കിറാമൻ കാത്തബീങ്ങളായ മലക്കുകളെ അവരെ സംരക്ഷിക്കാനാക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അന്ത്യദിനത്തിൽ ഖുർആൻ അവന് അനുകൂലമായി സാക്ഷി നിൽക്കും. അല്ലാഹു നമ്മുടെ സൽപ്രവർത്തികളെ സ്വീകരിക്കുമാറാകട്ടെ. 286 സൂക്തങ്ങളുള്ള മദീനയിൽ അവതരിച്ച വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ അധ്യായമായ സൂറത്തുൽ ബക്രയിലെ 21 മുതൽ തുടങ്ങുന്ന ഏതാനും ആയത്തുകളാണ് ഞാനിവിടെ പാരായണം ചെയ്യുന്നത്.

0: ഖുറാൻ പാരായണം ചെയ്തത് ടി കെ മുഹമ്മദ് അലി മൗലവി, വാഴൂർ.
1: ആകാശവാണി ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, PME വിദ്യാ പദ്ധതി. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീട നിയന്ത്രണം. ഡോക്ടർ അഞ്ജു സി സംസാരിക്കുന്നു. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി റേഡിയോ ഗൈഡ്. 8 മണിക്ക് സാഹിത്യവേദി. മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. തുടർന്ന് അനിതാ ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഈശോദ് സിന്ധു. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം, കോഴ്സുകൾ സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ. 9:30 ഇംഗ്ലീഷ് പരിപാടി, ഫ്രം ഡൊണേഷൻ ടു ഇന്നവേഷൻ, ദി ചേഞ്ചിങ് സെനാറിയോ ഇൻ ബ്ലഡ് ബാങ്കിങ്. ഡോക്ടർ അമിത ആർ സംസാരിക്കുന്നു. 9:45 മൊഴിയാമൊരു കഥ, വി കെ എൻ എഴുതിയ കഥ മുക്തി. 10 മണിക്ക് സംഗീത സാധകം, പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:10 മുതൽ FM Gold ഡൽഹിയിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം പള്ളിക്കൽ സുനിൽ അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി വൈലോപ്പിള്ളിയുടെ കാക്ക എന്ന കവിത ആലാപനം, ലീലാമ്മ മാത്യു. 6:15 ഉദയഗീതം, വിജയ് യേശുദാസ് പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണിക്ക് പുലർവട്ടം, ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 7:25 വാർത്തകൾ. 8:30 നോവൽ സഞ്ചാരം, ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും. 8:35 സ്മൃതിമധുരം. 8:45 സംഗീത സരണി, മൃദംഗ പാഠം, പഠിപ്പിക്കുന്നത് നാഞ്ചിൽ AR അരുൾ, പഠിക്കുന്നത് ശ്രീജിത് TR മണിമല. 9 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി. 10:15 തമിഴ് ചൊൽമാലെ. 11 മണിക്ക് ഗാന കൈരളി, സ്വാതി തിരുനാൾ പദങ്ങൾ ഭാഗം 1. 11:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:15 ഏകധാര ലളിത സംഗീത പരിപാടി. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര, വയറിളക്കം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഡോക്ടർ അജിത് VS സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് രഞ്ജിനി, 2:15 തുടർനാടകം. ഡെസ്തവസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 45-ാം ഭാഗം. നാടകാവിഷ്കാരം ഡോക്ടർ M രാജീവ് കുമാർ. 2:30, 3:35, 4:45, 5:40 എന്നീ സമയങ്ങളിൽ ചലച്ചിത്ര ഗാനങ്ങൾ. 3 മണിക്ക് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 12 വർഷങ്ങൾ, കേന്ദ്ര വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയുടെ ശബ്ദലേഖനം. 4 മണിക്ക് വെള്ളി വെളിച്ചം. 5 മണിക്ക് സംസ്കൃത പരിപാടി. 5:15 പാട്ടുകളം, കരിയം ജയകുമാർ സംഘവും അവതരിപ്പിച്ച ഭദ്രകാളിപ്പാട്ട്. 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി. 5:45 ഭക്തിഗാനങ്ങൾ, ശ്രീജാകുമാരി ആർ അവതരിപ്പിച്ചത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, പ്രധാനമന്ത്രി ലഘു വ്യാപാരി മാൻധൻ യോജന. 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 നല്ല വാർത്ത. 6:50 വയലും വീടും, നെല്ലിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും നിയന്ത്രണ മാർഗങ്ങളും. ഡോക്ടർ ജ്യോതി സാറ ജേക്കബുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക മേഖലാ വാർത്തകൾ, ക്ഷമിക്കണം, കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. തുടർന്ന് കമ്പോള വില നിലവാരം. 7:25 വാർത്തകൾ. 7:35 യുവവാണി മ്യൂസിക് ടൈം, ബാക്ക് സ്ട്രീറ്റ് ബോയ്സ്. 8 മണിക്ക് നാടകം, ഒരു ഗോവൻ ട്രിപ്പ്, 1-ാം ഭാഗം. രചന അജിത് നമ്പ്യാർ, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ ആരതി ലാൽ ബി, സിവിൽ ജിഹാൻ, അനീഷ് ദേവ്, ജയദേവ് രവി, ഗോവിന്ദ് TA, വിജു നീരാവിൽ, കൃഷ്ണകുമാർ പട്ടം, അഡ്വക്കേറ്റ് സതീഷ് ചന്ദ്രൻ, പാർവതി GR, സൗമ്യ JV, അനുജ ഭാസ്കർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM വികാസ്. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം, ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലേക്ക് പുതുമുഖങ്ങൾ, അവലോകനം രചന ജോസ് ജോർജ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ.

8 മണിക്ക് ദേശീയ സംഗീത പരിപാടി, 11 മണിക്ക് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 11:30 മുതൽ FM Gold ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.7°C, കുറഞ്ഞ താപനില 24.4°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 24.5°C. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ആകാശവാണി ഇപ്പോൾ സമയം 6 മണി.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഈ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
2: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഈ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഈ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഈ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഈ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ, DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സര പരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സര പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും NEET പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി

0: against Bosnia and Herzegovina in a Group B clash at Toronto Stadium tonight. The match will start at 12:30 a.m. Indian Standard Time. The encounter marks the first ever World Cup meeting between the two nations. Benchmark domestic equity indices ended today's trading session with strong gains of around 2%, driven by hopes of de-escalation in West Asia. The Sensex surged 1,695 points to close at 75,528, while the Nifty jumped 461 points to settle at 23,623. And that is the end of this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. എറണാകുളം ജില്ലയിൽ പുകയില നിയന്ത്രണ നിയമം ലംഘിച്ചവർക്കെതിരെ വ്യാപക നടപടിയുമായി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് 92,000 രൂപ പിഴ ഈടാക്കി. ജില്ലാ മെഡിക്കൽ ഓഫീസ്, എക്സൈസ്, പോലീസ് വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ജില്ലാ പുകയില നിയന്ത്രണ കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സംയുക്ത പരിശോധന നടത്തിയത്. 450 കടകളിലും പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭത്തോടനുബന്ധിച്ച് 160 സ്കൂളുകളുടെ പരിസരങ്ങളിലുമായി നടത്തിയ പരിശോധനയിൽ പിഴ ചുമത്തിയതിനൊപ്പം 100 അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുകയും ചെയ്തു. ചലച്ചിത്ര നടൻ സലീം കുമാറിന്റെ സംസ്കാരം ഔദ്യോഗിക ബഹുമതികളോടെ പറവൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. മക്കളായ ചന്തുവും ആരോമലും ചേർന്ന് ചിതയ്ക്ക് തീകൊളുത്തി. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മതപരമായ ചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. പറവൂർ ടൗൺഹാളിൽ പൊതുദർശനത്തിന് വച്ച ശേഷമാണ് മൃതദേഹം ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി വി ഡി സതീശൻ, സാംസ്കാരിക മന്ത്രി പി സി വിഷ്ണുനാഥ്, ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെ സിനിമാ, രാഷ്ട്രീയ, സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ പങ്കെടുത്തു. ജൂൺ 6 രാത്രി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. എറണാകുളം നിയോജകമണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനായി ടി ജെ വിനോദ് എംഎൽഎയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിൽ പ്രത്യേക ഏകോപന യോഗം വിളിച്ചു ചേർത്തു. മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നങ്ങൾ വിശദമായി വിലയിരുത്തിയ യോഗത്തിൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും നേരിടുന്ന തടസ്സങ്ങൾ പരിഹരിക്കാൻ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഏകോപനം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചു. ജനങ്ങൾക്ക് തടസ്സമില്ലാതെ ശുദ്ധജലം ലഭ്യമാക്കുന്നതിനാവശ്യമായ അടിയന്തര ദീർഘകാല നടപടികൾ സമയബന്ധിതമായി നടപ്പിലാക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് എംഎൽഎ നിർദ്ദേശം നൽകി. ജില്ലാ കളക്ടറുടെ വിദ്യാർത്ഥി സമ്പർക്ക പരിപാടിയായ ഇൻസ്പയർ വിറ്റ്നസ് ഡേയുടെ 2 കുട്ടികൾക്ക് 100 ഗ്രോ ബാഗുകളും പച്ചക്കറി തൈകളും വിതരണം ചെയ്തു. അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഗ്രോ ബാഗുകൾ നൽകിയത്. ജില്ലാ കളക്ടർ ജി പ്രിയങ്ക വൃക്ഷത്തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. എറണാകുളം സൌത്ത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഇത്തവണത്തെ ഇൻസ്പയർ വിറ്റ്നസ് ഡേ നടന്നത്. സ്കൂളിലെ 25 കുട്ടികളുമായി ജില്ലാ കളക്ടർ നേരിട്ട് സംവദിക്കുകയും അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. പരിപാടിയുടെ ഭാഗമായി കുട്ടികൾക്ക് ഹൈജീൻ കിറ്റുകളും പുസ്തകങ്ങളും വിതരണം ചെയ്തു. എല്ലാ ബുധനാഴ്ചകളിലും ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾക്ക് ജില്ലാ കളക്ടറുമായി നേരിട്ട് സംവദിക്കാൻ ഇൻസ്പയർ വിറ്റ്നസ് ഡേയിലൂടെ അവസരമൊരുക്കും. മഴക്കാലത്ത് ഉൾനാടൻ ജലാശയങ്ങളിൽ മത്സ്യസമ്പത്തിന് വലിയ ഭീഷണി ഉയർത്തുന്ന ഊത്തപിടുത്തത്തിനെതിരെ നടപടികൾ കർശനമാക്കി ഫിഷറീസ് വകുപ്പ്. മത്സ്യങ്ങളുടെ പ്രജനന കാലയളവായ ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഊത്തപിടുത്തം തടയുന്നതിനായി ജില്ലയിലുടനീളം വകുപ്പിന്റെ പട്രോളിംഗ് സംഘം പരിശോധന ശക്തമാക്കി. നിയമം ലംഘിച്ച് ഊത്തപിടുത്തം നടത്തുന്നവർക്കെതിരെ 6 വരെ തടവോ 10,000 രൂപ വരെ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും കൂടിയോ ശിക്ഷയായി ലഭിക്കുമെന്ന് എറണാകുളം മേഖലാ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കൾ രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

0: ഇപ്പോൾ സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചക കൃഷ്ണപ്രസാദോപാധ്യായ. ആദൌ മുഖ്യ വാർത്താഃ. പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ കഥിതം യത് രാഷ്ട്രനിർമാണസ്യ പൂർണക്ഷമതായാഃ സാക്ഷാത്കാരായ ഗതദ്വാദശ വർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമിതമിതി. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദേഹല്യാം ശ്രീ അമർനാഥ് യാത്രായാഃ സജ്ജതായാഃ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയോപവേശനസ്യ അധ്യക്ഷതാം അകരോത്. കേന്ദ്രീയ പ്രശാസനേന ഉദ്യോഗമുദ്ദിശ്യ പെട്രോൾ പമ്പ് ഇത്യേതേഭ്യഃ പെട്രോൾ ഡീജൽ ഇത്യതയോഃ ക്രയണം പ്രതിബന്ധിതം. സംയുക്തരാഷ്ട്രസംഘഃ ഒമാനദേശസ്യ തട്ടേ തൈലനൗകാസ്ഥാനാം ഭാരതീയനാവികാനാം ഉപരി കൃതാക്രമണാനാം നിന്ദാം അകരോത്. ഭാരതീയസ്യ ദിഗ്ഗജലക്ഷ്യഭേദനസ്പർധായാഃ ക്രീഡകസ്യ പ്രശിക്ഷകസ്യ ച ജസ്പാല് റാണാ ഇത്യസ്യ ഏകോനപഞ്ചാശത്തമേ വയസി മൃത്യുഃ അഭവത്. അപ്പി ച അസ്മിൻ വർഷേ ഫിഫാ വിശ്വകപ്പ് ക്രീഡായാം ടോറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കാനഡാദേശ ബോസ്നിയ ഹർജെഗോവിന ദേശേന സഹ ക്രീഡതി. അഥ വാർത്താഃ വിസ്തരേണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്യ അവദത് യത് വിത്തീയ സമാവേശേ ഉദ്യമശീലത ഇത്യതഃ ആരഭ്യ ശിക്ഷ സ്വാസ്ഥ്യസേവ സ്വച്ഛത ഗൃഹനിർമാണ ക്രീഡാ വിജ്ഞാനം പ്രശാസനഞ്ച യാവത് വിവിധേഷു ക്ഷേത്രേഷു മഹിളാഃ പ്രമുഖാം ഭൂമികാം നിർവഹന്തിഹ സന്തി. സാമാജിക പ്രസാരമാധ്യമേ ശ്രീ മോദി അവദത് യത് ഡ്രോണ തന്ത്രജ്ഞാനമിത്യാദിഷു ഉദയോന്മുഖക്ഷേത്രേഷു മഹിളാനാം വർധമാന സഹഭാഗിത്വേന അവസരസ്യ നൂതനാഃ മാർഗാഃ ഉദ്ഘാട്യന്തേ. സമ്പൂർണദേശേ ച വികാസ പരിദൃശ്യം പരിവർത്തതേ. തത്പൂർവം ഏകസ്മിൻ കാര്യക്രമേ ഭാഷമാണഃ പ്രധാനമന്ത്രി അവദത് യത് ഗതദ്വാദശ വർഷേഷു എൻഡിഎ ഇത്യസ്യ സർവകാരഃ മഹിളാനാം നേതൃത്വേ വികാസകാര്യം അകരോത്. എതച്ച അന്യേഷു ക്ഷേത്രേഷ്വപി ദൃശ്യതേ.
2: ആജ് ഭാരത് വിമൻ ലെഡ് ഡെവലപ്മെന്റ് കി രാഹ് പർ ചൽ പഡാ.
3: ഹമാരി സർക്കാർ നേ മഹിളാഓ കേ ലിയേ സാരേ റാസ്തേ ഖോൽ ദിയേ.
2: ഹംനേ കരോഡോ മഹിളാഓ കേ ലിയേ ശൌചാലയ ബൻവാകർ ഉൻകാ സമ്മാൻ ബഢായ. ഹംനേ ഉജ്വല സിലിണ്ടർ ദേകർ ഉനേ ധുവേ ജേസി തക്ലീഫോ സേ ഭീ ബചായ.
3: ദശകോ സേ ഹമാരി ബഹനോ കേ പാസ് ഹുനർ ഭീ ഥാ മെഹനത് ഭീ ഥീ ലേക്കിൻ ഉനേ പൂഞ്ജീ ഓർ അവസർ നഹീ മിൽതേ. 3 കരോഡ് മഹിളാഓ കോ ലഖ്പതി ദീദി ബനാനേ കാ ജോ സങ്കൽപ കിയാ ഥാ വോ പൂരാ ഹോ ചുകാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എതദപി അവദത് യത് സർവകാരഃ യാഃ മഹിളാഃ ആർത്ഥികരൂപേണ സ്വതന്ത്രാഃ ഭവിതും ദീർഘകാലം യാവത് പ്രയതന്ത്യഃ ആസന് താഃ സ്വസഹായതാ സമൂഹാൻ സക്രിയതയാ സമർത്ഥയന്തീതി. പ്രധാനമന്ത്രി ഇതോപി അധോരേഖിതവാൻ യത് സർവകാരസ്യ പ്രയത്നാഃ മര്യാദായാം അവസരേഷു സശക്തീകരണേ ച നിഹിതാഃ സന്തീതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂൺ മാസസ്യ ചതുർദശ ദിനാങ്കേ ഫ്രാൻസ് ദേശസ്യ നീസ് നഗരം ഗമിഷ്യതി. തദൈവ ഫ്രാൻസ് സ്ലോവാക്കിയ ദേശയോഃ ദ്വയോഃ രാഷ്ട്രയോഃ യൂറോപീയ യാത്രായാഃ പ്രഥമഃ ചരണഃ ഭവിഷ്യതി. അസ്മിൻ വർഷേ ഫർവരി മാസേ ദ്വയോഃ രാഷ്ട്രയോഃ സംബന്ധഃ വിശേഷ വൈശ്വിക സാമരിക സഹഭാഗിത്വ രൂപേണ വർദ്ധിതസ്യാനന്തരം രാഷ്ട്രപതിനാ ഇമ്മാനുവൽ മാക്രോൺ ഇത്യനേന സഹ ഏതത് തസ്യ പ്രഥമം ദ്വൈപാക്ഷികം ശിഖർ സമ്മേളനം ഭവിഷ്യതി. അതഃ അസ്യാഹ യാത്രായാഹ വിശേഷം മഹത്വം വർത്തതേ.

എവിയൻ നഗരെ G7 ശിഖർ സമ്മേളനെ ഭാഗം ഗ്രഹീതും ഫ്രാൻസ് ദേശം പ്രത്യാഗമനാത് പ്രാക് നീസ നഗരാത് ശ്രീ മോദി സ്ലോവാക്കിയ ദേശം ഗമിഷ്യതി യത്ര ഭാരതം ദക്ഷിണ വിശ്വേത്യസ്യ പ്രമുഖസ്വരൂപേണ ഭാഗം ഗ്രഹിഷ്യതി. കേന്ദ്രീയഗൃഹമന്ത്രിണ അമിത്ഷാഹേന നവദെഹലിയാം ശ്രീ അമർനാഥ് യാത്രായാഹ സജ്ജതായാഹ സമീക്ഷാർത്ഥം ഉച്ചസ്തരീയസഭായാഹ അധ്യക്ഷത കൃത. അസ്യാം സഭായാം സേനാധ്യക്ഷ ഉപേന്ദ്ര ദ്വിവേദി, രാഷ്ട്രീയ സുരക്ഷാ പരാമർശദ അജിത് ഡോഭാല, ജമ്മുകശ്മീരസ്യ ഉപരാജ്യപാല മനോജ് സിൻഹ, CRPF, BSF, CISF, ITBP അഥ SSB ഇത്യസ്യ മഹാനിദേശകാഃ അപി ഉപസ്ഥിതാഃ ആസന്. അമർനാഥയാത്ര ജൂലൈ മാസസ്യ തൃതീയ ദിനാങ്കാദാരഭ്യ അഗസ്റ്റ് മാസസ്യ അഷ്ടാവിംശതി ദിനാങ്ക പര്യന്തം ഭവിഷ്യതി. പ്രിയാഃ ശ്രോതാരഃ, സംസ്കൃതവാർത്തായാഃ സംസ്കരണമിദം ഇദാനീം ആകാശവാണിതഃ പ്രസാര്യതി. സൗമ്യേവ കാര്യക്രമോയം ആകാശവാണ്യാഃ അന്തർജാലപട്ടലേ www.newsonair.gov.in ഇത്യത്ര അഥ ന്യൂസ് ഓൺ AIR ചലദൂർഭാഷീയതന്ത്രാംശേ അപി ഉപലബ്ധോ ഭവിഷ്യതി. സർവകാരേണ സംസ്ഥാഗത ഔദ്യോഗിക വാണിജ്യിക ഗ്രാഹകേഭ്യഃ ഖുദ്രേതി വിക്രയ കേന്ദ്രേഭ്യഃ മോട്ടർ സ്പിരിറ്റ് ഇത്യാഖ്യം ഉച്ചഗതി ഡീജൽ ഇത്യസ്യ ക്രയണം പ്രതിബന്ധിതമസ്തി. സഹൈവ ഹി തേഭ്യഃ സ്വകീയ ഉപഭോക്തൃ പമ്പാഖ്യേഭ്യഃ വിക്രയ കേന്ദ്രേഭ്യഃ സ്വകീയ ആവശ്യകതാം പ്രാപ്തും ആദിഷ്ടമസ്തി. പശ്ചിമ ഏഷ്യ ദേശേ വർത്തമാന സങ്കടം അഭിലക്ഷ്യ വൈശ്വിക ആപൂർത്തി ശൃംഖലാസു മധ്യവ്യവധാനേ സ്ഥാനീയ അഭാവാൻ നിവാരയിത്തും അയം നിർണയഃ കൃതോസ്തി. ഏകസ്യാം അധിസൂചനായാം പെട്രോളിയം പ്രാകൃതിക് ഗ്യാസ് ഇതി മന്ത്രാലയഃ അവദത് യത് നവതി ദിവസ പര്യന്തം ഏതേ പ്രതിബന്ധാഃ പ്രവർത്തന്തേ ഇതി. വിദേശമന്ത്രാലയേന സംയുക്തരാജ്യ അമേരിക്കാദേശസ്യ ജോർജ് ഡി അഫയേഴ്സ് ജേസൻ മീക്സ് ഇത്യമും ആഹൂയ ഒമാൻ തട്ടെ വാണിജ്യിക നൗകായാം ആക്രമണസ്യ വിരോധഃ പ്രകടിതഃ. ഹ്യഃ വിംശതിഃ ഭാരതീയ കർമ്മചാരിഭിഃ സഹ ഏകസ്യാം അന്യസ്യാം നൗകായാം ആക്രമണം അഭവത്. അമേരിക്കീ രാജദൂതഃ നവദില്യാം വിദേശമന്ത്രാലയസ്യ അപരസചിവേന ആഹൂതഃ. അയം ദ്വിതീയഃ അവസരഃ അസ്തി യദാ അമേരിക്കാദേശസ്യ രാജദൂതഃ മന്ത്രാലയേന ആഹൂതഃ. പ്രാരംഭേ ലുപ്താഃ ഇതി സൂചിതാഃ ത്രയഃ ഭാരതീയ നാവികാഃ ഏകസ്മിൻ ആക്രമണേ മൃതാഃ ഇതി പുഷ്ടീകൃതമസ്തി. രാഷ്ട്രപതിഃ ദ്രൗപദീ മുർമുഃ അദ്യാരഭ്യ ദ്വിദിവസീയ യാത്രായാം ദെഹ്റാദൂനഗരം സംപ്രാപ്തവതി. ഉത്തരാഖണ്ഡസ്യ രാജ്യപാലേന സേവാനിവൃത്തേന ലെഫ്റ്റനന്റ് ജനറൽ ഗുർമീത് സിംഹ ഇത്യനേന മുഖ്യമന്ത്രിണാ പുഷ്കരസിംഹ ധാമിനാ സഹ തസ്യാഃ സ്വാഗതം വിഹിതം. നിർധാരിത കാര്യക്രമാനുസാരം രാഷ്ട്രപതിഃ അദ്യ ദെഹ്റാദൂനഗരസ്യ രാഷ്ട്രപതി നികേതനം ഗത്വാ ദ്വാത്രിംശോത്തരൈകശതം ഏകഡ പരിമിതേഷു ക്ഷേത്രേഷു വികസിതസ്യ രാഷ്ട്രപതി ഉദ്യാനസ്യ സാമ്പ്രതിക നിർമ്മാണ വികാസയോഃ കാര്യാണാം അവലോകനം കരിഷ്യതി. ഭാരത ഋതുവിജ്ഞാന വിഭാഗഃ അവദത് യത് ശ്വഃ യാവത് വായവ്യ ഭാരതേ ആർദ്ര ഋതുഃ അനുവർത്തതേ യത്ര പ്രചണ്ഡ വാതേനോ ശിലാവൃഷ്ട്യാ ച സഹ മേഘാവൃഷ്ടേഃ സംഭാവന വിദ്യതി. ഋതുവിജ്ഞാന വിഭാഗാനുസാരം അഗ്രിമദ്വയോഃ ത്രിഷു വാ ദിവസേഷു കർണാടക തെലങ്കാന ആന്ധ്രപ്രദേശ പശ്ചിമബംഗാള ബിഹാര ഛത്തീസ്ഗഢ് ഒഡിസ ജാർഖണ്ഡ് ഉത്തരപ്രദേശസ്യ ച കേഷുചിത് ഭാഗേഷു നൈഋത്യ പ്രാവൃട്ടഃ അഗ്രേ ഗമനീയ പരിസ്ഥിതിഃ അനുകൂല അസ്തീതി അനുമിതമസ്തി. അന്തേ ശോകാസ്പദം ഏകം ഏകാ വാർത്ത. പ്രസിദ്ധ ഭാരതീയ ലക്ഷ്യഭേദന സ്പർദ്ധാ പ്രശിക്ഷക ക്രീഡകശ്ച പൂർവ ഏഷ്യൻ ഗെയിംസ് സ്വർണപതക വിജേത ജസ്പാൽ റാണ ദിവംഗത സഹ ഏകോനപഞ്ചാശത് വർഷീയ ആസീത്. ഭാരതീയ രാഷ്ട്രീയ റൈഫൽ സംഘസ്യ അധ്യക്ഷ കലികേശ് നാരായണ സിംഗ് ദേവസ്യ അനുസാരം ശ്രീ റാണ ഗതരാത്രോ ദില്യാഹ ചികിത്സാലയെ അന്തിമം ശ്വാസം അഗൃഹാത്. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്യാദയഃ നേതാരഃ ജസ്പാൽ റാണാവര്യസ്യ നിധനേ ശോകം പ്രകടിതവന്തഃ. അസ്മിൻ വർഷെ ഫിഫ വിശ്വകപ്പ് ക്രീഡായാം ടൊറോണ്ടോ നഗരെ ഗ്രൂപ്പ് ബി ക്രീഡായാം കനാഡാദേശ ബോസ്നിയ ഹർസഗോവിന ദേശേന സഹ ക്രീഡതി. അന്തേ മുഖ്യവാർത്താഃ പുനരേകവാരം. പ്രധാനമന്ത്രിണ നരേന്ദ്രമോദിന കഥിതം യത് രാഷ്ട്രനിർമ്മാണസ്യ പൂർണക്ഷമതായാഃ സാക്ഷാത്കാരായ ഗതദ്വാദശ വർഷേഷു സർവകാരേണ മഹിളാഭ്യഃ അനുകൂലം വാതാവരണം നിർമ്മിതം. ഗൃഹമന്ത്രി അമിത്ഷാഹ നവദെഹലി നഗരെ ശ്രീ അമർനാഥയാത്രായാഃ സജ്ജതായാഃ

0: समीक्षार्थम् उच्चस्तरीयोपवेशनस्य अध्यक्षताम् अकरोत्। केन्द्रीयप्रशासनेन उद्योगमुद्दिश्य पेट्रोलपम्प इत्येतेभ्यः पेट्रोल डीजल इत्येतयोः क्रयणं प्रतिबन्धितम्। संयुक्तराष्ट्रसङ्घः ओमानदेशस्य तटे तैलनौकास्थानां भारतीयनाविकानाम् उपरि कृताक्रमणानां निन्दाम् अकरोत्। भारतीयस्य दिग्गजलक्ष्यभेदनस्पर्धायाः क्रीडकस्य प्रशिक्षकस्य च जसपाल राणा इत्यस्य 49 वयसि मृत्युः अभवत्। अपि च अस्मिन् वर्षे फीफा विश्वकप् क्रीडायां टोरोण्टो नगरे ग्रुप बी क्रीडायां केनडादेशः बोस्निया हर्जेगोविना देशेन सह क्रीडति इति वार्ताः।
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന. ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഗർ.gov.in.
3: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട് മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയയെ നേരിടും. വാർത്തകൾ വിശദമായി. നാരീശക്തിയാണ് രാഷ്ട്രനിർമ്മാണത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസാമാന്യമായ പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സംരംഭകത്വം, വിദ്യാഭ്യാസം, ആരോഗ്യ സംരക്ഷണം, ശുചിത്വം, ഭവന നിർമ്മാണം, കായികം തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ നിർണായക പങ്കാണ് വഹിക്കുന്നത്. സ്ത്രീകളുടെ നേതൃപാടവം മെച്ചപ്പെടുത്തുന്നതിന് കഴിഞ്ഞ 12 വർഷമായി NDA സർക്കാർ നടത്തിയ ശ്രമങ്ങളെല്ലാം എല്ലാ മേഖലകളിലും ദൃശ്യമാണെന്നും ശ്രീ മോദി വ്യക്തമാക്കി. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര നഗരസഭാ പരിധിയിലും സമീപ പ്രദേശങ്ങളിലും നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രദേശങ്ങളിലെ വവ്വാലുകളുടെ സാന്നിധ്യമുള്ള ഇടങ്ങൾ, വളർത്തുമൃഗങ്ങൾ, പന്നി ഫാമുകൾ എന്നിവ കേന്ദ്രീകരിച്ച് പ്രത്യേക നിരീക്ഷണവും ഫീൽഡ് തല പരിശോധനകളും ആരംഭിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. ചികിത്സയിലുള്ളവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് DMO അറിയിച്ചു. കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. കുടിവെള്ളം, ഭക്ഷണം എന്നിവയുടെ ശുചിത്വം ഉറപ്പുവരുത്തുകയാണ് ഷിഗല്ല രോഗബാധ തടയുന്നതിൽ പരമപ്രധാനം. വിശദാംശങ്ങളിലേക്ക്.
4: മലിനമാക്കപ്പെട്ട ഭക്ഷണവും വെള്ളവും വഴിയാണ് സാധാരണ ഷിഗല്ല ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. വയറിളക്കം, രക്തത്തോടുകൂടിയ മലവിസർജനം, വയറുവേദന, പനി തുടങ്ങിയവയാണ് പ്രധാന ലക്ഷണങ്ങൾ. രോഗാണു ശരീരത്തിൽ കയറി 1-2 ദിവസങ്ങൾക്കകം ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും. ആരോഗ്യവാനായ ഒരാളിൽ 5 മുതൽ 7 ദിവസം വരെ ലക്ഷണങ്ങൾ നീണ്ടു നിന്നേക്കാം. രോഗം വരാതെ സൂക്ഷിക്കുകയാണ് ഏറ്റവും പ്രധാനം. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുന്ന ശീലം ജീവിതത്തിന്റെ ഭാഗമാക്കണം. തിളപ്പിച്ചാറിയ ശുദ്ധജലം മാത്രം കുടിക്കാവൂ. കഴിക്കുന്ന ഭക്ഷണം ശുചിത്വമുള്ളതും സുരക്ഷിതവുമാണെന്ന് ഉറപ്പുവരുത്തണം. സാനിറ്ററി നാപ്കിൻ, കുട്ടികളുടെ ഡയപ്പറുകൾ തുടങ്ങിയവ വലിച്ചെറിയുന്ന ശീലം ഒഴിവാക്കി ഇവ സുരക്ഷിതമായി സംസ്കരിക്കേണ്ടതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
3: APJ അബ്ദുൾ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാല

0: കലാശാലയുടെ ഈ വർഷത്തെ ബിടെക് ബിആർക്ക് ബിരുദ പരീക്ഷാ ഫലം മന്ത്രി റോജി എം ജോൺ പ്രഖ്യാപിച്ചു. 60.1 ബിടെക് വിജയ ശതമാനം. 127 എഞ്ചിനീയറിംഗ് കോളേജുകളിലായി 30,810 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. സർവകലാശാലയുടെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനമാണിതെന്ന് മന്ത്രി പറഞ്ഞു.
1: സർവകലാശാലയുടെ 8 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയ ശതമാനമാണ് 2026 കൈവരിക്കാൻ സാധിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെയധികം സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഈ വർഷത്തെ ബിടെക്കിന്റെ വിജയ ശതമാനം 60.1 ആണ്. 11,937 പെൺകുട്ടികളിൽ 9,203 പേർ വിജയിച്ചു. 18,873 ആൺകുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 9,322 പേരാണ് വിജയിച്ചത്.
0: കെഎസ്ആർടിസി ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. 0 മൂല്യമുള്ള പ്രിയദർശിനി ടിക്കറ്റായിരിക്കും കണ്ടക്ടർ ഇതിനായി നൽകുക.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയ അവസരത്തിൽ ജനോപകാരപ്രദമായ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ചൊവ്വ ശനി ദിവസങ്ങളിൽ രാത്രി 11 മണിക്ക് കേൾക്കാം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെ കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജൻ നൽകിയ ഹർജിയിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. നിയമപരമായ പരിഹാരത്തിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. ഒമാൻ തീരത്തിന് സമീപം വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായുണ്ടായ ആക്രമണങ്ങളിൽ US നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തി കേന്ദ്ര സർക്കാർ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് US പ്രതിനിധിയെ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തുന്നത്. അതേസമയം പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിന്റെ കാര്യത്തിൽ അന്തിമ ധാരണ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ ഇന്ന് വ്യക്തമാക്കി. കരാർ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞതായും വൈകാതെ ഒപ്പുവെക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചതിന് പിന്നാലെയാണ് ഇറാന്റെ പ്രസ്താവന. ഇറാന് നേർക്കുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ചതായും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ലക്ഷദ്വീപിൽ പ്രതിഷേധ സമരങ്ങൾക്ക് 60 ദിവസത്തെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ മജിസ്ട്രേറ്റ് പുതിയ ഉത്തരവിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: സെക്രട്ടേറിയറ്റ്, ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, പവർ ഹൌസുകൾ, ഡീസാലിനേഷൻ പ്ലാന്റുകൾ, സർക്കാർ ആശുപത്രികൾ, അഗത്തി എയർപോർട്ട് ഉൾപ്പെടെ മറ്റ് ദ്വീപുകളിലെ ഹെലിപ്പാഡുകൾ എന്നിവയുടെ നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ ഒരു വിധത്തിലുള്ള പ്രതിഷേധ സമരങ്ങളും പാടില്ലെന്ന് പുതിയ ഉത്തരവിൽ പ്രതിപാദിക്കുന്നു. പ്രതിഷേധങ്ങൾ നടത്തണമെങ്കിൽ 24 മണിക്കൂറിന് മുമ്പായി സ്ഥലത്തെ FP ഓഫീസിൽ അപേക്ഷകൾ സമർപ്പിക്കണമെന്നും തുടർന്ന് 12 മണിക്കൂറിനുള്ളിൽ നിർദ്ദേശിക്കുന്ന പ്രദേശങ്ങളിൽ 4 മണിക്കൂറിൽ കവിയാതെ പ്രതിഷേധ സമരങ്ങൾ അവസാനിപ്പിക്കണമെന്നും പുതിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി.
0: പ്രശസ്ത നടൻ ഇന്നസെന്റിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയതുമായി ബന്ധപ്പെട്ട് ചലച്ചിത്ര സംവിധായകനും BJP നേതാവുമായ മേജർ രവി നടത്തിയ പ്രസ്താവനയും തുടർന്ന് നടന്ന മാധ്യമപ്രചാരണവും അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരാതി നൽകി. കൃത്രിമമായ ദൃശ്യങ്ങൾ നിർമ്മിച്ച് പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും കുറ്റക്കാർക്ക് ശിക്ഷ ഉറപ്പാക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം ജില്ലകളിലെ തീരങ്ങളിൽ നാളെ പുലർച്ചെ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആന്റ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരാഗ്വേ പോരാട്ടം. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 10ാം പതിപ്പിന് ഇന്ന് തുടക്കം. രാത്രി 11 മണിക്ക് ആരംഭിക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. 12 ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റിൽ ഇന്ത്യൻ സംഘത്തെ ഹർമൻപ്രീത് കൌർ നയിക്കും. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2,122 കേസുകളിലായി 2,295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കേരള ജുഡീഷ്യൽ സർവീസ് സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. പ്രധാന

0: വാർത്തകൾ വീണ്ടും. പ്രതിഭയും നൈപുണ്യവും കൈമുതലാക്കി സമസ്ത മേഖലകളിലും വനിതകൾ രാജ്യത്തിന്റെ ഖ്യാതി ഉയർത്തുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. രോഗിയുടെ റൂട്ട്മാപ്പ് പുറത്തുവിട്ടു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗെല്ല സ്ഥിരീകരിച്ചു. കോഴിക്കോട് 3 വയസ്സുകാരന് രോഗബാധ. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ്. APJ അബ്ദുൾ കലാം സാങ്കേതിക സർവകലാശാലയുടെ ബിടെക് BR പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. ബിടെക് വിജയശതമാനം 60.1. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിന് ഇംഗ്ലണ്ടിൽ ഇന്ന് തുടക്കം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി കാനഡ ബോസ്നിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. വേൾഡ് ഡേ അഗെയിൻസ്റ്റ് ചൈൽഡ് ലേബർ. ബാലവേലയ്ക്ക് റെഡ് കാർഡ്, കുട്ടിക്കാലം സംരക്ഷിക്കാം. തയ്യാറാക്കിയത് KC അനിൽകുമാർ, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. കുട്ടികളുടെയും സമൂഹത്തിന്റെയും സമഗ്ര വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തുകളിലൊന്നാണ് ബാലവേല. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയെ തടസ്സപ്പെടുത്തുന്ന പൊതുജീവിതത്തിലെ ഈ തിന്മയ്ക്കെതിരെ കർശനമായ നിയമങ്ങളും ബോധവൽക്കരണങ്ങളും നിലവിലുണ്ടെങ്കിലും ആഗോളതലത്തിൽ ഈ ദുസ്ഥിതി ഇപ്പോഴും തുടരുകയാണ്. ബാലവേലയിൽ നിന്നുള്ള മോചനം ഒരു അടിസ്ഥാന മനുഷ്യാവകാശമാണ്. ഓരോ കുഞ്ഞും ഈ ലോകത്തേക്ക് പിറന്നു വീഴുന്നത് തുല്യമായ അവകാശങ്ങളും വിലമതിക്കാനാവാത്ത സ്വപ്നങ്ങളുമായാണ്. ആരോഗ്യപൂർണമായ ശൈശവവും സ്നേഹവും സുരക്ഷിതത്വവും നിറഞ്ഞ ബാല്യവും ഓരോ കുട്ടിയുടെയും ജന്മ അവകാശമാണ്. അറിവിന്റെ വെളിച്ചം പകരുന്ന വിദ്യാഭ്യാസവും സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള അവസരങ്ങളും നിറഞ്ഞ ഒരു ലോകമാണ് അവർക്ക് നാം ഒരുക്കേണ്ടത്. കുട്ടികളുടെ ശോഭനവും സുരക്ഷിതവുമായ ഭാവിയിലേക്കുള്ള ആദ്യ ചുവടുവയ്പ്പാണ് ഈ അവകാശങ്ങൾ. എന്നാൽ യാഥാർത്ഥ്യം പലപ്പോഴും ഈ മനോഹരമായ സ്വപ്നങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്തിന്റെ പല കോണുകളിലും കോടിക്കണക്കിന് കുട്ടികൾക്ക് അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നു. ദാരിദ്ര്യത്തിന്റെയും വിവേചനത്തിന്റെയും ചൂഷണത്തിന്റെയും ഇരുണ്ട നിഴലുകളിൽപ്പെട്ട് ആരോഗ്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാനുള്ള അവരുടെ എല്ലാ സാധ്യതകളും മങ്ങിപ്പോകുകയാണ്. ഓരോ കുട്ടിയുടെയും പുഞ്ചിരിയിൽ തെളിയേണ്ട പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ് ഇത്തരം അനീതികളുടെയും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ പലപ്പോഴും പൊലിഞ്ഞുപോകുന്നത്. കുട്ടികളുടെ വിദ്യാഭ്യാസം, ആരോഗ്യം, പോഷണം, സുരക്ഷ എന്നിവയെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിൽ അവരെ ജോലിയിൽ ഏർപ്പെടുത്തുന്നതാണ് ബാലവേല കൊണ്ട് വിവക്ഷിക്കുന്നത്. പ്രായത്തിനും കഴിവിനും അനുയോജ്യമല്ലാത്തതോ വിദ്യാഭ്യാസത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതോ അപകടകരമായ സാഹചര്യങ്ങളിൽ ചെയ്യേണ്ടി വരുന്നതോ ആയ തൊഴിലിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്ന സ്ഥിതിയാണിത്. ദാരിദ്ര്യം, വിദ്യാഭ്യാസത്തിന്റെ അഭാവം, സാമൂഹിക അസമത്വങ്ങൾ എന്നിവയാണ് കുട്ടികളെ ബാലവേലയിലേക്ക് തള്ളിവിടുന്ന പ്രധാന ഘടകങ്ങൾ. കുട്ടികൾക്ക് അവരുടെ ബാല്യം ആസ്വദിക്കാനും വിദ്യാഭ്യാസം നേടാനും സമഗ്രമായ വളർച്ച കൈവരിക്കാനുമുള്ള അവകാശമുണ്ട്. ഒരു കുട്ടിയുടെ അവകാശങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ട് അവരുടെ ഭാവിയെ തന്നെ ഇല്ലാതാക്കുന്ന എല്ലാത്തരം ജോലികളും ബാലവേലയുടെ പരിധിയിൽ വരുന്നവയാണ്. ബാലവേലയ്ക്കെതിരെയുള്ള പോരാട്ടം ശക്തമാക്കുന്നതിനായി സർക്കാരും വ്യവസായ മേഖലകളും തൊഴിലാളി സംഘടനകളും പൊതുസമൂഹവും കൈകോർക്കേണ്ടതുണ്ട്. ഈ കൂട്ടായ്മ ഉറപ്പുവരുത്തുന്നതിനായാണ് എല്ലാ വർഷവും June 12 ലോക ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ബാലവേലയുടെ വ്യാപ്തിയും അതിന്റെ ദോഷഫലങ്ങളും ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനും ഈ തിന്മ ഇല്ലാതാക്കാനുള്ള ആഗോള ശ്രമങ്ങൾക്ക് കരുത്തു പകരുന്നതിനുമായി 2002 ILO ലോക ബാലവേല വിരുദ്ധ ദിനാചരണത്തിന് തുടക്കം കുറിച്ചത്. തൊഴിൽ ചെയ്യുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം നിശ്ചയിക്കുന്നതിനും ഏറ്റവും ക്രൂരമായ ബാലവേല രൂപങ്ങൾ നിരോധിക്കുന്നതിനും ILO അംഗീകരിച്ച പ്രമേയങ്ങളാണ് ഈ ദിനാചരണത്തിന് പ്രധാന പ്രചോദനമായത്. സർക്കാരുകൾക്കും പൊതുസമൂഹത്തിനും ബാലവേലയ്ക്കെതിരെ ഒന്നിച്ച് ശബ്ദമുയർത്താനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനുമുള്ള ഒരു പ്രധാന വേദിയായി ഈ ദിനം ഇന്ന് മാറിയിട്ടുണ്ട്. 2015 ലോക നേതാക്കൾ അംഗീകരിച്ച സുസ്ഥിര വികസന ലക്ഷ്യങ്ങളിൽ ബാലവേല അവസാനിപ്പിക്കുന്നതിനുള്ള പുതുക്കിയ ആഗോള പ്രതിബദ്ധത ഉൾപ്പെടുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ലോകമെമ്പാടും ബാലവേല നിരക്കിൽ വലിയ വർധനയുണ്ടായതായി യുനിസെഫും അന്താരാഷ്ട്ര തൊഴിൽ സംഘടനയും ചൂണ്ടിക്കാണിക്കുന്നു. വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയതും മാതാപിതാക്കളുടെ തൊഴിലില്ലായ്മയും ലക്ഷക്കണക്കിന് കുട്ടികളെ വീണ്ടും ജോലിയിലേക്കിറങ്ങാൻ നിർബന്ധിതരാക്കി. ആഗോളതലത്തിൽ ഏറ്റവും കൂടുതൽ ബാലവേല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എത്യോപ്യ, കോംഗോ, നൈജീരിയ തുടങ്ങിയ സബ് സഹാറൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മുടെ രാജ്യത്ത് കോവിഡ് മഹാമാരി മൂലം മാതാപിതാക്കളെയോ രക്ഷിതാവിനെയോ നഷ്ടപ്പെട്ട കുട്ടികളെ പിന്തുണയ്ക്കുന്നതിനായി പ്രഖ്യാപിച്ച PM KS for Children പദ്ധതി വലിയ ആശ്വാസമായിരുന്നു.

വിദ്യാഭ്യാസം, സാമൂഹിക സംരക്ഷണം, മാന്യമായ തൊഴിലവസരങ്ങൾ എന്നിവ ഉറപ്പാക്കുന്നതിനൊപ്പം ശക്തമായ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കിക്കൊണ്ട് ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ തന്നെ വേരോടെ പിഴുതെറിയാൻ ഈ ദിനം ആഹ്വാനം ചെയ്യുന്നു. എല്ലാ രൂപത്തിലുമുള്ള ബാലവേലയും അവസാനിപ്പിക്കുന്നതിനുള്ള ആഗോള പ്രതിബദ്ധത ശക്തിപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച പ്രധാന അന്താരാഷ്ട്ര പ്രവർത്തന രേഖയാണ് ബാലവേലയ്ക്കെതിരായ മരാക്കേഷ് ഗ്ലോബൽ കർമ്മ പദ്ധതി. മരാക്കേഷിൽ നടന്ന ആഗോള സമ്മേളനത്തിലാണ് ഈ കർമ്മ പദ്ധതി അംഗീകരിക്കപ്പെട്ടത്. സർക്കാരുകൾ, തൊഴിലുടമ സംഘടനകൾ, തൊഴിലാളി സംഘടനകൾ, ഐക്യരാഷ്ട്രസഭാ ഏജൻസികൾ, സിവിൽ സമൂഹ സംഘടനകൾ, ബിസിനസ് സ്ഥാപനങ്ങൾ, അക്കാദമിക് സമൂഹം, കുട്ടികളുടെ പ്രതിനിധികൾ എന്നിവർ ചേർന്നാണ് ഈ പദ്ധതിക്ക് രൂപം നൽകിയത്. 2030 സുസ്ഥിര വികസന ലക്ഷ്യം കൈവരിക്കുന്നതിനും ബാലവേല പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുക എന്നതാണ് കർമ്മ പദ്ധതിയുടെ പ്രധാന ഉദ്ദേശ്യം. കുട്ടികൾക്ക് സുരക്ഷിതമായ ജീവിത സാഹചര്യങ്ങൾ, അവകാശങ്ങൾ എന്നിവയ്ക്കിതിൽ പ്രത്യേക പ്രാധാന്യം നൽകുന്നു. ബാലവേലയുടെ അടിസ്ഥാന കാരണങ്ങൾ ഇല്ലാതാക്കാനും മനുഷ്യാവകാശത്തിനും കുട്ടികളുടെ ക്ഷേമത്തിനും മുൻഗണന നൽകുന്ന സമീപനങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും ഈ കർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ എല്ലാ തലത്തിലുമുള്ള കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയും അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും മാത്രമേ ബാലവേലരഹിത ലോകം സൃഷ്ടിക്കാനാകൂ എന്ന സന്ദേശമാണ് ഗ്ലോബൽ കർമ്മ പദ്ധതി മുന്നോട്ടുവയ്ക്കുന്നത്. വിവിധ മേഖലകളിൽ ലോകരാജ്യങ്ങൾ വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും ലോകമെമ്പാടുമായി ഏകദേശം 138 ദശലക്ഷം കുട്ടികൾ ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നതായി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന വ്യക്തമാക്കുന്നു. ഇവരിൽ പകുതിയിലധികം കുട്ടികൾ അപകടകരവും ചൂഷണപരവുമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു. പലരും സ്കൂളിൽ പോകാതെ മുഴുവൻ സമയ തൊഴിലാളികളാണ്. അതിനാൽ അവർക്ക് വിദ്യാഭ്യാസം നേടാനോ വിനോദങ്ങളിൽ ഏർപ്പെടാനോ വിശ്രമിക്കാനോ ആവശ്യമായ അവസരങ്ങൾ ലഭിക്കുന്നില്ല. മതിയായ പോഷകാഹാരവും ആരോഗ്യ പരിചരണവും ലഭിക്കാതെ ജീവിക്കുന്ന കുട്ടികളും ഏറെയാണ്. ഇതിലൂടെ അവരുടെ ബാല്യവും സ്വപ്നങ്ങളും അവകാശങ്ങളും നഷ്ടപ്പെടുകയാണ്. അടിമത്തം, നിർബന്ധിത തൊഴിൽ, മറ്റ് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തുടങ്ങി ഏറ്റവും ക്രൂരമായ രീതിയിലുള്ള ബാലവേലയ്ക്കാണ് ഈ കുട്ടികൾ ഇരയാകുന്നത്. കുട്ടികളാണ് രാജ്യത്തിന്റെ ആസ്തിയും ഭാവിയും എന്ന കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സർക്കാർ ബാലവേല നിർമ്മാർജ്ജനത്തിനുള്ള നയപരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ബാലവേല മുക്ത സമൂഹം എന്നതാണ് ലക്ഷ്യം. 1986 ബാലവേല നിരോധന നിയന്ത്രണ നിയമത്തിൽ 2016 വരുത്തിയ ഭേദഗതി പ്രകാരം 14 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഏതെങ്കിലും തരത്തിലുള്ള തൊഴിലുകളിൽ ഏർപ്പെടുത്തുന്നത് നിയമവിരുദ്ധമാണ്. 14-നും 18-നും ഇടയിൽ പ്രായമുള്ള കൌമാരക്കാർക്ക് അപകടകരമായ തൊഴിൽ മേഖലകളിൽ ജോലി ചെയ്യുന്നതിൽ നിന്നും ഈ നിയമം പൂർണ്ണ പരിരക്ഷ ഉറപ്പാക്കുന്നു. നിയമലംഘനത്തിന് തൊഴിലുടമകൾക്ക് കർശനമായ ശിക്ഷ നൽകുന്നതിനും ഭേദഗതി വ്യവസ്ഥ ചെയ്യുന്നു. 1987 ഓഗസ്റ്റ് 14 കേന്ദ്രമന്ത്രിസഭ ദേശീയ ബാലവേല നയം അംഗീകരിച്ചു. തൊഴിൽ മേഖലകളിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്ക് കൃത്യമായ പുനരധിവാസം ഉറപ്പാക്കാനും അതുവഴി ബാലവേല വ്യാപകമായ പ്രദേശങ്ങളിൽ നിന്ന് ഈ തിന്മ പൂർണ്ണമായും തുടച്ചു നീക്കാനുമാണ് നയം രൂപീകരിച്ചിരിക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും ഉറപ്പുവരുത്തിക്കൊണ്ട് ബാലവേല പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കൽ, തൊഴിലിടങ്ങളിലെ കർശനമായ പരിശോധനകൾ, ബോധവൽക്കരണ പരിപാടികൾ എന്നിവയും സർക്കാരിന്റെ ബാലവേല നിർമ്മാർജ്ജന പദ്ധതിയുടെ പ്രധാന ഭാഗമാണ്. പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിനായി കേന്ദ്ര തൊഴിൽ മന്ത്രാലയം ആരംഭിച്ച ഓൺലൈൻ സംവിധാനമാണ് പെൻസിൽ പോർട്ടൽ. ബാലവേലയെക്കുറിച്ചുള്ള പരാതികൾ അറിയിക്കാനും അതിന്മേൽ ദ്രുതഗതിയിൽ നടപടികൾ സ്വീകരിക്കാനും ഈ പോർട്ടൽ സഹായിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് യുവാക്കളുടെ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, പുസ്തക വിതരണം, കലാപ്രചാരണം എന്നിവ ഉൾപ്പെടുത്തി ബാലവേല അവസാനിപ്പിക്കാൻ ഒന്നിക്കുക എന്ന ക്യാമ്പയിൻ ILO സംഘടിപ്പിച്ചിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് സ്ഥിരമായ തൊഴിലും മെച്ചപ്പെട്ട വേതനവും ഉറപ്പാക്കിയാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം കുട്ടികളെ ജോലിക്ക് വിടേണ്ടി വരുന്ന സാഹചര്യം പൂർണ്ണമായി ഒഴിവാക്കാനാകും. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായ പുസ്തകങ്ങളും യൂണിഫോമും ഉച്ചഭക്ഷണവും സൌജന്യമായി നൽകിയാൽ സ്കൂൾ ഉപേക്ഷിച്ചു പോകുന്ന സാഹചര്യം ഒരു പരിധിവരെ തടയാനാകും. എല്ലാ കുട്ടികൾക്കും പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പാക്കണം. കുട്ടികൾ സ്കൂളുകളിലെത്തുമ്പോൾ സ്വാഭാവികമായും ബാലവേല കുറയുന്നു. ബാലവേല നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന തൊഴിലുടമകൾക്കെതിരെ കർശനമായ നിയമ നടപടികൾ കൈക്കൊള്ളണം. അതോടൊപ്പം പ്രായപൂർത്തിയാകാത്ത കുട്ടികളെക്കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് അവരുടെ അവകാശങ്ങളെ തകിടം മറിക്കലാണെന്ന ചിന്ത മാതാപിതാക്കളിലും ജനങ്ങളിലും ഉണ്ടാക്കിയെടുക്കുകയും വേണം. ലോക ബാലവേല വിരുദ്ധ ദിനത്തിൽ നമുക്കേവർക്കും ബാലവേലയ്ക്കെതിരെ റെഡ് കാർഡ് ഉയർത്താം. ഓരോ കുട്ടിക്കും സുരക്ഷിതമായ ഒരു കുട്ടിക്കാലവും മികച്ച വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും ഉറപ്പാക്കുന്ന ഒരു പുതിയ ലോകം സൃഷ്ടിക്കാൻ നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, മുന്നേറാം കൃഷിയിലൂടെ. കേരള കാർഷിക സർവകലാശാല വയലും വീടും ദ്വൈവാര പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം.
1: നന്മയും സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം എന്തെന്നറിയാമോ? ഒരുവന് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നന്മ മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്നേഹവും സന്തോഷവും നിറയ്ക്കുക എന്നുള്ളതാണ്. നമുക്കും കഴിയട്ടെ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറാനും അവരുടെ ഉള്ളിൽ സന്തോഷത്തിന്റെ തിരിതെളിക്കാനും. ഈയൊരു ശുഭചിന്തയോടുകൂടി നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ഇന്ന് വയലും വീടും പരിപാടിയിൽ നാം ചർച്ച ചെയ്യുന്നത് സുരക്ഷിത പച്ചക്കറിക്കായി സംയോജിത രോഗ കീടനിയന്ത്രണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തെക്കുറിച്ചുള്ള അറിവുകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി. പരിപാടി ആരംഭിക്കുന്നതിന് മുൻപ് നമുക്കിന്ന് ശ്രോതാക്കളോടുള്ള ചോദ്യം എന്താണെന്ന് നോക്കാം. കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ഈ ചോദ്യത്തിനുള്ള ശരിയുത്തരം കേൾക്കാൻ പരിപാടി തീരും വരെ കാത്തിരിക്കുമല്ലോ. നമ്മുടെ ആരോഗ്യം, പരിസ്ഥിതി, കൃഷിയുടെ ഭാവി എന്നിവ സംരക്ഷിക്കാൻ സുരക്ഷിതവും പ്രകൃതി സൗഹൃദവുമായ കൃഷിരീതികൾ ആവശ്യമാണ്. വിളകളെ കീടങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി അമിതമായി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നത് മണ്ണിന്റെയും ജലത്തിന്റെയും ഗുണനിലവാരത്തെ ബാധിക്കുകയും മനുഷ്യാരോഗ്യത്തിന് അപകടമുണ്ടാക്കുകയും ചെയ്യും. ഈ സാഹചര്യത്തിലാണ് സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന ആശയം പ്രാധാന്യമർഹിക്കുന്നത്. സുരക്ഷിതവും സുസ്ഥിരവുമായ കൃഷിയിലേക്ക് നയിക്കുന്ന ഈ വിഷയത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവുകൾ പകർന്നു തരുന്നു തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി.
2: നമ്മുടെ വിളകളെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും, അതിനകത്ത് ക്ഷുദ്രപ്രാണികൾ, മണ്ടരികൾ, ഒച്ചുകൾ, നിമാവിരകൾ, സൂക്ഷ്മജീവികളായിട്ടുള്ള കുമിളുകള്, ബാക്ടീരിയ, വൈറസ്, ഇങ്ങനെ നമ്മുടെ വിളകളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏതൊരു ജീവിയെയും നിയന്ത്രിക്കുന്നതിന് നിലവിലുള്ള ഏറ്റവും കുറഞ്ഞ പാരിസ്ഥിതിക ആഘാതവും ഏറ്റവും കുറഞ്ഞ ചെലവും ഉള്ള രീതികൾ സംയോജിപ്പിച്ച് അതേസമയം വിളകളുടെ ഉൽപാദനക്ഷമത പരമാവധി നിലനിർത്തുന്ന രീതിയിലുള്ള ഒരു വിള സംരക്ഷണ തന്ത്രമാണ് ഈ സംയോജിത കീടരോഗ നിയന്ത്രണം. നിലവിലുള്ള വിവിധ കീടരോഗ നിയന്ത്രണ ഉപാധികള് ആവശ്യം വരുന്ന ഘട്ടത്തില് ആവശ്യം വരുന്ന രീതിയിൽ ഏകോപിപ്പിച്ച് വിളകളുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്ക് ഊന്നൽ നൽകി കീടങ്ങളെയും രോഗങ്ങളെയും നമ്മുടെ പാരിസ്ഥിതിക നഷ്ടങ്ങളും അപകട സാധ്യതകളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തില് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ്. ലക്ഷ്യം എന്ന് പറയുന്നത് കീടങ്ങളുടെയും രോഗങ്ങളുടെയും തീവ്രത നമ്മുടെ സാമ്പത്തിക ആഘാതത്തിന്റെ പരിധിക്ക് താഴെ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള നിയന്ത്രണ സംവിധാനങ്ങളാണ് കൃഷി തുടങ്ങുന്നതിന് മുൻപും അതുപോലെ നമ്മുടെ പച്ചക്കറി വിളകളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും ഉപയോഗിക്കുന്നത്. കൃഷി തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. കൃഷി തുടങ്ങിയതിന് ശേഷം ചെടികളുടെ വളർച്ചാ ഘട്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളും ഉണ്ട്. സംയോജിത കീടരോഗ നിയന്ത്രണ രീതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷിയിടത്തിൽ സാധാരണയായിട്ട് കൃഷിക്ക് ദോഷം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന എല്ലാ ഘടകങ്ങളെയും അതുപോലെ കൃഷിക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന എല്ലാ ഘടകങ്ങളെയും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതിൽ പ്രതികൂലമായിട്ടുള്ള ഘടകങ്ങളെ നമുക്ക് ഒഴിവാക്കാനും അല്ലെങ്കിൽ മാക്സിമം കുറച്ചുകൊണ്ടുവരുവാനും അനുകൂലമായിട്ടുള്ള ഘടകങ്ങളുടെ പ്രയോജനങ്ങൾ അല്ലെങ്കിൽ സാധ്യതകൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗപ്പെടുത്താനും സാധിക്കണം. അങ്ങനെ നമ്മൾ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൃഷിയിടത്തെ പറ്റി വിലയിരുത്തണം എന്നുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരാവശ്യം. നമ്മൾ പൊതുവെ മണ്ണറിഞ്ഞ് കൃഷി ചെയ്യുക എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മണ്ണ് മാത്രമല്ല നമ്മുടെ വിളഭൂമിയിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത് പൂർണ്ണമായിട്ടും നമ്മൾ മനസ്സിലാക്കണം. അതിൽ മണ്ണ് ഒരു ഘടകമാണ്, വെള്ളം ഒരു ഘടകമാണ്, അതേപോലെ തന്നെ വായു, മറ്റ് ജീവജാലങ്ങൾ എല്ലാം നമ്മൾ നമ്മുടെ കൃഷിയിടത്തിനെ പറ്റി അറിയാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒന്നാമത്തെ ഘട്ടം. അതിൽ നിന്നും ഉപകാരമുള്ളവയെയും കൃഷിക്ക് ദോഷമുള്ളവയെയും നമ്മൾ വേർതിരിച്ച് അറിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഒന്നാമത്തെ ഘടകം ഇപ്പൊ മണ്ണ് എടുക്കുകയാണെങ്കിൽ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന എന്തൊക്കെ മൂലകങ്ങൾ മണ്ണിൽ അടങ്ങിയിട്ടുണ്ട്, അതിന് ദോഷകരമായിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള എന്തൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കുന്നത് ഒന്നാമത്തെ ഒരു ഘട്ടത്തിൽ പെടുന്നതാണ്. അതേപോലെ തന്നെ വെള്ളം, പ്രത്യേകിച്ചും മലിനജലം നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാലിന്യങ്ങൾ കൃഷിയിടത്തിൽ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മുടെ കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചുറ്റുപാടുകളിലും ഉള്ള കളകൾ, അവിടെ സാധാരണ ചെടികൾക്ക് ഉണ്ടാകുന്ന രോഗങ്ങൾ, കീടങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൃത്യമായിട്ടും അറിഞ്ഞിരിക്കണം. മഴക്കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും വെള്ളം വാർന്നു പോകുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടോ, മണ്ണ് ഒലിപ്പ് കൂടുതലുണ്ടോ, മണ്ണ് കട്ടി കൂടുന്ന, മഴവെള്ളം കുറെ വീണ് കഴിയുമ്പോൾ മണ്ണ് കട്ടി കൂടുന്ന സ്വഭാവം ഉണ്ടോ, മണ്ണിൽ കളിമണ്ണിന്റെ അംശം കൂടുതലാണോ, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തേണ്ടതാണ്. കൃഷിക്ക് മുന്നേ തന്നെ നമ്മൾ വിലയിരുത്തേണ്ട ഘടകങ്ങളാണ്. ഇത്തരം ഘടകങ്ങളെ വിലയിരുത്തുന്നതിനോടൊപ്പം അത് നമ്മുടെ കൃഷിക്ക് ഉണ്ടാക്കാവുന്ന അപകടങ്ങൾ അല്ലെങ്കിൽ ആഘാതങ്ങൾ എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കണം. അതിനനുസരിച്ച് ആദ്യം തന്നെ മുൻകരുതൽ നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. മണ്ണ് പരിശോധനയിലൂടെ നമുക്ക് ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളതും ചെടികളുടെ വളർച്ചയെ ദോഷകരമായിട്ട് ബാധിക്കുന്നതുമായ എന്തൊക്കെ പോഷകങ്ങൾ അതേപോലെയുള്ള മറ്റ് ദോഷകരമായ കാര്യങ്ങൾ മണ്ണിലുണ്ടെന്ന് മനസ്സിലാക്കാം. ഉദാഹരണം പറയുകയാണെങ്കിൽ അമ്ലത്വം കൂടുതലാണോ, അതേപോലെ കുമ്മായ വസ്തുക്കൾ ചേർക്കേണ്ടതുണ്ടോ, വെള്ളം വാർന്നു പോകാൻ കൂടുതൽ സംവിധാനങ്ങൾ ക്രമീകരിക്കേണ്ടതുണ്ടോ, മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ആവരണ വിളകളൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുമോ, പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ട് തടങ്ങൾ ഉയർത്തി ഉണ്ടാക്കണം, അത് കൂടാണ്ട് സാധാരണയിലും കൂടുതൽ വെള്ളം വരാനുള്ള സാധ്യത ഉണ്ടോ, പിന്നെ ഈ ചാലുകളിലൂടെ കൊഴുകി വരുന്ന വെള്ളം ചിലപ്പോൾ കൃഷിയിടത്തിലേക്ക് കയറി വരുമല്ലോ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ രോഗാണുക്കളും കീടങ്ങളൊക്കെ നമ്മുടെ കൃഷിയിടത്തിലേക്ക് കയറാൻ വേണ്ടിയിട്ട് സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കണം. കെട്ടിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നീർവാർച്ച ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉയർന്ന തടങ്ങൾ ഉണ്ടാക്കുക, ചാലുകൾ കുറച്ചും കൂടെ താഴ്ത്തി കൊടുക്കുക, അതേപോലെ തന്നെ മണ്ണ് കട്ടി കൂടാണ്ടിരിക്കാൻ വേണ്ടി മണലോ അല്ലെങ്കിൽ ചകിരിച്ചോറോ പോലെയുള്ള കാര്യങ്ങൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെടികളുടെ ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചെടികളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മൾ തിരിച്ചറിയണം. അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് ഗുണകരമായിട്ടുള്ള സൂക്ഷ്മജീവികളെയും ക്ഷുദ്രപ്രാണികളെയും ഒക്കെ നമ്മുടെ കൃഷിയിടത്തിൽ ഏതൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇത് തിരിച്ചറിയുന്നതിലൂടെ മാത്രമേ പ്രത്യേകിച്ചും ക്ഷുദ്രപ്രാണികൾക്കും രോഗം ഉണ്ടാക്കുന്ന രോഗാണുക്കളും എത്രത്തോളം എത്തുമ്പോഴാണ് നമ്മൾ ഓരോരോ നിയന്ത്രണ നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. മുൻകൂട്ടി അത് തീരുമാനിക്കണം. അതിനനുസരിച്ച് വേണം നമ്മുടെ കൃഷി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ ബാക്ടീരിയ വാട്ടം വളരെ കൂടുതലാണ് നമ്മുടെ മുളക് വഴുതന തുടങ്ങിയ വിളകൾക്ക്. പ്രത്യേകിച്ച് മഴക്കാലം ആയതുകൊണ്ടും ഈ ബാക്ടീരിയ വാട്ടം എന്ന് പറയുന്ന രോഗം കൂടുതൽ വരാൻ സാധ്യതയുള്ളതുകൊണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഇനങ്ങൾ ഈ സമയത്ത് കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല നിയന്ത്രണ മാർഗം. അപ്പൊ അങ്ങനെ ഒരു സെലക്ഷൻ നമുക്ക് നടത്തണമെങ്കിൽ നമ്മുടെ കൃഷിയിടത്തിൽ മുന്നേ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് തിരിച്ചറിയണം. ചിലപ്പോഴൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നിലവിലില്ലെങ്കിലും മലിനജലമൊക്കെ മറ്റു സ്ഥലത്തു നിന്ന് വരുമ്പോൾ അതിലൂടെയും രോഗാണുക്കൾ നമ്മുടെ കൃഷിയിടത്തിൽ എത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതും നമ്മൾ പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നിയന്ത്രണ മാർഗങ്ങൾ ആദ്യം തന്നെ എടുക്കേണ്ടതുണ്ട്. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രണം എന്ന് പറയുമ്പോൾ അതിന് രൂക്ഷമായ തോതിൽ ആഘാതം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ നമ്മുടെ കൃഷിയിടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃഷി തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് മണ്ണിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്, വിത്ത് പരിചരണം നടത്താൻ പറ്റുന്ന ഘടകങ്ങളുണ്ട്, ഇങ്ങനെ പ്രതിരോധ നടപടികളായിട്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ തുടർച്ചയായി മണ്ണിൽ നിന്നുള്ള കീടങ്ങളും കളകളും മറ്റ് രോഗാണുക്കളും ഒക്കെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത്, വേരുചീയലോ അല്ലെങ്കിൽ കടചീയലോ ഒക്കെ കൂടുതലുള്ള ഒരു സ്ഥലത്ത് നമുക്ക് മണ്ണിന് വേനൽക്കാലത്ത് തന്നെ സൂര്യതാപീകരണം നടത്തിയിട്ടുണ്ടെങ്കിൽ മണ്ണിൽ നിന്നും ഇത്തരം രോഗാണുക്കളെയും കളകളുടെ വിത്തുകൾ കൂടുതലുള്ളതിനെയും അതുപോലെ ക്ഷുദ്രപ്രാണികളെയൊക്കെ മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോൾ നമുക്ക് കൃഷി തുടങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ വേപ്പുമിണ്ണാക്ക് ചേർത്ത് കൊടുക്കുക, അതല്ലെങ്കിൽ ബ്യുവേറിയ ബാസിയാന മണ്ണിൽ ചേർത്ത് കൊടുക്കുക, ഇനി അതുമല്ല ജൈവ അവശിഷ്ടങ്ങൾ, ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചിട്ടുള്ള ചാണകം, കമ്പോസ്റ്റ് തുടങ്ങിയ വസ്തുക്കളൊക്കെ മണ്ണിൽ ചേർത്ത് കൊടുക്കണമെന്ന് അറിയണമെങ്കിൽ നമ്മുടെ മണ്ണിൽ ഇതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് നമ്മൾ പൂർണ്ണമായിട്ടും അറിഞ്ഞിട്ട് വേണം അങ്ങനെ ചെലവ് വരുന്ന രീതിയിലുള്ള പ്രതിരോധ നടപടികൾ നമ്മൾ മണ്ണിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ രണ്ടാമത് പറഞ്ഞു, നമുക്ക് പ്രതിരോധ നടപടികളുടെ ഭാഗമായിട്ടാണ് വിത്ത് പരിചരണം നടത്തുക. ഈ വിത്ത് പരിചരണം നടത്തുമ്പോഴും നമ്മുടെ കൃഷിയിടത്തിലുള്ള രോഗങ്ങളും കീടങ്ങളും ഏതൊക്കെയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ കൂടുതൽ പ്രശ്നമുണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾക്ക് എതിരെയുള്ള ഒരു പരിചരണമാണ് നമ്മൾ വിത്തിൽ കൊടുക്കേണ്ടത്. കാരണം എന്ന് വെച്ചാൽ വിത്ത് പരിചരണം ചെടികൾ മുളച്ചു വരുമ്പോൾ തന്നെ അതിനൊരു പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വളർച്ചയുടെ ആദ്യത്തെ ഘട്ടങ്ങളിൽ അതിന് പ്രതിരോധ ശേഷി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വിത്ത് പരിചരണം ചെയ്തു കൊടുക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് സ്യൂഡോമോണാസ്. പൊതുവായിട്ട് കുമിൾ രോഗങ്ങളെയും ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ചെടികളുടെ ആരോഗ്യകരമായിട്ട് വളർച്ചയ്ക്കും കൂടുതൽ സഹായിക്കുന്ന ഒരു മിത്ര ബാക്ടീരിയയാണ് ഈ സ്യൂഡോമോണാസ് എന്ന് പറയുന്നത്. അപ്പൊ സ്യൂഡോമോണാസ് 20 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ നമ്മൾ തളിച്ചു കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട്. 10 ഗ്രാം ഒരു ലിറ്ററിന് എന്നുള്ള തോതിൽ വിത്ത് പരിചരണം നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ചില ഘട്ടങ്ങളിൽ മണ്ണിലുള്ള രോഗാണുക്കൾ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ട്രൈക്കോഡർമ ഒരുപക്ഷെ വിത്ത് പരിചരണത്തിന് ഉപയോഗിക്കേണ്ടി വരും. ഇനി ഭയങ്കര രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളാണ് മണ്ണിലുള്ളതെങ്കിൽ നമ്മൾ ആ ഒരു ഘട്ടത്തിൽ മാത്രം രാസകീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൾനാശിനികൾ നമ്മൾ വിത്ത് പരിചരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് ഏത് നിയന്ത്രണ മാർഗമാണ് നമുക്ക് എടുക്കേണ്ടത് എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മുടെ കൃഷിസ്ഥലത്തുള്ള കീടങ്ങളുടെയും രോഗാണുക്കളുടെയും അളവ്, അതിന്റെ പ്രശ്നത്തിന്റെ രൂക്ഷത എന്നതിനെ ആശ്രയിച്ചിരിക്കും. പക്ഷെ കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഈ മുൻകരുതല് നമ്മൾ എടുക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മണ്ണിന് പുതയിടുക എന്നുള്ളത്. പുതയിടാൻ സാധിക്കാത്ത സമയമാണെങ്കിൽ നമ്മുടെ മേൽമണ്ണ് നഷ്ടപ്പെട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി മണ്ണിലുള്ള പോഷകങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആവരണ വിളകൾ, പയറ് പോലെയുള്ള വിളകൾ, മണ്ണിനെ കവർ ചെയ്യുന്ന വിളകൾ നമ്മൾ വളർത്തുക എന്നുള്ളതും പ്രതിരോധ നടപടികളുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അതേപോലെ തന്നെ നമുക്ക് പ്രധാനപ്പെട്ടതാണ് കെണി വിളകൾ ഇടവിളയായിട്ട് നടുക എന്നുള്ളത്. നമ്മുടെ ചെണ്ടുമല്ലി, ജമന്തി തുടങ്ങിയ ചെടികളൊക്കെ കെണി വിളകളായിട്ട് പ്രവർത്തിക്കുന്ന ചെടികളാണ്. കെണി വിളകളെ നമ്മുടെ കൃഷിയിടത്തിലുള്ള വിളകൾക്ക് ഇടവിളയായിട്ട് നട്ടുപിടിപ്പിക്കുക എന്നുള്ളതും കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യേണ്ട ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടതാണ്. അതും നമ്മുടെ കീടങ്ങളും രോഗങ്ങളും ഏതൊക്കെയുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിലേതാണ് ആവശ്യമുള്ളത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. പിന്നെ പൊതുവായിട്ട് പറയുമ്പോൾ നമുക്ക് വേലിക്കരികിൽ ജൈവവേലിയായിട്ടും പലതരം ചെടികൾ, അതായത് നമ്മുടെ ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ്, ചെത്തിക്കൊടുവേലി, ആവണക്ക്, ചോളം, ഇങ്ങനെയുള്ള ജൈവവേലികളെയും നമുക്ക് നട്ടുപിടിപ്പിക്കേണ്ടതുണ്ട്. നമ്മുടെ കൃഷിയിടത്തിന്റെ സുസ്ഥിരതയ്ക്കും അതോടൊപ്പം തന്നെ സന്തുലിതാവസ്ഥയും നിലനിർത്തുന്നതിന് വേണ്ടി സഹായിക്കുന്ന ചെടികളാണ്. അതോടൊപ്പം തന്നെ കീടനിയന്ത്രണത്തിനും രോഗനിയന്ത്രണത്തിനും ഈ ചെടികൾക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഇതും നമുക്ക് കൃഷി തുടങ്ങുന്നതിന് മുന്നേ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കേണ്ട രീതികളാണ്. കൃഷി തുടങ്ങിയതിന് ശേഷം സ്വീകരിക്കേണ്ട പ്രതിരോധ നടപടികൾ ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കീടങ്ങളെയൊക്കെ ആകർഷിക്കുന്ന കെണികൾ. അത് നമ്മൾ ഏത് കെണികളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്യുന്നത് എന്ന് നമുക്കറിയണം. ഏതൊക്കെ കീടങ്ങളാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിന് സഹായിക്കുന്ന ഒരു നല്ല കെണിയാണ് വിളക്ക് കെണി. വിളക്ക് കെണി എന്ന് പറയുന്നത് 1 ഏക്കറിന് 1 എണ്ണമാണ് നമ്മൾ വെക്കേണ്ടത്. ഇപ്പൊ നമുക്ക് വിപണിയിൽ പലതരത്തിലുള്ള വിളക്ക് കെണികൾ കിട്ടുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ ഒരു ബൾബിന്റെ താഴെ പരന്ന പാത്രത്തിൽ വെള്ളം നിറച്ചു വെച്ച് അതിലേതെങ്കിലും ഒരു ഓയില് വെള്ളത്തിലൊന്ന് ചേർത്ത് കൊടുത്തിരുന്നാൽ മതി. വിളക്ക് കെണിയിൽ വൈകുന്നേരം 6 മണിക്ക് ശേഷം 9 മണി വരെയെങ്കിലും തെളിച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ കെണിയിൽ കീടങ്ങൾ ആകർഷിക്കപ്പെടും. വെള്ളത്തിൽ അത് വീഴും. ഈ കീടങ്ങളെ നമുക്ക് കളക്ട് ചെയ്ത് അതേതൊക്കെയാണ് ഉപദ്രവിക്കുന്ന കീടങ്ങളാണ് കൂടുതലുള്ളത് എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതെങ്കിലും കീടത്തിന്റെ എണ്ണം വളരെ കൂടുതൽ വരുന്നുണ്ടെങ്കിൽ അനുയോജ്യമായ നിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കാനുള്ള ഒരു നടപടിയും കൂടെ എടുക്കാൻ സാധിക്കും. വിളക്ക് കെണിയെ കൂടാതെ ചില സമയങ്ങളിലെങ്കിലും ഫിറമോൺ പോലെ ഉയർന്ന രീതിയിൽ കീടങ്ങളെ ആകർഷിക്കാൻ പറ്റുന്ന കെണികൾ നമ്മൾ ചിലപ്പം ഉപയോഗിക്കേണ്ടി വരും. മറ്റ് നിയന്ത്രണോപാധികളുടെ ഒന്നും നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടം അല്ലെങ്കിൽ മാത്രമാണ് രാസകീടനാശിനികൾ അല്ലെങ്കിൽ രാസകുമിൾനാശിനികൾ കീടനിയന്ത്രണത്തിനോ രോഗനിയന്ത്രണത്തിനുമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് ഈ രോഗബാധയുടെ അല്ലെങ്കിൽ കീടബാധയുടെ തോത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അതേപോലെ രോഗത്തിന്റെ തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും. ചുരുക്കി പറയുകയാണെങ്കിൽ സംയോജിത കീടരോഗ നിയന്ത്രണം എന്ന് പറയുന്നത് വെറും ഒരു കീടരോഗ നിയന്ത്രണ രീതിയല്ല, ഇതൊരു വിള സംരക്ഷണ തന്ത്രങ്ങളുടെ മിശ്രണമാണ്. കൃത്യമായിട്ടുള്ള നിരീക്ഷണം അനുസരിച്ച് കീടങ്ങളും അവയുടെ പ്രകൃതിയിലുള്ള ബന്ധങ്ങളും അനുസരിച്ച് ആവശ്യമുള്ള ഘട്ടങ്ങളിൽ ആവശ്യമുള്ള കീടനിയന്ത്രണ രീതികൾ സംയോജിപ്പിച്ച് നമ്മുടെ കീടങ്ങളുടെയും രോഗങ്ങളുടെയും ആക്രമണം വിളകളിൽ ഏറ്റവും കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇതിൽ സ്വീകരിക്കുന്നത്. അതായത് വിളകൾ നടുന്നതിന് മുന്നേ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ, നടുന്ന സമയത്ത് നിലമൊരുക്കലിന്റെ രീതികൾ, നടീൽ സമയം, വളങ്ങളുടെ ഉപയോഗനിരക്ക്, ജൈവ വളങ്ങളുടെ ഉപയോഗനിരക്ക്, മറ്റ് ഉപാധികളുടെ ഉപയോഗനിരക്ക്, നിലവിലുള്ള രോഗങ്ങളുടെയും കീടങ്ങളുടെയും അവസ്ഥ അനുസരിച്ച് തന്ത്രപരമായ രീതിയിൽ നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. പൊതുവായി പറയുകയാണെങ്കിൽ ഓരോ കൃഷിയിടത്തിലും നമ്മുടെ സംയോജിത കീടനിയന്ത്രണ ഉപാധികൾ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. പക്ഷേ ഓരോ കർഷകനും ഉണ്ടാവുന്ന അപകട സാധ്യതകളും നഷ്ടങ്ങളും ഏറ്റവും കുറയ്ക്കുന്ന വിധത്തിൽ അത്യാവശ്യമുള്ള കീടരോഗ നിയന്ത്രണ ഉപാധികൾ ഏറ്റവും സൂക്ഷ്മമായി കാര്യക്ഷമമായി സംയോജിപ്പിച്ച് കീടങ്ങളെയും രോഗങ്ങളെയും കൈകാര്യം ചെയ്യുകയാണ് ഈ രീതിയിൽ നമ്മൾ ചെയ്യുന്നത്.
1: സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് തൃശൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അഞ്ജു സി നടത്തിയ പ്രഭാഷണം ശ്രോതാക്കൾ ശ്രദ്ധയോടെ കേട്ടല്ലോ. ഡോക്ടർ അഞ്ജുവിന്റെ ഫോൺ നമ്പർ പറയാം. 944-1098-8. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 944-1098-8.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: പച്ചക്കർപ്പൂരം. പച്ചക്കർപ്പൂരത്തിന് നിരവധി ആരോഗ്യ ഗുണങ്ങളും ഉപയോഗങ്ങളുമുണ്ട്. പച്ചക്കർപ്പൂരത്തിന്റെ രൂക്ഷഗന്ധം കൊതുകുകൾ, ഈച്ചകൾ, മറ്റു പ്രാണികൾ എന്നിവയെ അകറ്റാൻ സഹായിക്കുന്നു. ദഹനക്കേട്, വയറുവേദന, ഗ്യാസ് തുടങ്ങിയ ദഹന പ്രശ്നങ്ങൾക്ക് പരിഹാരമായി പച്ചക്കർപ്പൂരം ഉപയോഗിക്കാവുന്നതാണ്. മുറിവുകൾ, ചതവുകൾ, ചൊറിച്ചിൽ എന്നിവയിൽ പച്ചക്കർപ്പൂരം പുരട്ടിയാൽ വേദന കുറയ്ക്കുകയും ഉണങ്ങാൻ സഹായിക്കുകയും ചെയ്യും. സന്ധിവേദന, പേശിവേദന, തലവേദന തുടങ്ങിയ വേദനകൾക്ക് ശമനമുണ്ടാക്കാൻ പച്ചക്കർപ്പൂരം പുരട്ടുന്നത് സഹായിക്കും. ജലദോഷം, ചുമ, കഫക്കെട്ട് തുടങ്ങിയ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി കർപ്പൂരമിട്ട് ആവി പിടിക്കുന്നത് നല്ലതാണ്. കൂടാതെ ധ്യാനത്തിനും യോഗയ്ക്കും പച്ചക്കർപ്പൂരം ഉപയോഗിക്കാറുണ്ട്. ഇതിന്റെ ഗന്ധം മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദത്തെ അകറ്റാനും സഹായിക്കും. എങ്കിലും ഭക്ഷണത്തിൽ കർപ്പൂരം ഉപയോഗിക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഉപയോഗിക്കുക. ചില ആളുകൾക്ക് കർപ്പൂരത്തോട് അലർജി ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ചർമ്മത്തിൽ പുരട്ടുന്നതിന് മുൻപ് ചെറിയൊരിടത്ത് പരീക്ഷിക്കുന്നത് നല്ലതാണ്.
2: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ. തിരുവാതിര ഞാറ്റുവേല നടീലിന് ഏറ്റവും യോജിച്ച സമയമാണ്. വേരുപിടിപ്പിച്ച കുരുമുളക് വള്ളികൾ, തെങ്ങിൻ തൈകൾ, കൊക്കോ, കശുമാവ്, മറ്റ് ഫലവൃക്ഷ തൈകൾ എല്ലാം തന്നെ ഈ സമയത്ത് നടാം. ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. നീർവാർച്ച ഉറപ്പുവരുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. വിരിപ്പ് കൃഷിക്കായുള്ള ഞാറ് 4 മുതൽ 5 ഇല പ്രായത്തിൽ പറിച്ചു നടാം. സ്യൂഡോമോണസ് കൾച്ചറിന്റെ ലായനിയിൽ വേര് അരമണിക്കൂർ കുതിർത്ത് നട്ടാൽ പിന്നീട് പോളരോഗം, പോളാഴുകൾ, ഇലപ്പുള്ളി രോഗങ്ങൾ എന്നിവ ഉണ്ടാവുന്നത് കുറയ്ക്കുവാൻ കഴിയും. ഇതിന് 1 കിലോഗ്രാം വിത്തിന് 10 ഗ്രാം സ്യൂഡോമോണസ് കൾച്ചർ എന്ന കണക്കിന് വെള്ളത്തിൽ കലക്കി ലായനി ഉണ്ടാക്കാം. നടീൽ കഴിഞ്ഞ പാടങ്ങളിൽ ചിനപ്പ് പൊട്ടുന്നതു മുതൽ അടിക്കണ പ്രായം വരെ പോളകരിച്ചിൽ രോഗത്തിനുള്ള സാധ്യതയുണ്ട്. നൈട്രജൻ വളങ്ങളുടെ അമിതമായ ഉപയോഗവും പൊട്ടാഷ് വളങ്ങളുടെ കുറവും ഈ രോഗത്തിന്റെ തീവ്രത കൂട്ടും. നെൽച്ചെടിയുടെ പുറം പോളകളിൽ പൊള്ളിയതുപോലുള്ള പാടുകൾ കാണുന്നതാണ് പ്രാരംഭ ലക്ഷണം. തുടർന്ന് ഇത് മുകളിലേക്ക് വ്യാപിച്ച് നെല്ലോലകൾ അഴുകിപ്പോകുന്നതിന് ഇടയാകും. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗം വരാതിരിക്കുന്നതിനുള്ള മുൻകരുതലായി സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 1 കിലോഗ്രാം, 20 കിലോ ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് 1 ഏക്കർ സ്ഥലത്തേക്ക് വിതറിക്കൊടുക്കുക. ചെന്നീരൊലിപ്പ്, കൂമ്പുചീയൽ എന്നിവ തെങ്ങിനെ ബാധിക്കുന്ന കുമിൾ രോഗം.

0: ാണ് ചെന്നീരൊലിപ്പ് ബാധിച്ച തെങ്ങിന് 5 കിലോഗ്രാം വീതം വേപ്പിൻ പിണ്ണാക്ക് ചേർക്കണം. കറ ഒലിക്കുന്ന ഭാഗത്തെ തൊലി ചെത്തിമാറ്റി ഉരുക്കിയ ടാറോ ബോർഡോ കുഴമ്പോ തേക്കുക. ഹെക്സാകൊണാസോൾ 5 EC 5 mL 100 mL വെള്ളത്തിൽ കലക്കി ഒരു ബ്രഷ് ഉപയോഗിച്ച് തൊലി ചെത്തിമാറ്റിയ ഇടങ്ങളിൽ തേച്ചു കൊടുക്കുക. 2 ദിവസത്തിന് ശേഷം കോൾട്ടാർ പുരട്ടുക. കാറ്റുവീഴ്ച ബാധിച്ച തെങ്ങിൻ തോട്ടങ്ങളിൽ കൂമ്പുചീയൽ രോഗവും സാധാരണ കാണാറുണ്ട്. നടുനാമ്പിന്റെ അഴുകിത്തുടങ്ങിയ ഭാഗം ചെത്തിമാറ്റി തീയിട്ട് നശിപ്പിക്കുക. പിന്നീട് ബോർഡോ കുഴമ്പ് പുരട്ടി വെള്ളമിറങ്ങാത്ത വിധം മൺചട്ടി കൊണ്ട് മൂടിവെക്കുക. കൂടാതെ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തെങ്ങോലകളിൽ തളിച്ചു കൊടുക്കുകയും വേണം. വർഷത്തിൽ 10 തേങ്ങയിലും കുറവ് ലഭിക്കുന്ന തെങ്ങുകളും സാരമായ രോഗബാധയുള്ള തെങ്ങുകളും വെട്ടിമാറ്റി നശിപ്പിച്ചതിന് ശേഷം രോഗപ്രതിരോധ ശേഷിയും അത്യുൽപാദനശേഷിയുമുള്ള ഇനങ്ങളുടെ തൈകൾ നടണം. ഈ രോഗത്തിന് മുൻകരുതലായി സുഷിരങ്ങളിട്ട മാംഗോസപ് 1 പാക്കറ്റിൽ 3 വീതം ഒരു തെങ്ങിന്റെ കൂമ്പിന് ചുറ്റും വയ്ക്കുക. മഴക്കാലത്ത് വാഴക്കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിൽ തോട്ടത്തിൽ ചാലുകൾ കീറി നീർവാർച്ചയുള്ള സൗകര്യമുണ്ടാക്കണം. വാഴത്തോട്ടത്തിലെ കളകൾ നീക്കം ചെയ്ത് കടച്ചെത്തിക്കൂട്ടണം. വാഴകളിൽ കാണപ്പെടുന്ന ഇലപ്പുള്ളി രോഗം നിയന്ത്രിക്കാനായി 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം സാൻഡോവിറ്റ് എന്ന പശ 2 mL 1 ലിറ്ററിലേക്ക് എന്ന തോതിൽ കൂട്ടിച്ചേർത്ത് തളിക്കണം. മാത്രമല്ല, മരുന്ന് തളിക്കുമ്പോൾ ഇലയുടെ 2 വശത്തും വീഴുന്നു എന്ന് ഉറപ്പാക്കുകയും വേണം. സ്യൂഡോമോണസ് എന്ന ബാക്ടീരിയ പൊടി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും ഈ രോഗം വരാതിരിക്കാനും നിയന്ത്രിക്കാനും നല്ലതാണ്. കമുകിൻ തോട്ടത്തിലെ നീർവാർച്ച ഉറപ്പാക്കണം. കമുകിൻ തോപ്പുകളിൽ വളരെ വ്യാപകമായി കണ്ടുവരുന്ന ഒന്നാണ് മഞ്ഞളിപ്പ്. ഇതിന്റെ കാരണങ്ങൾ നിരവധിയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മണ്ണിന്റെ നീർവാർച്ച. ഇടച്ചാലുകളുടെ ആഴം 2 അടിയിലും കുറയരുത്. മരമൊന്നിന് 500 ഗ്രാം വീതം കുമ്മായം തടത്തിൽ വിതറി കൊത്തിച്ചേർക്കണം. പുളിരസം, വെള്ളക്കെട്ട് എന്നിവ തടയുകയും ചിട്ടയായി വളം ചേർക്കുകയും ചെയ്താൽ ചെടിയുടെ ആരോഗ്യം മെച്ചപ്പെടുകയും മഞ്ഞളിപ്പ് കുറയുകയും ചെയ്യും. ഒട്ടുജാതി, വാഴ, തീറ്റപ്പുല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവ കമുകിൻ തോട്ടങ്ങളിൽ ഇടവിളയായി കൃഷി ചെയ്താൽ ആദായം കൂടും. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഇനി ഇന്നത്തെ പരിപാടിയുടെ തുടക്കത്തിൽ ശ്രോതാക്കളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു: കാർഷിക സർവകലാശാല പുറത്തിറക്കിയ KAU തേജസ്വിനി എന്നത് ഏത് വിളയുടെ പുതിയ ഇനമാണ്? ശരി ഉത്തരം കേട്ടോളൂ. കേരള കാർഷിക സർവകലാശാല സംസ്ഥാനത്തെ കൃഷി സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി വികസിപ്പിച്ച പുതിയ പച്ചമുളക് ഇനമാണ് KAU തേജസ്വിനി. ഉയർന്ന വിളവെടുപ്പ്, മികച്ച ഗുണമേന്മയുള്ള കായകൾ, പ്രധാന ഉൽപാദന പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള ശേഷി എന്നിവ ഈ ഇനത്തിന്റെ പ്രത്യേകതകളാണ്. ഇതിന്റെ ചെടികൾ കുറ്റിച്ചെടി സ്വഭാവമുള്ളവയാണ്. ബാക്ടീരിയൽ വിൽട്ട് രോഗത്തോടും വിവിധ വൈറസ് രോഗങ്ങളോടും വയൽതല സഹിഷ്ണുത കാണിക്കുന്നതിനാൽ സ്ഥിരതയാർന്ന ഉൽപാദനത്തിന് ഇത് സഹായകരമാണ്. ഉത്തരം വ്യക്തമായല്ലോ. എങ്കിൽ നമുക്ക് ഇന്നത്തെ പരിപാടിയിൽ നിന്നും വിട പറയാം. ശുഭാശംസകളോടെ നന്ദി, നമസ്കാരം.
2: കേരള കാർഷിക സർവകലാശാല വയലും വീടും. മുന്നേറാം കൃഷിയിലൂടെ. പ്രക്ഷേപണ പരമ്പരയുടെ ഇന്നത്തെ അധ്യായം സമാപിക്കുന്നു.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം കൃഷ്ണ ദിലീപ്.
2: അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
3: വയലും വീടും

ആകാശവാണി കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലെ തൃശൂർ വെള്ളാനിക്കര ക്യാമ്പസിലുള്ള ബയോടെക്നോളജി ഡിപ്പാർട്ട്മെന്റിൽ ടിഷ്യൂ കൾച്ചർ വാഴത്തൈകൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. റോബസ്റ്റ തൈയൊന്നിന് 25 രൂപ നിരക്കിലും നെടുനേന്ത്രൻ തൈയൊന്നിന് 40 രൂപ നിരക്കിലും രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ലഭ്യമാണ്. ഫോൺ നമ്പർ 9048171 അല്ലെങ്കിൽ 0487243857 6. കാർഷിക നിർദ്ദേശം. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചെയ്യുകയും ചെയ്യുന്നതാണ് ഇതിൻ്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുത് മാറ്റിയ ശേഷം കുമ്മായം സെൻറ്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ് 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം. കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വെളിച്ചെണ്ണ ക്വിൻ്റലിന് കൊല്ലം 21,800 രൂപ, ആലപ്പുഴ 22,700 രൂപ, ചെങ്ങന്നൂർ 28,000 രൂപ, കോട്ടയം 26,500 രൂപ, പാല 24,900 രൂപ, എറണാകുളം 22,000 രൂപ, കൊച്ചിറെഡി 22,200 രൂപ. കൊപ്ര ക്വിൻ്റലിന് കൊല്ലം 13,500 രൂപ, ആലപ്പുഴ തെളിവ് 21,900 രൂപ, ആലപ്പുഴ പുകരാശി 21,850 രൂപ. നാളികേരം തൊണ്ടോടുകൂടിയത് 1,000, നെയ്യാറ്റിൻകര 20,000 രൂപ, കായംകുളം 19,000 രൂപ, പുളിങ്കുന്ന് 22,000 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിൻകര 18,000 രൂപ, പുത്തൂർ 13,900 രൂപ, കോട്ടയം 23,000 രൂപ, എറണാകുളം 23,500 രൂപ. ഏലം കിലോഗ്രാം കൊച്ചി 3,500 രൂപ, തൊടുപുഴ 2,650 രൂപ, കട്ടപ്പന 2,500 രൂപ. കുരുമുളക് അൺഗാർബിൾഡ് ക്വിൻ്റലിന് നെടുമങ്ങാട് 66,000 രൂപ, പുത്തൂർ 69,000 രൂപ, പാല 68,000 രൂപ, കൊച്ചി ഗാർബിൾഡ് 71,700 രൂപ, കൊച്ചി അൺഗാർബിൾഡ് 69,700 രൂപ. കയർ ക്വിൻ്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600 രൂപ, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400 രൂപ, കൊച്ചി പറവൂർ 5,200 രൂപ. റബ്ബർ ക്വിൻ്റലിന് നെടുമങ്ങാട് 21,000 രൂപ, പുനലൂർ 25,800 രൂപ, പുത്തൂർ 25,300 രൂപ, കോട്ടയം 27,200 രൂപ, പാല 21,500 രൂപ. കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കഴിഞ്ഞു.

0: ഇപ്പോൾ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ വീണ്ടും ആക്രമണം. US പ്രതിനിധിയെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ച് ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും. കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10th പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ വിശദമായി. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിൽ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. വിശദാംശങ്ങളിലേക്ക്.
2: 2014 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 7th ഫ്രാൻസ് സന്ദർശനമാണിത്. ഇന്ത്യ ഫ്രാൻസ് ഇന്നൊവേഷൻ വർഷത്തിന്റെ ഭാഗമായി നീസിൽ സംഘടിപ്പിക്കുന്ന ഭാരത് ഇന്നൊവേറ്റ്സ് ഉച്ചകോടി ഇരു നേതാക്കളും ചേർന്ന് സംയുക്തമായി ഉദ്ഘാടനം ചെയ്യും. 120-ലധികം ഇന്ത്യൻ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ലോകമെമ്പാടുമുള്ള പ്രമുഖ നിക്ഷേപകരും ബിസിനസ് പ്രമുഖരും ഈ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്. നീസിലെ സന്ദർശനത്തിനുശേഷം പ്രധാനമന്ത്രി സ്ലോവാക്യയിലേക്ക് തിരിക്കും. തുടർന്ന് G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി അദ്ദേഹം വീണ്ടും ഫ്രാൻസിലെ എവിയാനിലെത്തും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര സുരക്ഷയെ ഇത് ബാധിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ബ്രിക്സ് കാർഷിക മന്ത്രിമാരുടെ ദ്വിദിന സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പ്രതിനിധികളെ സ്വാഗതം ചെയ്തു. യുദ്ധത്തിന്മേൽ സമാധാനവും സംഘർഷത്തിന്മേൽ സഹകരണവുമാണ് ഇന്ത്യയുടെ നയമെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദശകത്തിൽ കാർഷിക മേഖലയിൽ ഇന്ത്യ 4.5% ശരാശരി വാർഷിക വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്രമന്ത്രി പറഞ്ഞു. മധ്യപ്രദേശിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് മീനാക്ഷി നടരാജന്റെ രാജ്യസഭാ നാമനിർദ്ദേശ പത്രിക നിരസിച്ചതിനെതിരെയുള്ള ഹർജി സുപ്രീംകോടതി തള്ളി. റിട്ടേണിംഗ് ഓഫീസറുടെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച ജസ്റ്റിസുമാരായ പ്രശാന്ത് കുമാർ മിശ്ര, AS ചന്ദൂർക്കർ എന്നിവരടങ്ങിയ ബെഞ്ച് നിയമപരമായ പരിഹാരത്തിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ മീനാക്ഷി നടരാജനോട് നിർദ്ദേശിച്ചു. അമർനാഥ് തീർത്ഥാടകർക്ക് ശക്തമായ സുരക്ഷയും സുഗമമായ യാത്രാ അനുഭവവും ഉറപ്പാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അമർനാഥ് യാത്രയുടെ തയ്യാറെടുപ്പുകൾ വിലയിരുത്തുന്നതിനായി ന്യൂഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു അദ്ദേഹം. July 3 മുതൽ August 28 വരെയാണ് ഈ വർഷത്തെ അമർനാഥ് യാത്ര. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള 57th അതിർത്തി ഏകോപന സമ്മേളനം ന്യൂഡൽഹിയിലെ BSF ആസ്ഥാനത്ത് സമാപിച്ചു. അതിർത്തിയിൽ സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധത ആവർത്തിച്ചു. സംയുക്ത പട്രോളിംഗ് ശക്തമാക്കാനും അതിർത്തി കടന്നുള്ള കുറ്റകൃത്യങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യവസായ പരിശോധനാ ലബോറട്ടറിയായ നാഷണൽ ടെസ്റ്റ് ഹൌസിന്റെ പ്രവർത്തനങ്ങളെ കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പ്രശംസിച്ചു. NTH ഡയറക്ടർ ജനറൽ ഡോക്ടർ അലോക് കുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ രാജ്യത്തുടനീളം അത്യാധുനിക പരിശോധനാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചു. ആഗോളതലത്തിൽ രാജ്യത്തിന്റെ മത്സരക്ഷമത വർദ്ധിപ്പിക്കാൻ NTH ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിൽ നടക്കുന്ന 114th അന്താരാഷ്ട്ര തൊഴിൽ സമ്മേളനത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിച്ച് കേന്ദ്ര സഹമന്ത്രി ശോഭാ കരന്ദ്ലാജെ. ഐഎൽഒ ഡയറക്ടർ ജനറൽ ബംഗ്ലാദേശ്, മാൽഡോവ, ബ്രസീൽ, സ്വിറ്റ്സർലാൻഡ് എന്നീ രാജ്യങ്ങളിലെ തൊഴിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. എല്ലാവർക്കും മാന്യമായ ജോലി, സാമൂഹിക സുരക്ഷ, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച എന്നിവ ഉറപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിബദ്ധത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമ പോസ്റ്റിൽ വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെടെ കെഎസ്ഇബിയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ജനങ്ങൾ ഫോൺ വഴി ഉന്നയിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണാൻ ഉദ്യോഗസ്ഥർ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണി കാരണമോ പെട്ടെന്നുണ്ടായ സംഭവങ്ങൾ മൂലമോ വൈദ്യുതി മുടങ്ങുകയാണെങ്കിൽ അക്കാര്യം ഉപഭോക്താക്കളെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ, വെബ്സൈറ്റ്, മാധ്യമങ്ങൾ എന്നിവ വഴി അറിയിക്കണം. പകൽ സമയത്ത് സൌരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം പദ്ധതിയിൽ 3 അടുത്ത മാർച്ചിന് മുൻപ് കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്ന് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇതിൽ കേരളത്തിലെ ആദ്യത്തെ പദ്ധതി കാസർഗോഡ് മൈലാട്ടിയിൽ ഡിസംബറിൽ കമ്മീഷൻ ചെയ്യും.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ യുഎസ്എ പാരഗ്വേ മത്സരം. ഐസിസി വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ത്യ അടക്കം 12 ടീമുകളുണ്ട്. ആകെ 33 കളിക്കാരാണുള്ളത്. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ന്യൂസിലൻഡ് മുൻ ക്യാപ്റ്റനും ബാറ്റിംഗ് ഇതിഹാസവുമായ കെയ്ൻ വില്യംസൺ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചു. 15 നീണ്ടുനിന്ന കരിയർ പൂർത്തിയാക്കിയാണ് താരം വിരമിക്കുന്നത്. 19,346 റൺസ് നേടി ന്യൂസിലൻഡിനായി ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായാണ് ഈ 35-കാരൻ വിരമിക്കുന്നത്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പി വി സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. സ്ത്രീകൾ നയിക്കുന്ന വികസനം എന്ന ദർശനത്തെ അടിസ്ഥാനമാക്കി വനിതകളെ ദേശീയ വളർച്ചയുടെ ചാലക ശക്തികളാക്കി മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 12 കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. ജൽ ജീവൻ മിഷൻ, സ്വച്ഛ് ഭാരത് മിഷൻ, പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന തുടങ്ങിയ സംരംഭങ്ങളിലൂടെ സമാനതകളില്ലാത്ത പുരോഗതിക്കാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ സാക്ഷ്യം വഹിച്ചത്. മധ്യേഷ്യയുമായും ഷാങ്ഹായ് സഹകരണ സംഘടനയുമായുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ആവർത്തിച്ച് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. തജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ നടന്ന എസ്സിഒ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. അടുത്ത മാസം കൊൽക്കത്തയിൽ നടക്കുന്ന 1 എസ്സിഒ സിവിലൈസേഷൻ ഡയലോഗ് ഫോറത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കും. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് യുജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷ സമയം 180 നിന്നും 195 ഉയർന്നു. ഉച്ചയ്ക്ക് 2 മുതൽ വൈകിട്ട് 5:15 പുതുക്കിയ സമയം. ഹാജർ രേഖപ്പെടുത്തലടക്കമുള്ള ഔദ്യോഗിക നടപടിക്രമങ്ങൾ വിദ്യാർത്ഥികളുടെ പരീക്ഷ സമയത്തെ ബാധിക്കാതിരിക്കാനാണ് മാറ്റമെന്ന് എൻടിഎ അറിയിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഒരു നിക്ഷേപക പ്ലാറ്റ്ഫോമിനെ അനുകൂലിക്കുന്നതായി പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 22,000 നിക്ഷേപിച്ചാൽ പ്രതിദിനം 80,000 വരെയും പ്രതിമാസം 24,000 വരെയും റിട്ടേൺ ലഭിക്കുമെന്നാണ് ഈ വ്യാജ വീഡിയോയിൽ അവകാശപ്പെടുന്നത്. വീഡിയോ വ്യാജമാണെന്നും AI നിർമ്മിതമെന്നും PIB വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു 2 സന്ദർശനത്തിനായി ഡെറാഡൂണിലെത്തി. നാളെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ്, സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഭാരത് ഇന്നവേറ്റ്സ് ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനു നേരെ വീണ്ടും ആക്രമണം. യുഎസ് പ്രതിനിധിയെ വിളിച്ചു വരുത്തി പ്രതിഷേധമറിയിച്ച ഇന്ത്യ. അതിർത്തി സുരക്ഷ ശക്തമാക്കാൻ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ധാരണ. സംയുക്ത പട്രോളിംഗ് വർദ്ധിപ്പിക്കും.

0: കേരളത്തിൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തമാകും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. ICC വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് 10 പതിപ്പിന് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ ഇംഗ്ലണ്ട് ശ്രീലങ്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി
2: യുവവാണി.

0: റേഡിയോ ഗൈഡ് മത്സര പരീക്ഷകൾക്ക് ഒരു വഴികാട്ടി.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, യുവവാണിയിലേക്ക് സ്വാഗതം. ഇന്ന് യുവവാണിയുടെ റേഡിയോ ഗൈഡിൽ മഹാസമുദ്രങ്ങളെക്കുറിച്ച് അധ്യാപകനായ ജിതിൻ ജെ എസ് സംസാരിക്കുന്നു, ഒപ്പം രഞ്ജിനി എം ആർ.
2: പ്രധാനമായും ലോക മഹാസമുദ്രങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അതിനെ കൂട്ടുകാർക്ക് പഠിക്കാൻ എളുപ്പത്തിൽ എങ്ങനെയാണ് സാർ പറഞ്ഞു കൊടുക്കുന്നത്?
3: പ്രധാനമായിട്ടും 5 മഹാസമുദ്രങ്ങളാണുള്ളത്. അത് പൊതുവേ നമുക്ക് വലിപ്പക്രമത്തിലൊക്കെ പലപ്പോഴും PSC ചോദിക്കാറുണ്ട്, ഏറ്റവും വലുത് ഏതാണ്, ഏറ്റവും ചെറുത് ഏതാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ എത്രാം സ്ഥാനമാണ്. അത് പൈസ എന്നൊരു കോഡിനകത്ത് എല്ലാം ഉണ്ട്, PAISA. അപ്പൊ അതാണ് കോഡ്. പി എന്ന് സൂചിപ്പിക്കുന്നത് പസഫിക്കിനെയും എ അറ്റ്ലാന്റിക്കിനെയും, ഐ ഇന്ത്യൻ മഹാസമുദ്രം, അടുത്ത് എസ് എന്ന് പറയുന്ന സതേൺ ഓഷൻ ആണ്. സതേൺ ഓഷൻ എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്, ഏറ്റവും ലാസ്റ്റ് ആർട്ടിക്. അത്തരത്തിലെ 5 മഹാസമുദ്രങ്ങളും വലിപ്പക്രമത്തിൽ ഈ പൈസ എന്ന ഒരൊറ്റ കോഡിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റും. പൈസ എന്ന് സൂചിപ്പിക്കുന്നത് പി പസഫിക്, എ അറ്റ്ലാന്റിക്, ഐ ഇന്ത്യൻ മഹാസമുദ്രം, എസ് സതേൺ ഓഷൻ, അതായത് അന്റാർട്ടിക്ക, ലാസ്റ്റ് ആർട്ടിക് സമുദ്രം.
2: ഇവയെ എങ്ങനെയാണ് വേർതിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്?
3: പലപ്പോഴും സമുദ്രം ചുറ്റി വരുന്ന നാവികരെ കുറിച്ച് കേട്ടുണ്ട്. അപ്പൊ അത് സൂചിപ്പിക്കുന്ന എല്ലാ സമുദ്രങ്ങളും പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പോൾ ഓരോ വൻകരകളുടെയും ഇടയിലായിട്ട് ഓരോ സമുദ്രത്തിന് സെപ്പറേറ്റ് പേരുകൾ അറിയപ്പെടുകയാണ് ചെയ്യുക. ഇവരുടെ എല്ലാവരുടെയും പൊതുപൂർവികർ എന്ന് പറയുന്നത് പന്തലാസ എന്ന് പറയുന്ന ഒരു സമുദ്രഭാഗമാണ്. നമ്മുടെ ഭൂമി രൂപപ്പെട്ട സമയത്ത് ഒരേ ഒരു കരഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഭൂമി രൂപപ്പെട്ട സമയത്ത്. ഈ രൂപപ്പെട്ട സമയത്തുണ്ടായിരുന്ന ഒരു കരഭാഗത്തെ അറിയപ്പെട്ട പേരാണ് പാൻജിയ. ഈ പാൻജിയ എന്ന് പറയുന്ന ഒരേ ഒരു കരഭാഗവും പിന്നെ അതിന്റെ ചുറ്റിലുമായിട്ട് സമുദ്രഭാഗമായ പന്തലാസ എന്ന് പറയുന്ന ഭാഗം. ഈ പാൻജിയ പന്തലാസ മാത്രമാണ് ആദ്യ കാലഘട്ടത്തിൽ ഭൂമിയിൽ ഉണ്ടായിരുന്നത്. പിന്നെ പാൻജിയുടെ കുറുകെ ഒഴുകിയൊരു നദിയായിട്ട് പറയുന്നത് തെതിസ് ആണ്. നദിയെന്നോ സമുദ്രമെന്നോ കണ്ടുകഴിഞ്ഞാലും തെതിസ് എന്ന് പറയുന്നൊരു നദിയാണ് ഉണ്ടായിരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം, അതായത് ആയിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇത് പലതായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ തുടങ്ങി, പലതായിട്ട് ചിന്നിച്ചെതറി. ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന രണ്ട് കരഭാഗങ്ങളായിട്ട് രൂപപ്പെട്ടു. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്ന ഈ രണ്ട് കരഭാഗമാണ് വീണ്ടും ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇന്ന് കാണുന്ന 7 വൻകരകൾ രൂപപ്പെട്ടത്. ഈ ലൗറേഷ്യ ഗോണ്ട്വാന ലാൻഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് കരഭാഗമായിരുന്നു, വീണ്ടും ചിന്നിച്ചെതറി ഇന്ന് കാണുന്ന 7 വൻകരകളും ചെറിയ ദ്വീപുകളുമായിട്ട് നമ്മുടെ ഭൂമിയുടേതായിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടി. അപ്പോൾ ഓരോ വൻകരയുടെയും ഇടയിലുണ്ടായിരിക്കുന്ന ഓരോ ഗ്യാപ്പിനും ഓരോ പേരുകൾ നമ്മൾ കൊടുത്തു. ഉദാഹരണത്തിന്, വടക്കേ അമേരിക്കയുടെയും തെക്കേ അമേരിക്കയുടെയും വലതുവശത്ത്, അതായത് യൂറോപ്പിന്റെയും ആഫ്രിക്കയുടെയും ഇടതുവശത്തായിട്ടൊക്കെ വരുന്ന ഒരു സമുദ്രഭാഗത്ത് നമ്മൾ അറ്റ്ലാന്റിക്, ഇതുപോലെ ഏതെങ്കിലും രണ്ട് വൻകരകളുടെ ഇടയിൽ വരുന്ന ഗ്യാപ്പിൽ ഓരോ പേര് കൊടുത്തതിന് ശേഷമാണ് ഈ പന്തലാസ എന്ന് പറയുന്ന വലിയ സമുദ്രത്തിനെ ഇന്ന് കാണുന്ന 5 മഹാസമുദ്രമായിട്ട് പേര് നൽകി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സമുദ്രം എല്ലാം രൂപപ്പെടാനുള്ള കാരണം, അല്ലെങ്കിൽ മാതൃസമുദ്രം എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ സമുദ്രങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് പന്തലാസയാണ്. അതേപോലെ വൻകരകളുടെ മാതാവ്, മാതൃഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് പാൻജിയാണ്. ഈ പാൻജിയ സ്പ്ലിറ്റ് ചെയ്താണ് വൻകരകൾ ഉണ്ടായത്. പന്തലാസയുടെ ഭാഗമാണ് ഇന്നത്തെ 5 മഹാസമുദ്രം. ഈ 5 മഹാസമുദ്രത്തിൽ ഏറ്റവും വലിപ്പം കൂടിയത് പസഫിക് ആണ്. അപ്പൊ സ്വാഭാവികമായിട്ടും പസഫിക്കിലായിരിക്കും ഏറ്റവും കൂടുതൽ ദ്വീപുകൾ ഉള്ളത്, ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനമൊക്കെ ഉള്ളത്, ഏറ്റവും കൂടുതൽ ഏരിയ കവർ ചെയ്ത് ഭൂമിയുടെ 1/3 ഭാഗം സമുദ്രവിസ്തൃതി, സമുദ്രവിസ്തൃതിയുടെ 1/3 ഭാഗവും പസഫിക് ആണ്. എന്നാൽ അറ്റ്ലാന്റിക് അടുത്ത് 2 സ്ഥാനത്തായിട്ടുണ്ട്, ഇന്ത്യൻ മഹാസമുദ്രം 3 സ്ഥാനത്താണ്. ഇപ്പോൾ ഇന്ത്യൻ സമുദ്രം നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമാണ്, കാരണം നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായതുകൊണ്ട്. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗത്താണ് നമ്മുടെ സ്ഥാനം, അതായത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പൊ ഏഷ്യ എന്ന് പറയുന്ന വൻകരയുടെ തെക്ക് ഭാഗത്താണ് ഇന്ത്യൻ മഹാസമുദ്രം. എന്നാൽ ആഫ്രിക്കയുടെ കിഴക്ക് ഭാഗത്ത്, അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ആഫ്രിക്ക എന്നൊരു വൻകരയുണ്ട്, കിഴക്ക് ഭാഗത്ത് ഓസ്ട്രേലിയ എന്നൊരു വൻകരയുണ്ട്. അതായത് നിശ്ചിത അതിരുകൾ വെച്ചിട്ടുണ്ട്, ഇന്ന ഇന്ന വൻകരകളുടെ ഈ മധ്യത്തിലായിട്ട് കാണപ്പെടുന്നതാണ് ഒരു സമുദ്രമായിട്ട് അങ്ങ് നിശ്ചയിക്കപ്പെട്ടുള്ളത്. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ അതിരുകൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ വടക്ക് ഏഷ്യ, കിഴക്ക് ഓസ്ട്രേലിയ, പടിഞ്ഞാറ് ആഫ്രിക്ക എന്നിങ്ങനെ അതിർവരമ്പുകൾ വെച്ചിട്ട് അത്രയും ഭാഗം ഇന്ത്യൻ മഹാസമുദ്രം. ഇതുപോലെ ഓരോ സമുദ്രത്തിനും അതിർവരമ്പുകൾ, ഏതൊക്കെ വൻകരകൾക്കിടയിലാണെന്നുള്ളത് നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ 5 ഭാഗത്തായിട്ട് 5 മഹാസമുദ്രങ്ങളുണ്ട്. അതാണ് ഈ പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെ അന്റാർട്ടിക്, ആർട്ടിക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഓരോന്നിനും ഓരോ ആകൃതികളും നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്.

0: ഓരോ വൻകരകളുടെ ഇടയിലുണ്ടാവുന്ന ഗ്യാപ്പിന്റെ ആകൃതി അനുസരിച്ചാണ്. പസഫിക്കിന് ത്രികോണാകൃതിയാണ് പൊതുവെ പറയാറുള്ളത്, പസഫിക് ത്രികോണാകൃതിയിൽ. എന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം വരുമ്പോൾ എസ് ആകൃതിയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം. ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലാണ്. അത് നമ്മുടെ ഇന്ത്യയുടേതായിട്ടുള്ള തെക്ക് ഭാഗം നോക്കുമ്പോൾ അറിയാം, ഉപദ്വീപീയ ഇന്ത്യ അല്പം ഒന്ന് താഴോട്ട് വരുന്നുണ്ട്, എം ആകൃതിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ആർട്ടിക് ആണെങ്കിൽ ഡി ആകൃതിയിലാണ്. സതേൺ ഓഷന് പ്രത്യേകിച്ച് ആകൃതി ഒന്നും പ്രതിപാദിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആർട്ടിക്കിന് ഡി ആകൃതിയിലാണ്, പസഫിക് ത്രികോണം, അറ്റ്ലാന്റിക് എസ് ആകൃതി, അതിനുശേഷം ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതി, ആർട്ടിക് ഡി ആകൃതി. ഇങ്ങനെ ഈ അഞ്ച് മഹാസമുദ്രങ്ങൾ ഇന്ന് കാണുന്ന രീതിയിൽ ഓരോ വൻകരകളുടെ ഇടയിലായിട്ട് കാണുന്നു. ഈ സമുദ്രങ്ങളിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ കപ്പൽപാതകളും അതുമെല്ലാം വിശാലമായി തുറന്നു കിടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നമുക്കൊരു ഡൗട്ട് തോന്നാണ്, കടൽ എന്ന് പറയുമ്പോൾ ഇതേ സമുദ്രത്തിന്റെ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിനെ വിളിക്കുന്ന പേരാണ് കടൽ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അറബിക്കടൽ. അറബിക്കടൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അറേബ്യൻ രാജ്യങ്ങളുടേതെല്ലാം തെക്ക് ഭാഗത്ത്, നമ്മുടെ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ട് കാണപ്പെടുന്ന അറബിക്കടലാണ്. എന്നാൽ നമ്മുടെ ബംഗ്ലാദേശിന്റെയൊക്കെ ആ ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യയുടെ കിഴക്ക് ഭാഗത്തായിട്ട് ബംഗാൾ ഉൾക്കടൽ. അപ്പൊ കടൽ എന്ന് പറയുമ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗം, കരയോട് ചേരുന്ന സമുദ്രഭാഗത്തെ കടൽ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. അപ്പൊ കടൽ ധാരാളമുണ്ട്, ഒട്ടനവധിയുണ്ട്. ഇപ്പൊ പ്രാദേശികമായിട്ട് പറഞ്ഞാലും ഓരോ ജില്ലക്കാർക്കും അവരുടെ കടൽ തന്നെ ഒരുപാടുണ്ട്. പക്ഷേ സമുദ്രം എന്ന് പറയുന്നത് അഞ്ചെണ്ണമേ ഉള്ളൂ. കടൽ നമുക്ക് പ്രാദേശികമായിട്ട് പല പേരുകൾ വിളിക്കും. അതായത് അറബിക്കടലിന്റെ ഭാഗമായിട്ട് പോലും നമ്മുടെ പടിഞ്ഞാറൻ ജില്ലകളിലുള്ള എല്ലാ ജില്ലകൾക്കും സെപ്പറേറ്റ് കടൽ തീരങ്ങളുണ്ട്. അപ്പൊ കടലുകൾ ഒട്ടനവധിയുണ്ട്, സമുദ്രം അഞ്ചെണ്ണമേ ഉള്ളൂ.
1: പസഫിക് ഓഷ്യന്റെ ഒരു മറ്റൊരു പേര് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ, ഇതൊക്കെ PSC സാധാരണ ചോദിക്കാറില്ലേ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: തീർച്ചയായും. പസഫിക്കില് നമ്മള് ശാന്തസമുദ്രം എന്ന് വിശേഷിപ്പിക്കുന്നതും പസഫിക് സമുദ്രത്തിനെയാണ്. ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത് ഫെർഡിനന്റ് മെഗലിനാണ്. ഫെർഡിനന്റ് മെഗലിനാണെങ്കിൽ നമ്മുടെ ഈ സമുദ്രത്തിലെല്ലാം ഒരു തവണ ചുറ്റി വന്ന വ്യക്തിയാണ്. അപ്പോൾ ഫെർഡിനന്റ് മെഗലിനാണ് ശാന്തസമുദ്രം എന്ന് പേര് കൊടുത്തത്. ഇതേ പേരിലെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ശാന്തസമുദ്രത്തിലെ തീവലയം, റിംഗ്സ് ഓഫ് ഫയർ എന്നാണ് അതിനെ പറയുന്നത്. റിംഗ്സ് ഓഫ് ഫയർ, ആ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങൾ, ഏകദേശം 90% അഗ്നിപർവ്വതങ്ങളും ആ ഭാഗത്തിന് സജീവമായിട്ട് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭാഗത്ത് നമ്മളിപ്പോൾ ആകാശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലയമായിട്ടായിരിക്കും നമുക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ശാന്തസമുദ്രത്തിലെ തീവലയം അല്ലെങ്കിൽ റിംഗ്സ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്നത്. അത് പസഫിക്കിലാണ്, പേര് തന്നെയുണ്ട് ശാന്തസമുദ്രത്തിലെ തീവലയം. അപ്പോൾ ശാന്തസമുദ്രം എന്നറിയപ്പെടുന്നതും പസഫിക്കിനെ തന്നെയാണ്. അപ്പോൾ ഏറ്റവും വലുതാണ് പസഫിക് എന്ന് സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലുത് പസഫിക്കാണ്. ഏറ്റവും കൂടുതലായിട്ട് ജലം ഉൾക്കൊള്ളുന്നതും പസഫിക്കാണ്. ഏറ്റവും കൂടുതൽ ജലമുണ്ട് അല്ലെങ്കിൽ ഏറ്റവും വലുതാണെങ്കിൽ മത്സ്യസമ്പത്തും ഏറ്റവും കൂടുതൽ പസഫിക്കിലായിരിക്കും. ദ്വീപുകളും ഏറ്റവും കൂടുതലുള്ളത് ഇവിടെ തന്നെയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ദ്വീപ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാപ്പുവ ന്യൂഗിനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ്. അപ്പോൾ ഈ റിംഗ്സ് ഓഫ് ഫയർ പറയുമ്പോഴത്തേക്കും അഗ്നിപർവ്വതങ്ങൾ, അപ്പോൾ പ്രധാനപ്പെട്ട അഗ്നിപർവ്വതം തമോ മാസിഫ്, അതും പസഫിക്കിൽ തന്നെയുണ്ട്. അപ്പോൾ പാപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന ദ്വീപും അതുപോലെ തന്നെ റിംഗ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന ഒരു കൂട്ടം അഗ്നിപർവ്വതങ്ങളുള്ള ഭാഗമുള്ളത് കൊണ്ട് തന്നെ തമോ മാസിഫ് എന്ന് പറയുന്ന അഗ്നിപർവ്വതവും ഈ ഭാഗത്ത് തന്നെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. പിന്നെ എല്ലാ സമുദ്രത്തിന്റെയും ഏറ്റവും ആഴം കൂടിയ ഭാഗം ഗർത്തങ്ങൾ ചോദിക്കാറുണ്ട്. ഇവിടെ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് ചലഞ്ചർ ഗർത്തമാണ്. ചലഞ്ചർ ഗർത്തത്തിന്റെ മറ്റൊരു പേര് മരിയാന ട്രെഞ്ച് ആണ്. അപ്പോൾ മരിയാന ട്രെഞ്ച് അല്ലെങ്കിൽ ചലഞ്ചർ ഗർത്തം, ഇതിൽ ആദ്യമായിട്ട് കണ്ടെത്തിയതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HMS ചലഞ്ചർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ്. അപ്പോൾ HMS ചലഞ്ചർ എന്ന ബ്രിട്ടീഷ് നാവികസേന പരിവേഷണ കപ്പലാണ് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. അതിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ളത് നമ്മുടെ ഈ റിംഗ്സ് ഓഫ് ഫയർ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചലഞ്ചർ ഗർത്തം, അതിൽ പോയ ഹോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറൂൺ കണ്ടെത്തിയത് HMS ചലഞ്ചർ എന്ന കപ്പലാണ് ഇത് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടുത്തെ ദ്വീപ് നമ്മുടെ ഗാലപ്പാഗോസ് ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ് പസഫിക്കിലാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഇങ്ങനെ പല ദ്വീപുകളും ഉണ്ട്. അപ്പോൾ ദ്വീപുകൾ ഒട്ടനവധി ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ഗാലപ്പാഗോസ് ദ്വീപ്, ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, ഈ മൂന്നെണ്ണം ഏറ്റവും പ്രധാനപ്പെട്ടതും പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. ഈസ്റ്റർ ദ്വീപ്, ഗാലപ്പാഗോസ് ദ്വീപ്, ഹവായ് ദ്വീപുകൾ ഇതെല്ലാം പസഫിക്കാണ്. പിന്നെ ഒരുപക്ഷെ നമുക്ക് തെറ്റിപ്പോവാൻ സാധ്യതയുള്ള ഒന്നാണ് തെക്കൻ ചൈനാ കടൽ. തെക്കൻ ചൈനാ കടൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുവിധം അറിയാവുന്ന ആൾക്കാരെല്ലാവരും പെട്ടെന്ന് ചിന്തിച്ചിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നായിരിക്കും ഉത്തരം ചെയ്യുക. കാരണം ഇന്ത്യയുടെ തൊട്ടു മുകളിലാണല്ലോ ചൈന, ഇന്ത്യയുടെ തൊട്ടു മുകളിൽ ചൈന ആയതുകൊണ്ട് നമ്മുടെ ഇന്ത്യ വരുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. അതുകൊണ്ട് തെക്കൻ ചൈനാ കടലും ഇന്ത്യൻ മഹാസമുദ്രം എന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് പസഫിക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയുടെ ഒരു ഭാഗം പസഫിക്കായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെ അത് പസഫിക്കിലാണ് വരിക. ഇതുപോലെ തെറ്റാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യാണ് മലബാർ ഗർത്തം. മലബാർ ഗർത്തം എന്ന് കേട്ട ഉടനെ നമ്മുടെ മനസ്സിൽ കേരളവും വടക്കൻ ജില്ലകളൊക്കെ ഓർമ്മ വരും. പക്ഷേ അതും മലബാർ ഗർത്തമുള്ളതും പസഫിക്കിലാണ്. അപ്പോൾ മലബാർ ഗർത്തവും തെക്കൻ ചൈനാ കടലും തെറ്റിപ്പോവാൻ സാധ്യത കൂടുതലുള്ളതാണ്. ഇത് രണ്ടുമുള്ളത് പസഫിക്കിലാണ്. പക്ഷെ ദ്വീപുകളിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഈസ്റ്റർ ദ്വീപ്, ഹവായ് ദ്വീപ്, അതുപോലെ ഗാലപ്പാഗോസ് ദ്വീപ്, ഇതെല്ലാം പസഫിക്കിലാണ് കാണപ്പെടുക. അതുപോലെ നമുക്ക് പ്രധാനമായിട്ടും ബെറിംഗ് കടലിടുക്ക് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്, അന്താരാഷ്ട്ര ദിനാങ്കരേഖ. നമ്മുടെ ഭൂമിയിൽ നമ്മൾ സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് 0° ഗ്രീനിച്ച് രേഖയാണ് സമയം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. ഇതേപോലെ നമ്മുടെ ദിവസം കണക്കാക്കാൻ ഉപയോഗിക്കുന്ന രേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ, ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 180°. ഇത് കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. കൃത്യമായ സ്ഥലം ബെറിംഗ് കടലിടുക്കാണ്. ബെറിംഗ് എന്ന് പറയുന്ന കടലിടുക്കിലൂടെയാണ്

0: മൂന്നിലൊന്ന് ഭാഗമാണ്. അതിൽ കൃത്യമായി പറഞ്ഞാൽ 165.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് ഇതിന്റെ വിസ്തൃതി. പക്ഷേ എസ് സി ആർ ടിയിലും എൻ സി ആർ ടിയിലും ബാക്കി എല്ലാത്തിലും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അത് ഓരോ എക്സാമിനും അപ്ഡേറ്റ് ചെയ്ത് പഠിക്കേണ്ടതാണ്. പക്ഷെ നിലവിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്. ഈ പറയുന്ന സമുദ്രമായിക്കോട്ടെ നദിയായിക്കോട്ടെ എല്ലാത്തിന്റെയും നീളം വിസ്തൃതി എല്ലാം കാലത്തിനനുസരിച്ചിട്ട് അപ്ഡേഷൻ വരുന്നതാണ്. അപ്പോൾ നിലവിൽ ഇതാണുള്ളത്. പസഫിക്കിലെ ഇത്രയൊക്കെയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഇതുപോലെ ഓരോ സമുദ്രങ്ങളിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഏറ്റവും ആഴം കൂടിയ ഭാഗം, ആകൃതി, വിസ്തൃതി, പിന്നെ അതിനകത്തുള്ള പ്രധാനപ്പെട്ട കുറച്ച് ദ്വീപുകളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറച്ച് പ്രതിഭാസങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക.
1: അറ്റ്ലാന്റിക് ഓഷ്യന്റെ പ്രത്യേകത കൂടാതെ അത് വ്യാപാരത്തിന് എങ്ങനെയൊക്കെ സഹായിക്കുന്നു, ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരാമോ?
0: അറ്റ്ലാന്റിക് സമുദ്രം നമ്മുടെ ഏറ്റവും അധികം കപ്പൽ പാതകളുള്ള ഒരു സമുദ്രം കൂടിയാണ് അറ്റ്ലാന്റിക് സമുദ്രം. അതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത, അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയുമാണ് വരുന്നത്. വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും, കിഴക്ക് ഭാഗത്ത് യൂറോപ്പും ആഫ്രിക്കയുമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അറ്റ്ലാന്റിക്കിന് രണ്ട് പോർഷൻ ഉണ്ട്, നോർത്തേൺ അറ്റ്ലാന്റിക്, സദേൺ അറ്റ്ലാന്റിക്. കാരണം അറ്റ്ലാന്റിക്കിന്റെ ആകൃതി എസ് ആകൃതിയാണ്. അപ്പൊ അറ്റ്ലാന്റിക്കിൽ എടുത്തു പറയത്തക്ക സവിശേഷത എന്ന് പറഞ്ഞാൽ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അറ്റ്ലാന്റിക്കാണ്. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണുള്ളത്. ഈ എസ് ആകൃതി വരുമ്പോൾ അതിന്റെ എസ് എന്ന് പറയുന്ന ലെറ്റർ നമുക്ക് ഇംഗ്ലീഷ് ലെറ്റർ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ തന്നെ അറിയാം രണ്ട് പാർട്ട് ഉണ്ട്, നോർത്തും സൗത്തും. ഈ നോർത്ത് പാർട്ടിന്റെ ഭാഗത്താണ് യൂറോപ്പ് വരുന്നത്. നോർത്ത് പാർട്ടില് വലതുവശത്തായിട്ട് കിഴക്ക് ഭാഗത്തായിട്ടാണ് യൂറോപ്പ് വരുന്നത്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രേഡ് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ യൂറോപ്പിന്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. കാരണം സൗത്തിൽ ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലോട്ട് പൊതുവെ അത് കൺസംപ്ഷനൊക്കെ അല്പം കുറഞ്ഞ ഒരു വൻകര ആയതുകൊണ്ട് തന്നെ അങ്ങോട്ട് നമുക്ക് പ്രത്യേകിച്ച് വലിയ പ്രോഡക്ട്സ് ഗുഡ്സ് ഒന്നും അങ്ങോട്ട് കൊണ്ടുകൊടുക്കേണ്ട ആവശ്യമില്ല. തിരിച്ച് അവിടെ നിന്ന് റോ മെറ്റീരിയൽസോ ബാക്കിയൊന്നും എടുക്കേണ്ട ആവശ്യവുമില്ല. താരതമ്യേന കുറവാണ്. അപ്പൊ നമുക്ക് ഈ അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി കാണപ്പെടുന്ന വടക്കേ അമേരിക്ക എന്നായാലും തെക്കേ അമേരിക്ക എന്നായാലും ഏറ്റവും കൂടുതൽ നമുക്ക് കപ്പൽ പാതകൾ ആവശ്യമുള്ളത് നമുക്ക് ആഫ്രിക്കയെക്കാളും നോർത്തിൽ കിടക്കുന്ന നമ്മുടെ യൂറോപ്പുമായിട്ടാണ്. അറ്റ്ലാന്റിക്കിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഡിറ്ററേനിയൻ കടൽ. ഈ മെഡിറ്ററേനിയൻ കടല് നമ്മുടെ ചെങ്കടലുമായിട്ട് കണക്ട് ആവുന്നുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ചെങ്കടൽ. അത് കൃത്യമായിട്ട് നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ, നമ്മുടെ ഇസ്രായേൽ, ഈജിപ്റ്റ് ഇതൊക്കെ വരുന്നതിന്റെ ആ ഭാഗത്തായിട്ടാണ് ഈ ചെങ്കടൽ വന്നു ചേരുന്നത്. അതായത് നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നും നേരെ അത് പടിഞ്ഞാറോട്ട് പോയിട്ട് ഈ യൂറോപ്പിന്റെയൊക്കെ തെക്ക് ഭാഗത്ത്, പടിഞ്ഞാറോട്ട് പോയിട്ട് യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് ചെങ്കടൽ വന്ന് ചേരുന്നുണ്ട്. ഇതേപോലെ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിൽ നിന്ന് വന്നിട്ട് വലതുവശത്തോട്ട് പോയിട്ട് ഈ പറയുന്ന പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ യൂറോപ്പിന്റെ തെക്ക് ഭാഗത്ത് അതും വരുന്നുണ്ട്. ഈ രണ്ടിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. അറ്റ്ലാന്റിക്കിലെ മെഡിറ്ററേനിയൻ കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന കനാലാണ് സൂയസ് കനാൽ. ഈ സൂയസ് കനാൽ വഴിയാണ് ഏറ്റവും കൂടുതൽ പെട്രോളിയവും നമ്മുടെ അന്താരാഷ്ട്ര വ്യാപാരവും ഏറ്റവും കൂടുതൽ നടക്കുക. ഇന്ത്യൻ മഹാസമുദ്രത്തിനെയും അറ്റ്ലാന്റിക്കിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ കാണുന്ന സൂയസ് കനാൽ. അപ്പൊ ഇന്ത്യൻ മഹാസമുദ്രം എന്ന് പറയുമ്പോഴത്തേക്കും ഏഷ്യ വൻകരയിലുള്ള മിക്ക രാജ്യങ്ങളിലെയും പ്രോഡക്ട്സ് അതുവഴി പോകണം, അതുപോലെ ഓസ്ട്രേലിയയിലുള്ള പ്രോഡക്ട്സ് പോകണം. ഈ കാണുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും നേരെ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ ഭാഗത്തുള്ള ഈ ചെങ്കടൽ വഴി സൂയസ് കനാൽ പാസ് ചെയ്ത് മെഡിറ്ററേനിയൻ കടലിലേക്ക് പ്രവേശിച്ച് ഇത് നേരെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വരണം. ഈ അറ്റ്ലാന്റിക് സമുദ്രവുമായിട്ട് കണക്റ്റഡ് ആണ് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, യൂറോപ്പ്. ആഫ്രിക്ക ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് യൂറോപ്പും ഇതുപോലെയുള്ള വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഗുഡ്സ് ആൻഡ് സർവീസ് മുഴുവനും ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം വരുന്നത് ഈ പറയുന്ന ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതലായിട്ട് കപ്പൽ പാതകൾ വരുന്നത്. ഏറ്റവും കൂടുതൽ കപ്പൽ പാത ഉള്ളതും ഈ കപ്പലുകൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നതും എല്ലാം നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ ഭാഗത്ത് തന്നെയാണ്. അതിന്റെ പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാരമാണ്. അത് പശ്ചിമേഷ്യയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രവുമായിട്ടുള്ള എല്ലാ കണക്ഷനും വരുന്നത് ഈ മെഡിറ്ററേനിയൻ കടൽ വഴിയാണ്. ഈ മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്. അതുകൊണ്ട് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് മെഡിറ്ററേനിയൻ കടൽ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുതയാണ്. മെഡിറ്ററേനിയൻ കടൽ അറ്റ്ലാന്റിക്കിലാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ചെങ്കടൽ. ചെങ്കടൽ ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കുന്നതാണ് സൂയസ് കനാൽ. അതുകൊണ്ട് ഈ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത്. അതായത് കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലുള്ളത് ഈ ഭാഗത്താണ്, പ്രത്യേകിച്ച് നോർത്തേൺ അറ്റ്ലാന്റിക്. പിന്നെ ഇവിടെ പ്രധാനമായിട്ടും മത്സ്യബന്ധനമുള്ള ഒരു പ്രധാന സ്ഥലമാണ് ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയും. ഗ്രാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന മത്സ്യബന്ധന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നതും ഇതേ നോർത്തേൺ അറ്റ്ലാന്റിക്കിലാണ്. അപ്പൊ ഈ നോർത്തേൺ അറ്റ്ലാന്റിക്കിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ എസ് ആകൃതിയിലാണ്. എസ് ആകൃതിയിൽ വരുമ്പോഴത്തേക്കും ഇടതുവശത്തായിട്ട് പടിഞ്ഞാറ് ഭാഗത്ത് വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, വലതുവശത്തായിട്ടാണെങ്കിൽ യൂറോപ്പ്, ആഫ്രിക്ക. അപ്പോൾ അതിന്റെ നോർത്ത് പോർഷനിലെ വ്യാപാരം നടക്കുന്നുണ്ട്. ആ ഭാഗത്ത് കപ്പലുകൾ ഏറ്റവും കൂടുതലായിട്ട് സഞ്ചരിക്കുന്നുണ്ട്. എസ് ആകൃതിയിലാണ് കാണപ്പെടുക. വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇതിനുള്ളത്. നമ്മൾ നേരത്തെ പസഫിക്കിൽ പറഞ്ഞത് മൂന്നിലൊന്ന് ഭാഗമാണ് ആകെ സമുദ്ര വിസ്തൃതിയുടെ മൂന്നിലൊന്ന് ഭാഗം. അറ്റ്ലാന്റിക് വരുമ്പോൾ ആറിലൊന്ന് ഭാഗമാണ്, ആറിലൊന്ന് ഭാഗം, അതായത് അതിന്റെ നേർപ്പാകൃതി. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ അത് 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. കൃത്യമായി പറഞ്ഞാൽ 82.4 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. കപ്പൽ പാതകൾ ഏറ്റവും കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഓർമ്മിക്കാൻ എളുപ്പത്തിന് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയതും ഇവിടെ തന്നെയാണ്. 1912 ടൈറ്റാനിക്

0: കപ്പൽ മുങ്ങിയത് ഇതേ ഭാഗത്ത് തന്നെയാണ്. ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് പ്യൂട്ടോറിക്ക ഗ്രന്ഥം. പ്യൂറിട്ടോറിക്ക എന്നായിരിക്കും പലതിലും എഴുതിയിട്ടുണ്ടാകുക, പ്രൊണൗൺസ് ചെയ്യുമ്പോഴും പ്യൂറിട്ടോറിക്ക എന്ന് തന്നെയാണ് പറയുക, എന്നാൽ ചിലർ പ്യൂട്ടോറിക്ക എന്ന് പ്രതിപാദിക്കുന്നത് ഇത് തന്നെയാണ്. അപ്പൊ പ്യൂറിട്ടോറിക്ക ഗ്രന്ഥമാണ് ഇവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. അപ്പോൾ വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമാണ്, എസ് ആകൃതിയിലാണ്. ഇവിടെ കപ്പൽ ഗതാഗതം അല്ലെങ്കിൽ കപ്പൽ പാതകൾ ഏറ്റവും കൂടുതലായിട്ടുണ്ട്. ഏറ്റവും ആഴം കൂടിയ ഭാഗം പ്യൂറിട്ടോറിക്ക ഗ്രന്ഥം. നമ്മുടെ വടക്കേ അമേരിക്ക തെക്കേ അമേരിക്കയുമായിട്ടൊക്കെ ബന്ധമുള്ളതുകൊണ്ട് നമ്മുടെ ആമസോൺ നദി പതിക്കുന്നതും ഇവിടെ തന്നെയാണ്. ആമസോൺ നദി ഈ ഭാഗത്താണ് പതിക്കുക. നമ്മുടെ നെപ്പോളിനെ നാട് കിടത്തിയ സെന്റ് ഹെലേന ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക്കിലാണ്. നേരത്തെ അന്താരാഷ്ട്ര ദിനാംഗരേഖ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു പസഫിക്കില് ബെറിംഗ്കടൽ എടുക്കല്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ 0° ഗ്രീനിച്ച് രേഖ. ഈ ഗ്രീനിച്ച് രേഖ കടന്നു പോകുന്നത് ഈ അറ്റ്ലാന്റിക്കിലൂടെയാണ്. ഈ അറ്റ്ലാന്റിക്കിലൂടെ ഗ്രീനിച്ച് രേഖ കടന്നു വരുന്നുണ്ട്. നമ്മുടെ ഭൂമധ്യരേഖയും ഈ ഭാഗത്ത് വെച്ചാണ് ഈ ഗ്രീനിച്ച് രേഖയുമായിട്ട് കൂട്ടിമുട്ടുന്നത്. ഗ്രീനിച്ച് രേഖയും ഭൂമധ്യരേഖയും കൂട്ടിമുട്ടുന്നത് അറ്റ്ലാന്റിക്കില്. അതിന്റെ നേരെ ഓപ്പോസിറ്റുള്ള 180° അന്താരാഷ്ട്ര ദിനാംഗരേഖ കടന്നു പോകുന്നത് പസഫിക്കിലൂടെയാണ്. പിന്നെ ബെർമുഡ ട്രയാങ്കിൾ. ബെർമുഡ ട്രയാങ്കിൾ പലപ്പോഴും മലയാളത്തിലൊക്കെ ചോദിക്കാറുണ്ട്, ചെകുത്താന്റെ ത്രികോണം എന്നാണ് മലയാളത്തിൽ വിശേഷിപ്പിക്കുക. ബെർമുഡ ട്രയാങ്കിളും അറ്റ്ലാന്റിക്കിലാണ്. അപ്പോൾ ബെർമുഡ ട്രയാങ്കിൾ കാണപ്പെടുന്നുണ്ട്. മെഡിറ്റനേറിയൻ കടൽ, കുറച്ച് മുന്നേ പറഞ്ഞ വ്യാപാര പാതയാണ്, മെഡിറ്റനേറിയൻ കടലുണ്ട്. ഇംഗ്ലീഷ് ചാനൽ കാണപ്പെടുന്നത് ഇവിടെയാണ്. ഹക്സൺ ഉൾക്കടൽ കാണപ്പെടുന്നുണ്ട്. പിന്നെ കരീബിയൻ ദ്വീപുകൾ, കരിങ്കടൽ, പിന്നെ ചാളക്കടൽ എന്ന് അറിയപ്പെടുന്നത് ഇവിടെയാണുള്ളത്, ചാളക്കടൽ. അപ്പൊ ഇതെല്ലാം ഇതിനകത്തുള്ള പോയിന്റ്സ് ആണ്. അപ്പോൾ ഒന്നുകൂടെ പറയാതെ, ഒന്ന് ബെർമുഡ ട്രയാങ്കിൾ, മെഡിറ്റനേറിയൻ കടൽ, ഇംഗ്ലീഷ് ചാനൽ, ഹക്സൺ ഉൾക്കടൽ, കരിങ്കടൽ, കരീബിയൻ ദ്വീപുകൾ, പിന്നെ മെക്സിക്കൻ ദ്വീപുകൾ ഈ ഭാഗത്തുണ്ട്, പിന്നെ ഗ്രീൻലാൻഡ് ഉണ്ട്. ഇങ്ങനെ ഈ ഭാഗത്തായിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളത് ടൈറ്റാനിക് കപ്പലും പിന്നെ പ്യൂറിട്ടോറിക്ക ഗർദം പിന്നെ ബെർമുഡ ട്രയാങ്കിൾ, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. പിന്നെ വ്യാപാരവുമായി ബന്ധപ്പെട്ട് മെഡിറ്റനേറിയൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്.
1: ഇനി ഇന്ത്യൻ ഓഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഓഷനിൽ ഉൾപ്പെടുന്ന പ്രധാന കടലിടുക്കുകൾ അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ?
0: ഇന്ത്യൻ മഹാസമുദ്രം ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രമാണ്. ബാക്കി ഏത് സമുദ്രം നോക്കിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു രാജ്യത്തിന്റെ പേര് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ പേര് തന്നെയാണ് ഉള്ളത്. ഇന്ത്യയുടെ ഒരു രാജ്യത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക മഹാസമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം. പ്രാചീന കാലത്ത് രത്നാകര എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കടൽ എന്ന് പറയുമ്പോഴത്തേക്കും കരയോട് ചേരുന്ന സമുദ്രഭാഗം. സമുദ്രം വലുതാണ്, മഹാസമുദ്രം. അപ്പോൾ കരയോട് ചേരുന്ന സമുദ്രഭാഗത്തിന് വിളിക്കുന്ന പേരാണ് കടൽ. അപ്പോൾ ബീച്ചുകൾ, പണ്ട് മുതലേ നമുക്ക് കടലെന്ന് കേട്ടാലും സമുദ്രം എന്ന് കേട്ടാലും ബീച്ച് എന്ന് കേട്ടാലും എല്ലാം ഓർമ്മ വരിക തിരമാലകൾ മാത്രം അല്ലെങ്കിൽ കടലിലെ വെള്ളം മാത്രമാണ് ഓർമ്മ വരിക. അപ്പോൾ ബീച്ച് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വിശാലമായ മണൽപ്പരപ്പിനെയാണ് ബീച്ച് എന്ന് പറയുന്നത്. കടലിനോട് ചേരുന്ന നമ്മുടെ ഈ കരഭാഗത്തിലെ വിശാലമായ മണൽപ്പരപ്പാണ് ബീച്ച്. അതുപോലെ ഉൾക്കടൽ. ഉൾക്കടൽ എന്ന് പറയുമ്പോൾ മൂന്ന് ഭാഗവും കരയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സമുദ്രഭാഗം. നമ്മൾ സാധാരണ ദ്വീപ് എന്ന് പറയുമ്പോൾ നാല് ഭാഗം ജലമാണ്. നാല് ഭാഗം ജലമാണെങ്കിൽ ദ്വീപ് എന്ന് വിളിക്കും. മൂന്ന് ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ് എന്ന് വിളിക്കും, പെനിൻസുല. മൂന്ന് ഭാഗം ജലമാണെങ്കിൽ ഉപദ്വീപ്. ഇതേപോലെ മൂന്ന് ഭാഗം കരഭാഗമാണെങ്കിൽ, മൂന്ന് ഭാഗത്തും കരയാണെങ്കിൽ ഉൾക്കടൽ എന്ന് വിളിക്കും. ഉദാഹരണത്തിന് ബേ ഓഫ് ബംഗാളിന്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ആ ഭാഗത്ത് വരുന്നുണ്ട്, തൊട്ട് മുകളിലായിട്ട് ബംഗ്ലാദേശ് വരുന്നുണ്ട്, അതിന്റെ വലതു ഭാഗത്തായിട്ട് മ്യാൻമർ വരുന്നുണ്ട്. മൂന്ന് കരഭാഗം അവിടെ ടച്ച് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ബംഗാൾ ഉൾക്കടൽ എന്നവിടെ പേര് വന്നത്. അതുപോലെ തന്നെ ഗൾഫുകൾ, അതും ഈ ഉൾക്കടലിന്റെ ഒരു ചെറിയ രൂപമാണ് ഗൾഫ്. അതും ഇതുപോലെ ഉള്ളിലോട്ട് കയറി കിടക്കുന്ന ഭാഗം തന്നെയാണ്. നമ്മുടെ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഗൾഫ് ഓഫ് കമ്പത്ത് എന്ന് പറയുന്നത് ഗുജറാത്തിന്റെ ഒരു തെക്ക് ഭാഗമുണ്ട്, ഗുജറാത്തിന്റെ ഭാഗത്തുണ്ട്. അതുപോലെ ഗൾഫ് ഓഫ് കച്ച് ഉണ്ട്. ഇതാണ് നമ്മൾ ഗൾഫ് എന്ന് ഉപയോഗിക്കുക. പൊതുവേ നമ്മൾ ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഏദൻ എന്നിങ്ങനെ നമ്മുടെ പശ്ചിമേഷ്യൻ രാജ്യങ്ങളുടെ സൈഡിലോട്ട് പോകുമ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തും ഇതാണ് ഗൾഫ്. പൊതുവേ പണ്ട് മുതലേ പല ആൾക്കാരുടെയും അല്ലെങ്കിൽ കുട്ടികളുടെ എല്ലാവരും കരുതുന്ന ഗൾഫ് എന്ന് പറയുമ്പോൾ ഒരു വലിയ രാജ്യം എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. പക്ഷെ അത് ഗൾഫ് കൺട്രീസ് എന്ന് പറയുമ്പോൾ ഈ ഒരു ഭൂപ്രകൃതിയാണ് അവിടെ എല്ലായിടവും കാണപ്പെടുക. അപ്പോൾ നമ്മൾ ഗൾഫ് ഓഫ് പേർഷ്യ, ഗൾഫ് ഓഫ് ഒമാൻ, ഗൾഫ് ഓഫ് ഏദൻ, ഗൾഫ് ഓഫ് കച്ച്, ഗൾഫ് ഓഫ് കമ്പത്ത്, ഗൾഫ് ഓഫ് മാന്നാർ തമിഴ്നാടിന്റെ ഭാഗത്ത്, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഗൾഫ് എന്ന് പറയുന്നത്. ദ്വീപുകൾ, ദ്വീപുകൾ ജാവ സുമാത്ര, സുനാമിയൊക്കെ വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ട വാക്കാണ് ജാവ സുമാത്ര. പിന്നെ മഡഗാസ്കർ ദ്വീപ്, ഏറ്റവും വലിയ ദ്വീപാണ് മഡഗാസ്കർ, മഡഗാസ്കർ ദ്വീപ്. പിന്നെ ഏറ്റവും ചെറിയ ദ്വീപായിട്ടുണ്ടായിരുന്ന മാലിദ്വീപ്, മാലിദ്വീപ്, ഇതെല്ലാം ഈ ഭാഗത്താണ് വരുന്നത്. അപ്പൊ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് മഡഗാസ്കർ ദ്വീപാണ്. മഡഗാസ്കർ ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് കാണപ്പെടുക. ബാക്കി നമുക്ക് ലക്ഷദ്വീപ്, ആൻഡമാനൊക്കെ എല്ലാവർക്കും അറിയാം, അത് കോമൺ ആയിട്ട് എല്ലാവർക്കും പൊതുവെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ മഡഗാസ്കർ ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അവിടുത്തെ ഉൾക്കടലുകളും ദ്വീപുകളും ഇതൊക്കെ ഇതാണ് ഉള്ളത്. പിന്നെ ഇത് വലിപ്പത്തിൽ മൂന്നാം സ്ഥാനമാണ്, ഇന്ത്യൻ മഹാസമുദ്രം വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം. ആകെ വിസ്തൃതി ചോദിച്ചു കഴിഞ്ഞാൽ 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വരിക. 73.2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വലിപ്പത്തിൽ മൂന്നാം സ്ഥാനം. ആകൃതി ചോദിച്ചാൽ എം ആകൃതിയിൽ കാണപ്പെടുന്ന മഹാസമുദ്രമാണ് ഇന്ത്യൻ മഹാസമുദ്രം.
1: സൗത്ത് ഓഷ്യനും ആർട്ടിക് ഓഷ്യനും ഇതിൽ നിന്ന് എങ്ങനെയൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പറഞ്ഞുതരാമോ?
0: നമുക്ക് മഹാസമുദ്രങ്ങൾ 5 എണ്ണമാണെങ്കിലും അതിൽ 3 എണ്ണമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യമുള്ളതും പോയിന്റ്സ് ഉള്ളതും. ഇന്ത്യൻ മഹാസമുദ്രത്തോടുകൂടി നമ്മുടെ ഈ 3 സമുദ്രം, അതായത് പസഫിക്, അറ്റ്ലാന്റിക്, ഇന്ത്യൻ, ഈ 3 എണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രസക്തി ഉള്ളത്. നമ്മളിപ്പോൾ ഓഷ്യൻ കറൻസ്, പ്രവാഹങ്ങൾ പഠിച്ചാൽ ഈ 3 സമുദ്രങ്ങളിലേ കൂടുതൽ പഠിക്കാറുള്ളൂ. ആർട്ടിക്കും അന്റാർട്ടിക്കും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, കാരണം ഇവിടെ നമുക്ക് മറ്റ് രാജ്യങ്ങളുള്ളതുപോലെ കൂടുതലും കണക്ഷനോ പോയിന്റ്സ് ഒക്കെ അല്പം കുറവാണ്. അപ്പൊ നോർത്ത് ഭാഗത്ത് അതായത് ഉത്തര ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് ആർട്ടിക്കും ദക്ഷിണ ധ്രുവത്തോട് ചേർന്ന് കാണപ്പെടുന്നത് അന്റാർട്ടിക്കുമാണ്. ഇത് പൊതുവെ പലർക്കും തെറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദക്ഷിണ ധ്രുവത്തുള്ളതിനെയാണ് നമ്മൾ ദക്ഷിണ സമുദ്രം എന്നറിയപ്പെടുന്നത്, അന്റാർട്ടിക്കയാണ്. അതാണ് നമ്മുടെ പൈസ എന്ന കോഡില് എസ് സതിയൻ ഓഷൻ എന്ന് പ്രതിപാദിച്ചത്. അപ്പൊ സൗത്ത് ഭാഗത്തുള്ളത് അന്റാർട്ടിക്കാണ്, ദക്ഷിണ സമുദ്രം എന്നാണ് അറിയപ്പെടുക. അത് സൗത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതും എന്നാൽ നോർത്ത് പോളുമായിട്ട് ചേർന്ന് കിടക്കുന്നതാണെങ്കിൽ നമുക്ക് ആർട്ടിക്കുമാണ്. ഇതില് ഡി ആകൃതിയിൽ കാണപ്പെടുന്നതാണ് ആർട്ടിക്. നോർത്ത് ഭാഗത്തുള്ളത് ഡി ആകൃതി കാണപ്പെടുന്നു. അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം ആർട്ടിക് ബേസിൽ എന്നാണ് അറിയപ്പെടുക. ആർട്ടിക് ബേസിലാണ് അവിടുത്തെ ഏറ്റവും ആഴം കൂടിയ ഭാഗം. എന്നാൽ സൗത്ത് ഭാഗത്ത് നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗമാണ് സൗത്ത് സാൻഡ്വിച്ച് ഗർദം. സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ് ദക്ഷിണാർദ്ധ ഗോളത്തിലെ, അതായത് നമ്മുടെ അന്റാർട്ടിക്കിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം സൗത്ത് സാൻഡ്വിച്ച് ഗർദമാണ്. അപ്പൊ ഇതിന്റെ ആകൃതി പറയുമ്പോൾ ഇന്ത്യൻ മഹാസമുദ്രം എം ആകൃതിയിലും എന്നാൽ ഡി ആകൃതിയിലായിരുന്നു നമ്മുടെ ആർട്ടിക് സമുദ്രം കാണപ്പെടുക. വിസ്തൃതി ഒന്നും വലുതായിട്ട് ചോദിക്കാറില്ലെങ്കിലും നമ്മുടെ ആർട്ടിക്കിന്റേതായിട്ടുള്ളത്, അതായത് ഉത്തര ധ്രുവത്തിൽ കാണപ്പെടുന്ന ആർട്ടിക്കിന്റേതാണെങ്കിൽ 14.09 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പ്രധാനമായിട്ടും ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് അതിന്റെ വിസ്തൃതി. എന്നാൽ സൗത്തിലുള്ളത് അന്റാർട്ടിക്കിൽ, അതായത് നാലാം സ്ഥാനത്തുള്ള നമ്മുടെ ദക്ഷിണ സമുദ്രത്തിനാണെങ്കിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. പിന്നെ എല്ലാത്തിന്റെയും വിസ്തൃതി, ആകൃതി, അതിൻ്റെതായിട്ടുള്ള പ്രധാനപ്പെട്ട വടക്ക് കിഴക്ക് പടിഞ്ഞാറൊക്കെ ഉള്ള ഏതെങ്കിലുമൊക്കെ വൻകരകളുണ്ടെങ്കിൽ അതിന്റെ ഭാഗങ്ങൾ, ഏറ്റവും ആഴം കൂടിയ ഭാഗം, ഇതൊക്കെയാണ് PSC ഏറ്റവും കൂടുതലായിട്ട് ചോദിക്കുന്നത്. അന്റാർട്ടിക്കില് എടുത്തു പറയത്തക്ക ഒരു സവിശേഷത, കപ്പലുകൾ തീരെ കുറവാണ്. കപ്പൽ പാത ഏറ്റവും കുറവാണ് അന്റാർട്ടിക്കിലേക്ക്. കാരണം ആ ഭാഗത്ത് പറയത്തക്ക രീതിയിൽ വലിയ ട്രാൻസ്പോർട്ടേഷന്റെ ആവശ്യമൊന്നുമില്ല. കൂടാതെ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമുദ്രം കൂടിയാണ്. ആ ഭാഗത്ത് കപ്പൽ ഇനി യാത്ര ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്. മഞ്ഞ് പാളികളെല്ലാം കട്ട് ചെയ്ത് വേണം മുന്നോട്ട് പോകാനും തിരിച്ചു വരാനും. അപ്പൊ അതുകൊണ്ട് തന്നെ കപ്പൽ പാത ഏറ്റവും കൂടുതൽ അറ്റ്ലാന്റിക്കിലാണെങ്കിൽ ഏറ്റവും കുറവ് ചോദിച്ചു കഴിഞ്ഞാലോ, തുറമുഖമില്ലാത്തത് ചോദിച്ചു കഴിഞ്ഞാലോ അന്റാർട്ടിക്കിലാണ്.
1: ഇന്നത്തെ ഭൂമിശാസ്ത്ര പഠനത്തിലൂടെ സമുദ്രങ്ങളെ കുറിച്ചും അവരുടെ പ്രത്യേകത, ആകൃതി, വലുപ്പം തുടങ്ങി എല്ലാ കാര്യങ്ങളെ കുറിച്ചും വിശദമായി പറഞ്ഞതിന് ജിതിൻ സാറിന് ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു.
2: റേഡിയോ ഗീഡിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മഹാസമുദ്രങ്ങളെ പറ്റി ജിതിൻ JS സംസാരിച്ചത്, ഒപ്പം രഞ്ജിനി MR. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം JJ ദേവ്. യുവവാണി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: സമയം 8 മണി.
1: ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ കവരത്തി.
2: സാഹിത്യവേദി.
1: പ്രിയ ശ്രോതാക്കൾക്ക് സാഹിത്യവേദിയിലേക്ക് സ്വാഗതം. ഇന്ന് സാഹിത്യവേദിയിൽ മുല്ലക്കര ജെ സോമശേഖരപിള്ള, അനിത ശരത് എന്നിവർ എഴുതി അവതരിപ്പിക്കുന്ന കവിതകളും തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യം മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കേൾക്കാം. ആദ്യ കവിത വിശ്വമനോഹരി.
3: വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമെൻ ജീവിത ഭാവതലങ്ങളിൽ

0: പൊരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. പോരിക വീണ്ടുമൻ ജീവന്റെ ജീവനായി ഈ നാദഭംഗിയിൽ ചാരുരൂപി. ആ മണിനാദവും ആ രൂപഭംഗിയും എന്നെ ഞാനാക്കി ഉണർത്തിടുവാൻ. വിശ്വമനോഹരി നീ എന്റെ ചിന്തയിൽ വിസ്മയം തീർക്കുകയായിരുന്നു. നിത്യമൻ ജീവിത ഭാവതലങ്ങളിൽ ഹൃദ്യമാം ഗാനമുണർത്തിടുന്നു.
1: വിശ്വമനോഹരി എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത എന്റെ യാത്ര.
0: പോ

0: മുല്ലക്കര ജെ സോമശേഖരപിള്ള എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അടുത്തതായി തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥ കേൾക്കാം. ഏഴാം വാർഡ്.
1: കഴിഞ്ഞ് 4-5 ദിവസങ്ങളായി റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഗോപാലപിള്ള സാർ ബോധമില്ലാതെ കിടക്കുകയാണ്. വളരെ ബുദ്ധിമുട്ടി ശ്വാസം വലിച്ചുവിടുന്നുണ്ട് എന്നതൊഴിച്ചാൽ മറ്റ് ശരീരഭാഗങ്ങളൊന്നും ചലിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ ഗോമതിയമ്മയും മകൾ സുജാതയും അച്ഛന്റെ കണ്ണും ഒന്ന് തുറന്നു കാണാനായി അന്ന് മുതൽ ഉറക്കമൊഴിഞ്ഞ് കാത്തിരിക്കുകയാണ്. അറിയാവുന്ന എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഗോമതിയമ്മ നേർച്ച നേർന്നിരിക്കുകയാണ്. എന്റെ ചിറ്റക്കാട്ട് ഭഗവതി, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഗോമതിയമ്മ നെടുവീർപ്പിട്ടു. അച്ഛന്റെ മുറിവുകളിൽ വന്ന് പറ്റുന്ന ഈച്ചയെ കടലാസുകൊണ്ട് വീശി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് സുജാത. അന്ന് വൈകുന്നേരമായപ്പോൾ പിള്ളസാർ ചെറുതായിട്ടൊന്ന് ഞരങ്ങാനും മൂളാനും തുടങ്ങി. അങ്ങനെ സമയം കടന്നുപോയി. സന്ധ്യയാകാറായി. പിള്ളസാർ മെല്ലെ മെല്ലെ കണ്ണു തുറന്നു. പതിഞ്ഞ ശബ്ദത്തിൽ ചോദിച്ചു, ഞാനിപ്പോൾ എവിടെയാ? മകൾ സുജാത പറഞ്ഞു, അച്ഛനിപ്പം മെഡിക്കൽ കോളേജിലാണ്, 7-ാം വാർഡിൽ. അദ്ദേഹം എന്തോ പറയാൻ ശ്രമിച്ചു. അപ്പോഴും വേദന കൊണ്ട് പുളകുകയാണ് ഗോപാലപിള്ള സാർ. തൻ്റെ 2 കാലിലും വലത് കൈയിലും പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നതായി പിള്ളസാർ മനസ്സിലാക്കി. മറ്റേ കൈയിൽ അവിടെയും ഇവിടെയുമുള്ള മുറിവുകളും തലയിലെ വലിയ കെട്ടും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കവിളുകളും മൂക്കും ചിറികളും വീർത്തിരിക്കുന്നു. പെട്ടെന്ന് ഗോപാലപിള്ള സാർ ചോദിച്ചു, ഗോമതി, എനിക്കെന്താണ് സംഭവിച്ചത്? ഗോമതിയമ്മ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ താലൂക്ക് ആശുപത്രിയിൽ ബോധമില്ലാതെ കിടക്കുന്നെന്ന് നമ്മുടെ പടിയറ്റിലെ മോഹനാണ് ഫോണിൽ വിളിച്ച് പറഞ്ഞത്. ഞാനും മോളും കൂടി ആശുപത്രിയിൽ ഓടിച്ചെന്നു. എത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ഡോക്ടർ ചീട്ടും തന്നു. ആംബുലൻസ് പിടിച്ച് ഇവിടെ കൊണ്ടുവന്നു. അപ്പോൾ തന്നെ ഓപ്പറേഷനും ചെയ്തു. 2 കാലിലും 1 കൈയിലും കമ്പിയിട്ടിരിക്കുക. തലയ്ക്കും പരിക്കുണ്ട്. ഓർമ്മ തെളിഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്നും ഡോക്ടർ പറഞ്ഞു. ഗോമതിയമ്മയുടെ വാക്കുകൾ പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ കരഞ്ഞു തുടങ്ങി. മകൾ സുജാത ഭർത്താവുമായി പിണങ്ങി വീട്ടിൽ വന്ന് നിൽക്കുകയാണ്. അയാൾ കുടിയനാണ്. അയാളുടെ അക്രമം സഹിക്കാൻ കഴിയാതെ അവൾ കുട്ടിയെയും പിടിച്ചുകൊണ്ട് പിള്ളസാറിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോന്നിരിക്കുകയാണ്. അപ്പോഴാണ് അച്ഛന് ഇതെല്ലാം സംഭവിച്ചത്, ആശുപത്രിയിലെത്തിയതും. 2-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ കണ്ണനും സുജാതയോടൊപ്പം ആശുപത്രിയിലുണ്ട്. അപ്പപ്പനും ബോധം തെളിഞ്ഞെന്ന് കണ്ട കൊച്ചുമോൻ കണ്ണൻ അപ്പപ്പൻ്റെ അടുത്തെത്തി. അപ്പപ്പാ, അപ്പപ്പാ എന്ന് കൊഞ്ചിക്കൊണ്ടവൻ വിളിച്ചു. അവൻ്റെ ആ വിളി പിള്ളസാറിൻ്റെ മനസ്സിനെ 4-5 ദിവസം അപ്പുറത്തേക്ക് കൊണ്ടുപോയി. അന്നുണ്ടായ സംഭവം മെല്ലെ മെല്ലെ ഓർമ്മയിലെത്തി. അദ്ദേഹം അത് ഓർത്തെടുത്തു. ഈ കഴിഞ്ഞ 1-ാം തീയതി രാവിലെ കൊച്ചുമങ്ങൻ കണ്ണൻ വന്ന്, അപ്പപ്പാ, ഇന്ന് 1-ാം തീയതിയാ, അപ്പപ്പന് പെൻഷൻ കിട്ടുമല്ലോ, എനിക്കൊരു റിമോട്ട് കാർ വാങ്ങിത്തരുമോ? അവൻ അപ്പപ്പനെ ബലമായി കഴുത്തിന് പിടിച്ചു. തരുമോ, തരുമോ? തരാവടാ, തരാം, നീ പിടിവിട്. അതും തുടർന്നുണ്ടായ സംഭവങ്ങളും അദ്ദേഹം ഓർത്തെടുത്തു. അന്ന് കണ്ണൻ വിളിക്കുമ്പോൾ സമയം രാവിലെ 9 കഴിഞ്ഞു കാണും. ഓ, ഇനി ഷേവ് ചെയ്യാൻ സമയമില്ല. ജുബായും എടുത്തിട്ട് പാസ്ബുക്കും എടുത്ത് പുറത്തേക്കിറങ്ങി റോഡിലേക്കെത്തി. അതാ വരുന്നു KMT ബസ്. എങ്ങനെയെങ്കിലും ബസ്സിൽ കയറിപ്പറ്റി. നിന്നു തിരിയാനിടമില്ല. ഒരു ചെറുപ്പക്കാരൻ ഇരുന്ന സീറ്റിൽ നിന്ന് എഴുന്നേറ്റ്, സാറേ വാ, ഇവിടെ ഇരിക്കാം. അദ്ദേഹം അവിടെ ഇരുന്നു. അത് താൻ പഠിപ്പിച്ച താമരാഷിനായിരുന്നു. സീറ്റിലിരുന്ന പിള്ളസാറിൻ്റെ ചിന്ത കാട് കയറി. അവസാനത്തെ സെമസ്റ്ററിലേക്ക് കയറിയ ഇളയ മകൾ സരിത ഫീസ് അടയ്ക്കുന്ന കാര്യം ഇന്നലെ ബാംഗ്ലൂരിൽ നിന്നും വിളിച്ചു പറഞ്ഞിരുന്നു. വലിയ തുകയല്ലേ? ഈ മാസം 5-ാം തീയതിയിലെ ലേലച്ചിട്ടി വിളിച്ചെടുക്കണം. എത്ര തുക കുറച്ചായാലും അത് വിളിച്ചു തന്നെ എടുക്കണം. എന്നിട്ട് വേണം ഫീസ് അടയ്ക്കാൻ. ഇത്രയും നാൾ അവളുടെ കല്യാണം നീട്ടി നീട്ടി കൊണ്ടുപോയി. ഇനി പറ്റില്ല. അതെങ്ങനാ? ആലോചനയുമായി വരുന്നവർ സ്വർണ്ണക്കടയിലെ മുഴുവൻ സ്വർണവുമല്ലേ ചോദിക്കുന്നത്? ആ, എല്ലാത്തിനും ഒരു വഴി കാണാതിരിക്കുമോ? പലചരക്ക് കട, സ്റ്റേഷനറി കട, പാല്, മീൻ, ഗ്യാസ്, കറണ്ട് ചാർജ്, ഭാര്യയ്ക്ക് മരുന്ന്, മറ്റ് പിരിവുകൾ എന്നുവേണ്ട, കിട്ടുന്ന പെൻഷൻ ഒന്നിനും തികയുന്നില്ല. കൂടാതെ നിർബന്ധമായ ചിട്ടിക്ക് 5-ാം തീയതി തന്നെ ഇത്തവണ അടയ്ക്കുകയും വേണം. തൻ്റെ മരുന്നൊഴികെ മറ്റൊന്നും കുറയ്ക്കാനും കഴിയില്ല. ദാ വണ്ടി അങ്ങ് ടൗണിലെത്തി. പിള്ളസാർ ബാഗമെടുത്ത് നേരെ ട്രഷറിയിലേക്ക് നടന്നു. ട്രഷറിയുടെ മുറ്റത്തെത്തിയപ്പോൾ വലിയ ആൾക്കൂട്ടം, ഭയങ്കര ബഹളം. സാറ് ഒന്ന് വട്ടം നോക്കി. തൻ്റെ പെൻഷൻ സുഹൃത്തുക്കളെല്ലാം അവിടെ ഉണ്ട്. മുന്നോട്ട് നോക്കിയപ്പോൾ ട്രഷറിയുടെ ഗ്രിൽ ഗേറ്റ് അടഞ്ഞിരിക്കുന്നു. അല്ലേ, ഇതെന്താ ഗേറ്റ് തുറക്കാത്തത്? ആർക്കും അകത്തേക്ക് കയറണ്ടേ? ആരോടൊന്നില്ലാതെ പിള്ളസാർ ചോദിച്ചു. മറ്റൊരു പെൻഷൻകാരനാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ പിള്ളസാറൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. ആ, ഈ മാസത്തെ പെൻഷൻ 20-ാം തീയതിക്ക് ശേഷമേ വിതരണം ചെയ്യുമെന്ന് ഉത്തരവ് വന്നത്രേ. പിള്ളസാറിൻ്റെ നെഞ്ചിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. ഭഗവാനെ, എല്ലാം തെറ്റിപ്പോയല്ലോ. ഞാൻ എങ്ങനെ ചിട്ടി പിടിക്കും? എൻ്റെ മോൾക്ക് എങ്ങനെ ഫീസ് അടയ്ക്കും? എൻ്റെ മോളുടെ വിദ്യാഭ്യാസം മുടങ്ങുമല്ലോ. തനിക്ക് കണ്ണു കാണാൻ കഴിയാതാകുന്നു, വിയർക്കുന്നു, തളരുന്നു. താൻ ഇപ്പോൾ വീഴും. എങ്ങനെയെങ്കിലും ഗ്രില്ലിലെ കമ്പിയിൽ പിടി കിട്ടിയതുകൊണ്ട് വീണില്ല. അപ്പോഴും ഇതൊന്നും അറിയാത്ത അപ്പപ്പന്മാരും അമ്മമ്മമാരും പെൻഷൻ വാങ്ങാൻ കിതച്ചുകൊണ്ട് ഓടി എത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ നേതാക്കന്മാരെത്തി. ഒരു നേതാവ് മുന്നോട്ട് വന്ന് പെൻഷൻകാരെ നോക്കി, സുഹൃത്തുക്കളെ, യാതൊരു കാരണവും കൂടാതെ ഒരു മുന്നറിയിപ്പും നൽകാതെ പെൻഷൻ വിതരണം മുടക്കിയ അധികാരവർഗത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനും പ്രതിഷേധിക്കുവാനും എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു. അയാൾ എല്ലാ ശക്തിയുമെടുത്ത് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ച് മുന്നോട്ട് നടന്നു. സകല അപ്പൂപ്പന്മാരും അമ്മമ്മമാരും അതേറ്റുവിളിച്ച് മുന്നോട്ട് നീങ്ങി. വൃദ്ധരായ പെൻഷൻകാർ ഏന്തിയും മുടന്തിയും വലിഞ്ഞും ജാഥായുടെ പുറകിൽ അണിചേർന്നു. ഗോപാലുള്ള സാറും ജാഥായുടെ അവസാനത്തിൽ ചേർന്ന് മുന്നോട്ട് നീങ്ങി. ജാഥ ഇപ്പോൾ ടൗണിലെ റൗണ്ടും കഴിഞ്ഞ് ബസ് സ്റ്റാൻഡിന് മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. റോഡ് തിങ്ങി നിറഞ്ഞാണ് ജാഥ നീങ്ങുന്നത്. വാഹനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാക്കിക്കൊണ്ടാണ് ജാഥ മുന്നോട്ട് നീങ്ങുന്നത്. അല്പം കഴിഞ്ഞ് റൗണ്ടിൽ തിരിച്ചെത്തിയ ജാഥ അംഗങ്ങളോട് അവിടെ ഇരിക്കുവാൻ നേതാവ് കൈ കാണിച്ചു. കുറേ പേർ റൗണ്ടിലും മറ്റുള്ളവർ റോഡിലും നിരന്നിരുന്നു. അതോടെ റോഡിലെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. നേതാവ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ജീപ്പിൽ 4 പോലീസുകാരും എസ്ഐയും വന്നിറങ്ങി. അവർ റോഡിൻ്റെ ഒരു വശത്തുകൂടി വാഹനങ്ങൾ കടത്തിവിടാനുള്ള വഴി ഒരുക്കി തുടങ്ങി. പെട്ടെന്ന് എവിടെ നിന്നോ പോലീസ് ജീപ്പിൻ്റെ ചില്ലിൽ ഒരു കല്ല് വന്ന് വീണു. ആ ചില്ല് പൊട്ടി തകർന്നു. എസ്ഐക്കും ഒരു ഏറ് കിട്ടി. ഏറ് വന്നത് പെൻഷൻകാരിൽ നിന്ന് അല്ലെന്ന്

0: വളരെ വ്യക്തമായി ഗോപാലുള്ള സാർ കണ്ടിരുന്നു. എസ് ഐ കൂടുതൽ പോലീസിനെ വിളിച്ചു. നിമിഷ നേരം കൊണ്ട് സർക്കിൾ ഇൻസ്പെക്ടർ പോലീസുകാരുമായി എത്തി. ആ ഇൻസ്പെക്ടർ തറയിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ തുരുതുരിതാ ഏറ് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് ഏറുകൊണ്ട് പരിക്ക് പറ്റി. ചോരമുഖത്തുകൂടി ഒലിച്ചിറങ്ങി. ചാർജ്, ചാർജ്! സർക്കിൾ ഇൻസ്പെക്ടർ വിളിച്ചു പറഞ്ഞു. ലാത്തി ചാർജിന് ഉത്തരവ് നൽകി. രോഷാകുലരായ പോലീസ് ഇരുന്നവരെയും നിന്നവരെയും തലങ്ങും വിലങ്ങും ലാത്തിക്ക് തല്ലി. അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും അലമുറയിട്ടുകൊണ്ട് എങ്ങോട്ടെന്നില്ലാതെ ഓടി. പലരും മറിഞ്ഞു വീണു. വീണവരെ തട്ടി മറ്റുള്ളവരും വീണു. പോലീസ് അവിടിട്ടടിച്ചു. ടൗണിലെ ജനങ്ങൾ മുഴുവൻ പരിഭ്രാന്തിയിലായി. കടകളുടെ ഷട്ടറുകൾ വീഴുന്ന ശബ്ദവും നിലവിളികളും വാഹനങ്ങളുടെ ഹോണും പോലീസിൻ്റെ ആക്രോശവും ടൗണിനെ യുദ്ധസമാനമാക്കി. സംഭവം നടക്കുമ്പോൾ പിള്ളസാർ അല്പം പിറകിൽ നിൽക്കുകയായിരുന്നു. സംഗതി പിശകാണെന്ന് കണ്ടപ്പോൾ തന്നെ അദ്ദേഹം ഓട്ടം തുടങ്ങി. പക്ഷേ ഓടിയിട്ട് നീങ്ങുന്നില്ല, കാലുകൾ ചലിക്കുന്നില്ല. ഒടുവിൽ ഓടിച്ചെന്ന് എത്തിയതോ പോലീസിന് മുന്നിൽ. എല്ലാം തകർന്ന നിമിഷം പിള്ളസാർ ഓടയുടെ പുറത്തുകൂടി ഓടി. ഓട്ടത്തിൽ കണ്ണാടി തെറിച്ചുപോയി. നില്ലടാ അവിടെ പോലീസ്! കണ്ണാടിയില്ലാതെ ചലിക്കാത്ത കാലുകൾ കൊണ്ട് വീണ്ടും വീണ്ടും ഓടി. കണ്ണു കാണാത്തതിനാൽ സ്ലാബ് മാറിക്കിടക്കുന്ന ഓടയിൽ ദേ കിടക്കുന്ന മൂക്കും കുത്തി. എഴുന്നേക്കാൻ വയ്യ, ശ്വാസം കിട്ടുന്നില്ല, താം മരിക്കാൻ പോവുകയാണെന്ന് തോന്നി. അഴുക്കുചാലിൽ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കി. ചുറ്റും പോലീസുകാർ. അവർ വലിച്ച് കരക്കിട്ടു. പിന്നീടുള്ളതൊന്നും ഓർമ്മയില്ല. പോലീസായിരിക്കും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഇതെല്ലാം ഓർക്കുന്നതിനിടയിൽ മെഡിക്കൽ കോളേജിലെ ബെഡിൽ കിടക്കുന്ന ഗോപാലുള്ള സാർ വിളിച്ച് പോലീസ്, പോലീസ്, പോലീസ്. മകൾ അച്ഛനെ തട്ടി വിളിച്ചു. അച്ഛാ, അച്ഛാ! അദ്ദേഹം ഉണർന്നു. നേരം ഇരുട്ടിത്തുടങ്ങി. ലൈറ്റുകൾ പ്രകാശിച്ചു. വാർഡിൻ്റെ അങ്ങേ തലക്കിൽ നിന്നും ഒരു സബ് ഇൻസ്പെക്ടറും രണ്ട് പോലീസുകാരും നടന്നു വരുന്നത് അദ്ദേഹം കണ്ടു. തൻ്റെ ബെഡിൻ്റെ എതിർവശത്തുള്ള ആളിനോട് പോലീസ് എന്തൊക്കെയോ സംസാരിച്ച് നിന്നു. തുടർന്ന് പോലീസ് പിള്ളസാറിൻ്റെ ബെഡിൻ്റെ അടുത്തേക്ക് നടന്നു വന്നു. എസ് ഐ, താനാണോ ഗോപാലപിള്ള? അതെ എന്ന് ആംഗ്യം കാണിച്ചു. അന്ന് പോലീസ് ജീപ്പ് തകർത്തതിനും സർക്കിൾ ഇൻസ്പെക്ടറെ കൊല്ലാൻ ശ്രമിച്ചതിനും നിങ്ങളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. എസ് ഐ വാറണ്ട് കാണിച്ചു. പിള്ളസാറ് ഞെട്ടിപ്പോയി. ഞാനൊന്നും ചെയ്തിട്ടില്ല. അതൊക്കെ കോടതിയിൽ പറഞ്ഞാൽ മതി. നിങ്ങളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഡിസ്ചാർജ് ചെയ്യുമ്പോൾ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകും. അതുവരെ ഈ പോലീസുകാർ ഇവിടെ ഉണ്ടാകും. എല്ലാം കേട്ടുകൊണ്ടിരുന്ന ഗോമതിയമ്മയും മകൾ സുജാതയും പരസ്പരം കെട്ടിപ്പിടിച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു. പിള്ളസാറിൻ്റെ ശ്വാസഗതി ഉയർന്നു. വീണ്ടും വീണ്ടും ഉയർന്നു. ശ്വാസം തീരെ കിട്ടാതായി. തുടർന്ന് അദ്ദേഹത്തിന് ശ്വാസത്തിന് വേണ്ടി പിന്നീട് പാടുപെടേണ്ടി വന്നില്ല. കണ്ണുകൾ താനേ അടഞ്ഞു.
1: ഏഴാം വാർഡ്, തഴവ തോപ്പിൽ ലത്തീഫ് എഴുതി അവതരിപ്പിച്ച കഥയാണ് കേട്ടത്. സാഹിത്യവേദിയിൽ അവസാനമായി അനിത ശരത് എഴുതി അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യ കവിത സന്ധ്യ. സഖി

0: സന്ധ്യ എന്ന കവിതയാണ് കേട്ടത്. അടുത്ത കവിത പുതുവർഷ പുലരി.
1: പൂർവദിക്കിന്റെ ആകാശസീമയിൽ പൂരം നടക്കുന്നീ വർഷപ്പുലരിയിൽ മസ്തകപ്പട്ടമിട്ട ഗജങ്ങൾ പോൽ

മലകൾ പുഴകളും മഞ്ഞണി തോപ്പിതും മധുരക്കിനാവുകൾ കണ്ടങ്ങുണർന്നുപോയി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവു പോൽ. ധന്യയായി മഹി മഞ്ജുളനാം രവി മന്നവൻ മാനത്തുയർന്നു വരികയായി. മണ്ണിനെ വിണ്ണിനൊപ്പം വളർത്തുമാ മാനുഷർ കർഷകരെത്തി പതിവു പോൽ. ധന്യയായി

0: ിൽ മസ്തക പട്ടമിട്ട ഗജങ്ങൾ പോൽ നിസ്തുലം മേഘരാജികൾ മേവുന്നു, നിസ്തുലം രാമേഘരാജികൾ മേവുന്നു.
1: അനിതാ ശരത് എഴുതി അവതരിപ്പിച്ച കവിതകളാണ് കേട്ടത്.
2: ഇന്നത്തെ സാഹിത്യവേദി സമാപിക്കുന്നു.

0: സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേർണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേർണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേർണൽസ് കൺസോർഷ്യം, AICTE, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഇ ശോധ് സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേർണലുകൾ, ഇ ജേർണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേർണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യ നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ UGC ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, UGC നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ഇപ്പോൾ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ രണ്ടാം ദിവസമായ നാളെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് രണ്ടാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 15 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLA നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEB ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BR ബിരുദ പരീക്ഷാഫലം മന്ത്രി റോജി ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. നിപ്പ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു. വയനാട്ടിൽ 7 കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16. കോഴിക്കോട് പയ്യോളിയിൽ 3 ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 ഓർഡിനറി സർവീസുകളിൽ സൌജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 നാളെ 3 മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് ഡിയിൽ USA പരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമിഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് യു ജി പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും 195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
0: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് ആലപിച്ചത്, രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം രവീന്ദ്രൻ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. ഇനി 8:45 സമാചാർ സന്ധ്യ, തുടർന്ന് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.
1: നമസ്കാര, ആകാശവാണി സേ സമാചാര സന്ധ്യ കേ സാത്ത് മേ പ്രിയങ്ക അരോഡ. मुख्य समाचार. प्रधानमंत्री नरेंद्र मोदी ने विभिन्न क्षेत्रों में महिला नेतृत्व में विकास को बढ़ावा दिया.

0: സാങ്കേതികവിദ്യയുടെ അതിവേഗത്തിലുള്ള വിപ്ലവകരമായ മാറ്റങ്ങളിലൂടെ കടന്നുപോകുന്ന ഇന്ന് ഒട്ടനവധി പുത്തൻ തലമുറ ശാസ്ത്ര കോഴ്സുകൾ വിദ്യാർത്ഥികൾക്കായി ലഭ്യമാണ്. എഞ്ചിനീയറിംഗ് രംഗത്ത് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രോണിക്സ്, മെക്കാനിക്കൽ, സിവിൽ, കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നീ പരമ്പരാഗത കോഴ്സുകൾക്ക് ഇന്നും വിപണിയിൽ വലിയ സ്ഥാനമുണ്ട്. എന്നാൽ അതിനപ്പുറം ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്, ബയോടെക്നോളജി, എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ്, റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡേറ്റ സയൻസ്, മെക്കാട്രോണിക്സ് തുടങ്ങിയ പുതിയ തലമുറ ബിടെക് പ്രോഗ്രാമുകൾക്ക് ഇന്ന് ആഗോളതലത്തിൽ വലിയ തൊഴിൽ സാധ്യതയും ഉയർന്ന ശമ്പളവുമാണ് ഉള്ളത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ചതും ലോകോത്തരവുമായ സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയിലെ പ്രവേശനത്തിനായി ദേശീയ തലത്തിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന ജോയിന്റ് എൻട്രൻസ് എക്സാമിനേഷൻ അഥവാ JEE മെയിൻ, JEE അഡ്വാൻസ്ഡ് പരീക്ഷകൾ എഴുതേണ്ടതുണ്ട്.
1: കേരളത്തിലെ സർക്കാർ കോളേജുകളിലെയും പ്രമുഖ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകളിലെയും ബിടെക് പ്രവേശനത്തിനായി പ്രവേശന പരീക്ഷാ കമ്മീഷണർ നേരിട്ട് നടത്തുന്ന കീം പരീക്ഷ എഴുതേണ്ടതുണ്ട്. ഈ പ്രവേശന പരീക്ഷ ഇപ്പോൾ പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാരീതിയിലേക്ക് മാറിയിരിക്കുന്നു എന്നത് വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതേസമയം വൈദ്യശാസ്ത്ര മേഖലയെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളെയും സ്നേഹിക്കുന്നവർക്കായി MBBS, BDS, ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി എന്നിവയ്ക്കു പുറമെ ഭാരതീയ ചികിത്സാ ശാഖകളായ ആയുർവേദം, ഹോമിയോപതി, യുനാനി തുടങ്ങിയ മികച്ച അംഗീകൃത മെഡിക്കൽ ബിരുദ കോഴ്സുകൾ നിലവിലുണ്ട്. ദേശീയ തലത്തിൽ നടത്തുന്ന നീറ്റ് UG പരീക്ഷയുടെ അഖിലേന്ത്യാ റാങ്ക് അടിസ്ഥാനമാക്കിയാണ് ഈ കോഴ്സുകളിലേക്ക് പൂർണ്ണമായും പ്രവേശനം ലഭിക്കുന്നത്. ഡൽഹി എയിംസ്, പുതുച്ചേരിയിലെ ജിപ്മർ തുടങ്ങിയ ലോകോത്തര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ പ്രവേശനവും നീറ്റ് പരീക്ഷയുടെ പരിധിയിലാണ് വരുന്നത്.
0: മെഡിക്കൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് തെരഞ്ഞെടുക്കാവുന്ന മറ്റൊരു മികച്ച ശാഖയാണ് പാരാമെഡിക്കൽ ആൻഡ് അലൈഡ് ഹെൽത്ത് സയൻസസ്. രാജ്യത്തും വിദേശത്തും നഴ്സുമാർക്ക് വലിയ അവസരങ്ങൾ നൽകുന്ന BSc നഴ്സിംഗ്, കായിക പരിക്കുകൾക്കും ശാരീരിക പുനരധിവാസത്തിനുമുള്ള ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി, കണ്ണിന്റെ ആരോഗ്യവും കാഴ്ചയുമായി ബന്ധപ്പെട്ട ബാച്ചിലർ ഓഫ് ഒപ്റ്റോമെട്രി, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി, പെർഫ്യൂഷൻ ടെക്നോളജി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നോളജി, കാർഡിയാക് ലാബ് ടെക്നോളജി എന്നിവയെല്ലാം വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കൂടാതെ ഫാർമസ്യൂട്ടിക്കൽ വിപണിയിൽ ഉയർന്ന കരിയർ നൽകുന്ന 4 വർഷത്തെ BPharm കോഴ്സും 6 വർഷത്തെ പ്രൊഫഷണൽ ക്ലിനിക്കൽ ഡോക്ടേഴ്സ് കോഴ്സായ PharmD കോഴ്സും, മരുന്ന് നിർമ്മാണ ഗവേഷണ രംഗങ്ങളിൽ മികച്ച ശമ്പളമുള്ള കരിയർ വാഗ്ദാനം ചെയ്യുന്നു. ഇതുകൂടാതെ കൃഷി, പ്രകൃതി, മൃഗസംരക്ഷണം എന്നിവയോട് അതീവ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കേരള കാർഷിക സർവകലാശാല വഴി BSc ഓണേഴ്സ് അഗ്രികൾച്ചർ, BSc ഫോറസ്ട്രി, BTech അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, BTech ഫുഡ് ടെക്നോളജി കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. വെറ്റനറി ഡോക്ടറാകാനുള്ള BVSc ആൻഡ് AH ബാച്ചിലർ ഓഫ് വെറ്റനറി സയൻസ് ആൻഡ് അനിമൽ ഹസ്ബൻഡറി കോഴ്സിനും, ആധുനിക ക്ഷീര വ്യവസായ രംഗത്തെ BTech ഡയറി ടെക്നോളജി കോഴ്സുകൾക്കും വിപണിയിൽ വലിയ ആവശ്യക്കാരുണ്ട്. കടൽ വിഭവങ്ങളെയും മത്സ്യസമ്പത്തിനെയും നീല സമ്പദ് വ്യവസ്ഥയെയും കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനമായ BFSC അഥവാ ഫിഷറീസ് സയൻസ് കോഴ്സും കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല വഴി മികച്ച അവസരമാണ് നൽകുന്നത്.
1: ശാസ്ത്ര ഗവേഷണങ്ങളിലും പുതിയ കണ്ടെത്തലുകളിലും അതീവ താൽപ്പര്യമുള്ള മിടുക്കരായ കുട്ടികൾക്കായി രാജ്യത്ത് ഉയർന്ന തലത്തിലുള്ള നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട്. തിരുവനന്തപുരത്ത് വലിയ ക്യാമ്പസുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് ആൻഡ് ടെക്നോളജി IIST, ഇവിടെ BTech ഏവിയോണിക്സ്, എയ്റോസ്പേസ് പഠനം

0: പൂർണമായും കേന്ദ്ര ബഹിരാകാശ വകുപ്പിന്റെ ധനസഹായത്തോടെയാണ് നടത്തുന്നത്. കൂടാതെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് IISER, കൊൽക്കത്തയിലെ ഇന്ത്യൻ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ISI, ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് CMI, ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് IISE എന്നിവയെല്ലാം ശാസ്ത്ര കുതുകികൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഗവേഷണ കരിയർ ഒരുക്കുന്ന പ്രമുഖ സ്ഥാപനങ്ങളാണ്. പ്യുവർ സയൻസ് ബിരുദങ്ങൾ അഥവാ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി എന്നിവ ആഗ്രഹിക്കുന്നവർക്കായി ദേശീയതലത്തിൽ ഇന്ന് CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പരീക്ഷ നിലവിലുണ്ട്. ലക്ഷ്യബോധത്തോടെയുള്ള കഠിനാധ്വാനവും ശാസ്ത്രത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശവും ഉണ്ടെങ്കിൽ ശാസ്ത്രലോകത്ത് വലിയ വിജയം സ്വന്തമാക്കാം.
1: പ്ലസ് ടു സയൻസ് കഴിഞ്ഞവർക്ക് ഒട്ടും തൊഴിൽ സാധ്യത കുറയാത്ത മറ്റൊരു വലിയ മേഖലയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനുകളും ഇൻഫർമേഷൻ ടെക്നോളജിയും. BCA അഥവാ ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, BSA കമ്പ്യൂട്ടർ സയൻസ്, BSA ഇൻഫർമേഷൻ ടെക്നോളജി എന്നീ 3 വർഷത്തെ ബിരുദ കോഴ്സുകൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മൊബൈൽ ആപ്പ് നിർമ്മാണം, വെബ് ഡിസൈനിംഗ് എന്നിവയിൽ താൽപ്പര്യമുള്ള കുട്ടികൾക്ക് മികച്ച തുടക്കം നൽകുന്നു. ഇതുകൂടാതെ ഇന്നത്തെ ഡേറ്റ യുഗത്തിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒന്നാണ് BSA ഡേറ്റ സയൻസ് അഥവാ BSA സ്റ്റാറ്റിസ്റ്റിക്സ് കോഴ്സുകൾ. വൻകിട ബിസിനസ് വ്യവസായങ്ങളുടെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെയും വിവരങ്ങൾ വിശകലനം ചെയ്യുന്ന ഡേറ്റ അനലിസ്റ്റ് തസ്തികകളിലേക്ക് ഈ കോഴ്സ് കഴിഞ്ഞവർക്ക് എളുപ്പത്തിൽ പ്രവേശിക്കാം.
0: ഡിസൈനിങ്ങിലും ആർക്കിടെക്ചറിലും ക്രിയേറ്റീവ് കഴിവുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു കരിയറാണ് വാസ്തുവിദ്യ അഥവാ ആർക്കിടെക്ചർ. 5 വർഷത്തെ BArch കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി കൗൺസിൽ ഓഫ് ആർക്കിടെക്ചർ നടത്തുന്ന നാഷണൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇൻ ആർക്കിടെക്ചർ അഥവാ NATA പരീക്ഷയോ JEE മെയിൻ പേപ്പർ 2 പരീക്ഷയോ എഴുതേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ രൂപകൽപ്പനയിൽ താൽപ്പര്യമുള്ളവർക്ക് IITകൾ നടത്തുന്ന UCET പരീക്ഷ വഴിയോ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ നടത്തുന്ന NIDAT പരീക്ഷ വഴിയോ ബാച്ചലർ ഓഫ് ഡിസൈൻ കോഴ്സുകൾക്ക് പ്രവേശനം നേടാം. ടെക്സ്റ്റൈൽ ഡിസൈൻ, ഫാഷൻ ടെക്നോളജി എന്നിവയിൽ താൽപ്പര്യമുള്ളവർക്കായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി NIFT നടത്തുന്ന പ്രവേശന പരീക്ഷകളും സയൻസ് വിദ്യാർത്ഥികൾക്കായി മികച്ച അവസരങ്ങൾ തുറന്നു നൽകുന്നു.
1: വ്യോമയാന മേഖലയോടും ആകാശയാത്രകളോടും അടങ്ങാത്ത കമ്പമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് ഏവിയേഷൻ രംഗത്ത് തിളങ്ങാൻ മികച്ച അവസരങ്ങളുണ്ട്. പ്ലസ് ടു ഫിസിക്സും മാത്തമാറ്റിക്സും പഠിച്ച കുട്ടികൾക്ക് കൊമേഴ്സ്യൽ പൈലറ്റ് ലൈസൻസ് നേടുന്നതിനായുള്ള പ്രൊഫഷണൽ ഫ്ലൈറ്റ് ട്രെയിനിംഗ് കോഴ്സുകൾക്ക് ചേരാവുന്നതാണ്. ഇതുകൂടാതെ വിമാനങ്ങളുടെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ നടത്തുന്ന എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് കോഴ്സുകളും എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുകളും BSE ഏവിയേഷൻ കോഴ്സുകളും ഈ മേഖലയിൽ മികച്ച തൊഴിൽ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു. അതുപോലെ തന്നെ സമുദ്ര പഠനങ്ങളിലും കപ്പൽ യാത്രകളിലും താൽപ്പര്യമുള്ള സയൻസ് വിദ്യാർത്ഥികൾക്ക് മർച്ചന്റ് നേവിയിൽ ഓഫീസർ റാങ്കുകളിൽ ജോലി നേടുന്നതിനായി ഇന്ത്യൻ മറൈൻ യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU CET പരീക്ഷ എഴുതി BTech മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ BSA നോട്ടിക്കൽ സയൻസ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്.
0: രാജ്യത്തെ സേവിക്കാനും ഇന്ത്യൻ സായുധ സേനകളിൽ ഉന്നത ഓഫീസർ പദവികളിൽ എത്താനും ആഗ്രഹിക്കുന്ന മിടുക്കരായ സയൻസ് വിദ്യാർത്ഥികൾക്കായി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന മികച്ച പരീക്ഷയാണ് NDA അഥവാ നാഷണൽ ഡിഫൻസ് അക്കാദമി പരീക്ഷ. പ്ലസ് ടു സയൻസ് കഴിഞ്ഞ ശാരീരിക ക്ഷമതയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഈ പരീക്ഷ എഴുതാവുന്നതാണ്. NDA പരീക്ഷയും തുടർന്നുണ്ടാകുന്ന സർവീസസ് സെലക്ഷൻ ബോർഡ് അഥവാ SSB ഇന്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കുന്നവർക്ക് പൂർണമായും സൗജന്യ വിദ്യാഭ്യാസത്തോടും സ്റ്റൈബൻഡോടും കൂടി പൂനെയിലെ ഖടക്കോക്സ്ല MBA ക്യാമ്പസിൽ 3 വർഷത്തെ

0: ത്തെ BSc അല്ലെങ്കിൽ BTech പഠനം നടത്താം. പഠനത്തിനുശേഷം ഇന്ത്യൻ ആർമി, നേവി, എയർഫോഴ്സ് എന്നിവിടങ്ങളിൽ നേരിട്ട് ലഫ്റ്റനന്റ് അല്ലെങ്കിൽ അതിന് തുല്യമായ ഗസറ്റഡ് ഓഫീസർ പദവികളിൽ നിയമനം ലഭിക്കും.
1: പ്ലസ് ടു സയൻസിന് ശേഷമുള്ള ഉപരി പഠനത്തിന് തയ്യാറെടുക്കുമ്പോൾ അക്കാദമിക് രംഗത്തുണ്ടാകുന്ന പുതിയ സ്കോളർഷിപ്പുകളെയും ആനുകൂല്യങ്ങളെയും കുറിച്ച് വിദ്യാർത്ഥികൾ അറിഞ്ഞിരിക്കണം. ശാസ്ത്ര പഠനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് നൽകുന്ന ഇൻസ്പയർ സ്കോളർഷിപ്പ്, കേരള ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ നൽകുന്ന സ്കോളർഷിപ്പുകൾ എന്നിവ പ്യുവർ സയൻസ് ബിരുദ പഠനം നടത്തുന്ന മിടുക്കരായ കുട്ടികൾക്ക് വലിയ സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. പൊതുവെ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പിന്നാക്ക ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ കുട്ടികൾക്കായി ഒട്ടനവധി കേന്ദ്ര സംസ്ഥാന പദ്ധതികളുമുണ്ട്.
0: ദേശീയ സംസ്ഥാന തലങ്ങളിലെ പ്രവേശന പരീക്ഷകളുടെ വിജ്ഞാപനങ്ങൾ കൃത്യസമയത്ത് മനസ്സിലാക്കി കൃത്യമായ ടൈം ടേബിൾ തയ്യാറാക്കി കഠിനമായി പരിശ്രമിച്ചാൽ ഇന്ത്യയിലെയും വിദേശത്തെയും മുൻനിര ക്യാമ്പസുകളിൽ അഡ്മിഷൻ നേടാൻ നമ്മുടെ കുട്ടികൾക്ക് സാധിക്കും.

0: കോഴ്സുകൾ, സാധ്യതകൾ, പ്ലസ് ടു സയൻസ് കഴിഞ്ഞാൽ പ്രത്യേക പരിപാടി സമാപിക്കുന്നു.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൾ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: എക്സ്ചേഞ്ച് റിമൂവ്സ് ദീസ് പ്രോട്ടീൻസ് റിലീവിംഗ് സിംറ്റംസ് ലൈക്ക് ബ്ലഡ് വിഷൻ ഹെഡേക്ക് ഓർ ബ്ലീഡിംഗ്. അനദർ എക്സൈറ്റിംഗ് ചേഞ്ച് ഇൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഇസ് ദ യൂസ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ ടെക്നോളജി. ഇൻ ദ പാസ്റ്റ് ഡോക്ടേഴ്സ് റിലൈഡ് മെയിൻലി ഓൺ എക്സ്പീരിയൻസ് ആൻഡ് മാനുവൽ റെക്കോർഡ്സ് ടു ഡിസൈഡ് വെൻ അ പേഷ്യന്റ് നീഡഡ് ബ്ലഡ്. ടുഡേ AI സിസ്റ്റംസ് ക്യാൻ അനലൈസ് തൗസൻഡ്സ് ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ്, ലാബ് റിസൾട്ട്സ് ആൻഡ് ക്ലിനിക്കൽ സിറ്റുവേഷൻസ് ടു പ്രിഡിക്ട് വിച്ച് പേഷ്യൻസ് ആർ മോസ്റ്റ് ലൈക്ലി ടു നീഡ് ട്രാൻസ്ഫ്യൂഷൻസ്. ദിസ് ഹെൽപ്സ് ഡോക്ടേഴ്സ് പ്രിപ്പയർ ഇൻ അഡ്വാൻസ് ആൻഡ് അവോയ്ഡ് എമർജൻസി കോൾ ഫോർ ബ്ലഡ് യൂണിറ്റ്സ്. AI also plays a big role in managing inventories. Blood has a short shelf life. Red cells last for about 42 days, platelets for only 5 days. If too much blood is collected, it may get expired unused. If too little is collected, patients may suffer. Digital tools now track usage patterns, hospital demands and even seasonal trends, ensuring that blood centers collect just the right amount and distribute it efficiently. Another breakthrough of AI is in matching donors and recipients more accurately. Beyond ABO and RH groups, there are also minor blood group antigens. Artificial intelligence can compare donor and patient profiles quickly, thus reducing the risk of transfusion reactions. In rare blood types, digital networks connect blood centers across regions and countries so that a patient in one city can receive a rare unit from another part of the world. Extending this idea to everyday practice, India has created eRaktakosh, a national digital platform that integrates blood centers across the country. Through this system, public can search for available blood units, locate the nearest center, and even register as voluntary donors. Even though all scientific advances are happening, one fact has not yet changed. Blood cannot be manufactured. It must come from donors like us. That is why every year on June 14, the birthday of Karl Landsteiner, who gave us our blood groups, which was the first step in ensuring safer transfusions, we celebrate World Blood Donor Day to honor the generosity of donors, raise awareness about the need for safe blood, and remind ourselves that behind every unit transfused is a human act of compassion that science alone cannot replace. Behind every innovation is still the donor, the person who rolls up their sleeves to donate blood. Technology can make transfusions safer, but it cannot replace generosity. So to conclude, from blood donation to innovation, transfusion medicine is evolving rapidly. It is no longer just about giving blood. It is also about giving hope supported by science. The future promises safer transfusions, smarter use of blood, and even lab-grown solutions. But until then, the most advanced machines in the world cannot replace the human blood. So if you are healthy, consider donating blood. Your gift may be the innovation someone needs to live another day. Thank you.
1: Human blood is precious. Donating blood is a single act of kindness which multiplies into saving several lives. As Dr. Amita Radhakrishnan Nair has pointed out, blood donation is called the gift of life. It's about giving hope supported by science. You were listening to an informative talk given by Dr. Amita Radhakrishnan Nair, Department of Transfusion Medicine, Sri Chitra Thirunal Institute for Medical Sciences and Technology, Thiruvananthapuram. Thank you so much for listening. This broadcast came to you from Akashvani, Thiruvananthapuram.
2: Akashvani.
3: മൊഴിയാം ഒരു കഥ.
4: മൊഴിയാം ഒരു കഥയിൽ വി കെ എൻ എഴുതിയ കഥ മുക്തി അവതരിപ്പിക്കുന്നത് സന്ദീപ് സുരേഷ്.
5: കാലത്തേഴുമണിക്കുണർന്നപ്പോൾ വാതിലിന് പുറത്ത് പോത്തിന് മീതെ കയ്യിൽ ചുരട്ടിപ്പിടിച്ച കയറുമായിരിക്കുന്ന മറ്റേ ചെങ്ങാതിയെ കണ്ടു. പെട്ടെന്ന് കട്ടിലിന് തലയ്ക്കൽ ടീപ്പോയിന്മേലിരുന്ന റേഡിയോയിൻ്റെ ഇരുമ്പിൽ അയാൾ സ്പർശിച്ചു. മേഷവാഹനൻ സംഭീതനായി. വാതിലിന് പുറത്തെ ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ നോക്കി അയാൾ പറഞ്ഞു, വിവരം കിട്ടി വന്നതായിരിക്കും അല്ലേ? മറ്റേ ചങ്ങാതി ശബ്ദിച്ചില്ല. എനിക്ക് തൻ്റെ സഹായമൊന്നും ആവശ്യമില്ല. അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ വഴിയെ പൊയ്ക്കോളാം. എന്നെ വെട്ടിച്ചോ? പോത്തൻ ചോദിച്ചു വിദഗ്ധമായി തന്നെ. അയാൾ പറഞ്ഞു, പോത്തിനെ റിവേഴ്സിലെടുത്ത്

ഇപ്പോൾ കുമാരി ചന്ദ്രക്കല സംഘം ചേർന്ന് പാടുന്ന ഗീതം മിക്കവാറും സൂര്യനെ കളിയാക്കുന്ന വിധത്തിലുള്ളതാണ്. താങ്കളെ ഞങ്ങൾക്കറിഞ്ഞൂടെ സാറേ, BC 3000 നിന്ന് AD 1975 ആകുമ്പോഴേക്കും മനുഷ്യൻ കയ്യാളിയ അഹന്ത ഗീതം നിലച്ചപ്പോൾ സംസ്കൃത പാഠം ആരംഭിക്കുകയായി. പ്രാകൃതമായി തുടങ്ങി അതിപരിഷ്കൃതമായി തീർന്ന് 1000 ഭാരതത്തെ അടക്കിവാണ അമരഭാഷ ഇൻഡോ ഹെലനിക് വംശജ. സിന്ധുനദീതട സംസ്കാരത്തെ നിഹനിച്ച ആര്യൻപടയുടെ സംഭാവന. മോഹൻജൊദാരോ ഹാരപ്പ സംസ്കാരത്തെക്കുറിച്ച് ഓർത്തപ്പോൾ പ്രസിദ്ധ ചരിത്രകാരനും പുരാതത്വ ഗവേഷകനുമായ മോർട്ടിമർ വീലറുടെ വാക്കുകൾ അയാളുടെ കാതിൽ മുഴങ്ങി. ഈ സംസ്കാരത്തെ നിലംപരിശാക്കിയതിന് ഇന്ദ്രൻ പ്രതിക്കൂട്ട് നിൽക്കുന്നു. ദ്രാവിഡനായ അയാൾ ശോഭിച്ചു വശായി, ഇടതുവശം അനക്കാൻ വയ്യെന്നായി. രക്തസമ്മർദ്ദം കയറി ദ്രുതമായി ശ്വസിച്ചുകൊണ്ടിരുന്ന അയാളെ ആശ്വസിപ്പിക്കാനെന്ന വണ്ണം അപ്പോൾ പെട്ടെന്ന് യന്ത്രം തമിഴ് ഗാനങ്ങൾ ആലപിച്ചു തുടങ്ങി. അയാൾ പൂർവസ്ഥിതിയിലായി, ശാന്തി പ്രവസ്ഥനായി. തൻ്റെ സംസ്കാരം അനുസ്യൂതമായി പുഷ്പിച്ചു നിൽക്കുന്ന ഒരിടമെങ്കിലും ഉണ്ടല്ലോ പലയിടത്തിൽ. തമിഴകം മതി, നഞ്ഞെന്തിന് നാനാഴി. മൈക്കില്ലാതിരുന്ന അന്തക്കാലത്ത് തൻ്റെ പ്രശസ്തനായ പൂർവികൻ SG കിട്ടപ്പ നാടകരൂപത്തിൽ ദിക്കെട്ടും പൊട്ടുമാറ് പാടിയിരുന്ന ഒരുഗ്രൻ ഗാനത്തെക്കുറിച്ച് അയാൾ ഓർത്തു. വള്ളിത്തിരുമണം ഡ്രാമ, മുഖ്യ നടികർ കിട്ടപ്പ, സുന്ദരാമ്പാൾ. രംഗം 3 അരങ്ങത്ത് വരേണ്ട കിട്ടപ്പ അണിയറയിൽ വേഷമിട്ട ശേഷം സ്കോച്ച് കുടിക്കുകയാണ്. അണ്ണയ്ക്കെല്ലാം സ്കോച്ച് എണ്ണ ബോട്ടിൽ 7 രൂപാവില്, ഇണ്ണയ്ക്കോ നാശമാ പോഹ. നിമിഷങ്ങൾ ചെന്നാറേ കിട്ടപ്പയെ കാണാതെ അസ്വസ്ഥരായിത്തീർന്ന ജനം ചൂളവും മറ്റും വിളിച്ചു തുടങ്ങി. ഭാരവാഹികൾ അണിയറയിലേക്ക് ഓടി. അണ്ണാ, ജനം ഗലാട്ട പണറത്, വാങ്ക. കിട്ടപ്പ വെൻഡോൺ ഡ്രിങ്കിങ്. അവസാനം ജനത്തിൻ്റെ ശല്യം സഹിക്ക വയ്യാതായപ്പോൾ അണിയറയിൽ നീചർക്കെതിരെ തിരിഞ്ഞ് ഗായകൻ ഒറ്റ വീക്ക്. ഷുള്ളിമലയും ഈതിൽമേവും വേല, ഹൈ ഒക്ടാവ. ചില്ലേ തുളച്ചു പോകുന്ന ശബ്ദഗാംഭീര്യം, കല്ലേ പിളർക്കുന്ന രാജശാസന പോലെ. ഓടിയൻ മൂകം. ഗായകൻ തിരികെ സ്കോട്ട്ലൻഡിൽ നിന്നും വന്ന ചുകപ്പോടിയ ജലവിശേഷത്തിലേക്ക്. വീണ്ടും മന്ദം മന്ദം ഓടിയൻ മൗനം ഭഞ്ജിക്കുന്നു. അല്ലറ ചില്ലറ ചൂളങ്ങൾ മൂത്ത് കൂവലാകുന്നു. കിട്ടപ്പ പതുക്കെ സ്റ്റേജിലേക്ക്. നേരത്തെ പാടിയ ആദ്യത്തെ വരിക്ക് തുടർച്ചയായി ഒരിടിമുഴക്കം. ഉന്നേ തോത്തെരിത്തേൻ സുബ്രഹ്മണ്യ, വേല വേല വേല വേല വേല വേല ഇറക്കാതാ നീ സുബ്രഹ്മണ്യ വേല. ഓടിയൻ ഡെഡ്. യശശരീരനായ കിട്ടപ്പയെക്കുറിച്ച് അധികനേരം അയാൾക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. വാർത്തകൾ കയറി വന്നു. വായിക്കുന്നത് കുഞ്ഞൻ, ക്ഷമിക്കണം, നാരായണൻ. പല നിറത്തിലുള്ള വാർത്തയ്ക്ക് ശേഷം നാരായണൻ തുടർന്നു. മലപ്പുറം ജില്ലയിലെ വാലഞ്ചേരിയിൽ ഇന്നലെ അയാൾക്ക് സഹിച്ചില്ല. കേരളത്തിലെ മനോഹരമായൊരു ഗ്രാമത്തിൻ്റെ പേര് തൻ്റെ ചെവിവട്ടത്ത് 6 കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. കട്ടിലിൽ പാതി ഉയർന്ന് അയാൾ ചോദിച്ചു, ഏത് ചേരിയടാ? വാലഞ്ചേരി, നാരായണൻ പറഞ്ഞു. വളാഞ്ചേരിയാണടാ, യൂസ്ലെസ്സേ. നന്ദി, നാരായണൻ വായിച്ചു. മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരിയിൽ ഇന്നലെ. തർജ്ജമക്കാരുടെയും ശ്രോതാക്കളുടെയും അജ്ഞതയിൽ മനംനൊന്ത അയാൾക്ക് തുടർന്ന് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. മറ്റേ ചങ്ങാതിയെ വെട്ടിക്കാൻ റേഡിയോവിൻ്റെ ഇരുമ്പിൽ വിരൽ ചേർത്ത് അയാൾ ഉറങ്ങി. ഉണർന്നപ്പോൾ ഉച്ചയ്ക്കുള്ള പ്രക്ഷേപണം ആരംഭിച്ച് നാളേറെ ചെന്നിരുന്നു. കേരള സ്ത്രീകളെക്കുറിച്ചൊരു പ്രഭാഷണം നടക്കുകയായിരുന്നു. അന്താരാഷ്ട്ര വനിതാ വർഷമായ ഈ വർഷത്തിന് ശേഷം, ഈ വർഷത്തിനും 1000 മുമ്പ് തൊട്ട് കേരള സ്ത്രീകൾ കാര്യശേഷിയും ക്ഷേമുഷിയുമുള്ളവരായിരുന്നു. അയാൾ ഓർത്തു, നൂറ്റാണ്ടുകാലം നിലനിന്ന ചോളചേര യുദ്ധകാലത്ത് പുരുഷന്മാരെല്ലാം പടക്കളത്തിലായിരുന്നപ്പോൾ നാട് നടത്തിയത് നാരികളായിരുന്നു. വീറോടെ അവരത് സാധിച്ചു. വെല്ലുവിളികൾ നേരിടുന്നതിൻ്റെ ചരിത്രമാണ് സംസ്കാരം. കേരള സ്ത്രീ വിഷയമായി സായിപ്പ് ഒരാൾ നടത്തിയ നർമ്മോക്തിയും അയാൾ ഓർത്തു. വെള്ളയാൻ സ്വയം ചോദിച്ച് മറുപടി പറഞ്ഞ വാചകങ്ങൾ. കാലത്തെ മുതൽ വയറ്റിലൊന്നും ചെലുത്താതിരുന്നിട്ടും അവസാനത്തിനാരംഭം കാണുകയായിരുന്നിട്ടും അയാൾ പൊട്ടിച്ചിരിച്ചു. റേഡിയോവിൻ്റെ ശബ്ദത്തിന് മധ്യത്തിലൂടെ ആയതിനാൽ ആരും കേട്ടില്ല. കേട്ടിരുന്നാലും കിട്ടുമാ ശ്രദ്ധിക്കാനുമാവാം, അയാൾ വിചാരിച്ചു. അയാളുടെ വിശപ്പിന് മലേഷ്യൻ ടൈഗർ ബാം പുരട്ടിക്കൊണ്ട് കർണാടക സംഗീതം വന്നെത്തി. അപ്പോൾ വീണ്ടും അയാൾ തൻ്റെ വിചാരധാര തുറന്നു വെച്ചു. ശബ്ദങ്ങളെ ഭാവരൂപ ഭംഗിയോടെ ഉരുത്തിരിച്ച് പുറപ്പെടുവിക്കുന്നതാണ് സംഗീതം. ഭാരതീയ സരിഗമ അളവും തൂക്കവും അനുസരിച്ച് 22 ഭാഗങ്ങളായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു.

0: പറ്റിയത് പറ്റി, ഇനി അത് ചുരുക്കാനോ വളർത്താനോ പറ്റില്ല. അറിയപ്പെടുന്ന 60 രാഗങ്ങളുണ്ടെന്നാണ് അഭിജ്ഞമതം. അറിഞ്ഞതിലും അനന്തമിരട്ടിയാണ് അറിയപ്പെടാത്തത്. അറിയപ്പെടാത്തത് എന്ന ന്യായമനുസരിച്ച് കോടി രാഗം വേറെയും കാണണം. ആയതിൽ കുറേയൊക്കെ നമ്മുടെ അനന്തരാമകൃഷ്ണ ഭാഗവതർ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. മിച്ചം ഗജത്തെ ചട്ടത്തിലാക്കാൻ അനന്തനാലും ആവതില്ല. ഭൂമിശാസ്ത്രമാണ് സ്വരലയ താളങ്ങളെ സ്വാധീനിച്ചിട്ടുള്ളത്. കുന്നും മലയും നദിയും നിറഞ്ഞ ദക്ഷിണ ഭാരതത്തിൽ ഭൂപ്രകൃതിയെ അനുസ്മരിപ്പിക്കുന്നതാണ് സംഗീതം. ചടുലമായ ആരോഹണാവരോഹണ ക്രമങ്ങൾ. ഉത്തരേന്ത്യയിലെ സമതല ഭൂവിൽ യുദ്ധത്തിൻ്റെ സമ്പ്രദായം ഭിന്നമാണ്. മന്ദതയിലെ സൗന്ദര്യത്തിൻ്റെ ഗാംഭീര്യം എന്നതാണ്. ഗംഗാപ്രവാഹം പോലെ പാശ്ചാത്യ സംഗീതം വിശിഷ്യ വാദിസംഗീതം ശ്രവിച്ചാൽ അവിടുത്തെ സ്റ്റെപ്പുകളും തുണ്ടയും കുണ്ടറ വിളംബരവും കടലും കായലുമെല്ലാം മനസ്സിൽ കയറി വരും. സ്വാതി തിരുനാളിൻ്റെ ഭാവയാമി രഘുരാമം എന്ന രാഗമാലികയോടുകൂടി കച്ചേരി അവസാനിച്ചു. ദിവസത്തെ രണ്ടാമത്തെ പ്രക്ഷേപണം ഒരു സുഖസ്മരണയായി അവശേഷിച്ചു. ഇരുമ്പിൽ നിന്ന് കൈയെടുത്ത് അയാൾ വാതിൽക്കൽ നോക്കി. മറ്റേ ചെങ്ങാതി വരുന്നുണ്ടോ എന്നറിയാൻ. ഇല്ല, ചെങ്ങാതിയുടെ ചൂരു പോലുമില്ല. താങ്കൾ വന്നിട്ടും ഇനി വലിയ കാര്യമില്ല. തൻ്റെ ഭാവനയിലെ രൂപത്തോട് അയാൾ പറഞ്ഞു, എന്നത്തെയും പോലെ ഈ ദിവസത്തെ അവസാനത്തെ ചിരിയും എൻ്റേതാകുന്നു. റേഡിയോ ഓൺ ചെയ്തു തന്നെ ഇരിക്കെ അയാൾ പുറംതിരിഞ്ഞു കിടന്നു. ഒരു ഫിഷിംഗ് ഹോളിഡേക്കായി ഉറക്കത്തിൻ്റെ കയങ്ങളിലേക്ക് ഊളിയിട്ട് പോയി. കോളൊന്നും കിട്ടാതെ സന്ധ്യയ്ക്ക് മൂന്നാമത്തെ പ്രക്ഷേപണത്തിന് നടുക്ക് വെറും കൈയോടെ അയാൾ ഉണർന്നു. കാർഷികരംഗം തകർക്കുകയാണ്. ഉഴവ്, വിത, കൊയ്ത്ത്, മെതി, കരിഞ്ചന്ത, പൂഴ്ത്തിവയ്പ്, കൃഷി എന്നാൽ മൂടി തുറന്ന അയാളുടെ വിചാരം ധാരധാരയായി പറയുകയാണ്. മണ്ണിനെ സംസ്കരിക്കുന്ന പ്രക്രിയ, ഭക്ഷ്യം, പേയം, കാപ്പി, ചായ, ചണം തുടങ്ങിയവ ഉൽപ്പാദിപ്പിക്കൽ. ബുദ്ധൻ്റെ കാലമായപ്പോഴേക്കും ആയിരത്താണ്ടുകളുടെ തെറ്റും തിരുത്തുമായി മൂന്ന് പൂവ് കൃഷി നടപ്പിൽ വന്നിരുന്നുവെന്ന് കൃഷി വിദ്യാലയങ്ങളിൽ പഠിപ്പിക്കുന്നു. കൃഷിയുടെ ശാസ്ത്രീയ വശം ബുദ്ധൻ അജ്ഞാതമായിരുന്നു. റേഡിയോ വന്ന ശേഷമാണ് അദ്ദേഹം അത് ഗ്രഹിച്ചു തുടങ്ങിയത്. കാർഷിക രംഗത്തെ പ്രഭാഷണങ്ങൾ വഴി ഇപ്പോൾ രാസവളങ്ങൾ കുറച്ചുപയോഗിക്കാൻ ഒരു കൃഷി പണ്ഡിതൻ ഉപദേശിക്കുകയാണ്. നന്ന്, അയാൾ ഓർത്തു. വളത്തിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞാണെങ്കിൽ കുറച്ചും അധികമാണെങ്കിൽ അതനുസരിച്ചും ഉപയോഗിക്കുക. വടക്കേ മലയായ്മയിൽ അയാൾ പറഞ്ഞു, ഉഷ്, എനിക്ക് കേൾക്കണ്ട, പോവൂട്. ക്ഷീണം നിദ്രയിലാഴ്ത്തിയ അയാളെ ചതുരംഗമെന്ന നാടകം കുലുക്കി ഉണർത്തി. മലർന്ന് നീണ്ടു നിവർന്ന് അയാൾ കിടന്നു, കാലിനടിയിൽ തരിപ്പ്. നാടകത്തെക്കുറിച്ച് നാലു വാക്ക് ഞാൻ ജനത്തെ ധരിപ്പിച്ചു കൊള്ളട്ടെ. അയാൾ കണ്ണടച്ചു ചിന്തിച്ചു. യേശുവിന് മുമ്പ് 5-ാം നൂറ്റാണ്ടിൽ ഗ്രീക്കുകാരാണ് നാടകാന്തം കവിത്വമെന്ന് പാടിയതെന്ന് പാശ്ചാത്യർ പറയും. ശരിയല്ല. ദേവപുത്രൻ്റെ ജനനത്തിനും എത്രയോ നൂറ്റാണ്ട് മുമ്പ് കേരളത്തിൽ കോവിലൻ ചരിത്രവും കുയിൽനാഥം കുഞ്ഞുക്കുട്ടൻ നായരും ഉണ്ടായിരുന്നു. ഈ രണ്ട് നാമധേയങ്ങൾ ഇന്നുമുണ്ട്. കാൽമുട്ടിലേക്ക് വ്യാപിക്കുന്ന തണുപ്പിനെ വിഗണിച്ച് അയാൾ ഓർത്തു, എക്കാലവും ഉണ്ടായിരിക്കുകയും ചെയ്യും. യുഗാന്തത്തിൽ പ്രളയത്തിന് നടക്കും. ഇവിടെ സമിതികൾ നാടകമരങ്ങേറും. തമിഴക്ക് നാടകമേ ഉലകമാണ്. കേരളീയർക്കത് ജീവനും. ഒരു നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കാനാണ് മിക്ക കേരളീയരും ഇഷ്ടപ്പെടുക. ഇവിടുത്തെ തൊഴിലില്ലായ്മയ്ക്ക് വ്യവസായവൽക്കരണമല്ല, നാടകവൽക്കരണമാണ് ആവശ്യം. മുക്കിനു മുക്കിന് നാടകക്കളരികൾ, കുറിപ്പുകൾ, പിള്ളകൾ. ദിവസത്തെ പ്രക്ഷേപണത്തിൻ്റെ ഭരതവാക്യമായി ജനഗണമന തുടങ്ങിയപ്പോൾ അയാൾ എഴുന്നേറ്റ് നിൽക്കാൻ ബദ്ധപ്പെട്ടു. സാധിച്ചില്ല. കാലുകൾ വഴങ്ങുന്നില്ല. തുടവഴി ശീതം അടിവയറ്റിൽ കയറിയിരിക്കുന്നു. ഭാഗ്യം ചെയ്ത ജീവൻ. ഒച്ചേനക്കം താണപ്പോൾ പുറത്ത് പോത്തിൻ്റെ കുളമ്പടി ശബ്ദം കേട്ടു. ഒരു നിഴൽ പോലെ ചുമരിലൂടെ മറ്റേ ചെങ്ങാതി കടന്നു വന്നു. പോത്തിറങ്ങി കട്ടിലിനരികിലേക്ക് നീങ്ങി കുനിഞ്ഞു നോക്കി. തനിക്ക് അവകാശപ്പെട്ട സാധനം റേഡിയോ വഴി അപഹരിക്കപ്പെട്ടത് മനസ്സിലായപ്പോൾ മേഷവാഹനൻ യന്ത്രത്തോട് യുദ്ധം പ്രഖ്യാപിച്ചു. അരയിൽ നിന്ന് പിസ്റ്റളൂരി പോയിന്റ് ബ്ലാങ്കായി വെടിവെച്ച് യന്ത്രത്തെ പൊടിത്തൂളാക്കി.
1: മൊഴിയാമൊരു കഥയിൽ ഇതുവരെ കേട്ടത് വി കെ എൻ എഴുതിയ കഥ മുക്തി. അവതരിപ്പിച്ചത് സന്ദീപ് സുരേഷ്.

ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496593321. ഓർമ്മിക്കുക, ജൂൺ 15 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ ജൂൺ 24 ആചരിക്കുന്ന പാസ്പോർട്ട് സേവാ ദിനത്തോടനുബന്ധിച്ച് പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസർ ശ്രീമതി ജീവ മരിയ ജോയ്. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി, ഇപ്പോൾ സമയം 10 മണി. സംഗീത സാധകം പഠിപ്പിക്കുന്നത് ബി രഞ്ജിനി വർമ്മ, പഠിക്കുന്നത് സംഗീത വർമ്മ. കൃതി നീലവർണ്ണ പാഹിമാം, രാഗം സുരുട്ടി ആദിതാളം, ഇരയിമ്മൻ തമ്പി രചിച്ചത്.

0: ഇന്നത്തെ സംഗീത പാഠത്തിൽ ഇരയിമ്പൻ തമ്പി രചിച്ച നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമിയെക്കുറിച്ചുള്ള നീലവർണ പാഹിമാം എന്ന കൃതിയാണ് പഠിക്കാൻ പോകുന്നത്. രാഗം സുരുട്ടി ആദിതാളം. ഇരയിമ്പൻ തമ്പി എന്നറിയപ്പെടുന്ന ഇരവിവർമ്മൻ തമ്പി സംസ്കൃതത്തിലും മലയാളത്തിലും നിരവധി കൃതികൾ രചിച്ചിട്ടുണ്ട്. ഇദ്ദേഹം 1782 തൊട്ട് 1856 വരെയാണ് ജീവിച്ചിരുന്നത്. ഈ കൃതിയുടെ പല്ലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. നീലവർണ
1: നീലവർണ
0: പാഹിമ.

0: സന്തതം
1: സന്തതം
0: നവനീത കൃഷ്ണ പാഹിമാം
1: നവനീത കൃഷ്ണ പാഹിമാം
0: ഒന്നുകൂടെ പറയൂ.
1: നീലവർണ പാഹിമാം
0: സന്തതം നവനീത കൃഷ്ണ പാഹിമാം. ഇത് സുരുട്ടി രാഗത്തിലുള്ളതാണ്. ഈ സുരുട്ടി രാഗം 28-ാമത് മേളകർത്ത രാഗമായ ഹരികാംബോജിയിൽ ജന്യമാണ്.

ഇതിലെ സ്വരങ്ങൾ ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, അന്തരഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം എന്നീ സ്വരങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഋഷഭം, മധ്യമം, നിഷാദം ഈ മൂന്ന് സ്വരങ്ങൾ രാഗഛായാസ്വരങ്ങളാണ്. ഇതൊരു ഔടവ വക്രസമ്പൂർണ രാഗമാണ്. അതായത് ആരോഹണത്തിൽ അഞ്ച് സ്വരങ്ങളും അവരോഹണത്തിൽ വക്രസമ്പൂർണമായിട്ടാണ് കാണുന്നത്. പല്ലവി പാടി നോക്കാം. ആദ്യത്തെ സംഗതി

0: ഇനി അനുപലവിയുടെ സാഹിത്യം എഴുതിയെടുത്തോളൂ. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: ഘൃതമാലാകുല നിലയ
1: ഘൃതമാലാകുല നിലയ
0: നന്ദഗോപ നന്ദന
1: നന്ദഗോപ നന്ദന
0: നവഘന
1: നവഘന.
0: ഒന്നുകൂടെ വായിക്കൂ.
1: ബാലഗോപാല കൃപാലയ ഘൃതമാലാകുല നിലയ നന്ദഗോപ നന്ദന നവഘന.
0: നീലവർണ്ണ പാഹിമ. ഇതും സമത്തെ തന്നെയാണ് എടുക്കുന്നത്.

0: അന്നപല്ലവി സാഹിത്യം ഒന്നുകൂടെ വായിച്ചിട്ട് പാടാം. ബാലഗോപാല
1: ബാലഗോപാല
0: കൃപാലയ
1: കൃപാലയ
0: കൃതമാലാകുലനിലയ
1: കൃതമാലാകുലനിലയ
0: നന്ദഗോപനന്ദന
1: നന്ദഗോപനന്ദന
0: നവഘന നീലവർണ പാഹിമാം
1: നവഘന നീലവർണ പാഹിമാം.

0: ഇനി അടുത്തത്
1: ചരണം. ചരണത്തിന്റെ സാഹിത്യം എഴുതിക്കോളൂ. മഞ്ജു നയന യുഗ,
2: മഞ്ജു നയന യുഗ,
1: മഞ്ജുള പരിഗള,
2: മഞ്ജുള പരിഗള,
1: അഞ്ജനാഞ്ജിത,
2: അഞ്ജനാഞ്ജിത,
1: ചേതോഹരതര,
2: ചേതോഹരതര,
1: മണിബന്ധ,
2: മണിബന്ധ,
1: മഞ്ജു നയന യുഗ,
2: മഞ്ജു നയന യുഗ,
1: മഞ്ജുള പരിഗള,
2: മഞ്ജുള പരിഗള,
1: അഞ്ജനാഞ്ജിത,
2: അഞ്ജനാഞ്ജിത,
1: ചേതോഹരതര,
2: ചേതോഹരതര,
1: മണിബന്ധ,
2: മണിബന്ധ,
1: ശിഞ്ചാന മഞ്ജീര,
2: ശിഞ്ചാന മഞ്ജീര,
1: ശ്രീഭാസുര ചരണ,
2: ശ്രീഭാസുര ചരണ,
1: ശിഞ്ചാന മഞ്ജീര ശ്രീഭാസുര ചരണ,
2: ശിഞ്ചാന മഞ്ജീര ശ്രീഭാസുര ചരണ,
1: കഞ്ചയുഗള ശൗരേ,
2: കഞ്ചയുഗള ശൗരേ,
1: കമലനാഭ ജയ ജയ,
2: കമലനാഭ ജയ ജയ.
1: ചരണം വായിക്കൂ.
2: മഞ്ജു നയന യുഗ മഞ്ജുള പരിഗള, അഞ്ജനാഞ്ജിത ചേതോഹരതര, മണിബന്ധ, ശിഞ്ചാന മഞ്ജീര ശ്രീഭാസുര ചരണ, കഞ്ചയുഗള ശൗരേ, കമലനാഭ ജയ ജയ.
1: നീലവർണ പാഹിമ.

0: നന്നായി മനസ്സിലായല്ലോ.
1: മനസ്സിലായി.
2: സംഗീത സാധകത്തിൽ ഇതുവരെ പഠിപ്പിച്ചത് ബി രഞ്ജിനി വർമ്മ, പഠിച്ചത് സംഗീത വർമ്മ. ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അദ്വൈതം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് ആദ്യം. രചന കൈതപ്രം, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, യേശുദാസും പി ലീലയും പാടിയത് ചിത്രം ഭാര്യമാർ സൂക്ഷിക്കുക.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഏകാന്തം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന കൈതപ്രം, സംഗീതം കൈതപ്രം വിശ്വനാഥൻ.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വടക്കു നോക്കി യന്ത്രം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാർ ആലപിച്ച ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം ജോൺസൺ.

ഒരു ഗാനം കൂടി കേൾക്കാം. ഏഴാച്ചേരി രാമചന്ദ്രൻ്റെ വരികൾക്ക് രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാ വേണുഗോപാൽ ആലപിച്ചത് ചിത്രം മരിക്കുന്നില്ല ഞാൻ.

0: ആകാശവാണി സമയം 11 മണി. സുഭാഷിതം അവതരിപ്പിക്കുന്നത് ബോധിനി പ്രഭാകരൻ നായർ.
1: കേരള നവോത്ഥാനം. എത്രയോ നൂറ്റാണ്ടുകളായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിലനിന്നു വന്ന അടിമ വ്യാപാരവും മേലാള കീഴാള വ്യത്യാസവും അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന അസമത്വവും അനീതിയും സമൂഹത്തിൽ നിന്നും തുടച്ചു മാറ്റാൻ പല രാജ്യങ്ങളും ശ്രമിച്ചുവെങ്കിലും ക്രൂരമായ ഇത്തരം പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണുണ്ടായത്. മനുഷ്യരെ മനുഷ്യരായി കാണാനും അസമത്വം ഇല്ലാതാക്കി എല്ലാ മനുഷ്യരും തുല്യരാണെന്നും മാനവീയത എന്ന മഹാസന്ദേശം എല്ലാവരിലും അനുഭവേദ്യമാക്കി ഒന്നെന്ന യാഥാർത്ഥ്യം ജനകീയമാക്കി രാജ്യനന്മയും തുല്യനീതിയും ഉറപ്പാക്കുവാൻ യുഗപ്രഭാവരായി എത്രയോ പുണ്യജന്മങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് നമുക്ക് അഭിമാനിക്കാവുന്നതാണ്. തിരുവിതാംകൂറിൽ ആദ്യമായി 1812 അടിമ വ്യാപാരം നിർത്തലാക്കിക്കൊണ്ട് മഹാറാണി ഗൗരി ലക്ഷ്മിഭായി ഉത്തരവിറക്കിയത് ഒരു തുടക്കമാണെങ്കിൽ 1853 തുടർന്ന് 1855 ഉത്തരവിറക്കി ഒപ്പം നിയമനിർമ്മാണം നടത്തിയും നിരോധനം നിർബന്ധിതമാക്കി. 1812 ഉത്തരവിന് ശേഷം കേരള നവോത്ഥാന ചരിത്രത്തിലെ ആദ്യ രക്തസാക്ഷിയായ ധീരനായകൻ ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ ഊഴമായിരുന്നു. അസമത്വത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും നേരനുഭവം നേർക്കാഴ്ചയുമായിരുന്ന വിവിധ സാമൂഹിക തിന്മകൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പൊരുതിക്കൊണ്ടിരുന്ന ധർമ്മഭടൻ നടത്തിയ ഇടപെടലുകൾ കേരള നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ ചരിത്രമാണ്. മൂക്കുത്തി സമരവും ഏത്താപ്പ് സമരവും അച്ചിപ്പുടവ സമരവും കർഷക തൊഴിലാളി സമരവും എല്ലാം കേരള നവോത്ഥാന ചരിത്രത്തിൽ ദീപ്തമായ ഓർമ്മകളായി നിലനിൽക്കുന്നു. തുടർന്ന് കൂടുതൽ കരുത്തും ആശയങ്ങളുമായി ശ്രീനാരായണ ഗുരുദേവനും മഹാനായ അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമികളും മന്നത്ത് പത്മനാഭനും ടി കെ മാധവനും പൊയ്കയിൽ കുമാരഗുരുദേവനും ശുഭാനന്ദസ്വാമിയും കുറുമ്പൻ ദൈവത്താനും കണ്ടൻകുമാരനവും വെള്ളിക്കര ചോദിയും കെ കേളപ്പനും മൂലൂർ പത്മനാഭ പണിക്കരെയും ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും വെച്ചൂരത്ത് കൃഷ്ണപിള്ളയും തുടങ്ങി എത്രയോ ദേവാംശ പിറവികൾ ഇത്തരം ക്രൂരമായ അനീതിക്കെതിരെ പടനയിച്ചു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും കായൽ സമരവും എല്ലാം കേരളത്തെ സമത്വപൂർണമായ വളർച്ചയിലേക്ക് നയിക്കുവാൻ കൂടുതൽ ശക്തി പകർന്നു നൽകി. വൈക്കം സത്യാഗ്രഹത്തിലെ ഏക രക്തസാക്ഷി ചിറ്റേടത്ത് ശങ്കപ്പിള്ളയും കൊച്ചാപ്പിയും ബാഹുലേയനും വെന്നിയിൽ ഗോവിന്ദപ്പണിക്കരും ഡോക്ടർ പൽപ്പുവും ഡോക്ടർ വേലായുധ പണിക്കരും കിഴിയത്തു ശങ്കരപ്പിള്ളയും പജയേ ഭാരതം മാത്തുണ്ണിയും ബാരിസ്റ്റർ ജോർജ് ജോസഫും എം ആർ മാധവ വാര്യരും കണ്ണാറ ഗോപാലപ്പണിക്കരും ചങ്ങരത്ത് ശങ്കരപ്പിള്ളയും എല്ലാം ചേർന്ന് ഉഴുതുമറിച്ചിട്ട നവോത്ഥാന മണ്ണിൽ പിന്നീട് വിത്തിറക്കി വിളവെടുക്കാൻ വന്നവർ എത്രത്തോളം നീതി പുലർത്തിയെന്നത് ചിന്തനീയമാണ്. മതവും ജാതിയും ഉപജാതിയും എല്ലാം ചേർന്ന് വിഭജന സ്വരം മാത്രമാക്കി നല്ല ചിന്തകളെ വികലമാക്കിയപ്പോൾ വിവേകാനന്ദ സ്വാമികളുടെ ഭാഷ്യത്തിലെ ഭ്രാന്താലയമായി മലയാള മണ്ണ് മാറുമോ എന്ന ആശങ്ക നമ്മെ പിന്തുടർന്നു. അതിന് അനുവദിച്ചുകൂടാ. സവർണ മേധാവിത്വം സർവ്വതും കൈയടക്കി അടിസ്ഥാനവർഗ ജനതയെ വഴി നടത്താൻ പോലും അനുവദിക്കാതെയും മാറുമറയ്ക്കാനും മുട്ടിനു താഴെ നീളമുള്ള വസ്ത്രം ധരിക്കാനും മേൽമുണ്ട് ധരിക്കാനും കഴിയാതിരുന്ന അസമത്വത്തിനും തേർവാഴ്ചയ്ക്കുമെതിരെ അവർണ സവർണ ഭേദമില്ലാതെ ചിലരെങ്കിലും തോളോടു തോളു ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി ഇന്നത്തെ കേരളം നാം കാണുന്നു. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന ഗുരുദേവവാക്യം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാത്തരം അസമത്വത്തിനുമെതിരെയും നമുക്ക് ഒന്നിക്കാം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
0: സുഭാഷിതം അവതരിപ്പിച്ചത് ബോധിനി പ്രഭാകരൻ നായർ.